ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 1, കൊല്ലവർഷം 1201 ഇടവം 8, 2026 മെയ്മാസം 22-ാം തീയതി വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:39. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ.
1: ആധിയും വ്യാധിയും ഔഷധിയും സാക്ഷാൽ ആനന്ദലഹരിയും നീയല്ലേ അമ്മേ. പണ്ടൊക്കെ മനുഷ്യർ ആയുരാരോഗ്യമുണ്ടാവാനും മനോവിഷമവും രോഗവും മാറാനും ആശ്രയിച്ചിരുന്ന പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. എന്നാൽ പോകെ പോകെ പാശ്ചാത്യ പരിഷ്കാരങ്ങളും സമ്പ്രദായങ്ങളും അനുകരിച്ചു തുടങ്ങിയതോടെ ജീവിതശൈലീ രോഗങ്ങളുടെ കടന്നാക്രമണത്തോടെ ആധി എന്ന വാക്കിന് പകരം സ്ട്രെസ് എന്നും ടെൻഷൻ എന്നും ഒക്കെയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ കടന്നു വന്നു. മനോവിഷമം അങ്ങനെ മാനസിക പിരിമുറുക്കമായി. മാനസിക സമ്മർദ്ദം സഹിക്കാനാവാതെ ആബാലവൃദ്ധം ജനങ്ങളും വീർപ്പുമുട്ടുന്ന ഒരവസ്ഥയായി. ആധുനിക ജീവിതം മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സവിശേഷതയാണ് മാനസിക പിരിമുറുക്കം. തത്രപ്പാട് നിറഞ്ഞ ജീവിതം, ഇടതടവില്ലാത്ത പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, സഹപ്രവർത്തകരുടെ പാരകൾ, ബന്ധുക്കളുടെ ശല്യങ്ങൾ, പരദൂഷണങ്ങൾ എല്ലാമെല്ലാം ഒരുവനെ മാനസികമായി തളർത്താനുള്ള കാരണങ്ങളായി മാറാം. കൂട്ടുകുടുംബ വ്യവസ്ഥിതി തകർന്നതോടെ, ജീവിതത്തിൽ ടിവിയും മൊബൈൽ ഫോണും മറ്റു സുഖസൗകര്യങ്ങളും വർദ്ധിച്ചതോടെ മനുഷ്യൻ എല്ലാവരിൽ നിന്ന് അകന്നവനായി, ആൾക്കൂട്ടത്തിൽ തനിയായി. ആ ഒറ്റപ്പെടൽ മൂലം തൻ്റെ വികാര വിചാരങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും മറ്റൊരാളോട് പറയാൻ സാധിക്കാതെ വന്നു. ദുഃഖങ്ങൾ ഹൃദയത്തിൽ അടിഞ്ഞു കൂടുമ്പോൾ ഹൃദയാഘാതമെന്ന് തന്നെയല്ല, ആകുലത, പിരിമുറുക്കം, ഗ്യാസ്ട്രബിൾ, ആസ്മ, ക്യാൻസർ എന്നിവയൊക്കെ ഉണ്ടാകാനും ഇടയാക്കും. ഇക്കാലത്ത് ഒരുവന്റെ ജീവിതത്തിൽ വിശപ്പും ദാഹവും പോലെ ഒഴിവാക്കാനാവാത്ത ഒന്നായി മാറി ഉത്കണ്ഠയും പിരിമുറുക്കവും. ഇതുണ്ടായാൽ സുഖവും സന്തോഷവും സുരക്ഷിതത്വവും ഇല്ലാതാവും. ചെറിയ പ്രശ്നങ്ങളും അല്പം ഒരു നിരാശയും പോലും പലരിലും മാനസിക പിരിമുറുക്കമുണ്ടാക്കാം. അന്യ ആളുകളെയോ ചില സാഹചര്യങ്ങളെയോ അഭിമുഖീകരിക്കാൻ വിഷമം തോന്നുക, ആരെയും എന്തിനേയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുക, സ്വയം വിശ്വാസമില്ലാതാവുക, ഇതൊക്കെയും മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്ന വിവിധ ഘടകങ്ങളാണ്. ഈ അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്നത് ഏർപ്പെട്ടിരിക്കുന്ന ജോലി താൽക്കാലികമായി നിർത്തിവെച്ച് ഇത്തിരി നേരം വിശ്രമിക്കുക, റിലാക്സ് എന്നതാണ്. ഒരു ദിവസം കുറഞ്ഞത് 5-10 മിനിറ്റുകൾ യാതൊന്നും ചെയ്യാതെ ശാന്തമായി വെറുതെ ഇരുന്ന് ചുറ്റുപാടും കണ്ണോടിക്കണം. ആ സമയം ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങളും കാണുന്ന കാഴ്ചകളും ഒക്കെ ശരിക്കും ആസ്വദിക്കണം. ഇതുമൂലം നമ്മുടെ വിഷമതകൾക്ക് വളരെയധികം ശമനമുണ്ടാവും. ഇപ്രകാരം വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയസ്പന്ദനം സാധാരണ നിലയിലാവും, രക്തസമ്മർദ്ദം കുറയും. അതുകൊണ്ട്

0: തന്നെ മാനസിക പിരിമുറുക്കത്തിന് അയവുണ്ടാവുകയും എല്ലാ കാര്യങ്ങൾക്കും മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കണം. സ്ഥായിയായ ഒരു വ്യക്തിത്വം ഉണ്ടാവാനായി മനസ്സിന്റെ നിയന്ത്രണം സ്വയം നാം ഏറ്റെടുത്താൽ അതൊരു മാറ്റത്തിന്റെ തുടക്കമാവും. നിങ്ങളുടെ വ്യക്തിത്വം ആ സമയം ഉയരുന്നതായി കാണാം. ഒമർ ഖയ്യാം പാടും പോലെ, അൺബോൺ ടുമോറോസ് ആൻഡ് ഡെഡ് എസ്റ്റർഡേയ്സ് വൈ ഫ്രെറ്റ് ഇഫ് ടുഡേ ബി സ്വീറ്റ്. നമ്മുടെ ഭാവി പ്രവചനാതീതവും ഭൂതകാലം മാറ്റിമറിക്കാനാവാത്ത വിധം ഒഴിഞ്ഞുപോയിരിക്കുകയുമാകയാൽ ഇന്ന് ഈ നിമിഷം ആസ്വദിക്കൂ, ജീവിക്കൂ. മാനസിക പിരിമുറുക്കത്തിന് അയവ് വരാനായി ചിരിക്കുക. നല്ലൊരു ചിരി പിരിമുറുക്കമുണ്ടാക്കുന്ന ഹോർമോണുകളുടെ നില വ്യത്യാസപ്പെടുത്തും. കുമ്പകുലുക്കിയുള്ള നല്ല ഒരു ചിരിയുടെ ഫലം 24 മണിക്കൂർ നീണ്ടു നിൽക്കും അത്രേ. സുഹൃത്തുക്കളോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. വിഷമം മനസ്സിലിട്ട് ആലോചിച്ചു കൊണ്ടിരുന്നാൽ പരിഭ്രാന്തി ഏറുകയുള്ളൂ എന്നതിനാൽ വിഷമതകൾ എന്തായാലും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുക. മനഃശാസ്ത്രജ്ഞനായ യുങ് പറയുന്നു, ഹൃദയം ശരിപ്പെടാത്തവൻ്റെ തലയും ശരിയാവില്ല. വിഷമതകൾ സർവ്വതും സർവശക്തനായ ദൈവത്തിനോട് പറയുക. നമുക്കിഷ്ടപ്പെടുന്ന ജോലികളിൽ ഏർപ്പെട്ടാൽ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാനാവും. മനസ്സിന് അയവ് ലഭിക്കാനാവുന്ന തരം സംഗീതം, ഡാൻസ്, മറ്റ് വിനോദങ്ങൾ എന്നിവകളിൽ ഏർപ്പെടണം. കഴിയുന്നത്ര മൊബൈലിൽ കണ്ണ് നട്ടിരിക്കാതിരിക്കുക. കോപം നിയന്ത്രിക്കണം. കോപം ജനിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങളെപ്പറ്റി കൂടി ചിന്തിക്കണമെന്ന് കൺഫ്യൂഷ്യസ് ബോധിപ്പിക്കുന്നു. അന്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ മനസ്സിനത് സമാധാനവും സന്തോഷവും നൽകും. ചൊട്ടച്ചാൻ വഴി ദൂരം മാത്രം കഷ്ടിച്ചങ്ങ് പറക്കും കോഴി, ഗരുഡന് പിറകെ ചിറകും വീശി ഗഗനമാർഗം വാഞ്ചിക്കുന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതിയതോർത്ത് അവനവൻ്റെ പരിമിതികളും കഴിവുകളും മനസ്സിലാക്കി ഏത് പ്രവൃത്തിയും ചെയ്യുക. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം പരിഹരിക്കാൻ നോക്കുക. വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പതറാതിരിക്കുക. ഒറ്റപ്പെടുന്നുവെന്ന തോന്നൽ ഒഴിവാക്കുക. നല്ല ഹോബികൾ ഉണ്ടാക്കിയെടുക്കുക. വിജയം താനേ ഉണ്ടാവും. ജീവിത ദുഃഖങ്ങളെപ്പറ്റി ചിന്തിക്കാൻ അധിക സമയം കിട്ടുന്നതാണ് ദുഃഖത്തിന് കാരണം. എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെടുകയാണ് ഇതിനുള്ള പ്രതിവിധിയെന്ന് ജോൺ ബെർണാഷായും. ഇന്നത്തെ ജീവിതഭാരം കൊണ്ട് ആരും വീഴാറില്ല. നാളത്തെ ജീവിതഭാരം കൂടി ഇന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ തളർന്നു വീഴുന്നുവെന്ന് ജോർജ് മക്ഡൊണാൾഡും. നാളെ നമ്മളെ വേദനിപ്പിക്കാവുന്ന സുഖങ്ങളൊക്കെ ഇന്ന് തന്നെ ഉപേക്ഷിക്കുക എന്ന് മനഃശാസ്ത്രജ്ഞനായ ഹെർബർട്ടും അഭിപ്രായപ്പെടുന്നു.
1: പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി.
2: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണനിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് ഉമാ നായർ.

0: principal of a private college in Gojra, Muzaffarabad, was targeted when he came out of his college yesterday morning. The attackers fired multiple shots at close range. Indian Railway Catering and Tourism Corporation, IRCTC, has announced the launch of the upgraded Golden Chariot luxury train for the 2026-27 tourist season, introducing enhanced onboard amenities and promotional offers for travellers. In a statement, IRCTC said that the Golden Chariot, known for showcasing the rich cultural heritage and scenic landscapes of South India, returns in a refreshed form, combining traditional elegance with modern comforts. The train features redesigned interiors, upgraded cabins with plush furnishings, smart TVs and Wi-Fi-enabled entertainment systems. The luxury train can accommodate up to 80 guests across 40 cabins, including double bed, twin bed, and a specially designed cabin for differently abled passengers. Delhi government has announced a major initiative to strengthen water conservation in the national capital, with rainwater harvesting systems to be revived and made functional in 75 government schools before the onset of the monsoon. Delhi Chief Minister Rekha Gupta said that the move is expected to generate an annual rainwater harvesting capacity of nearly 50 crore litres. She emphasised that the initiative aims to improve groundwater recharge, promote sustainable water use, and create awareness among students and local communities. In IPL cricket, Gujarat Titans defeated Chennai Super Kings by 89 runs at the Narendra Modi Stadium in Ahmedabad last night, chasing a target of 230 runs set by Gujarat Titans. Chennai Super Kings were bundled out for just 140 runs in 13.4 overs. Shivam Dubey was the top scorer with 47 runs for Gujarat Titans. Mohammad Siraj, Rashid Khan and Kagiso Rabada each took 3 wickets. Mohammad Siraj was adjudged player of the match. Today, Sunrisers Hyderabad will take on Royal Challengers Bengaluru at the Rajiv Gandhi International Stadium in Hyderabad at 7:30 p.m. And that is the end of this news bulletin.
1: Akashvani Aripugal Adhyam ee nilayathil ninnu innu prakshepanam cheyna paripadikale kurichulla aripugal ee aripine thudarnnu 6:15 ne udayagitham Asha Ben Pradibha ennivar paadiyathu 6:30 പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ 7 മണി മുതൽ 8 മണി വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 25. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗാന്ധി മാർഗം, 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. തിരുവനന്തപുരം താളിയോല രേഖാ മ്യൂസിയം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, സംഗീത് ശിവസൌധം പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാടകം കേരളവർമ്മ ആർ മൃദംഗം, പനമറ്റം എ അരുൺ ഗഞ്ചിറ, തുടർന്ന് ഇ ഗായത്രി വീണയിൽ വായിച്ച കൃതികൾ. 11:00 റേഡിയോ ഗ്രാമരംഗം, ഇതിൽ ഗ്രാമപൂർണിമ, ടൈറ്റസ് കടമ്പാട്ട്, ചുമട് താങ്ങി. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ, എ ബഷീറ ബേവി, ആലപ്പുഴ റംല ബീഗം എന്നിവർ പാടിയത്. 12:20 ലളിതഗാനങ്ങൾ, വന്ദന വി നായർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, നെഞ്ചരിച്ചിൽ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജലധരൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർ നാടകം, ഡൊസ്റ്റോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, ഭാഗം 26, നാടകരൂപാന്തരം, ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 മഴവില്ല്, 5:00 ഹിന്ദി പാഠം, 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി, 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 5:40 നഗരപുരാണം, 5:45 ഖുറാൻ പാരായണം, AK സഫറുള്ള മൗലവി പാരായണം ചെയ്യുന്നു, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രാകൃതി കൃഷി പദ്ധതി, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്ത

വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ പുത്തൻ തലമുറ കീടനാശിനികളും സുരക്ഷിത ഉപയോഗവും. ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8:00 സാഹിത്യവേദി. സുരേഷ് വിട്ടിയറം, അരുവിക്കര വിൽഫ്രഡ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും ടെറിൻ ലോറൻസ് പള്ളിത്തുറ എഴുതി അവതരിപ്പിക്കുന്ന കഥയും. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം, പഴമൊഴിയും കടങ്കഥയും, മലയാളത്തിന്റെ മാണിക്യമുത്തുകൾ. മനോജ് കെ പുളിമാത്ത് സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി, മെഷീൻ മൈൻഡ്സ് ആൻഡ് ഹ്യൂമൻ ഹാർട്സ്, ദ ന്യൂ ഏജ് ഓഫ് ഡിജിറ്റൽ കമ്പാനിയൻഷിപ്പ്, ഡയാന വി പ്രകാശ് സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ, തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വിമോചനം. 10:00 മെഹ്ഫിൽ, ഗസൽ ഗാനങ്ങൾ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പിലേക്ക്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3°C, കുറഞ്ഞ താപനില 24.6°C, പെയ്ത മഴ 13 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1°C, കുറഞ്ഞ താപനില 25.6°C, പെയ്ത മഴ 12.5 mm. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ ആശാബൻ, പ്രതിഭ എന്നിവർ പാടിയത് കൈതൊഴുന്നേ നമ്പ ആറ്റുകാൽ വാസിനി എന്നു തുടങ്ങുന്നു.

0: ഇന്ന് ഉദയഗീതത്തിൽ ആശാബൻ, പ്രതിഭ എന്നിവർ പാടിയതാണ് കേട്ടത്. ഉദയഗീതം പൂർണ്ണമാകുന്നു.
1: മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.
0: ആകാശവാണി. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: പ്രിയ ശ്രോതാക്കൾക്ക് പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ മുഖ്യമന്ത്രി നിർവഹിക്കും. 16 നിയമസഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 9 മണിക്ക് പ്രോടേം സ്പീക്കറുടെ അധ്യക്ഷതയിൽ നടക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ എന്ന ഭീകരനെ പാക് അധീന കശ്മീരിൽ അജ്ഞാതർ കൊലപ്പെടുത്തി. എബോള വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നിശ്ചയിച്ചിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. വിവിധ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് 21 ദിവസം വരെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണം. SIമാരെ മാറ്റി നിർത്തി സ്റ്റേഷൻ ചുമതല CIമാരെ ഏൽപ്പിച്ച മുൻ സർക്കാരിന്റെ തീരുമാനം പുനർപരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇനി മുതൽ പെൻഷന് 4 വർഷം സർവീസ് നിർബന്ധമാക്കി. IPL ക്രിക്കറ്റ് മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിന് പരാജയപ്പെടുത്തി. 29th ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിന് ഇന്ന് ജാർഖണ്ഡിലെ റാഞ്ചിയിലുള്ള ബിർസാമുണ്ട സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 25 വരെയാണ് മത്സരങ്ങൾ.
1: നമ്മുടെ നദികളും കായലുകളും തണ്ണീർത്തടങ്ങളും വെറും ജലസ്രോതസ്സുകൾ മാത്രമല്ല, ജൈവ വൈവിധ്യത്തിന്റെ ജീവധാരകൾ കൂടിയാണ്. കരിമീൻ, വരാൽ, പരൽ പോലുള്ള തദ്ദേശീയ മത്സ്യസമ്പത്തുകൾ തലമുറകളായി നമ്മുടെ ഭക്ഷണത്തിന്റെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിന്റെയും ഭാഗമാണ്. എന്നാൽ ഇന്ന് ഈ ആവാസ വ്യവസ്ഥകൾക്കുമേൽ ഒരു അദൃശ്യ ഭീഷണി ശക്തമായി ഉയർന്നു വരികയാണ്. വെള്ളൂർ പുഴയിലും കേരളത്തിലെ കോൾപ്പാടങ്ങളിലും നടത്തിയ പുതിയ പഠനങ്ങൾ പ്രകാരം അധിനിവേശ മത്സ്യങ്ങളുടെ വ്യാപനം ആശങ്കാജനകമായി വർദ്ധിച്ചിരിക്കുകയാണ്. അലിഗേറ്റർ ഗാർ, ആഫ്രിക്കൻ മുഷി, റെഡ് ബെല്ലി പോലുള്ള മത്സ്യങ്ങൾ തദ്ദേശീയ ഇനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുകയും ഭക്ഷ്യ ശൃംഖലയെ ബാധിക്കുകയും ചെയ്യുന്നതായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.
2: എന്റെ പേര് ആറൽ കുമാർ, ആലപ്പുഴയാണ് പ്രദേശം. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം പ്രത്യേകിച്ച് വേമ്പനാട് കായലിലെ മത്സ്യസമ്പത്തിന്റെ ഒരു കേന്ദ്രമാണ്. ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾ അഭിമുഖിക്കുന്ന വലിയ പ്രതിസന്ധിയാണ് അരങ്ങത്തുള്ളത്. ഒന്ന്, മത്സ്യങ്ങളുടെ അഭാവം, തനത് മത്സ്യങ്ങളുടെ കുറവ്. അത് നമ്മുടെ പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ടൂറിസം മേഖല വന്നപ്പോഴത്തേക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും

0: മാലിന്യങ്ങളുടെ കുത്തൊഴുക്കും ഒക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ വളർത്തു മത്സ്യങ്ങൾ, ആഫ്രിക്കൻ കുഷി പോലുള്ള വളർത്തു മത്സ്യങ്ങൾ, ഇതെല്ലാം തന്നെ ഈ വെള്ളപ്പൊക്ക കാലഘട്ടത്തിലെ കായലിലേക്ക് വരികയുണ്ടായി. ഈ മത്സ്യങ്ങൾ മറ്റു മത്സ്യങ്ങളെ തിന്നെടുക്കുന്ന സ്ഥിതിയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് മത്സ്യസമ്പത്ത് കുറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വളർത്തു മത്സ്യങ്ങൾ മറ്റു മത്സ്യങ്ങളായി ഇണയതിന്റെ ഭാഗമായി നമ്മുടെ തനത് സ്വാദ് മത്സ്യങ്ങൾ ഇല്ലാതാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ നാടൻ വരാൾ എന്നൊക്കെ പറയുന്ന നമ്മൾ കഴിച്ചിരുന്ന വരാളുകൾ ഇപ്പോ ആ നാടൻ വരാളിന്റെ ടേസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായി സംഭവിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള വളർത്തു മത്സ്യങ്ങളും ഈ മത്സ്യത്തിൽ നിന്നുള്ള ഇണചേരലിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ മത്സ്യസമ്പത്തിനെ ആകെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് മാറുകയും മത്സ്യത്തൊഴിലാളികൾ അതുമായി ഉപജീവനമാർഗം നടത്തിയിരുന്നവർ അത് കഴിയാത്ത സ്ഥിതിയിലേക്ക് പോകുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. മത്സ്യത്തിന് കുറവുണ്ടോ എന്ന് വെച്ചാൽ കുറവില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ മത്സ്യങ്ങളെല്ലാം തന്നെ ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ഇന്ന് ലഭിക്കുന്ന കരിമീനാണെങ്കിലും വരാലാണെങ്കിലും കാരിയാണെങ്കിലും അത്തരത്തിലുള്ള സ്വാദിഷ്ടമായ മത്സ്യങ്ങളെല്ലാം തന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് യഥേഷ്ടം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു ചർച്ചയും പഠനവും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത.
1: വനാമി ചെമ്മീൻ കർഷകനായ അൻസാറുദ്ദീൻ,
2: ജലാശയങ്ങളില് കരിമീൻ, കണമ്പ്, അങ്ങനെ പല ജാതി മത്സ്യങ്ങൾ മുട്ടയിട്ട് വരികയും അതുവഴി നമുക്ക് വളരെ കൂടുതൽ ഉൽപാദനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കൊച്ചിയൻ മേഖല, കൊച്ചിയൻ സിറ്റി കേസിലെ. പക്ഷെ ഇപ്പോൾ നമ്മുടെ കായലുകൾ ജലാശയങ്ങളിൽ നോക്കുമ്പോൾ കരിമീൻ കാണാനില്ല, കരിമീൻ കുഞ്ഞുങ്ങൾ കാണാനില്ല. വംശനാശം നേരിട്ടാണ് ഉള്ള കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം പല രീതിയിലുള്ള കെമിക്കലുകൾ കായലിലേക്ക് വരുന്നു. ആഫ്രിക്കൻ മൂഷിയെ വളർത്തുന്ന വേസ്റ്റ് വെള്ളം, അതേപോലെ ആസാം പാള വളർത്തുന്ന വേസ്റ്റ് വെള്ളം, കോഴി വേസ്റ്റ് കൊടുത്ത് ആസാം പാള വളർത്തുന്ന ആ ഒരു വേസ്റ്റ്, ഇങ്ങനെ കായലോരങ്ങൾ മൊത്തത്തിൽ മലീനസമായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ചെമ്മീൻ കെട്ടുകളിലേക്ക്, എനിക്ക് വനാമി ചെമ്മീൻ കൃഷിയാണ്, ഞങ്ങൾ ചെമ്മീൻ കെട്ടുകളിലേക്ക് പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് എടുക്കാൻ പയ്യാത്തൊരവസ്ഥ. അതുമൂലം നമുക്ക് ഒരുപാട് ഓക്സിജന്റെ അളവ് കൊത്തി നഷ്ടപ്പെടുന്നു, നല്ല ജലം കിട്ടുന്നതുമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വനാമി ചെമ്മീൻ കൃഷിക്കാരായാലും കരിമീൻ കൃഷിയായാലും. ഇത് കായലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ ആഫ്രിക്കൻ മൂഷി കായലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആസാം വാള ഇതൊക്കെ കായലിലേക്ക് വന്നു കഴിഞ്ഞാൽ, സകലമാന ജാതി മത്സ്യങ്ങളെയും അത് പിന്നെ തീർക്കും. ഇതുമൂലം നമ്മുടെ മത്സ്യസമ്പത്ത് വളരെ കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിന് എന്തെങ്കിലും പരിഹാരം ഗവൺമെന്റ് തലത്തിലോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലോ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ പുഴകളിൽ എല്ലാം നിന്നുപോകും.
1: ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയായ ബാബു കുപ്പപ്പുറം,
3: ഇതിന് മുൻപ് നമുക്ക് മത്സ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ ഇപ്പോൾ കിട്ടുന്നില്ല. കാരണം മറ്റുള്ള കുരുവാള അതുപോലുള്ള മീനൊക്കെ വന്നിട്ട് ആഫ്രിക്കൻ മുഷി അതുപോലുള്ള മത്സ്യങ്ങൾ വന്ന് മറ്റുള്ള മത്സ്യങ്ങളെ വേട്ടയാടുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന മഞ്ഞക്കൂരി, കരിഞ്ഞ്, കൊഞ്ച് പഴയതുപോലെ വളരെ കുറവാണ്. അപൂർവമായിട്ടാണ് മറ്റ് മത്സ്യങ്ങൾ ഉള്ളത്. കാളാഞ്ചി അതുപോലുള്ള മീനൊന്നും ഇപ്പോൾ ഇല്ല. വംശനാശം വന്നതുപോലാണ്. പൊതുവെ ഇതാണ് പ്രശ്നം. പിന്നെ മാലിന്യം, കായലി മൊത്തം മാലിന്യമാണ്. മുട്ടയിടാനും മറ്റുള്ള പ്രചരണത്താനുമുള്ള സാഹചര്യം.
1: കണ്ണൂർ ജില്ലയിലെ കവ്വായി പുഴയുടെ പ്രധാന കൈവഴിയായ വെള്ളൂർ പുഴയെ കേന്ദ്രീകരിച്ച് അധിനിവേശ മത്സ്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന തോടറിവ് സംഘടനയുടെ കൺവീനർ സി ദിവാകരൻ,
4: ഞങ്ങള് നമ്മുടെ പ്രദേശത്തെ നാടൻ മത്സ്യങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി തോടറിവ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. നമ്മുടെ പ്രദേശത്തെ തയ്യോട്ടുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉത്ഭവിക്കുന്ന കവ്വായി കായൽ വരെ നിൽക്കുന്ന തോടിനകത്തെ നാടൻ മത്സ്യങ്ങളെ കുറിച്ചുള്ളൊരു പഠനമാണ് നടത്തിയിരിക്കുന്നത്. അത് വളരെ ഒരു 300 മീറ്റർ ഇടയിൽ വരുന്ന സ്ഥലത്താണ് മീനുകളെ കുറിച്ചിട്ടുള്ള പഠനം നമ്മൾ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 1 കിലോമീറ്റർ ഉള്ളു വരെ നമ്മൾ അതിന്റെ യാത്ര നടത്തി തോടിനകത്തിലൂടെ. മൊത്തത്തിൽ പഠനം നടത്താൻ വലിയ യാത്ര നടത്തി. പക്ഷെ മീനെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് 1 കിലോമീറ്റർ ഉള്ളിൽ നല്ല മീൻ നിൽക്കുന്ന ഒരു 300 മീറ്റർ ആഴമുള്ള സ്ഥലമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇപ്പൊ വന്നിരിക്കുന്നത് ഒരുപാട് വിദേശ മത്സ്യങ്ങള്, അധിനിവേശ മത്സ്യങ്ങള് കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠനത്തിൽ നിന്ന് വന്നത്. അത് നാടൻ മത്സ്യത്തിന്റെ പ്രജനനത്തെയും വ്യാപനത്തിനും വളരെയധികം പ്രയാസം തടസ്സിട്ടുണ്ട്. നമ്മള് കരയിൽ എന്ന പോലെ തന്നെ വെള്ളത്തിനകത്തും നാടൻ മത്സ്യങ്ങളെയും ഇവ വല്ലാതെ ഇല്ലാതാക്കുന്നുണ്ട്. അത് വിയറ്റ്നാം വരാല്, ആഫ്രിക്കൻ മുസ്ലിം, അനാബസ്, ഇതൊക്കെയാണ് പ്രധാന വില്ലന്മാരായിട്ട് അതിനകത്ത് നിൽക്കുന്നത്. നല്ല പ്രതിരോധ ശേഷിയുള്ള, വെള്ളമില്ലെങ്കിൽ പോലും 3-4 ദിവസത്തെ കരയിൽ ജീവിക്കാൻ പറ്റുന്ന മത്സ്യങ്ങളാണ് ഈ അനാബസ്, അതേപോലെ തന്നെ ആഫ്രിക്കൻ മുസ്ലിം ഒക്കെ. വിയറ്റ്നാം വരാലും നമുക്ക് ഒരുപാട് സമയം കരയിലൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അവ വെള്ളമില്ലാതെ അതിന്റെ സൂക്ഷ്മാവസ്ഥയിലേക്ക് അതിജീവിക്കാൻ പറ്റുന്ന, അതിനകത്ത് നിന്ന് പ്രത്യേകമായ ഒരു പൊതിഞ്ഞു കൂടി കിടന്നു ഒരു വെള്ളത്തിന്റെ അംശം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത്. കഴിഞ്ഞ പ്രളയകാലത്തിന് ശേഷമാണ് ഈ അനാബസ്, വിയറ്റ്നാം വരാല്, അതേപോലെ തന്നെ ആഫ്രിക്കൻ മുസ്ലിം വ്യാപകമായിട്ട് തോട്ടിനകത്തേക്ക് വന്നിരിക്കുന്നത്. വിയറ്റ്നാം വരാല് കൃഷിയായിട്ട് വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അത് അക്വഫാം കൃഷി ചെയ്തിട്ടായിരുന്നു. വെള്ളപ്പൊക്കത്തിനകത്ത് അത് പുറത്തേക്ക് കടക്കുകയും അങ്ങനെ നമ്മുടെ തോടുകളിലേക്ക് എത്തപ്പെടുകയും ചെയ്തതാണെന്ന് നമ്മൾ കരുതുന്നു. അതേപോലെ അനാബസും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ പ്രളയത്തിന് ശേഷം വളർത്തു മത്സ്യങ്ങൾ പുറത്തേക്ക് വന്നതായിട്ടാണ് നമ്മൾ അതിന് മനസ്സിലാക്കുന്നത്.
5: 2018 വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് നമുക്ക് വേമ്പനാട് കായലിൽ നിന്ന് അധിനിവേശ മത്സ്യ ഇനങ്ങളുടെ ഒരു സാന്നിധ്യം നമുക്ക് കൂടുതലായിട്ട് കിട്ടിത്തുടങ്ങി.
1: അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ എക്കോളജി ആൻഡ് എൻവയോൺമെന്റിലെ സീനിയർ പ്രോഗ്രാം ഓഫീസർ മനീജ മുരളി.
5: അതായത് ഇപ്പം നമുക്കറിയാം വേമ്പനാട് കായലിന്റെ പരിസര പ്രദേശങ്ങളിൽ നിരവധി അനവധി അക്വാ കൾച്ചർ നടക്കുന്ന സ്ഥലങ്ങളും അതുകൂട്ടിന് പോൺ കൾച്ചർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ കൂടുതലും അവർ കൾച്ചർ ചെയ്യുന്നതും ഈ പറയുന്ന പോലെ എക്സോട്ടിക് ആയിട്ടുള്ള സ്പീഷീസുകളാണ്. 2018 വെള്ളപ്പൊക്ക സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെട്ട് അക്വാ കൾച്ചറിന്റെ ഇത് ഫാമുകളിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ ഓപ്പൺ വാട്ടർ കായലിലേക്ക് വന്ന അധിനിവേശ മത്സ്യങ്ങളിൽ പെടുന്ന നമ്മുടെ റെഡ് ബെല്ലി, അതുപോലെ തന്നെ മലേഷ്യൻ വാള, ആഫ്രിക്കൻ മുഷി എന്നുള്ള ഇതുപോലുള്ള അധിനിവേശ മത്സ്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കായലിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു അടുത്ത 2 വർഷം, അതായത് 2018 ഫ്ലഡിന് ശേഷം 19-20 വർഷക്കാലത്തോളം ഇതിന്റെ പ്രസൻസ് നമുക്ക് കായലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ലൈവ്ലിഹുഡിനെയും കാര്യമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ മത്സ്യ തൊഴിലാളികളുമായിട്ടുള്ള നമ്മൾ ചർച്ച ഒക്കെ ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം ഇതൊരു ഒംനിവോർ ആയിട്ടുള്ള, അതായത് മിശ്രഭോജി ആയിട്ടുള്ള ഒരു മത്സ്യ ഇനങ്ങളാണ്. അപ്പൊ ഇവ കൂടുതലായിട്ടും മറ്റു മത്സ്യങ്ങളെ കഴിക്കുന്നതും അത് നമ്മുടെ ആ ഒരു വേമ്പനാട് കായലിന്റെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു സന്തുലനാവസ്ഥയെ തന്നെ അത് തകിടം മറിച്ച രീതിയിലായിരുന്നു ഈ 2 വർഷക്കാലത്തോളം ഈ മത്സ്യ ഇനങ്ങൾ നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നത്. എല്ലാ ദിവസവും അവരുടെ ഉപജീവന മാർഗത്തിന്റെ ഭാഗമായിട്ട് പോകുന്ന മത്സ്യ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കിട്ടുന്നതും അതേപോലെ തന്നെ ഇതിന്റെ വാണിജ്യ മൂല്യം ആ സമയത്ത് വളരെയധികം കുറയുകയും ചെയ്ത് മറ്റു മത്സ്യ ഇനങ്ങളെ കിട്ടാതെയായി. ഇതൊക്കെ അവരുടെ ഒരു ഉപജീവന മാർഗത്തെ പ്രതികൂലമായിട്ട് ബാധിച്ച കാര്യങ്ങളായിരുന്നു. മാത്രവുമല്ല ഈ ഒരു 2 വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും ഇതിന്റെ ഒരു സാന്നിധ്യം വളരെ കുറച്ച് കാലത്തേക്ക് കാലയളവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു ദീർഘകാല സ്ഥാനത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ തനത് മത്സ്യ ഇനങ്ങളെ ഒരുപാട് ഇത് അതിന്റെ വർധനവിനെയും അതുകൊണ്ട് തന്നെ പ്രത്യുൽപാദനത്തിനെയൊക്കെ ഒരുപാട് ഈ അധിനിവേശ മത്സ്യ ഇനങ്ങളുടെ ഒരു സാന്നിധ്യം ദോഷകരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കായലിലെ വാണിജ്യ മൂല്യമുള്ള തനത് മത്സ്യ ഇനങ്ങളായിട്ടുള്ള കരിമീൻ, അതുപോലെ കാളാഞ്ചി, ഇവയൊക്കെയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗത്തിൽ കൂടുതലായിട്ട് സംഭാവന നൽകുന്നത്. അപ്പൊ ഈ അധിനിവേശ മത്സ്യ ഇനങ്ങളായിട്ടുള്ള റെഡ് ബെല്ലി, അതേപോലെ തന്നെ ആഫ്രിക്കൻ മുഷി, അതുകൊണ്ട് തന്നെ മലേഷ്യൻ വാള, ഇവയുടെയൊക്കെ പ്രസൻസ് ഇങ്ങനെയുള്ള മത്സ്യ ഇനങ്ങൾ തനത് മത്സ്യ ഇനങ്ങളുടെ അത് വാണിജ്യ മൂല്യമുള്ള മത്സ്യ ഇനങ്ങളുടെ ലഭ്യതയിൽ വലിയൊരു കുറവാണ് വരുത്തി തീർത്തത്. അപ്പൊ അത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെയും അതുപോലെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയും എല്ലാം വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിച്ചുകൊണ്ടിരുന്നു ഈ അധിനിവേശ മത്സ്യങ്ങളുടെ സാന്നിധ്യം.
1: നമ്മുടെ ജലസ്രോതസ്സുകളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക എന്നത് വരും തലമുറയോടുള്ള വലിയ ഉത്തരവാദിത്തമാണ്. കൗതുകത്തിനായി വളർത്തുന്ന ഒരു അക്വേറിയത്തിലെ മത്സ്യം പോലും ജലാശയത്തിലെത്തുമ്പോൾ അവിടത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കാൻ കാരണമാകാം. ജലമലിനീകരണം തടയുകയും ഉത്തരവാദിത്തമുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരുകയും ചെയ്യേണ്ടതും അത്രത്തോളം പ്രധാനമാണ്. മത്സ്യത്തൊഴിലാളികളും ഗവേഷകരും പൊതുജനങ്ങളും കൈകോർക്കുമ്പോഴേ നമ്മുടെ നദികളുടെയും കായലുകളുടെയും സമ്പത്ത് സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കൂ.

0: ഇന്നത്തെ പ്രഭാതഭേരി പൂർണ്ണമാകുന്നു. പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ 6:30.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. ഭരണപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ 2-ാം ദിവസമായ ഇന്ന് രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇന്ന് രാവിലെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ May 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമാകും. കൂടാതെ രണ്ട് നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവെക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. ഇന്നലെയാണ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ന്യൂഡൽഹിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് പ്രസിഡന്റിന്റെ സന്ദർശനം. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, സുസ്ഥിരത, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ചലനാത്മകത എന്നിവ സമ്പദ്വ്യവസ്ഥകളെ പുനർനിർമ്മിക്കുന്ന സുപ്രധാനമായ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് APO കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ സംഘടനയ്ക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞത് ഇന്ത്യക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന SPGയുടെ ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ഷിരൂരയെ CBI കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CBI ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ഷിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അജുമന്ത് ഗുൽസാർദാറിനെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. 3 CPI കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി രാവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗങ്ങളാവുക. 60 രൂപ പ്രീമിയം നിരക്കിൽ 500,000 രൂപയുടേതാണ് പോളിസി. യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. മികച്ച ഫർണിച്ചറുകൾ അടങ്ങിയ നവീകരിച്ച ക്യാബിനുകൾ, സ്മാർട്ട് ടിവികൾ, വൈഫൈ സംവിധാനത്തോടുകൂടിയ വിനോദ ഉപാധികൾ എന്നിവ ട്രെയിനിൽ പുതിയതായി സജ്ജീകരിച്ചു. CCTV നിരീക്ഷണ ക്യാമറകളും അത്യാധുനിക ഫയർ അലാറം സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആകെ 40 ക്യാബിനുകൾ ഉൾപ്പെട്ട ഈ ലക്ഷറി ട്രെയിനിൽ ഒരേ സമയം 80 അതിഥികൾ വരെ ഉൾക്കൊള്ളാനാകും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 runs തോൽപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 runs വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 runs എല്ലാവരും പുറത്തായി. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി. ഡെസ്ക് റിപ്പോർട്ട്.
2: തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും ഉഷസ് പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധന തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പാണ് മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്കുനീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനം ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും.
0: രാജ്യത്തെ 16-ാമത് ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലനം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് പരിഹാരം കാണുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കാസർകോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ മംഗലാപുരം, സെൻട്രൽ മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ട് നീട്ടണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദേഹല്യാം സൈപ്രസ് ദേശസ്യോ രാഷ്ട്രപതിന നിക്കോസ് ക്രിസ്റ്റോഡോലിഡ്സ് ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. ശ്രീ ക്രിസ്റ്റോഡോലിഡ്സ് ഇത്യശഃ ഹ്യഃ നവദേഹലിം പ്രാപ്തവാൻ. വിമാനസ്ഥാനകെ കേന്ദ്രീയ മാർഗ പരിവഹന രാജമാർഗരാജ്യമന്ത്രി അജയ് ടംട ഇത്യനേന തസ്യ സ്വാഗതം കൃതം. സഹ മുംബൈ നഗരം അപ്പി ഗതവാൻ. പ്രധാനമന്ത്രി മോദി സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിഹി ച പരസ്പര ഹിതസ്യ വിഭിന്നേഷു ക്ഷേത്രേഷു ദ്വിപാക്ഷിക സഹകരണം സുദൃഢം കർത്തും ചർച്ചാം കരിഷ്യതഃ. വാർത്തയാഃ അനന്തരം അനേകേഷു സന്ധിപത്രേഷു ഹസ്താക്ഷരാണി വിനിമയം ച ഭവിഷ്യതി. ശ്രീമോദി അതിഥിവിശേഷസ്യ സമ്മാനാർത്ഥം ഭോജസ്യ ആയോജനം കരിഷ്യതി. സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിഹ അദ്യ സായങ്കാലേ രാഷ്ട്രപതിഭവനെ രാഷ്ട്രപതിനാ ദ്രൗപദി മുർമു ഇത്യനയാ സഹാപി മിലിഷ്യതി. കേന്ദ്രീയ വാണിജ്യോദ്യോഗമന്ത്രി പീയൂഷ ഗോയലഃ അദ്യ അവദത് യത് വിശ്വം ഭാരതദേശം വിശ്വസനീയ സഹഭാഗിരൂപേണ പശ്യതീതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിവര്യസ്യ പഞ്ചരാഷ്ട്രാണാം യാത്രായാഃ വിഷയെ നവദേഹല്യാം വാർത്താഹരാൻ സംബോധയൻ ശ്രീ ഗോയലഃ അവദത് യത് ഇയം യാത്ര സമാജസ്യ പ്രത്യേകവർഗായ ലാഭസ്യ പ്രത്യാഭൂതിം കരോതീതി. സഹ അവദത് യത് പ്രധാനമന്ത്രിമണ്ഡലസ്യ ഭ്രമണേന പ്രതീയത്തെ യത് ഭാരതം വൈശ്വികസ്തരെ ദൃഢതയാ സ്ഥിതം അസ്തിതി. സഹ ഏകസ്യ പ്രശ്നസ്യോത്തരേ അവദത് യത് രാഹുലഗാന്ധിനഃ നകാരാത്മക രാജനീതേഃ കാരണാത് ജനാഃ നിർവാചനേ കോൺഗ്രസേതി ദലം നിരാകൃതവന്തഃ. പശ്ചാത് അന്യസ്മിൻ കാര്യക്രമേ ശ്രീ ഗോയലഃ അവദത് യത് ഭാരതം അമേരിക്കാഞ്ച സ്വാഭാവിക സഹഭാഗിരൂപേണ കാര്യം കുർവന്തൌ സ്തഃ. പ്രൌദ്യോഗികീ നവാന്വേഷണം രക്ഷാ ഡിജിറ്റൽ ദത്താംശ കേന്ദ്രാണി ക്വാന്റം കമ്പ്യൂട്ടിംഗ് അഥ ചികിത്സോപകരണാദിഷു ക്ഷേത്രേഷു പരസ്പരം പൂരകരൂപേണ കാര്യം കുരുതശ്ചേതി. അഷ്ടമഃ ഭാരത ഫ്രാൻസ് സമുദ്രീയ സഹകാര സംവാദഃ ബുധവാസരെ പാരിസ് നഗരെ ആയോജിതഃ. ചർച്ചയാം അവൈധ സമുദ്രീയ ഗതിവിധീനാം പ്രതിരോധായ പരിചാലന സഹകാരം സുദൃഢം കർത്തും ഉഭയോഃ ദേശയോഃ സഹഭാഗിത്വ പ്രതിബദ്ധതാം പ്രതി അവധാനം ദത്തം. സശസ്ത്ര ലുണ്ഠനം സാഗരീയ ആതങ്കവാദഃ മാദകദ്രവ്യാണാം ക്രയവിക്രയണം അവൈധം അനിർദിഷ്ടം അഥ അനിയന്ത്രിത മത്സ്യപാലനം അപി ച അന്യാനി സാഗരീയ സങ്കടാനി ചാപി ചർച്ചിതാഃ. കൊൽക്കത്ത ഉച്ചന്യായാലയേന ആർജി കർ ചികിത്സാ മഹാവിദ്യാലയേ ബലാത്കാര ഹത്യാ പ്രകരണസ്യ അന്വേഷണാർത്ഥം വിശേഷ അന്വേഷണദലസ്യ സ്ഥാപന കൃതാസ്തി. ത്രിസദസ്യസ്യ SIT ഇത്യസ്യ നേതൃത്വം കേന്ദ്രീയാന്വേഷണ

0: പ്രിയ ശ്രോതാക്കൾക്ക് പുലർവെട്ടത്തിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിലെ വാർത്തകളുമായി ആദ്യം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടീലിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വെച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keraplantation.kerala.gov.in. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 6238450476, 9037824036. CPCRIയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോയ്ക്ക് വേണ്ടി 2026 ജൂൺ 4 ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. ഉയർന്ന പ്രായപരിധി: ജൂൺ 4, പുരുഷന്മാർ 35, സ്ത്രീകൾ 40 വയസ്സ്. ICAR അംഗീകരിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിലുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. പ്രതിമാസ ഫെല്ലോഷിപ്പ് 37,000 രൂപ പ്ലസ് HRA. കൂടുതൽ വിവരങ്ങൾക്കായി www.cpcri.gov.in.

0: എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ജൂൺ 4 രാവിലെ 9:30 കൃഷ്ണപുരത്തെ CPCRIയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ SSLC മുതലുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതുമാണ്. ഫോൺ നമ്പർ 0749-7952-2-9-9-9-8-2-4-4-7-7-9-7-8. റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഓരോ പ്രദേശത്തേക്കും യോജിച്ച ഇനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. കർഷകരുടെ ചോദ്യങ്ങൾക്ക് ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗിരീഷ് ടി ഫോണിലൂടെ മറുപടി നൽകുന്നു. കോൾ സെന്റർ നമ്പർ 0481-2-5-7-6-6-2-2. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കായി നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡിന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. 2026 SSLC പരീക്ഷയിൽ ഫുൾ A+, 9 A+, 8 A+ വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, രക്ഷകർത്താവിന്റെ ക്ഷേമനിധി ബോർഡ് പാസ്ബുക്കിന്റെ ഫോട്ടോ പതിച്ച പേജ്, കുടുംബവിവര പേജ്, വിഹിതമടവ് രേഖപ്പെടുത്തിയിട്ടുള്ള പേജ് എന്നിവയുടെ പകർപ്പ്, വിദ്യാർത്ഥിയുടെ ആധാറിന്റെയും പാസ്ബുക്കിന്റെയും കോപ്പി, പാസ്പോർട്ട് ഫോട്ടോ എന്നിവ ഹാജരാക്കണം. 2 അപേക്ഷകൾ അനുബന്ധ രേഖകൾക്കൊപ്പം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 23. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-2-3-2-5-4-8-3. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് May 22, ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യവുമായി ഇനി കേൾക്കാം റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: ആധുനിക ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയിയുടെ ജന്മദിനമാണ് May 22. 1772 ബംഗാളിലെ രാധാനഗറിലാണ് അദ്ദേഹം ജനിച്ചത്. സതി എന്ന അനാചാരത്തിനെതിരെ പോരാടുകയും ബ്രഹ്മസമാജം സ്ഥാപിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടങ്ങളാണ്. ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായ ശ്രീപദ് അമൃത് ഡാംഗെ അന്തരിച്ചത് 1991 May 22 ഇന്ത്യൻ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്ന അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകാംഗങ്ങളിൽ ഒരാളായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം എല്ലാ വർഷവും May 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നു. ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ലോകം കണ്ട ഏറ്റവും ഭീകരമായ ഭൂകമ്പം 1960 ചിലിയിൽ നടന്നത് May 22. സുനാമി തിരമാലകൾ പസഫിക് സമുദ്രത്തിലൂടെ മണിക്കൂറിൽ 200 മൈൽ വേഗതയിൽ സഞ്ചരിച്ചു. ചിലി, ഹവായ്, ജപ്പാൻ, ഫിലിപ്പീൻസ്, അലാസ്ക തുടങ്ങിയ രാജ്യങ്ങളെ ഗുരുതരമായി ഇത് ബാധിച്ചു. ചിലിയിലെ പ്രധാന നഗരങ്ങൾ തകർന്നു. 2000 ആളുകളാണ് മരണപ്പെട്ടത്.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: സൂപ്പർ പ്രൈസസിൽ

0: മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം ആയുരാരോഗ്യം.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്ത് വെള്ളം കുടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ GP സിദ്ധി.
4: വേനൽ ചൂടിൽ ആരോഗ്യ സംരക്ഷണത്തിനും വരാൻ സാധ്യതയുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും കുടിവെള്ളത്തിന്റെ അളവും കുടിവെള്ളത്തിന്റെ ശുചിത്വവും വളരെയധികം പ്രധാനമാണ്. വേനൽ കാരണം ജലദൌർലഭ്യം വരാൻ സാധ്യതയുള്ളതിനാൽ ജലമലിനീകരണത്തിന്റെ തോത് കൂടുന്നു. അതുകൊണ്ട് തന്നെ ജലജന്യ രോഗങ്ങളായ വയറിളക്കം, ഛർദി, മഞ്ഞപ്പിത്തം ഇവയുടെ സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. ഇതൊഴിവാക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. 15 മുതൽ 20 മിനിറ്റെങ്കിലും തിളപ്പിച്ച വെള്ളം കുടിക്കണം. കുടിക്കുന്ന വെള്ളം ഔഷധയുക്തമാക്കുവാൻ ഷടംഗ ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരിവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം എന്നീ ഔഷധങ്ങളാണ് ഷടംഗ ചൂർണത്തിൽ അടങ്ങിയിട്ടുള്ളത്. നറുനീണ്ടി കിഴികെട്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നതും ദാഹം ഒഴിവാക്കുന്നതിനും നമ്മുടെ ദഹനശക്തി കൃത്യമാക്കുന്നതിനും സഹായകമാണ്. അതുപോലെ തന്നെ വേനലിൽ ശതാവരിക്കിഴങ്ങ്, കൊത്തമല്ലി, തേറ്റാമ്പരൽ, കൂടങ്ങൾ ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. കരിക്ക് വെള്ളവും മലരിട്ട് തിളപ്പിച്ച വെള്ളവും ദാഹശമനത്തിനും പോഷക സമൃദ്ധവും ആണ്. അതുപോലെ തന്നെ നിർജലീകരണം കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും പോഷകാംശങ്ങളും മിനറൽസും നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് സംഭാരം ഉപയോഗിക്കുന്നതും ഉപ്പിട്ട നാരങ്ങാ വെള്ളം കുടിക്കുന്നതും ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നതും നല്ലതാണ്. പുറത്തുനിന്നും വീട്ടിൽ വന്ന ഉടനെ ഫ്രിഡ്ജിൽ നിന്നുമുള്ള തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശീതളപാനീയങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ശുചിത്വമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. യാത്രകൾ ശീലമാക്കിയവർ തെരുവോര പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കൂടുതലും ഇത്തരം മലിനജല ഉപയോഗ കാരണമാണ് വേനൽക്കാല ജലജന്യ രോഗ സാധ്യത കൂടുന്നത്. കഴിയുന്നത്രയും തിളപ്പിച്ചാറിയ വെള്ളം യാത്രയിൽ ഉപയോഗിക്കുക. ഇനി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവിലും വളരെയധികം ശ്രദ്ധ വേണം. ഓരോ 25 കിലോ ശരീരഭാരത്തിനും 1 ലിറ്റർ എന്ന അളവിലാണ് വെള്ളം കൂടി പൊതുവെ പറയുന്നത്. പക്ഷേ വേനലിലും അമിതാധ്വാനം ചെയ്യേണ്ടവരും അതിനനുസരിച്ച് വെള്ളം കുടിയുടെ അളവ് ക്രമപ്പെടുത്തേണ്ടതാണ്. വൃക്കരോഗമുള്ളവർ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം വെള്ളം കുടിയുടെ അളവും ക്രമീകരിക്കേണ്ടതാണ്. വെള്ളം കുടിയുടെ അളവ് കുറയുന്നത് മൂലവും വിയർപ്പിലൂടെ ജലനഷ്ടം സംഭവിക്കുന്നത് മൂലവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് മൂത്രത്തിലാണ് ബാധ, മൂത്രത്തിന്റെ കട്ടി കൂടി, മൂത്രത്തിൽ കല്ല് പോലുള്ള അവസ്ഥകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്തരം ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. AC ജോലി ചെയ്യുന്നവർ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടതാണ്. കോള, കോഫി, മദ്യം എന്നീ പാനീയങ്ങൾ ഒഴിവാക്കുക. ഇവ നിർജലീകരണ സാധ്യത കൂട്ടുന്നു. അധിക ദിവസം ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ച പാനീയങ്ങളും ഒഴിവാക്കേണ്ടതാണ്. പ്രകാരം വെള്ളം കുടിക്കുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കി ശുചിയായ വെള്ളം കുടി ശീലമാക്കുന്നത് ഒരു പരിധിവരെ വേനൽക്കാലത്തിന് സാധ്യതയുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്ത് വെള്ളം കുടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ GP സിദ്ധി.

0: തൊഴിൽ ദർശനം.
1: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ വാപ്കോസ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റീവാപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീമിന്റെ ഭാഗമായി ഹരിയാന, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നടപ്പാക്കുന്ന വിവിധ പ്രോജക്ടുകളിലാണ് നിയമനം. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. 159 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഫീൽഡ് സൂപ്പർവൈസർ 91, ഫീൽഡ് എഞ്ചിനീയർ 46, അസിസ്റ്റന്റ് പ്രോജക്ട് മാനേജർ 3, ടീം ലീഡർ 9, സ്മാർട്ട് മീറ്റിംഗ് എക്സ്പേർട്ട് 5, മെറ്റീരിയൽസ് ക്വാളിറ്റി എക്സ്പേർട്ട് 1, ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പേർട്ട് 1, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് 1. യോഗ്യത: എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമയാണ് യോഗ്യത. അപേക്ഷ rds@vapcos.co.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് CV അയക്കണം. വിലാസം ഒരിക്കൽ കൂടി: rds@vapcos.co.in.

0: wapcos.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 25. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.wapcos.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.wapcos.co.in. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് ഹോസ്പിറ്റാലിറ്റി മോണിറ്റർ തസ്തികയിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. നോർത്ത് സോണിൽ 92 ഒഴിവുണ്ട്. പുതുമുഖങ്ങൾക്കാണ് അവസരം. യോഗ്യത: ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനിൽ BSc അല്ലെങ്കിൽ കൾണറി ആർട്സിൽ BBA, MBA അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസിൽ BSc അല്ലെങ്കിൽ ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റിൽ MBA. പ്രായം 27 വയസ്സ് കവിയരുത്. പൂരിപ്പിച്ച അപേക്ഷാ ഫോമും ബന്ധപ്പെട്ട രേഖകളും അഭിമുഖ സമയത്ത് ഹാജരാക്കണം. അഭിമുഖ തീയതി: ഡൽഹിയിൽ June 3, 4, 5, ശ്രീനഗറിൽ June 11, 12, ചണ്ഡീഗഡിൽ June 15, 16, രാജസ്ഥാനിൽ June 18, 19, ഉത്തർപ്രദേശിൽ June 23, 24. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.irctc.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.irctc.com. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 60 ഒഴിവാണുള്ളത്. ഇതിൽ 33 ഒഴിവ് തിരുവനന്തപുരത്താണ്. ഡൽഹി, ബംഗളൂരു, റായ്പൂർ, പാട്ന തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് മറ്റൊഴിവുകൾ. പ്രവൃത്തി പരിചയമുള്ളവർക്കും തുടക്കക്കാർക്കും അപേക്ഷിക്കാം. വാക്ക് ഇൻ അല്ലെങ്കിൽ ഓൺലൈൻ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. തസ്തികകളും ഒഴിവും: പ്രോജക്ട് മാനേജർ 8, സീനിയർ പ്രോജക്ട് എഞ്ചിനീയർ 23, പ്രോജക്ട് എഞ്ചിനീയർ 13, പ്രോജക്ട് അസോസിയേറ്റ് 16. യോഗ്യത: BE, BTech അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഇമെയിൽ മുഖേന അഭിമുഖത്തിന് ക്ഷണിക്കും. ജൂണിലായിരിക്കും അഭിമുഖം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 26. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cdac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cdac.in. പഞ്ചാബ് കേന്ദ്ര സർവകലാശാല അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 ഒഴിവുണ്ട്. റെഗുലർ നിയമനമാണ്. അധ്യാപക തസ്തികകളും ഒഴിവും: പ്രൊഫസർ 4, അസോസിയേറ്റ് പ്രൊഫസർ 4. ഒഴിവുള്ള വകുപ്പുകൾ: അപ്ലൈഡ് അഗ്രികൾച്ചർ, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ്, പെർഫോമിംഗ് ആൻഡ് ഫൈൻ ആർട്സ്, സോഷ്യോളജി, പബ്ലിക് പോളിസി ആൻഡ് ഗവേണൻസ്, സെന്റർ ഫോർ പാർട്ടീഷൻ ആൻഡ് അട്രോസിറ്റി സ്റ്റഡീസ്, ഇൻഡിക് സിവിലൈസേഷൻ ആൻഡ് റിലീജിയസ് സ്റ്റഡീസ്. അനധ്യാപക തസ്തികകളും ഒഴിവും: ലൈബ്രറിയൻ 1, ഡെപ്യൂട്ടി ലൈബ്രറിയൻ 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://cup.edu.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://cup.edu.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 2.
1: തൊഴിൽ ദർശനം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി സോമൻ.
3: ഭാഷയിൽ നാമത്തിനാണോ ക്രിയയ്ക്കാണോ പ്രാധാന്യം? സംശയമില്ല, ക്രിയയ്ക്കാണ്. കർ എന്ന ശബ്ദത്തിന് ചെയ്യുക എന്നാണ് അർത്ഥം. ചെയ്യലാണ് അഥവാ പ്രവൃത്തിയാണ് ക്രിയ. ക്രിയ എല്ലാത്തിനും ഉത്തരം നൽകുന്നു എന്നൊരു ചൊല്ലുണ്ട്. ക്രിയ കേവലം ഉത്തരം എന്നാണ് പഴയൊരു മൊഴി. മനുഷ്യൻ ഒരു ഉൽപാദന ജീവിയായതുകൊണ്ട് മനുഷ്യലോകമെന്നത് അവൻ്റെ കൈക്രിയകളാണ്. ഭാഷയിലും നാമങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ക്രിയാപദങ്ങളാണ്. കേരളവാണിനിയമെന്ന മലയാള വ്യാകരണ ഗ്രന്ഥത്തിൽ AR രാജരാജവർമ്മ ഇങ്ങനെ പറയുന്നു: കൃതിശബ്ദങ്ങൾ താനേറും നാമം പിന്നഥ ഭേദകം 2-3 നിവാദങ്ങൾ ശേഷം ദ്യോതകം അവ്യയം. അതായത് ഭാഷയിൽ എണ്ണത്തിൽ കൂടുതൽ ക്രിയകളാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ലോകഭാഷകളിലും ഇതുതന്നെയാണ് സ്ഥിതി. എന്താണ് അതിന് കാരണം? ഒരു ക്രിയ എന്ന് പറഞ്ഞാൽ ഒരു വാക്യമാണ്. നാമങ്ങൾ ഉപയോഗിക്കാതെയും നമുക്ക് വാക്യാർത്ഥങ്ങൾ ഉണ്ടാക്കാം ക്രിയ ഉപയോഗിച്ചാൽ മതി. ഉദാഹരണത്തിന്, അവിടെ പോയോ? പോയി. എങ്ങനെ പോയി? നടന്ന്. ക്ഷീണിച്ചില്ലല്ലോ? ഇല്ല. ഈ ഉദാഹരണങ്ങൾ നോക്കുക. ഇവിടെ നാമങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിയ മാത്രം ഉപയോഗിച്ച് അർത്ഥബോധം ഉണ്ടാക്കാൻ കഴിയുന്നു. ക്രിയ ഉണ്ടെങ്കിൽ നാമവും വാക്യവും ജനിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരം. എങ്ങനെയാണ് ക്രിയ വാക്യത്തെ ജനിപ്പിക്കുന്നത്? ക്രിയയോടുള്ള ചോദ്യത്തിൽ നിന്നാണ് വാക്യം ജനിക്കുന്നത്. ഉദാഹരണത്തിന്, നയിച്ചു എന്ന ക്രിയ എടുക്കാം. നമുക്ക് ക്രിയയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ആര് നയിച്ചു? നമുക്കതിന് ഉത്തരം കിട്ടുന്നു, ഗാന്ധിജി നയിച്ചു. വീണ്ടും ചോദ്യം, ആര് നയിച്ചു? ഗാന്ധിജി ഇന്ത്യക്കാരെ നയിച്ചു. എവിടേക്ക് നയിച്ചു? ഗാന്ധിജി ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഗാന്ധിജി എങ്ങനെ നയിച്ചു? ഗാന്ധിജി ഇന്ത്യക്കാരെ അഹിംസാ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ആരോടൊപ്പം നയിച്ചു? ഗാന്ധിജി നെഹ്റുവിനോടും പട്ടേലിനോടും ഒപ്പം അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. എന്ന് നയിച്ചു? അപ്പോൾ ഇങ്ങനെ നമ്മൾ നയിച്ചു എന്ന ക്രിയയോട് തന്നെ ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നാൽ എത്ര വാക്യങ്ങൾ വേണമെങ്കിലും നമുക്ക് നിർമ്മിച്ചെടുക്കാം. ഇതിൽ ഗാന്ധിജി, ഇന്ത്യക്കാർ, നെഹ്റു, പട്ടേൽ, അഹിംസ, സ്വാതന്ത്ര്യം തുടങ്ങിയ ശബ്ദങ്ങൾ നാമങ്ങളാണ്. നമിക്കുന്നതാണ് നാമം. അതായത് ക്രിയയെ നമിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നാമങ്ങൾ. ക്രിയ നടക്കാൻ അവ സഹായകമായി നിൽക്കുന്നു. അതുകൊണ്ട് ക്രിയയുടെ ആകാംക്ഷയെ പൂരിപ്പിക്കുന്ന കാരകങ്ങളായി, ക്രിയ സംഭവിക്കാൻ സഹായിക്കുന്ന ശബ്ദങ്ങളായി നാമങ്ങൾ നിൽക്കുന്നു. ക്രിയ നടത്തുന്നവൻ കർത്താവും വാക്യത്തിലെ മറ്റ് നാമങ്ങൾ കാരകങ്ങളുമാണ്. വ്യാകരണത്തിൽ വിഭക്തി ഉണ്ടാകുന്നത് ഇപ്രകാരമാണ്.
2: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ പി സോമൻ.
4: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
4: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: പുലർവട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പി മാധുരി പാടിയ ഗാനം ചിത്രം മരം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

0: പുലർവട്ടം തുടരും. മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. വിശ്വസ്ത പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം രാജ്യത്തിനേറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളവേദിയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതെന്നും പര്യടനത്തിനിടെ 57 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ശ്രീ ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
2: आज पूरा विश्व भारत को एक विश्वसनीय ट्रस्टेड पार्टनर के रूप में देखता है. आज पूरा विश्व भारत को एक प्रिफर्ड ग्लोबल डेस्टिनेशन के रूप में देख रहा है. पांचों देश में एक नया ऊर्जा है भारत के साथ व्यापार करने की. हमारे निर्यातकों के लिए ढेर सारे अवसर और भारत में बड़े पैमाने पे निवेश इस 5 दिवसीय 5 देशों की यात्रा से कैटलाइज होगा.
1: 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും AC മൊയ്തീൻ LDF സ്ഥാനാർത്ഥിയായും BB ഗോപകുമാർ BJPയുടെ സ്ഥാനാർത്ഥിയായും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് പിരിയുന്ന സഭ ഈ മാസം 29th ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് ഹംസ കൊല്ലപ്പെട്ടത്. മുസഫർബാദിൽ

0: ഓഫ് സൗത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപത്തിന് കരാറൊപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്താനാകുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധനത്തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് IIMK ലൈഫ്, IIT മദ്രാസ് എന്നിവരുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് പങ്കാളിത്തത്തിലേർപ്പെട്ടിട്ടുണ്ട്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്ക് നീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനവും വികസിപ്പിച്ചു. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും. ഇന്ത്യയിലെ സമുദ്ര വ്യാപാരത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെയും ഡിജിറ്റൽ വൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മണിപ്പൂർ പോലീസ് മേധാവി രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. ക്യാബിനറ്റിന്റെ നിയമന സമിതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിന് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലൊപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷയൊരുക്കുന്ന സുരക്ഷാ വിഭാഗമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയാണ് സുരക്ഷാ സെക്രട്ടറി. ഇന്ത്യ വാങ്ങാൻ തയ്യാറുള്ള അത്രയും ഊർജ്ജം നൽകാൻ US തയ്യാറാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ. ഹോർമൂസ് കടലിൽ കടച്ചതുമൂലം ഉയർന്ന ഇന്ധനവിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാളെ ഇന്ത്യയിലെത്തുന്ന മാർക്കോ റുബിയോ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ യൂണിയൻ, ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതേസമയം ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങളെന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകളും ഇന്ന് പുറത്തിറക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് 13.4 ഓവറിൽ 140 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഈ മാസം 26 കാലവർഷം എത്തുന്നതെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കില്ല. കോഴിക്കോട് വ്യാപക മഴയെ തുടർന്നുണ്ടായ മഴ വെള്ളപ്പാച്ചിലിൽ നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലം തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് മുത്തപ്പമ്പുഴയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലാണ് താൽക്കാലികമായി യാത്രക്കായി ഉപയോഗിക്കുന്ന ചപ്പാത്ത് തകർന്നത്. വനത്തിനുള്ളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് തോട്ടിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. നിലവിൽ ഈ റൂട്ടിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിശ്ചയ സമയത്തിനകം പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ ഈ മേഖല പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
0: UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും

0: ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പ് ആണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിക്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽഡിഎഫിനായി എ.സി മൊയ്തീനും ബിജെപിക്കായി ബി.ബി ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവെച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുകയാണ്. ഇനി കേൾക്കാം കാലം സാക്ഷി.
2: ബഹദൂർ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ നടന്മാരിലൊരാളായ ബഹദൂർ എന്ന പി.കെ. കുഞ്ഞാലു 1930 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം ആകാശവാണി നാടകങ്ങളിലും ശബ്ദം നൽകിയിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം വിദ്യാഭ്യാസം തുടരാൻ സാധിക്കാതിരുന്ന ബഹദൂറിന് തെക്കുറിശ്ശി സുകുമാരൻ നായരുമായുള്ള സൗഹൃദമാണ് സിനിമയിലേക്കുള്ള വഴി തുറന്നത്. കുഞ്ഞാലു എന്ന പേര് ബഹദൂർ എന്ന് മാറ്റിയതും തെക്കുറിശ്ശിയായിരുന്നു. 1954 പുറത്തിറങ്ങിയ അവകാശി എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. 57 പുറത്തിറങ്ങിയ പാടാത്ത പൈങ്കിളി എന്ന ചിത്രത്തിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് നായരു പിടിച്ച പുലിവാല്, കണ്ടം വെച്ച കോട്ട്, ജ്ഞാനസുന്ദരി, പുതിയ ആകാശം പുതിയ ഭൂമി, കുട്ടിക്കുപ്പായം, യക്ഷി, കടൽപ്പാലം, അനുഭവങ്ങൾ പാളിച്ചകൾ, വിസ, ഒരു CBI ഡയറക്റ്റ് തുടങ്ങി എത്രയോ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ലോഹിതദ സംവിധാനം ചെയ്ത ജോക്കറാണ് അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം. മികച്ച ഹാസ്യതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം 1972 അദ്ദേഹത്തിന് ലഭിച്ചു. 73 മാധവിക്കുട്ടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2-ാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം നേടി. 76 ആലിംഗനം, തുലാവർഷം എന്നീ ചിത്രങ്ങളിലൂടെ വീണ്ടും മികച്ച 2-ാമത്തെ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വ്യത്യസ്തമായ ശരീരഭാഷയും മുഖഭാവങ്ങളും കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചിരിയുടെ മായാത്ത മുദ്ര പതിപ്പിച്ച ബഹദൂർ 2000 May 22 നമ്മെ വിട്ടുപിരിഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ബഹദൂറിന്റെ ശബ്ദം.
3: കാലം സാക്ഷി.
4: ഞാൻ 1953 ട്രിവാൻഡ്രത്ത് വരുന്നത്. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ്. കല്യാണം കഴിഞ്ഞ് പാർട്ടിക്കാരെല്ലാം തിരിച്ചുപോയി, ഞാൻ ഇവിടെ തന്നെ തങ്ങി. അന്ന് മെറിലാൻഡ് സ്റ്റുഡിയോ ഫുൾ സ്വിംഗിൽ നടക്കുന്ന കാലമാണ്. അങ്ങനെ എൻ്റെ ഒരു ബന്ധുവായ മിസ്റ്റർ PK അബ്ദുല്ല അന്ന് ഇവിടുത്തെ കലക്ടറാണ്. അദ്ദേഹം വഴി മിസ്റ്റർ P സുബ്രഹ്മണ്യത്തെ കാണുകയും അദ്ദേഹമാണ് എനിക്ക് ആദ്യമായി സിനിമയിലൊരു ചാൻസ് തന്നത്. സിനിമയിൽ വന്നപ്പോൾ മിസ്റ്റർ തിക്കുറിശ്ശി അദ്ദേഹമാണ് എൻ്റെ ഈ പേര് മാറ്റിയത്. കുഞ്ഞാലു എന്നുള്ള പേര് ബഹദൂർ എന്നാക്കി. 100-150 വെച്ച് ഒരു പടത്തിന് കിട്ടുമായിരുന്നു. ബാറ്റയില്ല, ചെലവ് അവിടെ റിഹേഴ്സൽ ക്യാമ്പിൽ നടന്നുകൊണ്ടിരുന്നു. മിസ്റ്റർ സത്യൻ അതുപോലെ മിസ്റ്റർ പ്രേം നസീർ, രണ്ട് ഹീറോസാണ് ഞാൻ വരുന്ന കാലത്തുള്ളത്. പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള വ്യക്തികൾ അടൂർ ഭാസി, നെല്ലിക്കോട് ഭാസ്കരൻ, മണവാളൻ ജോസഫ്, ആലുംമൂടൻ, PJ ആന്റണി, എൻ ഗോവിന്ദൻകുട്ടി. സിനിമയിൽ അഭിനയിക്കുന്നത് പല വീടുകളിൽ നിന്നുമുള്ള പല വ്യക്തികളാണെങ്കിലും സിനിമ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ജീവിക്കുക. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങുമിങ്ങും പറഞ്ഞ് മനസ്സിലാക്കും. സാമ്പത്തികമായി ബദ്ധപ്പാടും കഷ്ടപ്പാടും ഉണ്ടെങ്കിൽ അങ്ങുമിങ്ങും സഹായിക്കും. ഇത്രയും പടങ്ങൾ അഭിനയിച്ചു. ആ പടങ്ങളുടെ കിട്ടിയ പണത്തിൻ്റെ കണക്ക് നോക്കിയാൽ അത്രയും സംഖ്യ എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുകയില്ല. അത് കാരണം ഞാൻ ആവശ്യമില്ലാതെ പല ബിസിനസ്സും ചെയ്തു.

0: ഇത് ബിസിനസ് ഞാനുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല, ഭീമമായ നഷ്ടങ്ങൾ പലതും സംഭവിച്ചു. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രശസ്തി കിട്ടി, പെരുമ കിട്ടി, അറിയപ്പെടുന്ന ഒരു നടനായി, സാമ്പത്തികമായി കഷ്ടിപുഷ്ടി ജീവിച്ചു പോകാം എന്നല്ലാതെ ഒരു വലിയ സമ്പന്നമായ ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞങ്ങളിൽ പഴയ തലമുറയിൽ അമിതമായി സമ്പാദിച്ചവരാരുമില്ല, സമ്പാദിക്കാൻ സാധിക്കുമായിരുന്ന ഒരു ചുറ്റുപാടുമില്ല. ജീവിക്കാൻ കഷ്ടിപുഷ്ടി ഞെരുങ്ങി ജീവിച്ചങ്ങനെ പോയി, എന്തെങ്കിലും മിച്ചപ്പെടുത്തി എന്നല്ലാതെ. മൊത്തം പറഞ്ഞാൽ സിനിമാ ജീവിതത്തിൽ ഞാൻ 100% സംതൃപ്തനാണ്.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ബഹദൂറിന്റെ ശബ്ദം.

0: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേരം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: നഗരപുരാണം. അനന്തപുരിയെ പ്രതിമകളുടെ നഗരമെന്ന് അല്പം അഭിമാനത്തോടെയും തെല്ലു പരിഹാസത്തോടെയും പലരും വിവക്ഷിക്കാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരുടെ ഏകദേശം 150-ലേറെ പ്രതിമകളുള്ളതായി കണക്കാക്കപ്പെടുന്നു. ദേശീയ നേതാക്കളായ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ B.R. അംബേദ്കർ തുടങ്ങിയവരുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നിവരുടെയും പ്രതിമകൾ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര നേതാക്കളായ പൊന്നറ ശ്രീധർ, അക്കാമ ചെറിയാൻ, K.R. ഇലങ്കത്ത് തുടങ്ങിയവർക്കും അർഹമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. നവോത്ഥാന നായകരായ നാരായണഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യൻകാളി എന്നിവരുടെ പ്രതിമകളും ആദരവോടെ നഗരം ഏറ്റുവാങ്ങി. മുൻ മുഖ്യമന്ത്രിമാരായ പട്ടം താണുപിള്ള, EMS, R. ശങ്കർ, അച്യുതമേനോൻ തുടങ്ങിയവരും സാഹിത്യ സർവഭൗമന്മാരായ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വയലാർ രാമവർമ്മ എന്നിവർക്കും ഉചിതമായ പ്രതിമാ സ്മാരകങ്ങൾ അനന്തപുരിയുടെ ഹൃദയഭൂമിയിലുണ്ട്. ഈ പറഞ്ഞവയെല്ലാം സ്വാതന്ത്ര്യാനന്തര കാലത്ത് സ്ഥാപിക്കപ്പെട്ടവയാണ്. ഇവരോടൊപ്പം തന്നെ പത്രാധിപ സിംഹങ്ങളായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും കേസരി ബാലകൃഷ്ണപിള്ളയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രാജഭരണകാലത്തും തിരുവനന്തപുരത്ത് പ്രതിമാ സ്ഥാപനങ്ങൾ നടന്നിട്ടുണ്ട്. അവയിൽ ശ്രദ്ധേയമായവ 1858 മുതൽ 1872 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്ന മാധവ റാവുവിന്റേതാണ്. ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിന് ആശയരൂപീകരണം നടത്തിയത് അദ്ദേഹമാണ്. തിരുവിതാംകൂറിന് നൽകിയ സേവനങ്ങളെ പരിഗണിച്ച് 1893 മാധവ റാവുവിന്റെ ഒരു സ്റ്റാച്യു കച്ചേരി നടയിൽ സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് കച്ചേരി നട സ്റ്റാച്യു ജംഗ്ഷനായി. രാജവാഴ്ച കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റു പ്രതിമകളാണ് അവസാനത്തെ തിരുവിതാംകൂർ നാടുവാഴിയായ ചിത്തിര തിരുനാളിന്റെയും അദ്ദേഹത്തിന്റെ മാതാവായ റാണി സേതു പാർവതിഭായിയുടെയും അക്കാലത്ത് ദിവാനായിരുന്ന സർ C.P. രാമസ്വാമി അയ്യരുടേതും. അനന്തപുരിയുടെ പ്രതിമാ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ ഇവിടെ തകർക്കപ്പെട്ട പ്രതിമകളുടെ പുരാവൃത്തം കൂടി പറയേണ്ടതുണ്ട്. 1940 തുടക്കത്തിൽ ദിവാൻ C.P. രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം തമ്പാനൂരിൽ ഒരു സത്രം പണികഴിപ്പിക്കപ്പെട്ടു. ആ കെട്ടിടത്തിനു മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു അർത്ഥകായ പ്രതിമയും സ്ഥാപിച്ചു. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് C.P. രാമസ്വാമി അയ്യർക്ക് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ വെച്ച് വെട്ടേൽക്കുന്നതും തുടർന്ന് പോലീസ് അക്രമവാഴ്ച അഴിച്ചുവിടുന്നതും. ഈ കൂട്ടക്കുഴപ്പങ്ങൾക്കിടയിൽ അജ്ഞാതരായ ചില സമര പോരാളികൾ ആ പ്രതിമ തകർത്തു. രണ്ടാമതായി തകർക്കപ്പെട്ട പ്രതിമയും CP യുടേത് തന്നെ. അതിന്റെ ചരിത്രം ഇങ്ങനെ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ വെച്ച് ആദ്യമായി പേരിനെങ്കിലും ഒരു നിയമസഭ രൂപം കൊള്ളുന്നത് തിരുവിതാംകൂറിലാണ്. 1888 ദിവാന്റെ ചേംബറിൽ വെച്ച് കൂടിയ പ്രഥമ സമ്മേളനം പല പല പരിണാമങ്ങൾക്ക് ശേഷം ഇന്നത്തെ അയ്യങ്കാളി ഹാളായ VGT ഹാളിലേക്ക് മാറ്റുകയുണ്ടായി. വാർത്താവിനിമയ സൗകര്യങ്ങൾ പ്രാകൃത അവസ്ഥയിലായിരുന്ന അക്കാലത്ത് സെക്രട്ടേറിയറ്റിനോടടുത്ത് നിയമസഭ സമ്മേളിക്കുന്നത് സൗകര്യപ്രദമായിരിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിന്റെ അങ്കണത്തിൽ തന്നെ പുതിയ നിയമസഭാ മന്ദിരം പണികഴിപ്പിച്ചു. പുതിയ മന്ദിരത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിൽ ഈ സഭാമന്ദിരത്തിന് മുന്നിൽ CP യുടെ ഒരു പ്രതിമയും സ്ഥാപിക്കപ്പെട്ടു. സ്വാതന്ത്ര്യലബ്ധിക്ക്

ശേഷം ഈ പ്രതിമ നീക്കം ചെയ്യണമെന്ന അഭിപ്രായം അതിശക്തമായി ഉയർന്നുവന്നു. അന്നത്തെ ഭരണാധികാരി ഈ ആവശ്യം പരിഗണിക്കാത്തതിനെ തുടർന്ന് ഒരു പാതിരാത്രിയിൽ അജ്ഞാതരായ ചിലർ പ്രസ്തുത പ്രതിമ നീക്കം ചെയ്തു. തകർക്കപ്പെട്ട മൂന്നാമത്തെ പ്രതിമ ചിത്ര തിരുനാളിന്റെ മാതാവായ സേതു പാർവതിഭായിയുടേതാണ്. മ്യൂസിയത്തിന്റെ പ്രധാന കവാടത്തിനെതിരെ രാജപാതയുടെ ഓരത്ത് 1941 ഒക്ടോബർ 22 രാജമാതാവിന്റെ പൂർണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. 1970 നക്സൽ പ്രക്ഷോഭണ കാലത്താണ് ഈ പ്രതിമയ്ക്ക് കേടുപാടുകൾ വരുത്തിയത്. ആ പ്രതിമ സ്ഥാപിച്ചിരുന്ന ശിലാമണ്ഡപം ഒരു ചരിത്രശേഷിപ്പായി ഇന്നും കാണാം. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.

0: ഗ്രാമകേരളം
1: കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഒറ്റാൾ.
0: ഗ്രാമീണ കേരളത്തിന്റെ നിറം മങ്ങാത്ത ഓർമ്മകളിൽ ഒന്നാണ് ഒറ്റാൽ. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ ഒരു ഉപകരണം. നന്നായി ഉണങ്ങിയ ബലമുള്ള മുളയോ ഈറയോ കൊണ്ട് നിർമ്മിച്ച രണ്ടറ്റവും തുറന്ന കോൺ ആകൃതിയിലുള്ളതാണ് ഒറ്റാൽ. ആഴം കുറഞ്ഞ തോടുകളിലും വയൽച്ചാലുകളിലുമൊക്കെ ഒരു മഴ കിട്ടിക്കഴിയുമ്പോഴാണ് ആളുകൾ ഒറ്റാലുമായി മീൻപിടുത്തത്തിനിറങ്ങുക പതിവ്. മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ പുതുവെള്ളം കയറുന്ന വയലേലകളിലേക്കും തോടുകളിലേക്കുമെല്ലാം വരാലും മുഷിയും കുറുവയുമൊക്കെ ഒഴുകിയെത്തുക പതിവായിരുന്നു. ഈ സമയത്താണ് ഊത്തപിടുത്തത്തിൻ്റെ കാലവും. പ്രജനനത്തിനായി മീനുകൾ നടത്തുന്ന ദേശാന്തര ഗമനത്തെയാണ് ഊത്ത എന്ന് വിളിക്കുന്നത്. ആഴം കുറഞ്ഞ തോടുകളിലും മറ്റും ഒറ്റാല താഴ്ത്തിയാൽ അതിനുള്ളിൽ കുടുങ്ങുന്ന മീനുകളെ പിടിക്കാൻ കഴിയും. മിക്കവാറും രാത്രി സമയത്താണ് ഒറ്റാലുമായി ടോർച്ചിന്റെ വെളിച്ചത്തിൽ മീൻപിടുത്തം നടത്താറ് പതിവ്. ഒരർത്ഥത്തിൽ മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് നടത്തുന്ന ഈ ഊത്തപിടുത്തം അഥവാ ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ നിയമവിരുദ്ധമാണ് എന്ന് പറയാം. എന്നാൽ പണ്ട് കാലത്ത് മത്സ്യങ്ങളും ഞണ്ടും കക്കയുമൊക്കെ സമൃദ്ധമായിരുന്നതിനാൽ അന്ന് ഇതത്ര ഗൗരവമായി ആരും കണക്കാക്കിയിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഊത്തൽ, ഊത്തയിളക്കം, ഊത്തകയറ്റം എന്നെല്ലാം മീനുകളുടെ ഈ ജലയാത്രയ്ക്ക് വിവിധ പേരുകളുമുണ്ട്. ഇത്തരത്തിൽ പ്രജനനത്തിനായി യാത്ര നടത്തുന്ന മത്സ്യങ്ങളെ പിടിച്ചെടുക്കുന്നതാണ് ഊത്തപിടുത്തം. ഒരു കാലത്ത് ഇടവപ്പാതയിലെ രാത്രികാല ഊത്തപിടുത്തം നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമീണ വിനോദം കൂടെയായിരുന്നു എന്നും പറയാം. ഒറ്റാല നിർമ്മാണം സവിശേഷമായ ഒരു കലയാണ്. രണ്ട് റിങ്ങും മുള ഉണക്കി ചീകിയെടുക്കുന്ന വാരികളും ചേർത്താണ് ഒറ്റാലുണ്ടാക്കുക. ആദ്യം മുള നെടുകെ രണ്ടായി പിളർന്ന് ഇടയ്ക്കുള്ള മുട്ടുകൾ തട്ടിക്കളഞ്ഞ് ചെറിയ വാരികളായി കീറിയെടുക്കണം. വാരികളുടെ വരിപ്പുകൾ ചീകി ഒതുക്കാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മീൻപിടുത്തത്തിന് കൈ അകത്തേക്കിടുകയും മറ്റും ചെയ്യുമ്പോൾ കൈ മുറിയാനിടയുണ്ട്. ചീകി ഒതുക്കുന്നതോടൊപ്പം വാരികളുടെ ഒരറ്റം കൂർപ്പിക്കാനും മറക്കരുത്. ചെളിയിലേക്ക് ഇറക്കാനുള്ള സൗകര്യം പ്രമാണിച്ചാണ് ഇത്. ഇന്നിപ്പോൾ വാരികൾ മയപ്പെടുത്താൻ അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കാൻ മെഷീൻ സൗകര്യമുണ്ട്. ഇത്തരത്തിൽ ചീകി ഒതുക്കി മയപ്പെടുത്തിയ 80 മുതൽ 90 വാരികൾ വരെ വേണം ഒരു ഒറ്റാൽ നിർമ്മിക്കാൻ. റിങ്ങിന്റെ ചുറ്റോടു ചുറ്റും 3 വാരികൾ വീതം ചേർത്ത് ബലമായി കെട്ടി ഉറപ്പിക്കും. ഒറ്റാലിന്റെ മുകൾ ഭാഗം അഥവാ പീടികയാണ് ഇത്തരത്തിൽ ആദ്യം വരിഞ്ഞ് തയ്യാറാക്കുന്നത്. പീടിക പൂർത്തിയാക്കുക എന്നാണ് ഇതിനെ പറയുന്നത്. തുടർന്ന് ഒറ്റാലിന് ചുറ്റും നൈലോൺ ചരടുകൊണ്ട് അരഞ്ഞാണം പോലെ കെട്ടിയെടുക്കും. എന്നിട്ട് ചകിരി കൊണ്ട് മുകൾ ഭാഗം വൃത്താകൃതിയിൽ കട്ടിക്ക് കെട്ടിയുറപ്പിക്കും. ഒറ്റാല് പിടിക്കാനുള്ള കൈപ്പിടിയാണ് ഇത്. ഇനി ഒറ്റാല് മലർത്തി വെച്ച് വലിയ റിങ് അകത്തേക്ക് വെച്ച് അതും ചേർത്ത് വാരികളുമായി വരിഞ്ഞെടുക്കും. ഇങ്ങനെയാണ് ഒറ്റാൽ നിർമ്മിക്കുക. ഒറ്റാലിൻ്റെ മുകൾ ഭാഗത്ത് മീനെടുക്കാൻ പാകത്തിൽ ചെറിയ ദ്വാരവും താഴെ പരന്ന വായ്ഭാഗവുമാണ് ഉണ്ടായിരിക്കുക. വെള്ളത്തിൽ ചെളിയിലേക്ക് ഒറ്റാൽ ഉറപ്പിച്ച ശേഷം ഉള്ളിലകപ്പെടുന്ന മത്സ്യം

0: സസ്യങ്ങളെ മുകൾ ഭാഗത്തുകൂടെ കൈയിട്ട് പിടികൂടുന്നതാണ് പതിവ് രീതി. തോട്, ചെറിയ പുഴ, വയൽ എന്നിങ്ങനെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ മീൻ പിടിക്കാനാണ് സാധാരണയായി ഒറ്റാൽ ഉപയോഗിച്ചു വരുന്നത്. കുട്ടനാട്, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ ഒരു കാലത്ത് ഒറ്റാൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. കൃഷിരീതികളിലെ മാറ്റവും പുഴകളിലെയും പാടങ്ങളിലെയും മത്സ്യസമ്പത്തിന് സംഭവിച്ച കുറവും പുതിയ മത്സ്യബന്ധന രീതികളുമൊക്കെ ഇന്ന് ഒറ്റാലിൻ്റെ സാർവജനീനതയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നാട്ടിൻപുറങ്ങളിൽ ഒറ്റാൽ നിർമ്മാണം സാധാരണ ജനങ്ങളുടെ ഉപജീവനത്തിനുള്ള ഒരു കൈത്തൊഴിലുമായിരുന്നു.
1: കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഒറ്റാൽ, രചന സുരേഷ് മുതുകുളം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.

നമുക്ക് ചുറ്റും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ യോഗ്യത പാസ്സായിരിക്കണം. പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. OBC, SCBC, മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം അതത് കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ് ട്രെയിനിംഗ് ഡിവിഷൻ, പുന്നപുരം, പടിഞ്ഞാറേക്കോട്ട, തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിലോ 04712474270, 04712474728 ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04712474720, 04712474728 എന്നീ ഫോൺ നമ്പറുകളിലോ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ജഗതി ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോം 25 മുതൽ സ്കൂൾ ഓഫീസിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9497218292 അല്ലെങ്കിൽ 9074151397 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9497218292 അല്ലെങ്കിൽ 9074151397. സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന പദ്ധതി പ്രകാരം വിവിധ തൊഴിൽ പരിശീലന കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. പ്ലസ് ടു മുതൽ BTech വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത. പരിശീലനം June 1 ആരംഭിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 8078980000. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8078980000. കേരള സർവകലാശാല മാറ്റിവെച്ച നാലാം സെമസ്റ്റർ FYUGP റെഗുലർ 2024 അഡ്മിഷൻ പരീക്ഷ June 2 മുതൽ നടത്തും. പുതുക്കിയ ടൈം ടേബിൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നമുക്ക് ചുറ്റുമാണ് കേട്ടത്.

പുലർവട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം അനന്തനും അപ്പുക്കുട്ടനും ആനയുണ്ട്. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവട്ടം ഇവിടെ പൂർണ്ണമാകുകയാണ്. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് രാഖി രാജീവ്. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: postponed. Railway urges passengers to remain alert and immediately report any suspicious activity or individual on railway premises on helpline number 139. Calcutta High Court orders setting up special team of CBI to probe hushing up charges in RJ Kar rape murder case. Pulwama terror attack mastermind Hamza Burhan killed by unknown gunmen in Pakistan-occupied Jammu and Kashmir. U.S. Secretary of State Marco Rubio says Washington is ready to sell as much energy as India is willing to buy. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: എന്താണ് ഇനി കണ്ടിരിക്കുന്നത്? മാധവിയമ്മ രാമൻ നായരോട് ചോദിച്ചു. അയാളാകട്ടെ മേൽപോട്ടും കീഴ്പോട്ടും ഒന്ന് നോക്കി, എന്നിട്ട് താടിക്ക് കൈയും കൊടുത്ത് ഒരിരിപ്പിരുന്നു. സമസ്ത വിനയും വരുത്തിവെച്ചത് താൻ തന്നെ, പക്ഷേ കൽപ്പിച്ചുകൂട്ടിയല്ല. നിരത്തുവക്കത്തും തണ്ണീർപ്പന്തലിലുമെല്ലാം എത്ര പെണ്ണുങ്ങൾ പെറുന്നു. ലഹള കഴിഞ്ഞതിന് ശേഷം അത്തരം പേരുകൾ കുറെ ജാസ്തിയായിട്ടുമുണ്ട്. അതൊക്കെ അന്വേഷിക്കേണ്ട ഒരു ചുമതലയും തനിക്കില്ല. കുഞ്ചുകുട്ടിയെ കണ്ടപ്പോൾ നിന്നതാണ് കുഴപ്പമായത്. അതെയോ, മറ്റൊരു സ്ത്രീയായിരുന്നെങ്കിൽ നിൽക്കുമോ? അത് തെറ്റാണെങ്കിൽ ആ തെറ്റിൻ്റെ വേരുകൾ ഭൂതകാലത്തിൻ്റെ ആഴത്തിലാണ് കിടക്കുന്നത്. എനിക്കവളെ ഇഷ്ടമായിരുന്നു വാസ്തവം. അതിനെന്താണിപ്പോൾ വേണ്ടത്? മാസ്റ്റർ ആരോടെന്നില്ലാതെ നിശബ്ദമായി ഒരു വെല്ലുവിളി നടത്തി. പക്ഷേ വെല്ലുവിളി കൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല. കുട്ടി കൈയും കാലും കുടഞ്ഞ് മുമ്പിൽ കിടന്ന് കളിക്കുന്നു. മുലപ്പാല് പോലുമില്ല. ആ വായിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കണം. ഇപ്പോൾ തന്നെ 3 കുട്ടികളെ പുലർത്താനുണ്ട്. ഇനിയും കുട്ടികൾ ഉണ്ടായിക്കൂടായികയില്ല. ഈശ്വരൻ തരുമ്പോൾ കൈകാട്ടി വാങ്ങാതെ പറ്റുമോ എന്നാണ് മാധവിയമ്മ ചോദിക്കുന്നത്. നേരാണ്, ഈശ്വരൻ്റെ വഴി മുടക്കാൻ കഴിയില്ല. പക്ഷേ അവർക്കുള്ള ഭക്ഷണം മാസ്റ്റർ ഉണ്ടാക്കണം. 4ാമതൊരു കുട്ടി കൂടി ഇതാ. ഇതിനെ പോറ്റി വളർത്തേണ്ട ഭാരം താനെന്തിനേറ്റെടുക്കുന്നു? പിന്നെ ആരാണ് ഉടമസ്ഥൻ? ആ ഭാഗം മുഴുവൻ ഇരുട്ടാണ്. ഒരു മനുഷ്യക്കുട്ടിക്ക് ഉടമസ്ഥനില്ലാതെ വരുന്നത് ഏതാണ്ട് അത്ഭുതകരമായി തന്നെ മാസ്റ്റർക്ക് തോന്നി. അന്തിക്ക് കന്നുകുട്ടിയെ കാണാതായാൽ ആളുകൾ തേടിപ്പിടിക്കും. ഇത്തരം ഒരേടാകൂടത്തെപ്പറ്റി ഇതിനു മുമ്പ് രാമൻ മാസ്റ്റർക്ക് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ആരോടും ചോദിക്കാനില്ലാത്തതുകൊണ്ട് അയാൾ തന്നോട് തന്നെ ചോദിച്ചു, എവിടെ ഉടമസ്ഥൻ? നിശബ്ദം. ഉത്തരമില്ല. അവകാശപ്പെട്ടതും അവകാശമില്ലാത്തതുമായ ഒരു കഷ്ണം ഭൂമി കൈക്കലാക്കാൻ എത്ര വ്യവഹാരങ്ങൾ നടക്കുന്നു! ഒരു കൊച്ചു മനുഷ്യനെ അവകാശപ്പെടാൻ ആളില്ലേ? ഒരു തിരശ്ശീല മുമ്പിൽ നിന്ന് നീങ്ങിയതുപോലെ തോന്നി. പേരിടാൻ വയ്യാത്ത പുതിയ സത്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഒന്നും വ്യക്തമായി മനസ്സിലാകുന്നില്ല. ഒരത്ഭുത രസം മാത്രം ഉള്ളിൽ തങ്ങി നിന്നു. മാസ്റ്റർ അന്ന് കഠിനമായി ചിന്തിച്ചു. പോം വഴിയില്ല. ഒടുവിൽ സന്ധ്യയ്ക്ക് പതിവ് തൊഴുത്തിലണയുന്ന പശുക്കുട്ടിയെപ്പോലെ അയാളുടെ ചിന്ത ഒരിടത്ത് ചെന്നു ചേർന്നു. എല്ലാം വിധിയാണ് കേട്ടോ, വിധി. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എൻ്റെ കാലിൻ്റെ പെരുവിരലിൽ നിന്ന് ഒരു പേൻകൂടി ഇളകുന്നുണ്ടേ, ഭാര്യ ഓർമ്മപ്പെടുത്തി. മാധവിയമ്മയുടെ സാന്നിധ്യം ഏതാണ്ട് വിസ്മരിച്ചിരുന്ന അയാൾ പെട്ടെന്ന് ഉഷാറായി. എന്താ ചോദിച്ചത്? ഈ കുട്ടിയെ എന്താണ് ചെയ്യുക? ഉപേക്ഷിക്കാം. മാസ്റ്റർ ഒരു സ്വാമി തിരുവടികളുടെ ഭാവവിശേഷത്തോടെ പറഞ്ഞിട്ട് ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവരുടെ കവിളുകളിൽ കുമ്പളപ്പൂ വിടർന്നു വരുന്നു. ആ ജ്വാലകൾ കോപത്തിൻ്റേതോ സ്നേഹത്തിൻ്റേതോ? മാസ്റ്റർ കാത്തു. മാധവിയമ്മ ഭർത്താവിനെ കണ്ണുകൊണ്ടൊരു സർവേ നടത്തിയിട്ട് പറഞ്ഞു, പൂച്ചക്കുട്ടിയെപ്പോലെ കരകടത്താൻ വയ്യ, ഇത് മനുഷ്യക്കുട്ടിയാണ്, എന്നാ വളർത്താം. അതേ നിർലോപതയോടെ മാസ്റ്റർ പോംവഴിയും ഉപദേശിച്ചു. നിങ്ങളിവിടെ പൊന്നു കെട്ടിവെച്ചിട്ടുണ്ടോ? പിന്നെ ഞാനെന്തു വേണം? ഓ, എന്നെ കൊണ്ട് പറയിക്കല്ലേ, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട്. നിർത്ത്! മാസ്റ്റർക്കും കലി വന്നു. അയാളുടെ ഹൃദയം നിന്ന് മുട്ടിത്തിരിയുകയാണ്. എന്തൊരു സ്വൈരക്കേട്!
3: ഉറൂബ് എഴുതിയ നോവൽ

പ്രിയ ശ്രോതാക്കളെ, സ്നേഹവും സന്തോഷവും പിണക്കവും ഇണക്കവും സൗഹൃദവും പ്രണയവും വിരഹവും അങ്ങനെ ഒരുപാടൊരുപാട് അനുഭവങ്ങൾ നിറഞ്ഞ നമ്മുടെ കലാലയ ജീവിതകാലം, ആ സുഖമുള്ള ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ചില ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം കോളിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി ജോളി എബ്രഹാമും വാണി ജയറാമും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം MS വിശ്വനാഥൻ.

0: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
1: പോയി എന്റെ പ്രൈസ് മണി.
2: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
0: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ.
3: എവിടെ?
0: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
1: നോ ബ്രോക്കറേജ്,
0: നോ ഹിഡൻ ഫീസ്.
1: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
0: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
5: സ്മൃതിമധുരത്തിൽ ഇനി വിധു പ്രതാപ്, രജു ജോസഫ്, രമേശ് ബാബു, സിസിലി എന്നിവർ പാടിയ ഗാനം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം അലക്സ് പോൾ. ചിത്രം ക്ലാസ്മേറ്റ്സ്.

0: കലാലയ ജീവിതത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും ദഹനവ്യൂഹവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്റ്റ് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
3: ആയുർവേദം എങ്ങനെയാണോ അഗ്നിയെ പ്രതിപാദിക്കുന്നത്, അതുപോലെ തന്നെയാണ് യോഗയിൽ മണിപൂരക ചക്രത്തിൽ കുടികൊള്ളുന്ന അഗ്നി എന്ന തത്വം. ദഹനവ്യൂഹത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളും ഈ ചക്രത്തിൽ ഉൾപ്പെട്ടവയാണ്. സർവ്വതിനെയും പജിപ്പിച്ച് ശരീരത്തിനും മനസ്സിനും അനുഭവവേദ്യമാക്കുന്നതെന്തോ അത് അഗ്നി തന്നെയാണ്. അഗ്നിയുടെ കർമ്മം തന്നെയാണ് നമ്മുടെ ദഹനവ്യൂഹം നിർവഹിക്കുന്നത്. പിത്താശയം, കരൾ എന്നിവയോടൊപ്പം അന്നനാളം മുതൽ മലദ്വാരം വരെ ആഗിരണ പ്രക്രിയയ്ക്ക് സന്നദ്ധമാണ്. എന്നാൽ ശരിയായ രീതിയിലല്ലാത്ത ഭക്ഷണ ഉപയോഗം കാരണവും ദഹനരസങ്ങളുടെ ഉൽപാദനത്തിന് വരുന്ന പാകപ്പിഴകൾ കാരണവും അന്നം ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാതെ മലമായി പുറന്തള്ളും. ഇവയിലൂടെ അമിതവണ്ണം, മെലിച്ചിൽ എന്നിവ ഉണ്ടാകാം. രണ്ടിലും പോഷകം ശരിയായ രീതിയിൽ ശരീരത്തിൽ എത്തിച്ചേരുന്നില്ല. ഇത് ആരോഗ്യക്കുറവിലേക്ക് ക്രമേണ എത്തിപ്പെടുന്നു. നിരന്തരം ചെയ്യുന്ന ആസനമുറകളാൽ ദഹനവ്യൂഹത്തിന് പുറമെ ഒരു മസാജ് അനുഭവപ്പെടുകയും രക്തചംക്രമണം കൂടുകയും ചെയ്യുന്നു. ദഹനരസങ്ങൾ ഇതുമൂലം പ്രവർത്തനോന്മുഖമാകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ആഗിരണം സുഗമമാകുന്നു. അസിഡിറ്റി, വയറുവീർപ്പ് മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കഴിച്ച ആഹാരം ശരിയായ രീതിയിൽ ദഹിക്കുന്നു. വിശപ്പില്ലായ്മയും പരിഹരിക്കപ്പെടുന്നു. അവയവങ്ങളായ ലിവർ, പാൻക്രിയാസ് എന്നിവ ഊർജ്വസ്വലമാകുന്നതോടുകൂടി ശരീരത്തിലെ മലിനാംശം നീങ്ങി ഡീടോക്സിഫിക്കേഷൻ പ്രക്രിയയും ത്വരിതപ്പെടുത്തുന്നു. പവനമുക്താസനം, ഉത്താനാസനം, വജ്രാസനം, ഭുജംഗാസനം ഇവയിലൂടെ ശരീരത്തിന്റെ പെരിസ്റ്റാൾസിസ് പ്രക്രിയ ത്വരിതമാകുകയും ദഹനം വേണ്ട വിധത്തിൽ നടക്കുകയും ചെയ്യുന്നു. മനസ്സറിഞ്ഞ് മിതമായ രീതിയിൽ ആഹാരം ശീലമാക്കുന്നതുകൊണ്ട് തന്നെ ദഹനവ്യൂഹത്തിന് സന്തുലനാവസ്ഥ ഉണ്ടാകുകയും ഗട്ട് ബ്രെയിൻ ആക്സിസ് ശരിയായ ക്രമത്തിൽ ആകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുകയും ചെയ്യുന്നു. ശ്വസന വ്യായാമം ആയ പ്രാണായാമം നിരന്തരം ചെയ്യുന്നവരിൽ വാഗസ് നെർവിന്റെ സുഗമമായ പ്രവർത്തനം നടക്കുകയും തൽഫലമായി ഹാർട്ട് റേറ്റ്, BP എന്നിവ സാധാരണ നിലയിലായി തുടരുകയും ചെയ്യുന്നു. ഉജ്ജായി, ഭ്രാമരി, നാഡീശോധന എന്നിവയിലൂടെ ശരീരനാഡീവ്യൂഹങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുന്നു. യോഗയിലെ ശോധനക്രിയകളായ വമനദൗതി, മൂലശോധനം എന്നിവ കൊണ്ട് ദഹനനാളത്തെ പരിശുദ്ധീകരിക്കുകയും തന്നിമിത്തം മാലിന്യമെല്ലാം അകറ്റി പുതിയൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നു. യോഗയിലെ തത്വം തന്നെ മനസ്സറിഞ്ഞുള്ള ഭക്ഷണ രീതിയാണ്. മനസ്സിനിഷ്ടമുള്ളത് വയറു നിറയെ കഴിക്കരുത് എന്ന ആശയം സാത്വികാഹാരം ശീലിക്കുന്നവന് മനസ്സിലാകും. ഇങ്ങനെയുള്ള ആളിൽ യോഗനിദ്ര, ധ്യാനം എന്നിവയും അവസ്ഥാനുസരണം നൽകാവുന്നതാണ്.
2: യോഗയും ദഹനവ്യൂഹവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം രതിനിർവേദം എന്ന ചിത്രത്തിനു വേണ്ടി നിഖിൽ രാജ് പാടിയ ഗാനം. വരികൾ മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ.

0: മണിക്ക് റേഡിയോ ഹെൽത്ത്. സംഗീത സരണി സംഗീതസരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ഹിഷാം അബ്ദുൾ വഹാബ് സ്വന്തം സംഗീതത്തിൽ പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന അസ്ലം കൊടുങ്ങല്ലൂർ, ചിത്രം സോൾട്ട് മാംഗോ ട്രീ.

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ. മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധി മാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ആദ്യത്തെ സത്യാഗ്രഹ സമരവും തുടർന്നുള്ള സംഭവങ്ങളും കേൾക്കുകയായിരുന്നല്ലോ നിങ്ങൾ. തുടർന്നുള്ള കാര്യങ്ങൾ ഗാന്ധിജി ഇങ്ങനെ കുറിക്കുന്നു. സമരത്തിൽ ഇന്ത്യക്കാരുടെ ഭാഗത്ത് ചേർന്ന പദവിയുള്ള യൂറോപ്യന്മാരുടെ സംഖ്യ സാമാന്യം വലുതായതുകൊണ്ട് അവരെയെല്ലാം ഒന്നിച്ച് പരിചയപ്പെടുത്തി തരുന്നത് അസ്ഥാനത്താകുകയില്ല. ആദ്യത്തെ പേര് മിസ്റ്റർ ആൽബർട്ട് വെസ്റ്റിൻ്റേതാണ്. ഇന്ത്യക്കാരുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം സമരത്തിന് മുന്നേ തന്നെ ഉള്ളതാണ്. അതിനു മുന്നേ തുടങ്ങി ഞാനുമായുള്ള ബന്ധം. ഞാൻ ജോഹന്നാസ്ബർഗിൽ ആപ്പീസ് തുറന്നപ്പോൾ എന്റെ ഭാര്യ ഒന്നിച്ചുണ്ടായിരുന്നില്ല. 1903 എനിക്ക് തെക്കേ ആഫ്രിക്കയിൽ നിന്ന് ഒരു കമ്പി കിട്ടിയതും ഒരു കൊല്ലത്തിനുള്ളിൽ മാതൃരാജ്യത്തേക്ക് മടങ്ങാമെന്ന പ്രതീക്ഷയോടെ ഞാൻ പെട്ടെന്ന് ഇന്ത്യ വിട്ടതും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഞാൻ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ഭക്ഷണം കഴിച്ചിരുന്ന ജോഹന്നാസ്ബർഗിലെ സസ്യഭക്ഷണശാലയിൽ മിസ്റ്റർ വെസ്റ്റ് കൂടെ കൂടെ വന്നിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. അന്ന് അദ്ദേഹം മറ്റൊരു യൂറോപ്യനുമായി ചേർന്ന് ഒരു മുദ്രാലയം നടത്തുകയായിരുന്നു. 1904 ജോഹന്നാസ്ബർഗിലെ ഇന്ത്യക്കാർക്കിടയിൽ പ്ലേഗ് പൊട്ടി പുറപ്പെട്ടു. ഞാൻ രോഗികളെ പരിചരിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നതുകൊണ്ട് ഭക്ഷണശാലയിലേക്ക് ചെല്ലുന്നത് ക്രമമില്ലാതായി. ചെല്ലുമ്പോൾ തന്നെ ഞാനുമായി സമ്പർക്കം ചെയ്താൽ ഭക്ഷണത്തിന് വരുന്ന മറ്റുള്ളവർക്ക് രോഗം പറ്റിയേക്കാവുന്ന അപകടത്തെ ഒഴിവാക്കാൻ വേണ്ടി അവർ ഞാൻ വരുന്നതിന് മുൻപേയാണ് ചെന്നിരുന്നത്. പ്ലേഗ് പിടിച്ച രോഗികളെ ഞാൻ ശുശ്രൂഷിക്കുകയാണ് എന്ന് കടലാസുകളിൽ വായിച്ചതുകൊണ്ട് തുടർച്ചയായി 2 ദിവസം എന്നെ അവിടെ കാണാതിരുന്നപ്പോൾ മിസ്റ്റർ വെസ്റ്റ് ഉത്കണ്ഠാകുലനായി. 3ാം ദിവസം രാവിലെ 6 മണിക്ക് ഞാൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ മിസ്റ്റർ വെസ്റ്റ് എന്റെ വാതിൽക്കൽ വന്ന് മുട്ടി. നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമായി, അദ്ദേഹം അത്ഭുതത്തോടെ എന്നോട് പറഞ്ഞു. നിങ്ങളെ ഭക്ഷണസ്ഥലത്ത് കാണാത്തതിൽ ഞാൻ അസ്വസ്ഥനായിരിക്കുകയായിരുന്നു. പറയൂ, നിങ്ങൾക്ക് വേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുമോ? ഞാൻ നേരം പോക്കായാണ് ചോദിച്ചത്. എന്തുകൊണ്ടില്ല, ഞാൻ തയ്യാറാണ്. ഇതിനിടയ്ക്ക് എന്താണ് വേണ്ടതെന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞു, മറ്റൊരു മറുപടിയും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. എങ്കിലും ശുശ്രൂഷയിൽ ഇപ്പോൾ തന്നെ വളരെ പേർ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളെ അതിലും ബുദ്ധിമുട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുവാനാണ് ഞാൻ വിചാരിക്കുന്നത്. രോഗികൾക്കിടയിലെ പ്രവൃത്തികൾ കാരണം മദൻജിത്ത് തിരക്കിലാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഒപ്പീനിയൻ പ്രസിന്റെ കാര്യം നോക്കാൻ ആരുമില്ല. നിങ്ങൾ ഡർബനിൽ ചെന്ന് ആ അച്ചുകൂടം ഏറ്റെടുക്കുകയാണെങ്കിൽ അതൊരു വലിയ സഹായമായിരിക്കും. നിങ്ങളെ മോഹിപ്പിക്കുവാൻ തക്കവണ്ണം എന്തെങ്കിലും തരാമെന്ന് പറയാൻ എന്റെ കയ്യിലില്ല. 10 പവൻ ലാഭം വല്ലതുമുണ്ടെങ്കിൽ അതിൽ പകുതിയും. ഇതാണ് ആകെ എന്നെ കൊണ്ട് കഴിയുന്നത്. അതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എനിക്കെന്റെ കൂട്ടുകാരന്റെ സമ്മതം വേണം. മാത്രമല്ല, ചില ബാക്കികൾ പിരിക്കാനുമുണ്ട്. പക്ഷെ സാരമില്ല, എന്റെ മറുപടിക്കായി നിങ്ങൾ വൈകുന്നേരം വരെ കാത്തിരിക്കാമോ? ശരി, നമുക്ക് വൈകുന്നേരം 6 മണിക്ക് പാർക്കിൽ വെച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ കണ്ടു. മിസ്റ്റർ വെസ്റ്റിന് തന്റെ കൂട്ടുകാരന്റെ അനുവാദം ലഭിച്ചിരുന്നു. അദ്ദേഹം തന്റെ കുടിശ്ശികകൾ പിരിക്കുവാൻ എന്നെ ഏൽപ്പിച്ച് പിറ്റേന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് തന്നെ ഡർബനിലേക്ക് പോയി. ആ പ്രസ് ഒട്ടും ലാഭത്തിലായിരുന്നില്ല എന്ന് മാത്രമല്ല, ഛേദം വരാവുന്ന ഒരു ഏർപ്പാട് കൂടിയാണെന്ന് 1 മാസത്തിനുള്ളിൽ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടി. കുടിശ്ശിക തുകൾ ധാരാളം പിരിക്കാനുണ്ട്. കണക്ക് വെച്ചതെല്ലാം മോശമായിട്ടാണ്. വരിക്കാരുടെ പേരുകളും വിലാസങ്ങളും കൂടി എല്ലാം അപൂർണങ്ങളാണ്. മറ്റു പല പ്രകാരത്തിലും ദുർഭരണമുണ്ട്. ഇതെല്ലാം ഒരാവലാതി എന്ന നിലയ്ക്കല്ല മിസ്റ്റർ വെസ്റ്റ് എഴുതിയത്. അദ്ദേഹം ലാഭം ആഗ്രഹിച്ചിരുന്നില്ലാത്തതുകൊണ്ട് താൻ ഏറ്റെടുത്ത ജോലി ഉപേക്ഷിക്കുകയില്ല എന്ന് എന്നോട് ഏറ്റുപറഞ്ഞു. വരിക്കാരെ ചേർക്കുവാനും പ്രസിന്റെ നടത്തിപ്പിനെപ്പറ്റി ഞാനുമായി കൂടിയാലോചന നടത്തുവാനുമായി മഞ്ജിത്ത് ജോഹന്നാസ്ബർഗിലേക്ക് വന്നിരുന്നു. ഓരോ മാസവും ചിലവിന് പോരാതെ വരുന്ന ഒരു സംഖ്യ, ചെറുതോ വലുതോ, ഞാൻ കൊടുക്കേണ്ടി വന്നിരുന്നു. തന്നിമിത്തം എനിക്കുണ്ടായേക്കാവുന്ന ചുമതലകളുടെ കൂടുതൽ വ്യക്തമായ വിവരമറിയുവാൻ ഞാൻ ആഗ്രഹിച്ചു.
അച്ചടിക്കുന്ന പ്രസ്സിനെ സംബന്ധിച്ച കാര്യങ്ങളുമായി മഞ്ജിത്തിന് പരിചയമുണ്ടായിരുന്നില്ല. അതിനാൽ പരിചയമുള്ള ഒരാളെ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ ആദ്യം മുതലേ വിചാരിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടത്. ഇത്തരമൊരു വിഷമഘട്ടത്തിലേക്ക് പറ്റിയ ആളായിരുന്നു മദൻജിത്ത്. അതിനാൽ ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷയ്ക്ക് നിയമിച്ചു. മിസ്റ്റർ വെസ്റ്റിൻ്റെ അപ്രതീക്ഷിതമായൊരു അപേക്ഷയോട് ഞാൻ യോജിക്കുകയും പകർച്ചവ്യാധിയുള്ള കാലത്തേക്ക് മാത്രമായിട്ടല്ല എന്നേക്കുമായിട്ടാണ് അദ്ദേഹത്തെ അയക്കുന്നത് എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഇതാണ് പത്രത്തിൻ്റെ ഭാവിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്തുത റിപ്പോർട്ടിന് കാരണം. പിന്നീട് ആ പത്രവും പ്രസ്സും ഫീനിക്സിലേക്ക് മാറി. മിസ്റ്റർ വെസ്റ്റ് മുമ്പ് നിശ്ചയിച്ച 10 പവന് പകരം 3 പവനാണ് മാസം തോറും അലവൻസായി വാങ്ങിയിരുന്നത്. ഈ മാറ്റങ്ങളിലെല്ലാം വെസ്റ്റ് തികച്ചും സംതൃപ്തനായിരുന്നു. അദ്ദേഹം ഒരു മതവിദ്യാർത്ഥിയായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിൽ അഗാധമായ ഒരു മതബോധത്തെ ഞാൻ കണ്ടു. കേവലം സ്വതന്ത്രമായ ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്. ഏത് കാര്യത്തിലും അദ്ദേഹം തനിക്ക് തോന്നുന്നത് പറയും. എന്തിനേയും അതാതിൻ്റെ യഥാർത്ഥ പേര് വിളിക്കാൻ മടിക്കില്ല. വളരെ ലഘുവായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. ഞങ്ങൾ തമ്മിൽ കണ്ട കാലത്ത് അദ്ദേഹം അവിവാഹിതനായിരുന്നു. അത്യന്തം പരിശുദ്ധമായൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചു വന്നിരുന്നത് എന്ന് എനിക്കറിയാം. ഏതാനും കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹം അച്ഛനമ്മമാരെ കാണുവാനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. മടങ്ങി വന്നത് വിവാഹിതനായിട്ടാണ്. എൻ്റെ ഉപദേശമനുസരിച്ച് അദ്ദേഹം തൻ്റെ ഭാര്യയെയും അവരുടെ മാതാപിതാക്കളെയും അവിവാഹിതയായ സഹോദരിയെയും കൊണ്ടുവന്നു. അവരെല്ലാം അത്യന്തമായ ലഘുത്വത്തിൽ ജീവിക്കുകയും സർവപ്രകാരേണ ഫീനിക്സിലെ ഇന്ത്യക്കാരുടെ സഹോദരന്മാരായി തീരുകയും ചെയ്തു. മിസ് അഡാവെസ്റ്റിന് ഇപ്പോൾ 35 വയസ്സ് പ്രായമാണ്. അവരെ ദേവിബെൻ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അവർ ഇപ്പോഴും അവിവാഹിതയാണ്. വളരെ ഭക്തിയോടുകൂടിയ ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. ഫീനിക്സിലെ മാർഗദർശികൾക്ക് അവരും നിസ്സാരമല്ലാത്ത സേവനങ്ങൾ നൽകി. ഒരു കാലത്ത് ചെറിയ കുട്ടികളെ നോക്കുക, അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, എല്ലാവർക്കുമായുള്ള ഒരു അടുക്കളയിൽ പാചക ജോലികളിൽ ഏർപ്പെടുക, വീടുകൾ അടിച്ചുവാരുക, കണക്കെഴുതുക, പ്രസ്സിൽ അച്ചുനിരത്തുക മുതലായ പണികളെല്ലാം അവർ ചെയ്തു പോന്നു. എന്തു പണി കിട്ടിയാലും അത് ചെയ്യുവാൻ അവർ തെല്ലും സംശയിക്കില്ല. അവരിപ്പോൾ ഫീനിക്സിലില്ല. അതിന് കാരണം ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോന്നതിന് ശേഷം അവരുടെ ചുരുങ്ങിയ ചെലവുകൾ പോലും നടത്തുവാൻ ആ പ്രസ്സിന് സാധിക്കാതെ വന്നതുകൊണ്ടാണ്. വെസ്റ്റിൻ്റെ ഭാര്യാമാതാവിന് ഇപ്പോൾ 80 വയസ്സിലധികമായിരിക്കുന്നു. അവർ തുന്നലിൽ നല്ല സമർത്ഥയാണ്. തുന്നൽക്കാരി എന്ന നിലയ്ക്കുള്ള തൻ്റെ സാമർഥ്യം കൊണ്ട് അവർ ഫീനിക്സിൽ പാർക്കുന്നവരെ സഹായിച്ചിരുന്നു. ഫീനിക്സിലുള്ള എല്ലാവരും അവരെ ഗ്രാനി എന്നാണ് വിളിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അവർ ആ നിലയ്ക്ക് തങ്ങൾക്ക് ബന്ധപ്പെട്ടവരാണ് എന്ന് അവർക്കൊക്കെ തോന്നിയിരുന്നു. മിസ്സിസ് വെസ്റ്റിനെ പറ്റി ഞാൻ ഒന്നും പറയേണ്ടതില്ല. ഫീനിക്സിൽ പാർത്തിരുന്നവരിൽ വളരെയേറെ പേർ ജയിലിലായിരുന്നപ്പോൾ മിസ്റ്റർ വെസ്റ്റും കുടുംബവും മഗൻലാൽ ഗാന്ധിയോടൊന്നിച്ച് ആ സ്ഥാപനത്തിൻ്റെ മുഴുവൻ ഭരണം ഏറ്റെടുത്തു. പത്രത്തിൻ്റെയും പ്രസിൻ്റെയും കാര്യം വെസ്റ്റ് നോക്കും. മറ്റുള്ളവരുടെയും എൻ്റെയും അഭാവത്തിൽ ഡർബനിൽ നിന്നും ഗോഖലേക്ക് അയക്കേണ്ട കമ്പികൾ അയക്കുകയും വെസ്റ്റിനെ കൂടി അറസ്റ്റ് ചെയ്തപ്പോൾ ഗോഖലെ ആശങ്ക പൂണ്ട് ആൻഡ്രൂസിനെയും പിയേഴ്സിനെയും അങ്ങോട്ടയച്ചു. വെസ്റ്റിനെ വേഗത്തിൽ വിട്ടയച്ചു. ഇനി മറ്റൊരാൾ മിസ്റ്റർ റിച്ചുണ്ട്. സമരത്തിന് മുമ്പ് അദ്ദേഹം എൻ്റെ ആപ്പീസിൽ ചേർന്നിരുന്നു. എന്നെ കിട്ടാതിരിക്കുമ്പോൾ ആ സ്ഥാനം നികത്തുവാൻ വേണ്ടി നിയമം പഠിക്കുവാൻ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. അദ്ദേഹമായിരുന്നു ലണ്ടനിലെ സൗത്ത് ആഫ്രിക്കൻ ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്മിറ്റിയുടെ പ്രേരക ശക്തി. മൂന്നാമത്തെയാൾ പൊളക്ക്. അദ്ദേഹത്തിൻ്റെ പരിചയവും ഞാൻ വെസ്റ്റിൻ്റേതെന്ന പോലെ ആ ഭക്ഷണശാലയിൽ വെച്ചാണ് നേടിയത്. അതുപോലെ അദ്ദേഹവും ഇന്ത്യൻ ഒപ്പീനിയനിൽ ചേരുവാൻ വേണ്ടി ട്രാൻസ്വാൾ ക്രിട്ടിക് എന്ന പത്രത്തിൻ്റെ ഉപപത്രാധിപസ്ഥാനം ഉപേക്ഷിച്ചു. സമരം സംബന്ധിച്ച് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്കും ഇന്ത്യയിലേക്കും പോയത് എല്ലാവർക്കും അറിയാം. റിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ ഞാൻ പൊളോക്കിനെ ഫീനിക്സിൽ നിന്ന് ജോഹന്നാസ്ബർഗിലേക്ക് വിളിച്ചു. അവിടെ അദ്ദേഹം എൻ്റെ ക്ലാർക്കും പിന്നീട് മികച്ച അറ്റോണിയുമായി തീർന്നു. വഴിയെ അദ്ദേഹം വിവാഹം ചെയ്തു. ഇന്ത്യക്കാർക്ക് മിസ്സിസ് പൊള്ളാക്ക് പരിചിതയാണ്. അവർ സമരകാലത്ത് ഭർത്താവിന് പ്രതിബന്ധമായി നിന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് സഹധർമ്മം പാലിച്ചു. സഹകരണ ത്യാഗ പ്രസ്ഥാനത്തിൽ പൊള്ളാക്കും പത്നിയും ഞങ്ങളോട് യോജിച്ചില്ല. എങ്കിലും അവരിപ്പോഴും അവരുടെ പ്രാപ്തിക്കനുസരിച്ച് ഇന്ത്യയെ സേവിച്ചു വരുന്നുണ്ട്. അടുത്തയാൾ
മിസ്റ്റർ ഹെർമാൻ കെലൻബാക്കാണ്. അദ്ദേഹത്തെയും സമരത്തിന് മുമ്പേ എനിക്കറിയാം. അദ്ദേഹം ഒരു ജർമ്മൻകാരനാണ്. മഹായുദ്ധമുണ്ടായില്ലെങ്കിൽ അദ്ദേഹം ഇന്ന് ഇന്ത്യയിലുണ്ടായേനെ. പ്രബലങ്ങളായ വികാരങ്ങളും വിപുലമായ സഹാനുഭൂതിയും കുട്ടികളുടേതുപോലുള്ള ലഘുത്വവുമുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ശില്പിയാണ്. എന്നാലും ഏതെളിയ പണിയേയും അദ്ദേഹം സാഭിമാനം ചെയ്തു പോന്നു. ഞാൻ ജോഹന്നാസ്ബർഗിലെ എൻ്റെ പാർപ്പിടം വേണ്ടെന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് പാർത്തത്. എന്നാൽ എൻ്റെ ഓഹരി വീട്ടു ചെലവുകൾക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് വിഷമമാകും. അദ്ദേഹം എന്നോട് വാദിക്കും, തൻ്റെ കുടുംബച്ചെലവിൽ ഗണനീയമായ ലാഭമുണ്ടാക്കിയതിന് ഞാനാണ് ഉത്തരവാദിയെന്ന്. അത് തീർച്ചയായും വാസ്തവവുമാണ്. സത്യാഗ്രഹി തടവുകാരുടെ ജോഹന്നാസ്ബർഗിലെ കുടുംബങ്ങളെയെല്ലാം ഒരു സ്ഥലത്ത് പാർപ്പിക്കുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചപ്പോൾ കെലൻബാക്ക് തൻ്റെ വലിയൊരു കൃഷിസ്ഥലത്തെ ഒരു വാടകയുമില്ലാതെ ഞങ്ങൾക്ക് കടം തന്നു. അതിനെപ്പറ്റി പിന്നൊരിക്കൽ പറയാം. ഗോഖലെ ജോഹന്നാസ്ബർഗിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ കെലൻബാക്കിൻ്റെ കുടിലിലാണ് ഇന്ത്യക്കാർ പാർപ്പിച്ചത്. പ്രസിദ്ധനായ ആ അതിഥി ആ സ്ഥലത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഗോഖലയെ യാത്രയയക്കാൻ കെലൻബാക്ക് എന്നോടൊന്നിച്ച് സാൻസിബാർ വരെ വന്നു. പൊള്ളക്കിനോടൊന്നിച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. അവസാനമായി ഇംഗ്ലണ്ടിൽ വെച്ച് ഗോഖലയെ കാണുവാൻ വേണ്ടി ഞാൻ തെക്കേ ആഫ്രിക്ക വിട്ടപ്പോൾ കെലൻബാക്ക് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങിയപ്പോൾ യുദ്ധം കാരണമായി അദ്ദേഹത്തെ എൻ്റെ കൂടെ പോരുവാൻ സമ്മതിച്ചില്ല. മറ്റെല്ലാ ജർമ്മൻകാരെപ്പോലെ അദ്ദേഹത്തെയും ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്തു വിടാതെ നിർത്തി. യുദ്ധം കഴിഞ്ഞപ്പോൾ കെലൻബാക്ക് ജോഹന്നാസ്ബർഗിലേക്ക് മടങ്ങി തൻ്റെ ഉദ്യോഗം വീണ്ടും ആരംഭിച്ചു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
1: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ

യാത്രകൾ എപ്പോഴും വിനോദത്തിന് വേണ്ടി മാത്രമല്ല, വിജ്ഞാനം തേടാനും ആവാം. കഴിഞ്ഞ കാലത്തിന്റെ അവശേഷിപ്പുകൾ തേടി, അറിവിന്റെ മുത്തുകൾ ശേഖരിച്ച്, മനസ്സിന്റെ മണിച്ചപ്പിൽ ഓർമ്മകളായി അവ നിറയ്ക്കാൻ നമുക്ക് വ്യത്യസ്തമായ ഒരു യാത്ര പോയാലോ? ഇന്ന് സഞ്ചാരി ടീം എത്തിയിരിക്കുന്നത് ഒരു മ്യൂസിയത്തിലാണ്. മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാഴ്ചകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്ന്, താളിയോല രേഖാ മ്യൂസിയം. അതെ, പാം ലീഫ് മാനുസ്ക്രിപ്റ്റ്സ് മ്യൂസിയം. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടയ്ക്കകം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെയും ഒരേ ഒരു താളിയോല മ്യൂസിയവും ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല മ്യൂസിയവുമാണ്.

0: ചരിത്രം ഉണർന്നിരിക്കുന്ന ഈ മ്യൂസിയത്തിന് പറയാൻ കഥകൾ ഏറെയുണ്ടാവും. നമുക്ക് ആ പഴയ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം.
1: സഞ്ചാരിയുടെ ടീം ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തുള്ള താളിയോല രേഖാ മ്യൂസിയത്തിലാണ്. നമ്മൾക്ക് ഈ താളിയോല രേഖാ മ്യൂസിയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ നമ്മളോടൊപ്പം
2: എന്റെ പേര് ബീന, ഞാൻ ഇവിടുത്തെ ആർക്കിവിസ്റ്റ് ആണ്.
1: നമ്മളിവിടെ വരുമ്പോ തന്നെ അറിയാം പല ഗാലറീസ് ആയിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഓരോ ഗാലറിയെ പറ്റി വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം.
2: ആദ്യം നമുക്ക് കെട്ടിടത്തെ പറ്റി ഒന്ന് പറയാം. ഏകദേശം ഒരു 400 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഇത്. ഇതെന്ന് പറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ തിരുവിതാംകൂറിന്റെ സൈന്യമായിരുന്നു നായർ പടയാളികളുടെ താവളമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറ്റവാളികളെ കൊണ്ടുവന്നിട്ട് താമസിപ്പിക്കുകയായിരുന്നു. താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബന്ദേഖാനയായിട്ട് പൂജ്യപുര സെൻട്രൽ ജയിലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിലെ രേഖകൾ, ഹജൂർ വെർണാക്കുലർ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു അവിടെ, അതെല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് ഇത് രേഖാലയമായി മാറുകയും ചെയ്തു.
1: ഏത് വർഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം പോലെ ആക്കി മാറ്റി?
2: 2022 ഡിസംബർ 22 ഇത് ഇനോഗ്രേറ്റ് ചെയ്തു.

0: ഈ താളിയോല രേഖ മ്യൂസിയത്തില് സന്ദർശകർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള രേഖകളെല്ലാം തീം അടിസ്ഥാനമാക്കി 8 ഗാലറികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഗാലറിയിലും എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം.
1: ആദ്യത്തേതെന്ന് പറഞ്ഞാല് ഇത് ഹിസ്റ്ററി ഓഫ് റൈറ്റിംഗ് ആണ്. എങ്ങനെയാണ് ഈ എഴുത്തുകൾ ഉണ്ടായത്, അതിന്റെ ചരിത്രങ്ങളാണ് ഈ പറയുന്നത്. ലിപികളുടെ മാതാവായ ബ്രാഹ്മിയെ പറ്റി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബ്രാഹ്മിയിൽ നിന്നും എങ്ങനെ മലയാളം ഇവോൾവ് ആയി, അങ്ങനെയെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പഴയകാല എഴുത്തുകളാണ്, വട്ടെഴുത്ത്, കോലെഴുത്ത്, പിന്നെ മലയാൺമ, അതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് താളിയോലകളെ പറ്റി പറയുകയാണെങ്കിൽ, കടലാസുകൾ ഇല്ലാതിരിക്കുമ്പോൾ താളിയോലകൾ വെച്ചായിരുന്നു ഓരോ ഉത്തരവുകൾ കൊടുക്കണമല്ലോ, അതിനെല്ലാം കൊടുത്തിരുന്നത് താളിയോലകൾ വെച്ചായിരുന്നു. അപ്പൊ ഈ താളിയോലകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കുടപ്പനയിൽ നിന്നാണ് കൂടുതലും. ചുരുണ എന്ന് പറഞ്ഞാല് താളിയോലകളെല്ലാം കൂടെ ഒരു കെട്ടായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ കെട്ടെന്ന് പറഞ്ഞ അതിന്റെ ഫയലുകൾ പോലെ അറ്റത്ത് ഒരു കുഴി കുഴിച്ചിട്ട് ഓരോന്നിന്റെയും എന്നിട്ട് ഒരു നാട കയറ്റിയാണ് ഒരുമിച്ച് കെട്ടിവെക്കും. ഇപ്പൊ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാല് ഒരു കെട്ട് പാം ലീഫാണ്, അതിനെയാണ് നമ്മൾ ചുരുണ എന്ന് പറയുന്നത്. ഈ ചുരുണകൾ തന്നെ തീട്ടൂരങ്ങളാണ്. തീട്ടൂരങ്ങൾ എന്ന് പറഞ്ഞാല് കൊച്ചി രാജാവിന്റെ ഉത്തരവുകളാണ്. നീട്ടെന്ന് പറഞ്ഞാല് തിരുവിതാംകൂർ രാജാവിന്റെ ഉത്തരവുകളാണ്. പിന്നീട് ഈ കാണുന്നതെല്ലാം അതിന്റെ കേസസ് ആണ്. ഈ കേസസിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഒരിടത്ത് നിന്നും വേറൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. താളിയോലകള് ശരിക്കും നമ്മൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പൊടിഞ്ഞു പോകാതൊക്കെ ഇരിക്കാൻ ലെമൺ ഗ്രാസ് ഓയിലും കാർബണും കൂടി ഇടും. ഈ കാർബണിലാണ് ഓരോ എഴുത്തുകളും പൊങ്ങി വരും, നല്ലോണം ക്ലാരിറ്റി കിട്ടും.
0: ഈ മ്യൂസിയം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ട്രഷർ തന്നെയാണ്. കാരണം നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും ഒക്കെ ഭാവി തലമുറയ്ക്കും നമുക്കും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു താളിയോലകളുടെ ശേഖരം, ഇത് സംരക്ഷിക്കുന്നത് തന്നെ വലിയൊരു ഉത്തരവാദിത്തമല്ലേ? അപ്പൊ അതെങ്ങനെയാണ്?
1: നന്നായി ഇവിടെ നോക്കുന്നുണ്ട്. അതിന് പ്രത്യേക ഒരു കൺസർവേഷൻ വിങ് തന്നെ നമുക്കുണ്ട്. പിന്നെ ഈ ഓരോ ഗാലറിയിലും ഒരു 4 മിനിറ്റ് നിൽക്കുന്ന ഓരോ വീഡിയോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
2: ഈ ഗാലറിയെ പറ്റി
1: വിശദമായിട്ട് ഓരോന്നിനെ പറ്റിയും പറയുന്നു. ഇതിനകത്ത് താളിയോലയെ പറ്റി പറയുന്നുണ്ട്, ഇതിനകത്ത് മ്യൂസിയത്തെ പറ്റി പറയുന്നുണ്ട്. അത് നമ്മുടെ ഒരു എവല്യൂഷനെ പറ്റിയാണ് ആ കാണുന്ന വീഡിയോ പറയുന്നത്. അപ്പൊ എല്ലാ ഗാലറിയിലും ഒരു 4 മിനിറ്റ് നീണ്ട വീഡിയോസും പറയുന്നുണ്ട്. പിന്നെ അവിടെ ബ്രാഹ്മിയുടെ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട്, അതിന്റെ താഴെയായിട്ട് സത്യമേവ ജയതേന്ന് ബ്രാഹ്മിയിൽ എഴുതിയിട്ടുണ്ട്. അത് കാണാനായിട്ട് കുട്ടികളൊക്കെ വരും, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ഈ ബ്രാഹ്മി കാണുമ്പോഴേ, അവർക്ക് പുതിയൊരു ഇതല്ലേ.
0: ഇവിടെ പനയോലകളുടെ വിവിധ തരത്തിനെ പറ്റിയും കാണാമല്ലോ, അപ്പൊ അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ?
1: കരിമ്പന, കുടപ്പന, താളിപ്പന, ഇതിങ്ങനെ 3 ടൈപ്പ് പനകളുണ്ട്. അപ്പൊ ഈ കരിമ്പനെ പറയുന്നത് വരണ്ട കാലാവസ്ഥയിലാണ് ഉണ്ടാകുന്നത്, കട്ടിയുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. കുടപ്പന എന്ന് പറഞ്ഞാൽ നനവുള്ള ഇടങ്ങളിലും തീരപ്രദേശങ്ങളിലും കാണപ്പെടുന്നു. ഇളം നിറത്തിലുള്ളതും മൃദുവായിട്ടുള്ളതും വഴക്കമുള്ളതുമാണ്. പിന്നെ താളിപ്പന എന്ന് പറഞ്ഞാല് ഓലയ്ക്കൊരു ചെറിയ തവിട് നിറമുള്ളത്, പക്ഷെ അതിനിച്ചിരി കട്ടി ഉള്ളതാണ്, കാരണം വഴക്കം കുറവാണ്. അതുപോലെ വേറൊരു കുഴപ്പമുള്ളത് കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലായി ഇതിന്, കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഇടയ്ക്ക് താളിപ്പന എടുക്കുന്നതായിട്ട് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്.
0: നമ്മളിവിടെ എഴുത്തിന്റെ ചരിത്രം എന്ന ഈ ആദ്യത്തെ ഗാലറിയില് കേരളത്തിലെ പ്രാചീന കാലം മുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന ലിപികളെ കുറിച്ചും അവയുടെ ആവിർഭാവം, പരിണാമങ്ങൾ, എഴുത്തുപകരണങ്ങൾ, ചുരുണകൾ, അതുപോലെ മറയൂർ ഗുഹാചിത്രങ്ങളെക്കുറിച്ചും കൊത്തുപണികളെക്കുറിച്ചും ഹാരപ്പയിൽ ഉപയോഗിച്ചിരുന്ന മുദ്രകളെക്കുറിച്ചുമൊക്കെ നമുക്ക് ഈ 1-ാമത്തെ ഗാലറിയിൽ നിന്ന് സന്ദർശകർക്ക് മനസ്സിലാക്കാൻ പറ്റും.

0: ഒന്നാമത്തെ ഗാലറിയിൽ നിന്ന് നമ്മളിപ്പോ രണ്ടാമത്തെ ഗാലറിയിലെത്തി. ഈ ഗാലറിയുടെ പേര് മണ്ണും മനുഷ്യനും. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. വസ്തുക്കളുടെ പ്രമാണങ്ങൾ, ഒഴിവുകൾ, വായ്പാ രേഖകൾ, ഉടമസ്ഥാവകാശ രേഖകൾ, വിവിധയിനം നികുതികൾ, അറ്റകുറ്റപ്പണികളുടെ ചെലവുകൾ എല്ലാം താളിയോല ഗ്രന്ഥങ്ങളാക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ നികുതിയെക്കുറിച്ചും അതുപോലെ തന്നെ വസ്തുക്കളുടെ പ്രമാണങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ കൂടുതൽ ആഗ്രഹമുള്ളവർക്ക് ഈ ഗാലറി ഒരുപാട് ഇഷ്ടപ്പെടും.
1: പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഭൂമി എന്ന് പറഞ്ഞാൽ കൃഷിക്കായിട്ട് മാത്രം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ആവശ്യങ്ങൾ അധികം ആയപ്പോൾ പാട്ടം കൊടുക്കാനും മറുപാട്ടത്തിനും കടം വായ്പ, ഓലക്കരണം ഇങ്ങനെ പല രേഖകളും ഉണ്ടായി. മനുഷ്യന്റെ ആവശ്യം അനുസരിച്ച് വന്നതാണ് ഈ മണ്ണ് മനുഷ്യനും എന്നുള്ള ഗാലറിയിൽ തന്നെ ഉള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെ പറ്റി പറയുന്നുണ്ട്. കാരണം നെല്ലിയ ി മലയിലെ പാലം പണിതത്, കിള്ളിയാറ്റിൽ കല്ലണ പുനർനിർമ്മാണം, തിരുവിതാംകൂർ പട്ടുനൂൽ കൃഷി, നെല്ലിയാമ്പതിയിലെ കാപ്പി കൃഷി, ഇങ്ങനെയുള്ള രേഖകളെല്ലാം ഈ ഗാലറിയിൽ നമുക്ക് കാണാം. പിന്നെ ഇതിന്റെ ലാസ്റ്റ് നമുക്ക് സതിയെപ്പറ്റിയൊരു രേഖയുണ്ട്. സതിയെപ്പറ്റി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 1829 സതി നിർത്തലാക്കിയ രാജാറാം മോഹൻ റോയ്, ഇതിനു മുമ്പ് തന്നെ 1818 തിരുവിതാംകൂറിൽ ഒരു സീതമ്മ, വീരപ്പൻ മരിച്ചപ്പോഴ് സീതമ്മയ്ക്ക് പിന്നെ സതി അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഹുജൂർ കച്ചേരിയുടെ മുന്നിൽ പോയി റിക്വസ്റ്റ് ചെയ്യുന്നതും അവര് സമ്മതിക്കാതിരുന്നതും അതൊക്കെ ഓൾറെഡി നിർത്തലാക്കി എന്ന തരത്തില്. അപ്പൊ തിരുവിതാംകൂറിൽ അതിനു മുമ്പ് തന്നെ അത് ചെറുതായിട്ട് നിന്നു തുടങ്ങി എന്നുള്ളതിന് തെളിവാണ് അത് കാണിക്കുന്നത്. ആ രേഖയും ഇവിടെ കാണാൻ പറ്റും.
0: ഓരോ ഡോക്യുമെന്റ്സിന്റെയും ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതുണ്ടല്ലേ. ഇപ്പൊ ലോണിന്റെ കടം വായ്പ ഉള്ള ഓല ആധാരം,
1: ഇത് ഒറിജിനൽ റെക്കോർഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതും എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. വരുന്നവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്, അതിനകത്ത് കാര്യമായി പറയുന്നുണ്ട് ഏത് ഭാഷയാണെന്ന് പറയുന്നുണ്ട്, വർഷം കാണിക്കുന്നുണ്ട്. വായിക്കാനായിട്ട് ലെൻസ് വെച്ചിട്ട് നമുക്ക് വായിക്കാനായിട്ട് നോക്കാം. നോക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വായിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വട്ടെഴുത്തും കോലെഴുത്തും എല്ലാം വരുന്നുണ്ട്, എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് വരുന്ന ആൾക്കാർക്കൊക്കെ വളരെ കൺവീനിയന്റ് ആയ തരത്തിൽ തന്നെയാണ് ഇത് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്.
0: പുരാതനമായ രേഖകളൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ കുട്ടികൾക്കൊക്കെ കൗതുകം ഉണ്ടായിരിക്കും.
1: സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുപാട് പേര് വരാറുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് കാണാൻ ഒരു വിഭാഗം വരാറുണ്ട്. അവർക്ക് ഭയങ്കര അത് കാണാൻ ഇഷ്ടമാണ്. ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് വരാറുണ്ട്. അവർക്ക് അതെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്.
0: ഇതിൽ തന്നെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും പട്ടയ ഓലയുണ്ട്, അതുപോലെ അട്ടിപ്പേർ എന്ന് പറയുന്ന
1: ആ വാക്കുകളൊക്കെ പഴയ വാക്കുകളാണ്. കണ്ട അട്ടിപ്പേർ, ജന്മിയുടെ അവകാശം കച്ചവടത്തിലൂടെ ഒഴിയുന്ന രീതിയാണ്. ജന്മിയുടെ അടുത്ത ബന്ധു, അനന്തരാവകാശി, കരാർ എഴുതുന്ന ആൾ, ഗ്രാമത്തലവൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അട്ടിപ്പേർ നൽകിയിരുന്നത്.
0: വാക്കുകളൊക്കെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ.
1: മുളക് മടിശീല എന്ന് പറഞ്ഞാല് ട്രഷറിയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് ആണ്. ഇതൊക്കെ അങ്ങോട്ട് പോകും തോറും അതിന്റെ താഴെ ഓരോന്നിലും എഴുതിയിട്ടുണ്ട്. അതെ, ഒഴുകെന്ന് പറയുന്ന വസ്തു അതിന്റെ അതിർത്തിയും എല്ലാം കാണിക്കുന്ന ഒരു ഇതാണ് ഒഴുകെന്ന് പറയുന്നത്. ഒഴുക് രേഖ അതാണ്
0: അറക്കൽ ഭൂമി രേഖ എന്ന് പറഞ്ഞിട്ടല്ലേ.
1: അറക്കൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്നു ഈ അറക്കൽ. ആ അറക്കലിലെ ഭൂമിയെ പറ്റിയുള്ള രേഖകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അതിനൊക്കെ. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കുറെ കാര്യങ്ങള് അന്നൊരു ചെറിയ ഫോമിൽ അന്ന് ചെയ്തിട്ടുണ്ട്. കുറെ കാണുമ്പോൾ അങ്ങോട്ടും അങ്ങോട്ടേക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. വരുന്ന വഴിയിൽ കണ്ട ഈ ഇതാണ് ക്ഷേത്രം, ശ്രീ മാടൻ തമ്പുരാൻ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെ കാണാറുള്ളത് ഓരോ ജയിലിനോട് ചേർന്നും ഒരു ചെറിയ ഒരു ക്ഷേത്രം ഉണ്ടാവാറ്. അതുകൊണ്ട് നമ്മുടെ ഇപ്പൊ പൂജപ്പുര തന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അതേപോലെ ഇവിടെ മാടൻ തമ്പുരാൻ ക്ഷേത്രം, പണ്ടത്തെ കാലത്ത് ഈ തൂക്കിക്കൊല ഉള്ള എല്ലായിടത്തും ഇങ്ങനെ ഒരു മാടൻ തമ്പുരാൻ ക്ഷേത്രങ്ങൾ കാണും എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം അന്നത്തെ ഓരോ വിശ്വാസങ്ങളാണ്.

0: രണ്ടാമത്തെ ഗാലറി കഴിഞ്ഞു, മണ്ണും മനുഷ്യനും. അത് കഴിഞ്ഞ് നമ്മൾ മനോഹരമായ ഒരു ക്ഷേത്രം കണ്ടു. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ്, അത് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം അല്ലേ?
1: ശരിക്കും അത് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത്.
0: ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ഗാലറിയിലേക്കാണ്. ആ ഗാലറിയുടെ പേരാണ് ഭരണ സംവിധാനം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഉദ്യോഗസ്ഥരുടെ നിയമന ഉത്തരവുകൾ, ആയുധങ്ങളും വെടിക്കോപ്പുകളും വാങ്ങിയ രേഖകൾ, നിയമഭരണ നടപടിക്രമങ്ങൾ, ഹജൂർ കച്ചേരി നടത്തിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി തന്നെ ചോദിക്കാം.
1: അതിനകത്ത് പറയുന്നുണ്ട് അതിപുരാതന കാലഘട്ടത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വളരെ അപൂർണമാണ്. കേരളത്തിൽ ഒന്നാം ചേര സാമ്രാജ്യത്തിന് ശേഷം പെരുമാൾ കാലഘട്ടം 12-ാം നൂറ്റാണ്ട് വരെ തുടർന്നതായി ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനുശേഷം കേരളം 4 സ്വതന്ത്ര സ്വരൂപങ്ങളായി രൂപപ്പെട്ടു. തൃപ്പാപ്പൂർ അഥവാ വേണാട്, പെരുമ്പടപ്പ് കൊച്ചി, നെടിയിരുപ്പ് കോഴിക്കോട്, കോലം കണ്ണൂർ ഭരണ സൗകര്യത്തിനായി സ്വരൂപങ്ങളെ ഊര്, നാട്, ദേശം എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. പിന്നെ നമുക്ക് ഈ ഗാലറിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഉന്നത പദവി വഹിച്ചിരുന്നവരുടെ നിയമന ഉത്തരവുകളുണ്ട്. ക്രമസമാധാന പാലനത്തിനായിട്ടും രാജ്യരക്ഷയ്ക്കൊക്കെ ആയുധങ്ങൾ വാങ്ങിച്ചത്
2: ഡീറ്റെയിൽസ്
1: അതിന്റെ ആ ഓരോ രേഖകളും ഇനിയിപ്പോ അങ്ങോട്ട് നോക്കുമ്പോ കാണാം. പിന്നീട് ടൗൺ പോലീസ് നിയമനം, പിന്നെ ഈ സേനയ്ക്ക് വേണ്ടി ഇപ്പം വാങ്ങിക്കുന്ന പോലെ തന്നെ യൂണിഫോം വാങ്ങുന്നത്, പിന്നെ കുറ്റവും ശിക്ഷയും ഒക്കെ ഓരോരുത്തർക്കും ശിക്ഷകൾ കൊടുത്തത്, പിന്നെ ശിക്ഷാ നിയമം, ജയിൽ എന്നിവയായിട്ട് ബന്ധപ്പെട്ട് കുറെ രേഖകൾ അങ്ങോട്ട് പോകുമ്പോഴും കാണാം നമുക്ക്.

0: ഉടുത്തം പിടുത്തം എന്ന് പറയുന്ന യൂണിഫോമിനായിട്ടുള്ള തുകയാണ്.
1: കേൾക്കാൻ നല്ല രസമുള്ള ഒരു പേരാണല്ലോ ഉടുത്താ പിടുത്തം അല്ലേ?
0: അതാണ് പറയുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. തൂക്കിലേറ്റിയവരുടെ ആഗ്രഹ നിവൃത്തി, അതെനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉള്ളതായിരിക്കാം. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരാളെ തൂക്കിലേറ്റാൻ പോവാണല്ലോ, അദ്ദേഹത്തിന് ഒരു ആഗ്രഹം നമ്മൾ ചോദിക്കും, എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കും. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലിക്ക് ഒരു വസ്തു വാങ്ങി കൊടുക്കണം എന്നുള്ളതാണ്. അന്ന് കൊടുത്തത് 4 രൂപ കൊടുത്ത് ഒരു വസ്തു വാങ്ങി കൊടുത്തതായിട്ടാണ്
2: ചരിത്ര
0: അതണ്ടേ അപേക്ഷയായിട്ടുള്ള വസ്തു വാങ്ങിച്ചു കൊടുക്കുന്നതിന് 4 രൂപ കൊടുക്കണമെന്ന് ഉത്തരവായി.
2: ഈ തൂക്കിലേറ്റാൻ പോകുന്ന ആളുടെ ആഗ്രഹമായിരുന്നു അതല്ലേ?
0: അതാണ് ലാസ്റ്റ് വിഷ്, അത് നടപ്പിലാക്കി 1813 അതിന്റെ ലിപി തമിഴാണ്, ലാംഗ്വേജ് മലയാളമാണ്. ഹജൂർ കച്ചേരിയുടെ ആവശ്യത്തിനായി 2 ലക്ഷം പനയോല വരുത്തി എന്നുള്ള ഒരു രേഖയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അന്ന് സെക്രട്ടേറിയറ്റിന്റെ ആവശ്യത്തിന് 2 ലക്ഷം പനയോലകള് കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് കരീപ്രയിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. കരീപ്ര തോട്ടത്തിൽ നിന്നും 2 ലക്ഷം പനയോല വെട്ടി ഉണക്കി കൊടുത്തയക്കണമെന്ന കൊട്ടാരക്കരക്കാര്യക്കാർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു രേഖയാണ്. ശരിക്കും ഈ രേഖയുടെ സ്ക്രിപ്റ്റ് തമിഴാണ്, ലാംഗ്വേജ് മലയാളമാണ്. അതിന്റെ ഒറിജിനൽ റെക്കോർഡാണ് ഈ ബോക്സിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് രണ്ട് ഇവിടെ ഓഫീസിൽ വൈകി വന്നവർക്ക് പിഴ. അന്ന് പഞ്ചിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ കൃത്യ വിലോപം കാണിക്കുന്ന ഉദ്യോഗസ്ഥര് 11 മണിയായിട്ട് ഓഫീസിൽ എത്താത്തവരെ ഹജൂർ ഖജനാവൽ രായസം ജമാബന്ദി വകുപ്പുകളിൽ ചിങ്ങം 30 11 മണിയായിട്ടും കച്ചേരിയിൽ വരാത്തവർക്ക് പിഴയടക്കേണ്ടി വന്നു. അവരുടെ സാലറിയെ ബേസ് ചെയ്താണെന്ന് കൊടുത്തു. 5 രൂപ ശമ്പളം വാങ്ങുന്നവരിൽ നിന്നും 0.5 രൂപയും മറ്റുള്ളവരുടെ ശമ്പളത്തിൽ നിന്നും 1 രൂപയും പ്രായച്ചിത്തം പിടിച്ച് മുതൽക്കൂട്ടി.

0: നമ്മളിപ്പോൾ നിൽക്കുന്നത് നാലാമത്തെ ഗ്യാലറിയിലാണ്. ഈ ഗ്യാലറിയുടെ പേര് യുദ്ധവും സമാധാനവും. വളരെ മനോഹരമായ ഒരു ടൈറ്റിലാണ്, വ്യത്യസ്തമായ ഒരു ടൈറ്റിലാണ്. ഇവിടെയുള്ള താളിയോല രേഖകളിൽ കലാപങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സമാധാന ഉടമ്പടികൾ, അങ്ങനെ നിരവധി യുദ്ധവും സമാധാനവും എന്ന ആ ഒരു തീമുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകൾ ഇവിടെ കാണാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്.
1: നാടിന് ആൾനാശം, ധനനാശം, അനാഥത്വം, വസ്തുനാശം, സാമ്പത്തിക പ്രതിസന്ധി, ദാരിദ്ര്യം, യാതന എന്നിവ മാത്രമാണ് യുദ്ധം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. അതിനെപ്പറ്റിയൊക്കെയാണ് അതുകൊണ്ടുണ്ടായ ഓരോരോ പ്രശ്നങ്ങളും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെപ്പറ്റിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്.
0: അഞ്ചാമത്തെ ഗാലറിയാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് അല്ലെ.
1: തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് മിഷണറിമാരുടെ വരവോടുകൂടിയാണ്. ലണ്ടൻ മിഷണറിമാര് ദക്ഷിണ തിരുവിതാംകൂറിലും ചർച്ച് മിഷണറിമാർ ഉത്തര തിരുവിതാംകൂറിലും സജീവമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിനുശേഷം പിന്നെ 1806 മൈലാടി എന്ന ഗ്രാമത്തിലാണ് റിംഗിൾ ടോബെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങുന്നത്. അങ്ങനെ ഈ സ്കൂളുകളെപ്പറ്റി 1864 ദിവാൻ സർ ടി മാധവ റാവു വെർണാക്കുലർ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാൻ സ്കൂളുകൾ സ്ഥാപിച്ചു. അധ്യാപകർക്ക് പരിശീലനം നൽകുവാൻ നോർമൽ സ്കൂളുകൾ തുടങ്ങി. പിന്നെ പുസ്തക കമ്മിറ്റികൾ രൂപീകരിച്ചു. അതിന്റെ എല്ലാ രേഖകളുണ്ട് ഇവിടെ. പെൺപള്ളിക്കൂടങ്ങൾ നിലവിൽ വന്നു. ഫൈൻ ആർട്സ് കോളേജിനെ പറ്റിയും പിന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റർ, ലോ കോളേജ് എന്നിവയെല്ലാം തുടങ്ങി. കുറെ രേഖകൾ ഇവിടെ വരുന്നുണ്ട്.
0: ആ രേഖകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം എഡ്യൂക്കേഷൻ
1: പണ്ടുണ്ടായിരുന്നതും ഇപ്പൊ ഉണ്ടായ അതിലേക്കുള്ള ഒരു വരവായിരുന്നു ഇതെല്ലാം. അതെല്ലാമാണ് ഇപ്പൊ ഇവിടെ അപ്പീൽ കോർട്ടിൽ യോഡ്ര ടൈപ്പ്റൈറ്റർ വാങ്ങി. ഈ ടൈപ്പ്റൈറ്റർ വാങ്ങുന്നതിന് അന്ന് ചെലവായത് നോക്കിയാൽ 9,450 രൂപയാണ്. അടുത്ത് നോക്കിയ മട്ടാഞ്ചേരിയിൽ പുതിയ സ്കൂൾ ഉണ്ടാക്കിയെന്നുള്ളതാണ്. ഈ മട്ടാഞ്ചേരിയിലെ സ്കൂള് പുതുതായിട്ട് പണിയുന്നതിന് 7,275 രൂപയുള്ളൂ. ആ വ്യത്യാസം നോക്കേ. ഇതും 1877 രേഖയാ. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാൻ തിരുവിതാംകൂറിൽ സ്വാതിരുന്നാളാണ് എന്നെ തുടക്കം കുറിച്ചത്. ഇപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആർജിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൌജന്യ ശിക്ഷണം നൽകാൻ മഹാരാജാവെ ഫ്രീ സ്കൂൾ സ്ഥാപിക്കുകയും നാഗർകോവിലിൽ നിന്നും മിസ്റ്റർ R.B. റോബർട്സിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനെ അധ്യാപകനായി നിയമിക്കുകയും ചെയ്തു. അതാണ് ഈ രേഖ. ഈ വിദ്യാലയമാണ് പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജായിട്ട് മാറിയതെന്ന് കാണിക്കുന്നുണ്ട് ഈ രേഖ. ഈ സ്കൂളുകളുടെ കണക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈബ്രറിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ ഉയർത്തിക്കൊണ്ട് വന്നതായിട്ട് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി വകയ്ക്ക് 1,000 രൂപ ഇനാം നൽകണമെന്ന് ലൈബ്രറി സെക്രട്ടറി മിസ്റ്റർ റോബർട്ട് 1836 സെപ്റ്റംബർ 14 കത്തുമൂലം ആവശ്യപ്പെട്ടതനുസരിച്ച് ഹജൂർ ഖജനാവിൽ ആക്ടിംഗ് ശ്രാപ്പ് കമ്മപ്പെരുമാ പിള്ളയുടെ പേർക്ക് നിനവ് നൽകി ആ വക രൂപ കൊടുക്കുവാൻ ഉത്തരവായി. അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നക്ഷത്രമാളികയ്ക്ക് വിലാത്തിയിൽ നിന്നും, വിലാത്തി എന്ന് പറയുന്നത് തണ്ടത്താഴ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലണ്ടാണ് വിലാത്തി. ആ വിലാത്തിയിൽ നിന്നും വരുത്തിയ കണ്ണാടി മുതലായ സാധനങ്ങൾക്ക് 27,600 രൂപ. അതുപോലെ ശമ്പളം വർദ്ധിപ്പിച്ചതിനെ പറ്റിയുമാണ് ഈ രേഖ കാണിച്ചിരിക്കുന്നത്. ഇതിലെ തന്നെയാണ് ഹെൽത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ വരുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തില്. അപ്പൊ ഹെൽത്തിനകത്ത് പകർച്ചവ്യാധിയും യാത്രാ നിരോധനവും, നമ്മുടെ ഇപ്പോ കോവിഡ് വന്ന സമയത്ത് പിന്നെ വന്നിട്ടുള്ള യാത്രാ ബാൻ ഉണ്ടല്ലോ, ആ ട്രാവൽ ബാൻ വന്നിരുന്നു. ആ ട്രാവൽ ബാൻഡ് സിമിലർ ആയിട്ടുള്ള കഥകളാണ് ഇതിനകത്ത് വരുന്നത്. കൊച്ചി, ആലങ്ങാട്, പറവൂർ എന്നിവിടങ്ങളിൽ പകർച്ചവ്യാധി മൂലം ആളപായം സംഭവിച്ചതിനാൽ കമ്പനിയിൽ നിന്നും ഡോക്ടർമാരെ വരുത്തിയാണ് രോഗികൾക്ക് മരുന്ന് നൽകിയത് ആ സമയത്ത്. അപ്പൊ ഈ പാണ്ഡ്യരാജ്യങ്ങളിൽ പിടിപെട്ട പകർച്ചവ്യാധി നിമിത്തം നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ആ നാട്ടുകാരെ തടയുന്നതുകൊണ്ട് ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട കച്ചവടക്കാർക്ക് യാത്രാ തടസ്സവും വരുമാന നഷ്ടവും ഉണ്ടാകുന്നു. പാണ്ഡ്യരാജ്യങ്ങളിൽ ഈ അസുഖം അത്രയും കടുപ്പമല്ലാത്തതിനാൽ യാത്രാ ബാൻ അങ്ങ് മാറ്റാനായിട്ട് ഈ ഉത്തരവിൽ പറയുന്നു.

ഇനി നമ്മൾ പോകുന്നത് ആറാമത്തെ ഗാലറിയിലേക്കാണ്. സമ്പദ് വ്യവസ്ഥ എന്ന ഈ ഗാലറിയിൽ ഭൂമിയുടെ തരംതിരിക്കൽ, അതുപോലെ ഭൂനികുതി നിർണയം, കൈവശാവകാശ കൈമാറ്റ രേഖകൾ,

0: അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാം.
1: കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഇവിടെ കച്ചവടത്തിനായിട്ട് വന്ന വിദേശീയർ ഇന്ത്യ ആകെ പിടിച്ചെടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ കേരളത്തിന്റെ മണ്ണ് അത്രയ്ക്ക് നല്ലതാണ്, കൃഷിക്ക് വളരെ അനുയോജ്യമായതിനാല് അപ്പൊ നല്ലോണം കൃഷി ചെയ്യാൻ പറ്റും ഇവിടെ. അങ്ങനെ വന്നപ്പോൾ വിളകൾക്കും മറ്റുമായിട്ട് ഭൂമിക്കും പലതരം നികുതികൾ ഏർപ്പെടുത്തി. അതിനെപ്പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. ഈ നികുതികൾ എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ, ആദ്യ കാലഘട്ടത്തിൽ കേട്ടെഴുത്തായിരുന്നു. കേട്ടെഴുത്തെന്ന് പറഞ്ഞ പണ്ട് നമ്മൾ കേട്ടെഴുത്ത് കേട്ടിട്ടുണ്ടല്ലോ. ഉടമസ്ഥൻ പറയുന്നതനുസരിച്ച് കേട്ടങ്ങ് എഴുതുക, അങ്ങനെയാണ് നികുതി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ കേട്ടെഴുത്ത് മാറ്റിയിട്ട് കണ്ടെഴുത്തിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാല്, ഉദ്യോഗസ്ഥർ അവിടെ പോയി വിളവും ഭൂമിയും ഒക്കെ അളന്നിട്ട് ഇട്ടപ്പെടുത്തി നികുതി നിശ്ചയിക്കുന്ന രീതിയായി മാറി. അതാണ് കണ്ടെഴുത്ത്. അപ്പൊ കണ്ടെഴുത്ത് രേഖകളാണ് നിരവധി ഒഴുകുകൾ ഇവിടെ ഉണ്ട്. ഒഴുകിനെ പറ്റി പറയുകയാണെങ്കിൽ, മാർത്താണ്ഡവർമ്മയുടെ കാലത്താരംഭിച്ച് സ്വാതി തിരുനാളിന്റെ കാലം വരെ നടന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഭൂമിയുടെ അളവും അതിരുകളും ഒക്കെ തിട്ടപ്പെടുത്തിയിട്ട് അതിലുള്ള വൃക്ഷങ്ങൾക്കും മറ്റും കരം ചുമത്തിയിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട താളിയോല രേഖകളാണ് ഇത്, കരം ചുമത്തിയിരുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ഒഴുകുകൾ.
0: ഇപ്പൊ നമ്മൾ ഒരുപാട് താളിയോലകൾ കണ്ടു, ഇവിടെ വലിയൊരു ശേഖരമാണല്ലോ. ഏകദേശം എത്ര താളിയോലകൾ ഇവിടെ ഉണ്ടാവും?
1: നമുക്ക് ശരിക്കും ഇവിടെ താളിയോല രേഖകൾ 1 കോടിയിലധികം താളിയോല രേഖകൾ ഇവിടെ തന്നെയുണ്ട്, വകുപ്പിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 160 പ്രധാനപ്പെട്ട രേഖകൾ മാത്രമാണ് ഈ മ്യൂസിയത്തിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് 7-ാമത്തെ ഗാലറിയാണ്. നമ്മൾ ഇനിയിപ്പോ വന്ന് നിൽക്കുന്നത് അത് ആർട്ട് ആൻഡ് കൾച്ചറാണ്. അപ്പൊ കലയും സംസ്കാരവും, കലയെ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചതിനെ പറ്റിയും ഒക്കെ വിശദമായിട്ട് ഈ ഗാലറിയിൽ പറയുന്നുണ്ട്. പിന്നെ മ്യൂസിയം എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ ആർക്കൈവ്സിനോട് ചേർന്നാണ്. അപ്പൊ ഈ സെൻട്രൽ ആർക്കൈവ്സിലെ തളിയോല രേഖാശേഖരത്തിൽ നിന്നും കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള രേഖ 1249-ലേതും ഈ ഗാലറിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ സ്വാതി തിരുനാളിന്റെ കലയെ പ്രോത്സാഹിപ്പിച്ചതിനെ പറ്റിയുള്ള സാമൂഹിക സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ശ്രേഷ്ഠമായ കുറെ രേഖകൾ ഇതിനകത്തുണ്ട്.
2: ഇനി നമുക്കപ്പോ ആ രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ.
1: 13-ാം നൂറ്റാണ്ടില് ഒരു ചരിത്ര സംഭവം, ഇതാണ് ഏറ്റവും പഴക്കമുള്ള രേഖ എന്ന് പറഞ്ഞത്. ഇപ്പൊ സെൻട്രൽ ആർക്കൈവ്സിൽ കണ്ടതിൽ ഏറ്റവും പഴക്കമുള്ള രേഖയാണ്. പാണ്ഡ്യ രാജാവായ കാശികണ്ഠ പരാക്രമ പാണ്ഡ്യൻ തെങ്കാശിയിൽ ക്ഷേത്രം പണിയുകയും ആ പ്രദേശത്ത് ജനങ്ങളെ പാർപ്പിക്കുകയും ചെയ്തതിനു ശേഷം തിരുവാങ്കൂർ മഹാരാജാവിന് മലയാംകുളം ഗ്രാമവും കൊട്ടാരക്കര മഹാരാജാവിന് ചെങ്കോട്ട കരകുടി കിളങ്കാട് ഗ്രാമവും കായംകുളം രാജാവിന് ചാമ്പൂർ വടകര ഗ്രാമവും ഇടമന പണ്ടാരത്തിലേക്ക് ആയക്കുടി അച്ഛൻ പുത്തൂർ ഗ്രാമവും എന്നിങ്ങനെ ചെങ്കോട്ടയിലുള്ള ഗ്രാമങ്ങൾ നൽകി ഈ രേഖ സൂചിപ്പിക്കുന്നുണ്ട്. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴയ രേഖകള്.
2: നമ്മുടെ താളിയോലയിൽ പറയുന്നത്
1: പിയാത്തു തിത്തായി ഉമ്മയെ പറ്റിയാണ് എന്ന് പറഞ്ഞാല്, പിയാത്തു തിത്തായി ഉമ്മ പിന്നെ തൃശൂർ ദേവസ്വത്തില് തൃശൂർ പേരൂരപ്പന്റെ തിരുനാമ പേരാൽ പാട്ടയമായി എഴുതിയ ഒരു ഓലക്കരണം എന്ന് പറഞ്ഞ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഈ ഉമ്മ കുറച്ച് വസ്തു എഴുതി വെച്ചിരുന്നു. ആ ഒരു മതമൈത്രിയുടെ സാക്ഷ്യപ്പെടുത്തലാണ് ഇരുന്ന് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ ആ കൈമോശം വന്ന സാധനം ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുവാണെങ്കിൽ അത് തൃശൂർ ദേവസ്വത്തിൽ തിരിച്ചേൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു രേഖയാണ് ഇത്. പിന്നെ കൊച്ചി കോവിലകത്ത് നാഴിക മണി വാങ്ങിയതിനെ പറ്റിയുള്ളത്. ഈ അത്തച്ചമയത്തെ പറ്റി പറയുമ്പോൾ, കൊച്ചി രാജകുടുംബത്തിലെ ഒരു അദ്ദേഹം വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇത് അത്തച്ചമയത്തെ കുറിച്ചുള്ള രേഖ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അദ്ദേഹം അനുഭവിച്ച കാര്യമാണിത്. അന്നത്തെ ഇളമുറ തമ്പുരാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അത്തച്ചമയം ഇത് എന്നോട് ഇങ്ങനെ വിവരിക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചതാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോ അങ്ങനെയുള്ള 1928 അത്തച്ചമയത്തെ കുറിച്ചാണ് ഈ താളിയോലയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രംഗകലകളായ പാഠകം, രാമനാട്ടം ഇവയെ പറ്റി പറയുന്നുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന് ആണ്ടിയാട്ടം അവതരിപ്പിക്കാൻ വന്നവരുടെ പേര് വിവരം അതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഓട്ടം തുള്ളല്, ഇതൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്.
2: ഈ താളിയോലയിൽ പറഞ്ഞിരിക്കുന്ന കായിക കലകളെ പറ്റിയാണ് അല്ലെ?
1: ഇത് കായിക കലകൾ കണ്ട മോഹിനിയാട്ടക്കാർക്ക് പരിശീലനം നൽകിയത്, സ്വാതി തിരുനാൾ കലകളെ പ്രോത്സാഹിപ്പിച്ചതിനെ പറ്റി, ഭരതനാട്യം, അലാവുദ്ദീൻ എന്ന സംഗീതജ്ഞന് അന്ന് സമ്മാനം നൽകിയത്. സംഗീതം പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കാത്ത ഭരണാധികാരിയാണല്ലോ. ഉത്തരേന്ത്യൻ സംഗീത ഉപകരണത്തെയും പ്രോത്സാഹിപ്പിച്ചതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സ്വരബത്ത് വായിക്കുന്ന അലാവുദ്ദീൻ തിരുവിതാംകൂറിലെത്തിയപ്പോൾ ആ കലാകാരനെ സ്വീകരിക്കുകയും മാസശമ്പളം നൽകി തിരുവിതാംകൂറിൽ നിലനിർത്തുകയും ചെയ്തതിന്റെ രേഖയാണ് ഇത് കാണിച്ചിരിക്കുന്നത്.
0: ഇനി നമ്മൾ കാണുന്നത് താളിയോലകളിലെ ചിത്രങ്ങളെ കുറിച്ചാണ്.
1: ഇതിനകത്ത് നോക്കിയാൽ കാളിയമർദ്ദനം കാണാം, കുരുക്ഷേത്രത്തിലെ അർജുൻ

0: ബ്രഹ്മാവ് തുടങ്ങിയ പല ചിത്രങ്ങളും നമുക്ക് ഇതേണ്ട നോക്കി തളിയോലയില് ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
1: അപ്പൊ നമ്മൾ ഈ കണ്ട ഏഴാമത്തെ ഗാലറി, കലയും സംസ്കാരവും എന്നുള്ള ഈ ഗാലറിയില് താളിയോലകളിലെ അക്ഷരങ്ങളെ മാത്രമല്ല ചിത്രങ്ങളെയും കൂടി നമുക്ക് കാണാൻ പറ്റിയ ഒരു ഗാലറിയാണിത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗാലറി.

0: ഈ താളിയോല രേഖാ മ്യൂസിയത്തിലെ ഏറ്റവും അവസാനത്തെ ഗാലറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് എട്ടാമത്തെ ഗാലറിയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് മതിലകം രേഖകളാണ്. അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള രേഖകളും ഉത്സവത്തെക്കുറിച്ചും തൃപ്പടിദാനത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന രേഖകളാണ് ഈ ഗാലറിയിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ആ വിവരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം.
1: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാലറിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട മതിലകം രേഖകള്. ഏറ്റവും കൂടുതൽ ഓളിയമുള്ള രേഖകളാണ്. ഇവയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏതാനും രേഖയാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ടതാണ്, കാരണം ക്ഷേത്ര നിർമ്മാണം, തൃപ്പടിദാനം, അവിടുത്തെ ഉത്സവങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയാണ് ഈ ഗാലറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 3500 രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃപ്പടിദാനം. 1750 രേഖ. കൊല്ലവർഷം 925 മകരമഞ്ചിന് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭന് സമർപ്പിച്ചുകൊണ്ട് ശ്രീ പത്മനാഭന്റെ എളിയദാസനായി രാജ്യഭരണം നടത്തി, തുടർന്ന് രാജ്യം മുഴുവൻ ശ്രീ പണ്ഡാരവകയായി തിരുവിതാംകൂർ രാജ്യം തൃപ്പടിദാനമായി നൽകിയതിലൂടെ തോവാളക്കോട്ടയ്ക്ക് പടിഞ്ഞാറ് കവണാറ്റിനു കിഴക്കുള്ള ഈ രാജ്യത്തിനകത്തുള്ള വസ്തു കൃത്യങ്ങളും സ്ഥാനമാനങ്ങളും സർവ്വസമർപ്പണമായി ശ്രീ പത്മനാഭന് സമർപ്പിച്ച രേഖയുടെ പകർപ്പാണ്. അൽപശി ഉത്സവത്തിന് നൽകിയ അനുജ്ഞയാണ് ഈ രേഖയുടെ ഉള്ളടക്കം. എട്ടരയോഗത്തിന്റെ അനുജ്ഞ വേണം എന്ന് പറഞ്ഞാൽ ഉത്തരവ് വേണം, അതിനെപ്പറ്റിയുള്ള രേഖയാണ്. സ്വതിരുന്നാൾ നിർവഹിച്ച പള്ളിവേട്ടയും ആറാട്ടിനെ പറ്റിയാണ്. പിന്നെ ഈ മുറജപം നടത്തുമല്ലോ ആണ്ടില്, 1063 ആണ്ടിലെ മുറജപത്തെ പറ്റി സംബന്ധിച്ച രേഖയായത്. ഒറ്റക്കൽ മണ്ഡപം പണിതതിന്റെ ഒരു രേഖയാണിത്. ക്ഷേത്രം പുനർനിർമ്മാണം, പിന്നെ ക്ഷേത്രാഭരണങ്ങള് ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊടുത്ത് കണക്കുകള് എട്ടരയോഗത്തിൽ ഏൽപ്പിക്കുന്ന കണക്ക്. പത്മനാഭ കൊടിമരത്തിന്റെ കാക്കച്ചി മലയിൽ നിന്നും തേക്കിൻതടി കടൽ വഴി കൊണ്ടുവരുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും കോട്ടകൊത്തളങ്ങൾ നിർമ്മിച്ചത്. ഇത്രയുമാണ് ഈ മതിലകത്തിൽ പറഞ്ഞിരിക്കുന്നത്.
2: അതുകൊണ്ട് നമ്മുടെ ഈ ഗാലറികൾ ഒരു വിധത്തിൽ നമ്മൾ ചരിത്രത്തിലൂടെ ഒരു വലിയ സഞ്ചാരം തന്നെ നടത്തി തിരികെ വന്ന
1: തരത്തിലുള്ളത്. എഡ്യൂക്കേഷന്റെതുണ്ട്, ഹെൽത്തിന്റെതുണ്ട്, എല്ലാം പല തരത്തിലുള്ള പഴയ രേഖകളും പഴയകാല കാര്യങ്ങളെപ്പറ്റിയും നമ്മൾ കടന്നു പോകുമ്പോൾ വേറൊരു അനുഭവം തന്നെയാണ് ഇതിനകത്ത് പോകുമ്പോൾ.
2: മ്യൂസിയത്തിന്റെ സമയം ഞാനതൊന്ന് പറയാമോ?
1: 10:30 മുതൽ 5 വരെയാണ് സമയം. പിന്നെ ഫീസ് ഇതുവരെ ആയിട്ടില്ല, ഫീസ് ഉടനെ തന്നെ ആകും. അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
2: ഇവിടെ കൂടുതലായിട്ടും സ്കൂളിൽ നിന്ന് കുട്ടികളാണ്, ആരാണ് കൂടുതലും റിസർച്ച് ചെയ്യുന്നവരാണോ, എങ്ങനെയുള്ള ഒരു ടൂറിസ്റ്റുകളാണ് ഇവിടേക്ക് വരുന്നത്?
1: ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓഫീസ് ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ടല്ലോ, സെൻട്രൽ ആർക്കൈവ്സ് എന്ന് പറയുന്നത്. അവിടെ വരുന്നത് ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുവരുന്ന റിസർച്ച് സ്കോളേഴ്സ് ഒരുപാട് പേര് വരാറുണ്ട്. ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇഷ്ടമുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്, ഫോറിനേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതുമല്ല, അവര് വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക എന്നല്ല, അവരത്രയും ഇൻട്രസ്റ്റിൽ കണ്ടിട്ട് നമ്മുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും.
2: എന്താണെങ്കിലും ഈ തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയമാണ് ഈ താളിയോല രേഖാ മ്യൂസിയം. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച മാഡത്തിന് പ്രത്യേകം നന്ദി ആയിരിക്കും. താങ്ക് യു.
0: ഭാവി തലമുറയ്ക്കായി കരുതി വെക്കുന്ന ഈ അറിവിന്റെ ശേഖരം ഒക്കെ കണ്ട് പഴയ കാലത്തിലൂടെ ഒന്ന് പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് അജ്ഞാതവും അനന്തവുമായ ആ അറിവിന്റെ കടലിൽ നിന്ന് ഒരു കുമ്പിൾ മാത്രമേ ഞങ്ങൾക്ക് കോരി നൽകാനാകുന്നുള്ളൂ എന്നതാണ്. വാക്കും വരകളും കൊണ്ട് തീർക്കുന്ന ഓരോ താളും ഹൃദയത്തിൽ വിസ്മയങ്ങൾ കോറിയിടുന്നു. പഴക്കവും തഴക്കവും വന്ന താളിയോലകളിൽ നിറഞ്ഞു നിൽക്കുന്ന അക്ഷര തെളിച്ചം. ഈ അക്ഷര വെളിച്ചം തേടി ഓരോ സഞ്ചാരിയും കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഗതകാല സ്മരണകളുടെ പടിയിറങ്ങുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
5: പോയി എന്റെ പ്രൈസ് മണി.
6: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
4: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ
7: എവിടെ?
4: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ.
7: RBI
4: റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ. റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
7: നോ ബ്രോക്കറേജ്,
4: നോ ഹിഡൻ ഫീസ്.
7: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
4: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: സ്ത്രീ സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഫാറ്റി ലിവർ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പലപ്പോഴും ഒരു ലക്ഷണങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്നതാണ്. സാഹചര്യം ഗുരുതരമാകുന്നതുവരെ പലരും തങ്ങളുടെ കരൾ തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ് മറുപടി നൽകുന്നു.
2: സർ, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഒട്ടനവധി കാരണങ്ങളുണ്ട് ഫാറ്റി ലിവറിന്. നമുക്കറിയാവുന്ന പോലെ കരളിന്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, മദ്യപാനത്തെ തുടർന്ന് വരുന്ന കരൾ രോഗങ്ങൾ. മറ്റേത്, മദ്യപാനത്തെ തുടർന്നല്ലാതെ വരുന്ന കരൾ രോഗങ്ങൾ. ഇപ്പം മദ്യപാനം തന്നെ കരൾ രോഗത്തിൽ ഫാറ്റി ലിവറിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മദ്യം കഴിക്കുന്നയാളിൽ അവരുടെ കരൾ അസുഖത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റ് ചിലരുണ്ട്, അവർ മദ്യം ഒരിക്കലും കഴിക്കില്ല, അവരെ സ്ത്രീകൾ മദ്യം കഴിക്കാത്തവർ, ഇവരിലും ഫാറ്റി ലിവർ കാണാം. ഇത് കൂടുതലായിട്ട് കൊഴുപ്പുകൾ ബ്ലഡിൽ നിന്ന് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞടിഞ്ഞ് വരുന്നതാണ്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെ നാഷ് എന്നൊക്കെ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ ചില വൈറസിൻ്റെ ഇൻഫെക്ഷൻസ്, അയണിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാറുണ്ട്. ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി വൈറസും കരളിൽ വിട്ടുമാറാത്ത അണുബാധ സൃഷ്ടിക്കാൻ കഴിവുള്ള വൈറസുകളാണ്. അതായത് 6 മാസത്തിൽ കൂടുതലായിട്ട് ആ വൈറസ് ശരീരത്തിൽ തങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ നീണ്ടകാലം നിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിയും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. അപ്പോൾ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ്. മദ്യമല്ലാതെ ഈ ഫാറ്റി ലിവർ ഡിസീസ് നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇത് കൂടാതെ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ്, തൈറോയിഡിൻ്റെ അപാകതയിലും ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാവുന്നതാണ്.
2: സർ, ഈ മദ്യപാനികളിലാണ് സാധാരണ ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളിലും ഇന്ന് ധാരാളമായി ഫാറ്റി ലിവർ ഉള്ളതായി കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം?
3: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ജനങ്ങളിൽ നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. കരൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് കരൾ രോഗം വന്ന് മരിച്ച ചിലരെ അറിയാം. അവരുടെ ബന്ധുക്കൾ ഒരിക്കലും കരൾ രോഗം വന്ന് മരിച്ചു എന്ന് പറയത്തില്ല. കാര്യം അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. കാര്യം ഇത് മദ്യം കൊണ്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയായിട്ട് വെറുതെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ, നാട്ടുകാരെ സംശയിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കാറുണ്ട് പലരും. പക്ഷെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മദ്യപാനം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കരൾ രോഗം വരാൻ വേണ്ടി. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാരിൽ ഒത്തിരി പേരിൽ, സ്ത്രീകളിൽ ഒക്കെ കരൾ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ ജോലി, പഴയ എത്ര കായികാധ്വാനമുള്ള ജോലികൾ ഇപ്പോൾ പലരും ചെയ്യാറില്ല. ഈ മാറ്റങ്ങൾ കാരണം മദ്യപിക്കാത്ത പലരിലും കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിലും കൂടുതലായിട്ട് വരാറുണ്ട്. ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസിനെയാണ് നാഷ് എന്ന് പറയുന്നത്. അതായത് നോൺ ആൽക്കഹോളിക് സിയറ്റം, നോൺ ആൽക്കഹോളിക് വെച്ചാൽ മദ്യം കഴിക്കാത്തതിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ആ അസുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ, ഇപ്പോൾ കുട്ടികളിൽ ഒക്കെ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നോക്കിയാലും കാണാം. പൊതുവേ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയറ് ചാടി വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടവയറെന്നൊക്കെ പണ്ട് പറയുന്ന പോലെ, നമ്മൾ ഇന്ന് നമ്മൾ യാത്രയ്ക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴൊക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒട്ടിയ വയറുണ്ടെന്നുള്ളത്. ഒട്ടിയ വയറ് രോഗ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ചാടിയ വയറ് എപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വയറ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കുടവയറുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: ഫാറ്റി ലിവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ. പണ്ട് കാലത്ത് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കുക, കുളിക്കുക, കക്കൂസി പോയി, ഇതുപോലത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നോ വ്യായാമം ചെയ്യണമെന്നോ ഒരു ആൾക്കാർ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇതോടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമം ഉൾപ്പെടുത്തേണ്ടി വരും, ഒരമണിക്കൂറെങ്കിലും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ചോറ് തന്നെ ഒത്തിരി കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് ചോറ് കാർബോഹൈഡ്രേറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെ ക്ഷാമകാലത്തിലേക്ക് ശരീരം ശേഖരിച്ചു വെക്കുന്ന കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കുന്നത് ഈ ലിവറിൽ ശേഖരിച്ചു വെക്കും, പൊക്കിളിന് ചുറ്റും ശേഖരിച്ചു വെക്കും, മസിലൊക്കെ ശേഖരിച്ചു വെക്കും. പക്ഷെ കാലം മാറി, ഇപ്പം അങ്ങനെ ക്ഷാമകാലങ്ങൾ പൊതുവെ വരാറില്ല. അങ്ങനെ വരാത്തിടത്തോളം ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ച് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക, ഇതാണ് ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതാണുള്ളത്. പിന്നെ മദ്യപിക്കുന്നവർ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തേണ്ടി വരും. മദ്യപിക്കുന്ന ആൾക്കാരുടെ ഫാറ്റി ലിവർ മറ്റൊരു തലത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. മദ്യപിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. എന്നിരുന്നാലും മദ്യപിക്കുന്നവർക്കും ഭക്ഷണ നിയന്ത്രണവും വ്യായാമം കൊണ്ട് കരളിൻ്റെ ആരോഗ്യത്തിൽ ഒത്തിരി ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ സാധിക്കുന്നതാണ്.
2: അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: നമുക്ക് ഫാറ്റി ലിവർ ഉള്ളപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമുക്കത് രോഗിയുടെ മനസ്സിൽ വരുന്നത് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. കാര്യം അവർക്ക് ലക്ഷണമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനു ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പം ഡോക്ടർ പറയും ഫാറ്റി ലിവർ ഉള്ളപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനു ടെസ്റ്റ് ചെയ്യണം, ഇതാണ് രോഗിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്ത വരുന്നത്. രണ്ടാമതായിട്ട് ഭക്ഷണം നിയന്ത്രിക്കണം, എന്തിനു ഭക്ഷണം നിയന്ത്രിക്കണം, കാര്യം ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യണം, എന്തിനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്, കാര്യം എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ജീവിതശൈലിയിൽ എന്തിനു മാറ്റം വരുത്തണം, ഭക്ഷണക്രമത്തിൽ എന്തിനു മാറ്റം വരുത്തണം, ഈ ചോദ്യം തന്നെയാണ് ഓരോ രോഗികളും ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു അസുഖമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. പ്രകടമായ അത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും മറ്റ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫാറ്റി ലിവർ വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് ഷുഗർ, പ്രഷർ, ഹൃദ്രോഗങ്ങൾ, സിറോസിസ്, ലിവർ ക്യാൻസർ, ഒബിസിറ്റി, അതായത് അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത്. ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ വരുമ്പോൾ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു 10-15 വർഷത്തിന് ശേഷം ഷുഗറും പ്രഷറും കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും തടയാൻ വേണ്ടി ചിട്ടയായിട്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തിട്ടും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നേ നമ്മളതിനു വേണ്ടി പ്രതിരോധം സ്വീകരിക്കുന്നതാണ് ഫാറ്റി ലിവറിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ നമ്മൾ ശരിക്കുള്ള ചികിത്സയ്ക്ക് വിധേയമാകണമെന്ന് പറയുന്നത്. ചികിത്സ മറ്റൊന്നുമല്ല, അവർക്ക് വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൺട്രോളുമാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്.
2: സാർ, ഇതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
3: ചികിത്സാരീതിയുള്ള ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ചികിത്സാരീതി വ്യായാമം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. രോഗികൾക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് അസുഖം പോകണമെന്ന്, അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. അതായത് കരളിൽ നിന്ന് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു മെഷീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ കരളിലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന മരുന്നുകളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യായാമം ഭക്ഷണ നിയന്ത്രണം വേണം. എന്തിന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഷുഗറും പ്രഷറും ഒക്കെ വരാതിരിക്കാനും ജീവിതത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ട് നിർത്താനുമാണ് ഇത് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. വെയിറ്റ് എത്ര ശതമാനം? ഒരു 10% വെയിറ്റ് കുറയ്ക്കണം. 70 കിലോ തൂക്കമുള്ള ഒരാളാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 10% കുറയ്ക്കുക എന്ന് വെച്ചാൽ 7 കിലോ വെയിറ്റ് കുറയ്ക്കും. മിക്കവാറും ഈ 7 കിലോ വെയിറ്റ് കുറയ്ക്കുന്നവരുടെ 70 കിലോ ഉള്ള ആൾക്ക് 10% 7 കിലോയാണ്. 7 കിലോ കുറയ്ക്കുമ്പോഴത്തേക്കും അവരിൽ കരളിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചിരിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 5% വെയിറ്റ് ലോസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. അത്രയും നമ്മൾ കുറച്ച് കിട്ടിയാൽ ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൽ ഒത്തിരി ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനം വ്യായാമവും ഭക്ഷണക്രമവുമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ലിവറിൻ്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഘട്ടങ്ങളിൽ ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകളും നമുക്ക് കഴിക്കാം.
1: ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ രോഗം ആർക്കൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പൊന്നികൃഷ്ണൻ.
2: മേഡം, പലരുടെയും ഒരു സംശയമാണ് ഈ ഫാറ്റി ലിവർ ഒരാളിലുണ്ടോ എന്ന്, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക?

0: അതിന് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും പരിശോധനകളിലൂടെ ഈ രോഗത്തെ കൃത്യമായും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ?
1: ഫാറ്റി ലിവർ എന്ന് മാത്രമല്ല, മിക്കവാറും ഒരു കരൾ രോഗങ്ങൾ, അതിപ്പോൾ ലിവർ സിറോസിസ് പോലും അതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കണമെന്നില്ല. അപ്പോൾ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കതിനെ നേരിടുന്നതിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ആദ്യ ഘട്ടങ്ങളിൽ ഈ കരൾ രോഗങ്ങൾ മിക്കവാറും ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കണമെന്നില്ല. അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് മിക്കവാറും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു സിറോസിസിലേക്ക് വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ നമ്മൾക്കറിയാം, വയറ്റിലെ നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ അവർക്ക് സിറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ അത് വളരെ വൈകി മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ മിക്കവാറും നമുക്ക് കരൾ മാറ്റി വെക്കുക അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഏർലി സ്റ്റേജുകളിൽ, ആദ്യമുള്ള ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഒരു സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചില ആളുകളിൽ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, പിന്നെ വയറിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് ചെറിയൊരു വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചില ആൾക്കാരിൽ കാണാം. പക്ഷേ അത് നമുക്ക് എല്ലാ ആൾക്കാരിലും ആ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുപോലെ മദ്യപിക്കുന്നവർ പോലും ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കിയിട്ട് അത് നോർമൽ ആണെങ്കിൽ കരൾ കുഴപ്പമില്ല എന്ന് കരുതും. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും നമുക്ക് എപ്പോഴും കരളിൻ്റെ അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പോലും ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ ഫാറ്റി ലിവർ വന്നതെന്ന് നോക്കുക. മദ്യത്തിൻ്റെ ഉപയോഗം മൂലമാണോ അതോ നോൺ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടി. പ്രമേഹമുള്ളവരത് HbA1c ലെവൽ കറക്റ്റായിട്ട് വെക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധിവരെ തടയാൻ കഴിയും. അല്ലാതെ ഫാറ്റി ലിവറിന് മാത്രമായിട്ട് നമുക്കൊരു മരുന്ന് അങ്ങനെ പറയാനില്ല. HGOT HGPT ലെവലുകളിൽ വ്യതിയാനം ഉണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാം, പക്ഷേ അത് ഫാറ്റി ലിവറിനുള്ള ചികിത്സയല്ല.
0: മാഡം, ഈ ഫാറ്റി ലിവർ കൂടുതലും ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക?
1: ഫാറ്റി ലിവർ നമുക്ക് നേരത്തെയൊക്കെയുള്ള, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങളനുസരിച്ച്, ഒരു ആഗോളതലത്തിലെ പഠനങ്ങളനുസരിച്ച് മൂന്നിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പഠനങ്ങളനുസരിച്ച് 50% കൂടുതൽ, ചില പഠനങ്ങളിൽ 50% കൂടുതൽ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നത്. അതായത് രണ്ട് പേരെ എടുത്താൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 12 വയസ്സ് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഫാറ്റി ലിവർ, ഒബിസിറ്റി എല്ലാം കാണാം. അത് നമുക്കറിയാം, ഭക്ഷണക്രമത്തിൻ്റെ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡുകൾ, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ, കുട്ടികൾ ആ ഒരു ടേസ്റ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറേ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണത് സിറോസിസ് അല്ലെങ്കിൽ പോകുന്നത്, ഫൈബ്രോസിസ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വർഷം കൊണ്ട് അവർക്ക് സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം മദ്യത്തിന് നമുക്കൊരു ഇന്ന ഡോസ് വരെ സേഫാണ് അല്ലെങ്കിൽ ഇന്ന ഡോസ് വരെ സേഫ് അല്ല എന്നല്ല, ഏതളവിലുള്ള മദ്യവും എന്തുതരം മദ്യമാണെങ്കിലും അത് കരളിന് ഡാമേജ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
0: മാഡം, ഈ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ആരംഭത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താനാവുമോ?
1: പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അസുഖമല്ല, മറ്റ് അസുഖങ്ങളുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, എക്സസൈസ്, ശരിയായ രീതിയിലുള്ള വ്യായാമം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഫാറ്റി ലിവറിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളില്ല. നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഫാറ്റി ലിവറിനെ തടയാൻ പറ്റുള്ളൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇന്നത്തെ രാഗാമൃതത്തിൽ സംഗീത് ശിവസൗധം പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാടകം കേരളവർമ്മ ആർ മൃദംഗം, പനമറ്റം എ അരുൺ ഗഞ്ചിറ. ആദ്യം കല്യാണി രാഗത്തിൽ പല്ലവി ഗോപാലയ്യർ രചിച്ച അടതാളവർണ്ണം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീ ശിവസൌധം പാടിയ കൃതികൾ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാട്ടകം കേരളവർമ്മ ആർ മൃദംഗം, പനമറ്റം എ അരുൺ ഗഞ്ചിറ. രാഗാമൃതത്തിൽ ഇനി ഈ ഗായത്രി വീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം. നിജമർമ്മ മുലനു എന്ന് തുടങ്ങുന്നു രാഗം ഉമാഭരണം, ആദിതാളം ത്യാഗരാജകൃതി.

0: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരം ഞെട്ടിക്കുന്ന ഡീലുകൾ, 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. എഴുത്തുകാരനും റിട്ടയേർഡ് ഹെഡ്മാസ്റ്ററുമായ ടൈറ്റസ് കടമ്പാട്ട് പങ്കെടുക്കുന്നു.
2: കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ തേവലക്കര എന്ന ഗ്രാമത്തെക്കുറിച്ചാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. ആദ്യം ഈ ഗ്രാമത്തിന്റെ സ്ഥാനവും ഭൂമിശാസ്ത്ര സവിശേഷതകളും എന്താണെന്ന് നോക്കാം. പടിഞ്ഞാറ് പന്മന ചവറ പഞ്ചായത്തുകളും തെക്ക് ചവറ തെക്കും ഭാഗവും വടക്ക് മൈനാഗപ്പള്ളിയും കിഴക്ക് പടിഞ്ഞാറെക്കല്ലട മൺറോ തുരുത്ത് പഞ്ചായത്തുകളുടെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് തേവലക്കര. 43,000 പരം ആളുകൾ ഈ ഗ്രാമത്തിൽ അധിവസിക്കുന്നു. 15.71 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതായി രേഖകൾ പറയുന്നു. ഇവിടെ കൃഷിക്കും ചെറുകിട വ്യവസായത്തിനും വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഗ്രാമമാണ്. കിഴക്ക് മൺറോ തുരുത്തിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ തേവലക്കരയുടെ അഷ്ടമുടിക്കായലിലെ കണ്ടൽക്കാട് കടന്നാണ് അവിടേക്ക് പോകുന്നത്. ഇവിടെയുള്ള മത്സ്യസമ്പത്തും നീണ്ടകര ഹാർബർ വഴി ലഭിക്കുന്ന മത്സ്യ വിഭവങ്ങളുമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനമായി മാറുന്നത്. കല്ലടയാറും അഷ്ടമുടിക്കായലും കുളങ്ങളും കിണറുകളും നാടിൻ്റെ ജലസ്രോതസ്സാകുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമായി മാറുന്നുവെങ്കിലും വേനൽക്കാലത്ത് ജലദൗർലഭ്യം വളരെയേറെ ഉണ്ടാകാറുണ്ട്. മുൻകാലങ്ങളിൽ നെൽകൃഷി പാടങ്ങൾ ഉണ്ടായിരുന്നത് പിൽക്കാലത്ത് പലതും നികത്തപ്പെട്ടതായി കാണാം. അടുത്തടുത്തായി 3 വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ ആരാധനാലയങ്ങൾ പരസ്പരം കൈകോർത്ത് മതസൗഹാർദ്ദതയുടെ സന്ദേശം വിളിച്ചോതുന്ന ദേവലോകക്കര എന്നറിയപ്പെട്ടിരുന്ന നാട് പിൽക്കാലത്ത് തേവലക്കര എന്നായി മാറി. ദേവീക്ഷേത്രവും മാറാബോയുടെ കബറിടമടങ്ങുന്ന സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയും തേവലക്കര ജുമാ മസ്ജിദും മതസൗഹാർദ്ദ സംഗമവേദിയായി മാറിയ പുണ്യസ്ഥലമായി പ്രശസ്തി നേടിയിരിക്കുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ തേവലക്കര തങ്ങുകയും ഇവിടെ വിശ്രമിച്ചതായും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. കിഴക്കേക്കര ആമച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ അദ്ദേഹം വിശ്രമിച്ച കൽപീഠങ്ങൾ ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. തേവലക്കരയിലെ കടപ്പ നൂറ്റാണ്ടുകളായി കപ്പലുകളുടെ പായ്മരങ്ങൾ നിർമ്മിച്ചിരുന്ന സ്ഥലമായി അറിയപ്പെടുന്നു. ഓണാട്ടുകര കാർഷിക മേഖലയുടെ തെക്ക് കിഴക്ക് ഭാഗമായ ഈ സ്ഥലം ജലാശയങ്ങളാലും നെൽപ്പാട സമുച്ചയമായും ചുറ്റപ്പെട്ട് കിടക്കുന്നു. കരടികളി ഇന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു. എന്നാൽ കരടികളിയുടെ ഉത്ഭവവും ഇതിൻ്റെ ഈറ്റെല്ലവുമായി അറിയപ്പെടുന്നത് തേവലക്കരയിലെ അരുനല്ലൂർ കേന്ദ്രമാക്കിയാണ്. ഈ കലാരൂപത്തിൻ്റെ സ്വഭാവം ബേസ്ബോർഡ് കൊണ്ട് കരടിയുടെ മുഖമുണ്ടാക്കി വരച്ച് ഓലക്കാല് കൊണ്ട് കരടിയുടെ ശരീരം പൊതിഞ്ഞ് പാട്ടും മേളവുമായി വീടുകളിലെത്തുന്നു. ഓണത്തിന് ഇത് വലിയ ആഘോഷമായിരുന്നു. താനിന്ന

ഈ വാഴ്ത്താരിയാണ് അന്നൊക്കെ കേൾക്കാമായിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഈ ആഘോഷങ്ങളൊക്കെ മാറി മറിയുന്ന കാഴ്ചയാണ് കാണുന്നതെങ്കിലും വീണ്ടും ഇതൊക്കെ തിരിച്ചു വരുന്നതായും കാണാം. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ചുകൊണ്ട് ഓണക്കാഴ്ചകൾ കാണുവാൻ പോയത് ഓർക്കുന്നു. അയൽപ്പക്കത്ത് ഒരു ഭവനത്തിൽ എല്ലാവരും ഒരുമിച്ചുകൂടി തിരുവാതിരയും കുമ്മിയടിയും ഊഞ്ഞാലാട്ടവും നല്ല ആഘോഷത്തിൻ്റെ ഓർമ്മകൾ. ഇന്ന് ക്ലബ്ബുകളും ലൈബ്രറികളും ഇതെല്ലാം ഏറ്റെടുത്ത് ആഘോഷിക്കുന്നു.

0: ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലും പള്ളികളിലെ തിരുനാളുകളിലും താലപ്പൊലി ഏന്തി നടത്തുന്ന ഘോഷയാത്രകളും വളരെ മനോഹര കാഴ്ചകളായിരുന്നു. എന്നാൽ ഇന്നതെല്ലാം സജീവമല്ലാതെ നടത്തുന്ന പരിപാടികളും DJയും മറ്റ് സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ശബ്ദ കോലാഹലങ്ങളായി മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഹൈടെക്കുകളുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ തേവലക്കര ഗ്രാമത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ മുൻപന്തിയിലാണ്. കൊല്ലം ജില്ലയിൽ തന്നെ വളരെ പ്രസിദ്ധമായ അയ്യങ്കോയിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാലയം, കോയിവിള സെയിൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂൾ എന്നിവ ഈ ഗ്രാമത്തിലുള്ളവയാണ്. കൂടാതെ 10 പ്രൈമറി പൊതുവിദ്യാലയങ്ങളും ഒട്ടനവധി അൺഎയ്ഡഡ് വിദ്യാലയങ്ങളും കൊണ്ട് ഈ ഗ്രാമം സമൃദ്ധിയുടെ പാതയിലാണ്. ഇനി നമുക്ക് ഈ നാടിൻ്റെ ഹൃദയ നെറുകയിൽ ഇടം നേടിയ ചില ശ്രേഷ്ഠരെ ഒന്ന് പരിചയപ്പെടാം. 1949 KPCC പ്രസിഡന്റും സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ള. ഈ നാടിൻ്റെ സാമൂഹ്യ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വം. കോയിവിള അയ്യങ്കോയിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ സ്ഥാപക നേതാക്കന്മാരിൽ ശ്രദ്ധേയൻ. തേവലക്കര തെക്കൻ ഗുരുവായൂർ ക്ഷേത്രം, കോയിവിള പാവുമ്പ ദുർഗാദേവി ക്ഷേത്രം തുടങ്ങി മറ്റനേകം ക്ഷേത്രങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും പുനരുദ്ധാരണത്തിനു വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. നാടിൻ്റെ നല്ല വികസനത്തിനു വേണ്ടി അക്കാലത്ത് അദ്ദേഹം നിസ്തുല സേവനം കാഴ്ചവെച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ശ്രദ്ധേയനായ മറ്റൊരാൾ അലവിക്കുഞ്ഞ് മൗലവി, കോയിവിള ഷെറീഫുൽ ഇസ്ലാം ജമാഅത്തിൻ്റെ സ്ഥാപകൻ, മതപണ്ഡിതനും ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന അദ്ദേഹം മത സൗഹാർദ്ദതയ്ക്കു വേണ്ടി ഈ ഗ്രാമത്തിൽ വിപ്ലവാത്മക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മറ്റൊരു മുനിവരിയൻ ബിഷപ്പ് ജെറോം എം ഫ്രണ്ടാനസ്, കൊല്ലം രൂപതയിലെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനും സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന ബിഷപ്പ് ജെറോം. കൊല്ലം രൂപതയിലുടനീളം 105 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും കൊല്ലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും അദ്ദേഹം സ്ഥാപിച്ചു. 2019 മാർപ്പാപ്പ അദ്ദേഹത്തിന് ദൈവദാസ പദവി നൽകി ആദരിച്ചു. കൂടാതെ തേവലക്കര ഗ്രാമത്തിന് മറ്റൊരു പൊന്തൂവൽ ലോകം ആരാധിക്കുന്ന ശ്രീ നാരായണ ഗുരു. അദ്ദേഹം മൊട്ടയ്ക്കൽ SNDP ശാഖയിൽ സന്ദർശിച്ചതായും പല പരിപാടികളിലും ഇവിടെ പങ്കെടുത്തതായും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഈ ഗ്രാമത്തിലെ കലാപ്രതിഭകളായി പ്രശോഭിച്ച ചിലരെ പരിചയപ്പെടാം. സംഗീത നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്ന തേവലക്കര കുഞ്ഞമ്പിള്ള സിനിമ നാടക പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും അവസാനം സിനിമ സംവിധായകനായി പ്രശസ്തനായി തീരുകയും ചെയ്തു. അടുത്തത് തേവലക്കര ചെല്ലപ്പൻ. സിനിമയിലും നാടകത്തിലെ അഭിനയരംഗത്തും കഴിവ് തെളിയിച്ച കോയിവിള ഗോപാലകൃഷ്ണൻ പിന്നീട് കഥാപ്രസംഗരംഗത്ത് പ്രശസ്തനായി തീരുകയും ഖാധികനായി അനേക നാൾ പ്രവർത്തിക്കുകയും ചെയ്തു. നാടകരചനയിൽ വേറിട്ട ശൈലി സ്വീകരിച്ച മറ്റൊരു പ്രതിഭ NV ത്രിവിക്രമംപിള്ള. ഇപ്പോഴും നാടകരംഗത്ത് പ്രവർത്തിക്കുകയും അഭിനയം, സംവിധാനം, രചന എന്നീ തലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മഹാപ്രതിഭയാണ് ബേബിക്കുട്ടൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയകാല സംഗീത നാടക ആചാര്യൻ തേവലക്കര കുഞ്ഞമ്പിള്ളയുടെ മകൻ കൂടിയാണ് ഇദ്ദേഹം. നിലവിൽ നാടകരചന സംവിധാന തലങ്ങളിൽ ശ്രദ്ധേയനായ മറ്റൊരാളാണ് അഡ്വക്കേറ്റ് മണിലാൽ. 200 നാടകങ്ങൾ, 8 കേരള ഗവൺമെൻറ് പുരസ്കാരങ്ങൾ, മറ്റ് ഇതര 200 പുരസ്കാരങ്ങൾ നേടിയ പ്രതിഭ. NN പിള്ള, തോപ്പിൽ ഫാസി, SL പുരം എന്നീ നാടകാചാര്യന്മാർക്ക് ശേഷം അവരുടെ ശ്രേണിയിൽ ചേർത്തു വയ്ക്കാവുന്ന അതുല്യ പ്രതിഭ. അടുത്തത് ജോസ് കോയിവിള. ഏറെ പ്രൊഫഷണൽ നാടകങ്ങൾ രചിച്ചിട്ടുള്ള യുവ പ്രതിഭയാണ്. ഇങ്ങനെ അനേകം കലാകാരന്മാർക്ക് ജന്മം നൽകിയ നാടാണ് തേവലക്കര.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: 13:2:26, 13:3:39, 17:5, അത് എഴുതി ഗുണിച്ചു നോക്കണം, 7:35.
1: എന്തോ വലിയ ജോലിയാണല്ലോ, എന്താ വിരലൊക്കെ മടക്കി കണക്ക് കൂട്ടുന്നത്?
0: ഓ, തെറ്റിച്ച് എന്റെ ഗംഗാരേട്ടാ, നിങ്ങൾ എന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചു.
1: നീ സാധാരണ മറ്റുള്ളവരുടെ കണക്കുകൂട്ടൽ തെറ്റിക്കുകയാണല്ലോ പതിവ്.
0: എന്തോ ഒന്ന് മനസ്സിൽ വച്ച് പറയുന്നത് പോലെ ഉണ്ടല്ലോ, എല്ലാം പറഞ്ഞു തീർത്തതാണല്ലോ.
1: ആ, അതുപോട്ടെ, ഇതെന്തിൻ്റെ കണക്കാ? കുറച്ചല്ലേ ഉള്ളൂ.
0: വയൽവാരത്തെ തേങ്ങയുടെ കണക്കാ, ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല.
1: നീ തേങ്ങാതിരുമതി വരെ നടത്തിയോ? ആകപ്പാടെ ഒരു അങ്കലാപ്പ് ഞാൻ വന്നപ്പോ.
0: ദേ, വേണ്ടാത്തത് പറയരുത് കേട്ടോ. കുട്ടപ്പായിക്ക് പല കുഴപ്പവും കാണും, പക്ഷേ കുട്ടപ്പായി സത്യസന്ധനാണ്.
1: ഇടയ്ക്കിടെ ഇങ്ങനെ തനിയെ പറയുന്നത് നല്ലതാ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് വിശ്വസിച്ചു തുടങ്ങും.
0: ഗംഗാരേട്ടാ, നിങ്ങൾ എന്തോ ആലോചിച്ചുറച്ചു വന്നിരിക്കുകയാണോ എന്നെ കൈകാര്യം ചെയ്യാൻ?
1: നീ ആ കണക്കിങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ.
0: പൊന്ന് ഗംഗാരേട്ടാ, ഇത് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക, ഞാൻ ചെയ്തോളാം.
1: എനിക്ക് പറ്റത്തില്ല, എന്നാലും ഒന്ന് നോക്കട്ടെ. നിന്റെ അത്രയും പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ.
0: ആ, ഒരു പുതിയ പേപ്പർ എടുത്തോ, ഞാൻ എഴുതി പകുതിയാക്കിയത് കൊളവാക്കണ്ട.
1: ഇതിലൊരു 1532 രൂപ അധികമുണ്ടല്ലോ. നീ എന്തോ ചില ചിലവുകൾ എഴുതാൻ വിട്ടിട്ടുണ്ട്.
0: ഇത്ര പെട്ടെന്നോ? നോക്കട്ടെ. എന്റെ ഗംഗാരേട്ടാ, അത് ശരിയാ, നിങ്ങൾ കണക്കിൽ ഇത്രം എടുക്കാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലും വിട്ടുപോയി കാണും. നിങ്ങൾ വാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. കത്രീന ചേട്ടത്തി, 2 ചായ വേണം.
1: ചായ കുടിക്കാം, പക്ഷേ ശ്രദ്ധിക്കണം കുട്ടപ്പായി, എപ്പോ വേണമെങ്കിലും തെറ്റാവുന്നതാ കണക്ക്.
0: ഇങ്ങേരിതെന്തുവാ പറയുന്നേ, എന്നാലും എന്തോ ഉണ്ട്.
2: ഇവിടെ എന്തോ പണി നടക്കുന്നു അല്ലേ? ഗേറ്റ് കടന്നപ്പോൾ തന്നെ ശബ്ദം കേട്ടു. പ്രകാശിന്റെ നേതൃത്വത്തിലാണോ പണി?
3: അല്ല ഫാദർ, ഇതിന്റെ ആള് വേറെയാ.
4: ഞാനാണ് ഫാദർ ഇതിന്റെ ആർക്കിടെക്ട്.
2: പുതിയ അലമാരകൾ പണിയാണോ?
3: പുസ്തകം വെക്കാനുള്ള അലമാരകളാണ്, അച്ഛന്റെ പുസ്തകങ്ങൾ, പിന്നെ അനുവിന്റെ പുസ്തകങ്ങൾ കുറെ ഉണ്ട്.
4: ഫാദറെ, ഈ മഹാൻ പ്രകാശ് IAS ഇവിടെ വന്നിട്ട് ഇത്രയും നാളായല്ലോ. ഈ വീട് എങ്ങനെയാ ഉള്ളതെന്ന് ഇടം കണ്ണു കൊണ്ടുപോലും നോക്കിയിട്ടില്ല.
2: പ്രകാശ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ, ഒന്നിലും ഒരു വീഴ്ച കണ്ടില്ല.
3: ഇതൊക്കെ ഇവളോട് പറയുന്ന എന്തിനാ ഫാദർ? ഇവൾ വല്ലപ്പോഴും ഒരിക്കലും വരുന്നത് തന്നെ ഭരിക്കാനാണ്. ഇപ്പോ ഞാനാണിര.
4: ഫാദറിനെ പോലെ പ്രശംസിക്കാൻ ആളുള്ളപ്പോ ആരും മഹാന്മാരാവും.
3: ഓഹോ,
4: ഇവിടെ നാലുപാടും ചിതല് കയറി വാതിൽപ്പടിയൊക്കെ ഇളകി, മേൽക്കൂരയിലെ പല സ്ഥലത്തും ഓടിളകിയിരിക്കുന്നു. എന്റെ അച്ഛന്റെ പുസ്തകങ്ങൾ കുറെ നിലത്തിരുന്ന് ചിതല് കയറി തുടങ്ങി. ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല, എന്നിട്ടും ഗംഭീരമായി നോക്കി നടത്തുന്നുവെന്ന് പ്രശംസ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു.
2: ഇതൊന്നും ഞാൻ അറിയുന്ന കാര്യമല്ല. കുട്ടപ്പായി സാധാരണ വീട്ടുകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ.
3: ഇവള് വെറുതെ എക്സാജറേറ്റ് ചെയ്യുക ഫാദർ, അതിനും മാത്രം ഒരു പ്രശ്നവുമില്ല. ഇവിടുന്ന് അമ്മയെയും അച്ഛനെയും വിളിച്ച് കുറ്റം പറയുക, അതാണ് ഇവളുടെ ജോലി.
4: കുട്ടപ്പായി, അവൻ തിരുമുമ്പി വേലയുടെ ആളായി മാറി. പ്രകാശേട്ടനെ പ്രീതിപ്പെടുത്തുക എന്നത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. ഉത്തരവാദിത്വമുള്ള ഒരു പ്രശംസയിൽ വീണാൽ വീട് ചിതലരിക്കും.
2: പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം, ഒരുമിച്ച് നിന്ന് വേണ്ടതുപോലെ ചെയ്യുക. ഈ പ്രശ്നത്തിൽ മധ്യസ്ഥനാവാൻ ഞാനില്ലേ, പള്ളിയിലൊരു കമ്മിറ്റിയുണ്ട്.
3: യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു.
0: അനിച്ചേച്ചി, ബേബി ടീച്ചർ വരുന്നു, ഞാൻ പോട്ടെ.
4: നീ എത്ര നാള് പേടിക്കും, ഇവിടെ നിക്ക്.
5: അനു, ഞാൻ ഫോണിൽ വിളിച്ചു. എടുക്കും കട്ടാവും, എടുക്കും കട്ടാവും. ആരെങ്കിലും മനഃപൂർവ്വം കട്ട് ചെയ്യുന്നതാണോ എന്തോ?
0: ഞാൻ കട്ട് ചെയ്തിട്ടില്ല ടീച്ചറെ.
4: ഇപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ബേബി ചേച്ചി.

0: ഇവന് വേപിച്ചേച്ചി പേടിയാ.
1: അയ്യോ കുട്ടപ്പായി, എന്തിനാ പേടിക്കുന്നത്? അന്ന് ഞാൻ സുഖമില്ലാത്തപ്പോ എന്തോ പറഞ്ഞതല്ലേ, കാര്യമാക്കണ്ട.
2: ഉറപ്പായിട്ടും ടീച്ചർക്ക് എന്നോട് ഒരു വിഷമവും ഇല്ലല്ലോ.
0: നിന്നോട് ആർക്കാ വിഷമം? നീ എല്ലാവരുടെ പ്രിയപ്പെട്ടവനല്ലേ.
1: അങ്ങനങ്ങ് പറയാൻ വയ്യ. എന്നാലും എനിക്ക് കുട്ടപ്പായോട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ കുട്ടപ്പായി കുറച്ച് നന്നാവാനുണ്ട്.
2: ഞാൻ നന്നായി ടീച്ചർ. നമുക്കൊരുമിച്ച് നിന്നാൽ ടീച്ചറുടെ ഇമേജ് നന്നാക്കാൻ ചില ഉപദേശങ്ങൾ ഞാൻ തരാം.
0: എന്റെ കടവുളേ, നീ വേപിച്ചേച്ചിയുടെ പക്ഷത്തായോ? എന്തൊരു ലോകം!
1: ഒരു കാര്യം ഉറപ്പാണ്, കുട്ടപ്പായി ഒരു ബുദ്ധി രാക്ഷസനാണ്. എന്താ കുട്ടപ്പായി പറയാനുള്ളത്?
2: നമുക്ക് ടീച്ചറുടെ വാർഡ് കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
0: ഓ, ഉപദേശം ആ വഴിക്കാണ്. ചങ്കരൻ എന്തായാലും ഉടനൊന്നും തെങ്ങി നിറങ്ങില്ല.
3: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
4: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
5: വായനശാലകളിലൂടെ
4: വെൺബാലക്കല ശാരദവിലാസിനി ഗ്രന്ഥശാലയുടെ സെക്രട്ടറി എ ഷൈജു സംസാരിക്കുന്നു.
6: തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയിൽ തട്ടാമല ജംഗ്ഷനിൽ നിന്നും മയ്യനാട് റോഡിൽ 1 കിലോമീറ്റർ മാറി വെൺബാലക്കരയിലാണ് ശാരദാവിലാസിനി വായനശാല സ്ഥിതി ചെയ്യുന്നത്. മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെയും ഇപ്പോൾ കൊല്ലം കോർപ്പറേഷന്റെ ഭാഗമായ ഇരവിപുരം വടക്കേയുള്ള പ്രദേശങ്ങളുടെയും സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് ഓടുമ്പാവും നെയ്ത ഈ അക്ഷരമുത്തശ്ശി 97 വർഷങ്ങൾക്ക് മുമ്പ് 1927 ആണ് സ്ഥാപിതമായത്. കൈത്തറി തൊഴിലാളികളുടെയും കശുവണ്ടി കർഷക തൊഴിലാളികളുടെയും ഗ്രാമമായിരുന്ന വെൺപാലക്കരയെയും പരിസര സ്ഥലങ്ങളെയും സാമൂഹ്യമായി പരിവർത്തിപ്പിക്കുന്നതിൽ ശാരദാവിലാസിനി വായനശാല വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതീയതയും കുടികുത്തി വാണിരുന്ന കേരളത്തിൽ നവോത്ഥാനത്തിന്റെ കൊടുങ്കാറ്റുയർത്തിയ ശ്രീനാരായണ ഗുരുവായിരുന്നു ശാരദാവിലാസിനിയുടെ സ്ഥാപനത്തിലേക്ക് വഴിതെളിച്ച മുഖ്യ പ്രചോദനം. 1927 സ്ഥാപിതമായ ശാരദാവിലാസിനി വായനശാലയുടെ സ്ഥാപക പ്രസിഡന്റ് പണയിൽ ശ്രീ എസ് കുഞ്ഞുകുഞ്ഞു സാറും സ്ഥാപക സെക്രട്ടറി മൂത്തോടത്ത് നാരായണൻ മുൻഷിയുമാണ്. 1927 രൂപീകരിക്കപ്പെട്ട ആദ്യ കമ്മിറ്റിയിൽ തന്നെ 2 വനിതകളെ ഭരണസമിതി അംഗങ്ങളായി തെരഞ്ഞെടുത്തിരുന്നു എന്നത് സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ശാരദാവിലാസിനിയുടെ ഇടപെടലുകളുടെ സൂചനയായിരുന്നു. വായനശാലയുടെ സ്ഥാപകാംഗവും പ്രധാന സംഘാടകനുമായിരുന്ന കന്നിമ്മൽ ടി കെ രാഘവൻ മുതലാളി 20 സെന്റ് സ്ഥലം വായനശാല സ്ഥാപിക്കുന്നതിനായി സംഭാവന നൽകുകയുണ്ടായി. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ഹരിലാൽ 2 സെന്റ് സ്ഥലം കൂടി വായനശാലയ്ക്ക് നൽകുകയുണ്ടായി. അങ്ങനെ ആകെ 22 സെന്റ് സ്ഥലത്താണ് ശാരദാവിലാസിനി വായനശാല സ്ഥിതി ചെയ്യുന്നത്. 1951 വായനശാലയുടെ സ്ഥാപകാംഗവും എഴുത്തുകാരനുമായിരുന്ന ഇടശ്ശേരിൽ ശ്രീ കെ ബാലകൃഷ്ണൻ തന്റെ ജയിലിൽ നിന്ന് എന്ന കൃതി സർക്കാർ പാഠപുസ്തകമാക്കിയതിന്റെ റോയൽറ്റി തുക വായനശാല നിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുകയുണ്ടായി. ടീ തുകയും നാട്ടുകാരിൽ നിന്ന് സമാഹരിച്ച തുകയും ചേർത്ത് പണികഴിപ്പിച്ച ആദ്യ മന്ദിരം 1951 കേരള കൗമുദിയുടെ പത്രാധിപരായിരുന്ന കെ ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. ഗ്രാമീണ ജനതയ്ക്ക് വിനോദവും വിജ്ഞാനവും വിവരങ്ങളും ലഭ്യമാകാനുള്ള പ്രധാന മാർഗം റേഡിയോ ആയിരുന്ന കാലഘട്ടത്തിൽ 1956 ഒരു റേഡിയോ വാങ്ങി വായനശാലയിൽ സ്ഥാപിക്കുകയും വൈകുന്നേരങ്ങളിൽ റേഡിയോ ശ്രവിക്കുന്നതിനായി 100 പേർ വായനശാലാ ഗ്രൗണ്ടിൽ ഒത്തുചേരുകയും ചെയ്യുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു. 1956 നവംബർ 1 കേരളം പിറവികൊണ്ടപ്പോൾ നാടൊന്നാകെ അത് കൊണ്ടാടിയപ്പോൾ ശാരദാവിലാസിനിയും കേരളപ്പിറവി വിപുലമായി ആഘോഷിച്ചു. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ഗോപാലനാണ് ശാരദാവിലാസിനിയിൽ കേരളപ്പിറവി ഉദ്ഘാടനം ചെയ്തത്. എ കെ ജിയുടെ സാന്നിധ്യം കേരളപ്പിറവി ദിനത്തിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലൊന്നായി ശാരദാവിലാസിനി അങ്കണത്തിൽ നടന്ന സമ്മേളനത്തെയും മാറ്റി. എ കെ ജി, ഇ എം എസ്, കെ ബാലകൃഷ്ണൻ, ജോസഫ് മുണ്ടശ്ശേരി, കെ ആർ ഗൗരി, ചലച്ചിത്ര താരം സത്യൻ, വയലാർ രാമവർമ്മ, പി കേശവദേവ്, എം കൃഷ്ണൻ നായർ, എൻ വി കൃഷ്ണവാര്യർ, പി എൻ പണിക്കർ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, ഒ എൻ വി കുറുപ്പ്, വി എസ് അച്യുതാനന്ദൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്തെ ഒട്ടനവധി പ്രമുഖർ നിരവധി പ്രാവശ്യം ഈ അക്ഷരമുത്തശ്ശിയുടെ വേദിയിലെത്തിച്ചേർന്നിട്ടുണ്ട്.

വായനശാലയുടെ പ്രധാന സംഘാടകനും ആദ്യകാല പ്രവർത്തകനുമായിരുന്ന മുത്തോടൻ ഭാസ്കരൻ മുതലാളി ടി വി സൂക്ഷിക്കുന്നതിനായി ഒരു കോൺക്രീറ്റ് റൂം നിർമ്മിച്ചു നൽകിയതോടെയാണ് രണ്ടാം ഘട്ട വികസനം ആരംഭിക്കുന്നത്. രാജാറാം മോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ ഗ്രാൻഡും എൻ കെ പ്രേമചന്ദ്രൻ എം പി, പി രാജേന്ദ്രൻ എം പി, കെ എൻ ബാലഗോപാൽ എം പി എന്നിവരുടെ വികസന ഫണ്ടിൽ നിന്നും ലഭ്യമായ തുകയും പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച തുകയും ചേർത്ത് മൂന്ന് നിലകളിലായുള്ള ബഹുനില മന്ദിരമാണ് ഇന്ന് ശാരദാവിലാസിനിക്ക് ഉള്ളത്. 2001 പ്രശസ്ത കവി ശ്രീ ഒ എൻ വി കുറുപ്പാണ് പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 2500 അംഗങ്ങളുള്ള ശാരദാവിലാസിനിയിൽ 40,000 പുസ്തകങ്ങളുടെ ശേഖരമെന്നുണ്ട്. 10 ദിനപത്രങ്ങളും 35 ആനുകാലികങ്ങളും ഇന്ന് ദൈനംദിന വായനയ്ക്ക് ലഭ്യമാണ്. ബാലകൈരളി പുസ്തക വിഭാഗം, റെഫറൻസ് ലൈബ്രറി, കരിയർ ഗൈഡൻസ് പുസ്തകങ്ങൾ, ഡിജിറ്റൽ ലൈബ്രറി എന്നിവയും ലൈബ്രറിയുടെ ഭാഗമാണ്. കുട്ടികൾക്കായി നടത്തിവരുന്ന കരാട്ടെ പരിശീലനം, യോഗ ക്ലാസ്, സംഗീത ഉപകരണ പരിശീലനം, നൃത്ത പഠനം, സംഗീത ക്ലാസ്, ചിത്രരചനാ ക്ലാസ്, അബാക്കസ് പരിശീലനം, ചെസ് പഠനം എന്നിവ വായനശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. വനിതകൾക്കായുള്ള ജിംനേഷ്യവും പ്രവർത്തിച്ചു വരുന്നു. ബാലവേദി, വനിതാവേദി, വയോജനവേദി, യുവത, കായികവേദി എന്നിവയും വായനശാല പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്നു. വെക്കേഷൻ കാലത്ത് കുട്ടികൾക്കായി വിവിധ കായിക ഇനങ്ങളിലും വോളിബോൾ, ക്രിക്കറ്റ് തുടങ്ങിയവയിലും പരിശീലനം നൽകി വരുന്നു. കുട്ടികൾക്കായി തണൽ എന്ന പേരിൽ എല്ലാ വർഷവും ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നു. കുട്ടികൾക്കായുള്ള ചലച്ചിത്രമേളയും ഇതോടൊപ്പം സംഘടിപ്പിക്കാറുണ്ട്. പ്രതിമാസ പരിപാടികളിൽ ഉൾപ്പെടുത്തി വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ, സെമിനാറുകൾ, ക്ലാസുകൾ, പ്രഭാഷണങ്ങൾ എന്നിവയും നടത്തി വരുന്നുണ്ട്. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വായനാ മത്സരങ്ങളും വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ പുസ്തക വിതരണവും കൂട്ടിക്കട ആറാട്ടുകുളം ഭാഗങ്ങളിൽ പുസ്തക കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും അഖില കേരളാടിസ്ഥാനത്തിൽ വോളിബോൾ ടൂർണമെന്റ് യുവതാ പ്രവർത്തകർ യുവതാ അംഗമായിരുന്ന പ്രവീണിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രവീൺ സ്മാരക പ്രാദേശിക വോളിബോൾ ടൂർണമെന്റ് എന്നിവയും എല്ലാ വർഷവും നടത്തിവരുന്നു. വെൺബാലക്കരക്കാരുടെ അടിസ്ഥാന തൊഴിൽ മേഖലയായിരുന്ന കൈത്തറിയെ സംരക്ഷിക്കുന്നതിന്, പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിനുമായി ഒരു കൈത്തറി നെയ്ത്തുശാലയും വായനശാലയിൽ പ്രവർത്തിച്ചു വരുന്നു.

0: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
1: നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ്

21-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ, ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് അനശ്വര നടൻ ബഹദൂറിൻ്റെ ഓർമ്മദിനം. ജോക്കർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് മോഹൻ സിത്താര.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശ്രീമൂലനഗരം വിജയന്റെ ഓർമ്മദിനം. എന്റെ ഗ്രാമം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീമൂലനഗരം വിജയൻ രചിച്ച് വിദ്യാധരൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

ഇനി വാണി ജയറാം പാടിയ ഒരു ഗാനമാണ്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം നായർ സാബ്.

ഈ ബഷീറ ബീവിയും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്. ഇനി ആലപ്പുഴ റംല ബീഗം അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ആകാശവാണി. ഇപ്പോൾ വന്ദന വി നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം കാട്ടാക്കട പ്രേംകുമാർ. ആദ്യഗാനം അമൃതവാരിധി അലകളിൽ നിന്നും എന്ന് തുടങ്ങുന്നു. രചന കള്ളിക്കാട് ശശികുമാർ.

വന്ദന വി നായർ പാടിയ ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം കാട്ടാക്കട പ്രേംകുമാർ, രചന കള്ളിക്കാട് ശശികുമാർ, നന്ദകുമാർ വള്ളിക്കാവ് എന്നിവർ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 16-ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18-ന്. എറണാകുളം കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 16-ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ

0: നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. ജൂൺ 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം. നാളെ മുതൽ ഈ മാസം 28 വരെ സഭ സമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചാസഭയിൽ നടക്കും. അടുത്ത മാസം 1-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18-ന് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, രവ്നീത് സിംഗ് എന്നിവരും കാലാവധി പൂർത്തിയാക്കുന്ന രാജ്യസഭാ അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്ത മാസം 1-ന് പുറപ്പെടുവിക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഒഴിവുവരുന്ന ഓരോ രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും അടുത്ത മാസം 18-ന് നടക്കും. എറണാകുളം കിഴക്കമ്പലം ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ഇക്കാര്യത്തിൽ കൂടുതൽ സാവകാശം തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, പ്രദേശത്തെ MLA VP സജീന്ദ്രൻ എന്നിവരെ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തും ജാഗ്രത ശക്തമാക്കി. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ത്യയിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എറണാകുളം മനുഷ്യക്കടത്ത് കേസിൽ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് മരട് പോലീസിന്റെ പിടിയിലായത്. അതിനിടെ കേസിലെ 1-ാം പ്രതി സിന്ധുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാഗ്ദാനങ്ങൾ നൽകി ദുബായിലെത്തിക്കുന്ന യുവതികളെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് മയക്കുമരുന്ന് ബലമായി നൽകി പീഡിപ്പിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൂലിഡസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണമുൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജ്വൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴയിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തും തമിഴ്നാട് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വിവിധ ദേശങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെ ഉത്സവത്തിന് തുടക്കമാകും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന്റെ തീയതി നിശ്ചയിക്കുന്നത് മുതൽ കഠിനമായ വ്രതം നോറ്റുകൊണ്ടാണ് സാധന സാമഗ്രികൾ ഒരുക്കുന്നത്. ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള അവകാശം വിവിധ ദേശങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർ

0: ാണ് അക്കരെ കൊട്ടിയൂരിലെ ദീപങ്ങൾ തെളിയിക്കുന്നതിന് എള്ളെണ്ണ എത്തിക്കുന്നതിനുള്ള അവകാശം അഞ്ചരക്കണ്ടി പടുവിലായിലെ വാണി സമുദായത്തിലെ കിള്ളിയോട്ട് തറവാട്ടിനാണ്. കൂത്തുപറമ്പ് പുറക്കുളം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ പ്രേമരാജന്റെ നേതൃത്വത്തിൽ വിളക്ക് തിരിയുമായി പുറപ്പെട്ടു. നെയ്യമൃത സംഘവും ഇളനീർ സംഘവും വരും ദിവസങ്ങളിൽ കാൽനടയായി പുറപ്പെടും.
1: സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരും പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. വൈസ് ചാൻസലർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗമാകുന്നത്. 60 രൂപ പ്രീമിയം നിരക്കിൽ 5 ലക്ഷം രൂപയാണ് പോളിസി തുക. കാൽപന്ത് ആരാധകർ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ കിക്ക് ഓഫിന് ഇനി 20 ദിവസം മാത്രം. കാൽപന്ത് കളിയുടെ ആവേശത്തിന്റെ അലയൊലികൾ കേരളത്തിലും പ്രകടമായി തുടങ്ങി. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇതാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് നടക്കുക. മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമെല്ലാം ഇപ്പോൾ തന്നെ ലോകകപ്പിനെ സ്വാഗതം ചെയ്തുള്ള ബോർഡുകളും ബാനറുകളും വഴിയോരങ്ങളിൽ സ്ഥാപിച്ചു തുടങ്ങി. മലപ്പുറത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുള്ള ബൈസിക്കിൾ കിക്കിന്റെ രൂപം നിർമ്മിച്ചാണ് ആരാധകർ ഇടം പിടിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് ഈ ബൈസിക്കിൾ കിക്ക്. പോരാട്ടം വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിലും ആവേശം കൊടുമ്പിരിക്കൊള്ളുമെന്ന് ഉറപ്പാണ്.
1: IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. July 1 മുതൽ ആരംഭിക്കുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാരുടെ 2 ബാച്ചിന്റെ ആലപ്പുഴ ജില്ലാതല പരിശീലനം ആരംഭിച്ചു. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ADM ബി ജ്യോതി ഉദ്ഘാടനം ചെയ്തു. നാളെ വരെയാണ് പരിശീലനം. 2 ബാച്ചുകളിലായി ആകെ 76 പേർക്കാണ് പരിശീലനം നൽകുന്നത്. SSLC, THSLC, AHSLC എന്നീ പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29 സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18. എറണാകുളം, കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി.
3: നെഞ്ചെരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജലധരൻ സംസാരിക്കുന്നു.
4: നെഞ്ചെരിച്ചൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് നെഞ്ചെരിച്ചിൽ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ നെഞ്ചെരിച്ചിൽ ഉണ്ടാകുന്നത്. ആമാശയത്തിനും അന്നനാളത്തിനും ഇടയിൽ ഒരു വാൽവ് പോലെ പ്രവർത്തിക്കുന്ന ഒരു മസിലുണ്ട്. ഇതിനെ നമ്മൾ ലോവർ ഈസോഫേജൽ സ്ഫിഞ്ചർ എന്നാണ് അതിന് പേരുള്ളത്. ആമാശയത്തിൽ ധാരാളമായി ഉണ്ടാകുന്ന ആസിഡും മറ്റു ദഹനരസങ്ങളും തിരികെ അന്നനാളത്തിലേക്ക് വരുന്നത് തടയുന്നത് ഈ വാൽവാണ്. ഈ വാൽവ് അഥവാ ഈ ലോവർ ഈസോഫേജൽ സ്ഫിഞ്ചർ ബലഹീനമായാൽ എളുപ്പത്തിൽ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകാം, പുളിച്ചു തികട്ടലും ഉണ്ടാകാം. ഇതിൽ ആസിഡ് മാത്രമല്ല മറ്റു ദഹനരസങ്ങളും ആഹാര സാധനങ്ങളും നെഞ്ചിലേക്ക് കയറാറുണ്ട്. എന്നാൽ ആസിഡ് കൊണ്ടുണ്ടാകുന്ന മുറിവുകളാണ് യഥാർത്ഥത്തിൽ നെഞ്ചെരിച്ചിൽ ഉണ്ടാക്കുന്നത്. മറ്റ് പദാർത്ഥങ്ങൾ സാധാരണ എരിച്ചിൽ ഉണ്ടാക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ ആസിഡ് റിഫ്ലക്സിന്റെ അടിസ്ഥാന കാരണം ലോവർ ഈസോഫേജൽ സ്ഫിഞ്ചർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മസിലിന്റെ പ്രവർത്തന ക്ഷമതയില്ലായ്മയാണ്. ഇംഗ്ലീഷിൽ ഈ അസുഖത്തെ നമ്മൾ GERD അഥവാ ഗാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് വിളിക്കുന്നു. നമുക്കിനി അറിയേണ്ടത് ഈ GERD അഥവാ ഗാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് അപകടകാരിയാണോ അത് നമുക്ക് അവഗണിക്കാവുന്നതാണോ എന്നുള്ളതാണ്. ഭൂരിപക്ഷം രോഗികൾക്കും നേരിയ തോതിൽ നെഞ്ചെരിച്ചിൽ വരികയും

0: മരുന്നുകൾ കൊണ്ട് പൂർണ്ണമായ ആശ്വാസം ലഭിക്കാറുമുണ്ട്. പക്ഷേ നീണ്ടു നിൽക്കുന്ന ചികിത്സ വേണ്ടി വന്നേക്കാമെന്നേ ഉള്ളൂ. എങ്കിലും രോഗമില്ലാത്തവരെ പോലെ തന്നെ അവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയും. എന്നാൽ ഒരു ചെറിയ ശതമാനം രോഗികൾക്ക് നീണ്ടു നിൽക്കുന്ന ശക്തമായ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാവുകയും പല സങ്കീർണതകളും ഉണ്ടാവുകയും ചെയ്യുന്നു. സ്ഥിരമായി വലിയ തോതിൽ ആസിഡ് റിഫ്ലക്സ് ചെയ്യുന്നതുകൊണ്ട് അന്നനാളത്തിലെ പാടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇത് ക്രമേണ അൾസറായി മാറാം. ഈ അൾസറിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവാം, വിളർച്ചയും ഉണ്ടാവാം. ഈ അൾസറുകൾ കരിയുമ്പോൾ ആ ഭാഗം ചുരുങ്ങുകയും ആഹാരം ഇറക്കാൻ തടസ്സം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഈ പാടയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ക്രമേണ അൾസറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആ അൾസറിൽ നിന്ന് ബ്ലീഡിംഗ് വരാൻ സാധ്യതയുണ്ട്. അത് അൾസർ ചികിത്സ കൊണ്ടോ അല്ലാതെയോ ചുരുങ്ങുമ്പോൾ ആ ഭാഗത്തിൻ്റെ വ്യാസം കുറയുകയും ആഹാരം ഇറക്കാൻ തടസ്സം ഉണ്ടാകുകയും ചെയ്യും. അന്നനാളത്തിൻ്റെ പാടയിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന വ്യതിയാനം ക്രമേണ ക്യാൻസറായി മാറാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ സങ്കീർണതകളെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് വിദഗ്ധ ചികിത്സ നൽകിയാൽ ക്യാൻസർ തടയാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? നമ്മൾ നെഞ്ചരിച്ചിൽ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നെഞ്ചരിച്ചിൽ അഥവാ ഗേർഡ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പ്രത്യേക ടെസ്റ്റുകൾ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണയായി നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഗേർഡ് എന്ന അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് രോഗികളുടെ ലക്ഷണങ്ങൾ കേട്ടിട്ടാണ്. കൂടുതൽ ടെസ്റ്റുകൾ സാധാരണ വേണ്ടി വരാറില്ല. നെഞ്ചരിച്ചിലും പുളിച്ചുതുകട്ടിലുമാണ് പ്രധാന ലക്ഷണങ്ങൾ. എന്നാലും ചുരുക്കം ചിലരിൽ വിട്ടുമാറാത്ത ചുമ, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ എന്നിവയും റിഫ്ലക്സ് ഡിസീസ് കൊണ്ടുവരാം. എൻഡോസ്കോപ്പി, PH സ്റ്റഡീസ്, മാനോമെട്രി എന്നിവ രോഗനിർണയത്തിന് സഹായകമാണ്. ഉറക്കത്തിലെ ശ്വാസം മുട്ടും ചുമയും വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കൽ സിറ്റുവേഷനാണ്. പലപ്പോഴും രോഗികൾ പെട്ടെന്ന് ഉറങ്ങിക്കിടക്കുന്ന ആൾ പെട്ടെന്ന് ചാടി എണീക്കുകയും ശ്വാസം മുട്ടലുകൊണ്ട് എണീറ്റിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ വളരെ കോമൺ ആയിട്ട് നമ്മളെ ക്ലിനിക്കൽ പ്രാക്ടീസ് കാണുന്നുണ്ട്. ഇത് പലപ്പോഴും ഈ ഗർഡ് കാരണം ഉണ്ടാകുന്നതാണ്, അഥവാ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് കാരണം ഉണ്ടാകുന്നതാണ്. ആസിഡ് അന്നനാളത്തിന് പുറത്തേക്ക് തൊണ്ടയിലേക്കും ശ്വാസകോശങ്ങളിലേക്കും തെറിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഉറങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് ശ്വാസം മുട്ടൽ വരികയും ചാടി എണീക്കുകയും ചെയ്യുന്നത് സാധാരണമാണ്. ഇത് തീവ്രമായ ആസിഡ് റിഫ്ലക്സിനെ സൂചിപ്പിക്കുന്നു. എന്നുവെച്ചാൽ സിവിയർ റിഫ്ലക്സ് ഡിസീസാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരം രോഗികൾ തലയും നെഞ്ചും നലയണ കൊണ്ട് പൊക്കിവെച്ച് ഉറങ്ങേണ്ടതാണ്. തലയണ ഫലപ്രദമല്ലെങ്കിൽ പലപ്പോഴും കട്ടിൽ കാലുകൾക്ക് കീഴെ ഇഷ്ടിക വെച്ച് തലഭാഗം ഉയർത്തി ഉറങ്ങാൻ ശ്രമിക്കണം. ഈ രണ്ടാമത് പറഞ്ഞതാണ് കൂടുതൽ ഫലപ്രദം. അതുപോലെ അത്താഴം കഴിഞ്ഞ് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കിടക്കാവൂ. പിന്നെ കട്ടിലിൻ്റെ തലഭാഗം ഇഷ്ടിക കൊണ്ട് പൊക്കിവെക്കുക, ഇതൊക്കെ വളരെ സഹായകരമാണ്. വേറൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് റിഫ്ലക്സ് ഡിസീസിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ട് പലപ്പോഴും കാണുന്ന നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദനയും ആസിഡ് റിഫ്ലക്സിൻ്റെ ലക്ഷണമായി വരാം. അന്നനാളത്തിൽ അസിഡിറ്റി കൊണ്ടുണ്ടാകുന്ന സങ്കോച വികാസങ്ങൾ കാരണമാണ് നെഞ്ചുവേദന ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഹാർട്ട് അറ്റാക്കായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ആസിഡ് റിഫ്ലക്സിനുള്ള ചികിത്സ വഴി ഇങ്ങനെയുള്ള നെഞ്ചുവേദനകൾ മാറുന്നതായി കാണാം. എങ്കിലും ECG, മറ്റു ബ്ലഡ് ടെസ്റ്റുകൾ എന്നിവ ചെയ്ത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് തീർച്ചപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി ചികിത്സയെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് 2 രീതിയിലുള്ള ചികിത്സയാണ് നമുക്ക് ആവശ്യം. 1, ജീവിതശൈലി ക്രമീകരണം. 2, മരുന്നുകൾ. ജീവിതശൈലി രോഗമായിട്ട് തന്നെയാണ് ഈ ഗർഡിനെയും അല്ലെങ്കിൽ റിഫ്ലക്സ് ഡിസീസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വരുന്ന രോഗികളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് അമിതവണ്ണം ഉണ്ടായിരിക്കാം, അവർക്ക് ഡയബറ്റീസ് കാണും, ഹൈപ്പർ ടെൻഷൻ കാണും, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അമിതമായുള്ള ലെവൽസൊക്കെ കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും ജീവിതശൈലി ക്രമീകരണം വളരെ പ്രധാനമാണ്. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 1, അമിത ഭാരം കുറയ്ക്കുക. അതിന് വേണ്ടിയത് ആഹാര ക്രമീകരണം, ചിട്ടായ വ്യായാമം എന്നിവയൊക്കെയാണ്. ആഹാര ക്രമീകരണത്തിനെ പറ്റി പറയുമ്പോൾ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ ഒഴിവാക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, അത്താഴം മിതമാക്കുക, അത്താഴം കഴിഞ്ഞ് കുറഞ്ഞത് 2 മണിക്കൂറേയും കഴിഞ്ഞ് കിടക്കാനും പാടുള്ളൂ. അസിഡിക് അഥവാ അമ്ല സ്വഭാവമുള്ള ആഹാരങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട്. ഫ്രൂട്ട്സിൽ നാരങ്ങ, മുന്തിരി, മുസാമ്പി, പിന്നെ വിനാഗിരി ചേർന്ന ആഹാര സാധനങ്ങൾ, പിക്കിൾസ് മുതലായവ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അസിഡിക് ആയിട്ടുള്ള ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കണം. ധാരാളം വെള്ളം കുടിക്കണം, അതും അസിഡിറ്റിയെ ഹെൽപ്പ് ചെയ്യും. മാനസിക സംഘർഷം ലഘൂകരിക്കുന്ന യോഗ, മെഡിറ്റേഷൻ എന്നിവയും ഈ റിഫ്ലക്സ് ഡിസീസ് കുറയ്ക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇറുകിയ വസ്ത്രങ്ങൾ കഴിയുന്ന ഒഴിവാക്കുക. വയറിൻ്റെ പ്രഷർ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അത് റിഫ്ലക്സ് സിംറ്റംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഗർഭിണികളിൽ റിഫ്ലക്സ് ഡിസീസ് കൂടുതലായിട്ട് കാണുന്നു. വയറിലെ യൂട്രസിൻ്റെ വലിപ്പം കൂടുന്നതോടുകൂടി വയറിൻ്റെ പ്രഷർ കൂടുകയും റിഫ്ലക്സ് ഡിസീസ് വരുന്നതായിട്ടും ഗർഭിണികളിൽ കാണാറുണ്ട്. രണ്ടാമതായി വ്യായാമം. വ്യായാമം വളരെ പ്രധാനമാണ് ജീവിതശൈലിയിൽ. ഒരു മണിക്കൂർ വീതം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കുക, ജോഗ് ചെയ്യുക ആവാം. പുകവലിയും മദ്യപാനവും ഒഴിവാക്കണം. ഈ രണ്ട് കാര്യങ്ങളും അസിഡിറ്റി ഉണ്ടാക്കും എന്നതിൽ തർക്കമില്ല. എങ്കിലും നിക്കോട്ടിനാണ് കൂടുതൽ അപകടകാരി. മദ്യപാനത്തിനേക്കാളും കൂടുതൽ അപകടകാരി പുകവലിയാണ് നമ്മുടെ അസിഡിറ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇനി മരുന്നുകളിലേക്ക് വരുമ്പോൾ, ആസിഡിനെ നിർവീര്യമാക്കുന്ന മെഡിസിൻസിനെ നമ്മൾ സാധാരണ പറയുന്ന ആന്റാസിഡ്സ് എന്നാണ്. നമുക്ക് ജലൂസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകളാണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ആസിഡ് ഉൽപ്പാദനം കുറയ്ക്കുന്ന മരുന്നുകൾ. ഉദാഹരണത്തിന് റൈനിറ്റിഡിൻ, ആസിഡ് ഉൽപ്പാദനം കുറയ്ക്കുന്ന മരുന്നുകൾ. അതിനെ ഒമിപ്രസോൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതും പ്രധാനമാണ്. ആന്റാസിഡ്സ്, റൈനിറ്റിഡിൻ എന്ന മരുന്നുകൾ ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടതാണ്. ഒമിപ്രസോൾ പോലെയുള്ള മരുന്നുകൾ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പേ കഴിക്കണം. മരുന്നുകൾ കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ രോഗിക്ക് നെഞ്ചരിച്ചിൽ പോലുള്ള രോഗലക്ഷണങ്ങൾ വളരെ കുറയുന്നതായിട്ട് കാണും. ചിലപ്പോൾ പൂർണ്ണ സുഖം കിട്ടി എന്നുവരെ തോന്നാം. എന്നാൽ ഈ സിറ്റുവേഷനിൽ മരുന്നുകൾ നിർത്താൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവിൽ തന്നെ കഴിക്കണം. സാധാരണ 6 ആഴ്ചയെങ്കിലും പൂർണ്ണ ഡോസിൽ കഴിച്ചാലേ റിഫ്ലക്സ് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ആ മരുന്നുകൾ ക്രമേണ കുറച്ചു കൊണ്ടുവരാം. 2-3 മാസം കൊണ്ട് ഈ ഒമിപ്രസോൾ പോലെയുള്ള മരുന്നുകൾ ക്രമേണ ഡോസ് കുറച്ച് കൊണ്ടുവരണം. എങ്കിലേ നമുക്കൊരു ശാശ്വതമായ ഒരു റിലീഫ് കിട്ടുകയുള്ളൂ. മരുന്ന് നിർത്തുന്നു, വെയിറ്റ് ചെയ്യുന്നു, പിന്നെയും സിംറ്റംസ് വരെയാണ്, വീണ്ടും കഴിക്കുന്നു, പിന്നെയും നിർത്തുന്നു. ഇങ്ങനെയുള്ള ആവൃത്തി എത്ര തവണ വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. വേറൊരു പ്രധാന കാരണം, നമ്മൾ ചികിത്സ എടുത്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ രോഗലക്ഷണങ്ങളിൽ വ്യത്യാസം വരികയാണെങ്കിൽ, ശരീരഭാരം കുറയുക, വിളർച്ച ഉണ്ടാകുക, എപ്പോഴെങ്കിലും ഛർദി ഉണ്ടാകുക, അല്ലെങ്കിൽ ഉറക്കത്തിലെ സിംറ്റംസ് വളരെ കൂടുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വയമായിട്ടുള്ള ചികിത്സ ഉടനെ തന്നെ നിർത്തിയിട്ട് വീണ്ടും ഡോക്ടറെ കാണുകയും ഒന്നുകൂടെ പരിശോധനകളെല്ലാം ചെയ്യേണ്ടി വരും. ചുരുക്കത്തിൽ, ഗർഡ് എന്ന് പറയുന്നത് വളരെ സാധാരണമായ രോഗമാണ്. 15-20% വരെ ആളുകൾക്ക് ഈ രോഗമുണ്ട്. പലപ്പോഴും ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് ഇതിനെ നിയന്ത്രിക്കാം. നെഞ്ചരിച്ചിൽ സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ പരിശോധന ആവശ്യമാണ്. സ്വയം ചികിത്സ കഴിയുന്നതും ഒഴിവാക്കുക. നെഞ്ചുവേദനയോ നെഞ്ചിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും തീർച്ചയായിട്ടും ആ ലക്ഷണങ്ങൾ അവഗണിക്കരുത്. ചിലപ്പോൾ അതൊരു ഹാർട്ട് അറ്റാക്ക് ആവാം. തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ചെറിയ ലക്ഷണങ്ങൾ പോലും ശരീരം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ്.
1: നെഞ്ചരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജലധരൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ പ്രാദേശികവും ആഗോളവുമായ പ്രധാന വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നിരവധി കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി, വാർത്താവിനിമയ മന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല പ്രതിനിധി സംഘവുമുണ്ട്. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലപ്രഖ്യാപനത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ലഭ്യമാക്കുക എന്നതാകും സ്പീക്കർ എന്ന നിലയിൽ തന്റെ പ്രധാന കടമയെന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി.
2: ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ.
1: മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റംഗങ്ങളും സ്പീക്കർക്ക് അനുമോദനമർപ്പിച്ചു. പരിണിതപ്രജ്ഞനായ സാമാജികൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാണെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. ദീർഘമായ പരിചയസമ്പത്തിനുടമയാണ് അദ്ദേഹമെന്നും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുള്ള വൈവിധ്യമാർന്ന രാഷ്ട്രീയ അനുഭവ പശ്ചാത്തലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ടെന്നും ശ്രീ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സ്പീക്കർക്ക് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഭയ്ക്ക് സാധിക്കട്ടെയെന്നും ആശംസിച്ചു. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിപുലമായ നിയമനിർമ്മാണ പരിചയവും പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും സഭയെ നീതിയോടെയും അന്തസ്സോടെയും നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹായിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ MPമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3, ഝാർഖണ്ഡിൽ 2, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവ് വരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം 1 പുറപ്പെടുവിക്കും. 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP CV ഷൺമുഖം എന്നിവർ രാജിവെച്ച ഒഴിവുകളിലേക്കാണ് അടുത്ത മാസം 18 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന പോലീസ്, കേന്ദ്ര സായുധ സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രാദേശിക ഭരണകൂടം എന്നിവ തമ്മിൽ കൂടുതൽ ഏകോപനമുണ്ടാകണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന BSF പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളും നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിന്റെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിക്കാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി SJ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DC നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം, ക്വാഡ് പദ്ധതികളുടെ പുരോഗതി, ഇൻഡോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ആഗോള പ്രതിബദ്ധത എന്നതിലുപരി സമൂഹങ്ങളും സ്ഥാപനങ്ങളും സർക്കാരുകളും സംയുക്തമായി നിർവഹിക്കേണ്ട പ്രാദേശിക ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. രാജ്യത്താകമാനമുള്ള പ്രാദേശിക സംരക്ഷണ പ്രവർത്തകർക്ക് അദ്ദേഹം ആദരമർപ്പിച്ചു. മൻ കി ബാത് ഉൾപ്പെടെയുള്ള വേദികൾ ഇത്തരം പ്രാദേശികമായ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
3: Conservation cannot

0: depend only on national policies, as care for nature must grow from the grassroots. Nationwide efforts are being undertaken for implementing the Kunming-Montreal Global Biodiversity Framework into real action. Programs like Mission Saibhagyata encourage people to take part in managing wetlands and ecosystems. This ensures that conservation is inclusive, transparent, and people-driven.
1: ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വർദ്ധിപ്പിക്കാനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിൽ June 1 നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഥമ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് ഉച്ചകോടി മാറ്റിവെച്ചു. 4 ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യം കണക്കിലെടുത്ത് മാറ്റിവെച്ചതിനു പിന്നാലെയാണ് ഇതിനോടനുബന്ധിച്ച് നടക്കാനിരുന്ന ബിഗ് ക്യാറ്റ് ഉച്ചകോടിയും മാറ്റിയത്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി തുടങ്ങി ബിഗ് ക്യാറ്റ് സ്പീഷീസിൽ വരുന്ന 7 വന്യജീവി വിഭാഗങ്ങളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോളയുടെ ബുൻഡി ബ്യൂഗോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 എടുക്കുമെന്നാണ് WHO വിലയിരുത്തുന്നത്. 140 എബോള മരണങ്ങളും 650 പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിന് വിജയിച്ചു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതം നടത്തിയ വെടിവയ്പ്പിലാണ് മരണം. പത്താൻകോട്ട് ജമ്മു ദേശീയപാത 44 ഇന്റർനെറ്റ് ബന്ധിത CCTV ക്യാമറ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഏജന്റുമാർക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരാളെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. പത്താൻകോട്ട് സ്വദേശി ബൽജിത് സിംഗ് ആണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി.

ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495954321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാനശലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി ഞാൻ എൻ ജെ ജോഷിലാൽ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, വിളിക്കുന്ന ആളുടെ പേര് പറയൂ.
1: രവി, ആലപ്പുഴ, കുമ്മാടി.
0: കുമ്മാടി. കുമ്മാടി എന്ന് പറയുന്നത് ആലപ്പുഴ എവിടെയാണ്?
1: ആലപ്പുഴ ടൗണിൽ കഴിഞ്ഞിട്ട്

0: ഇങ്ങോട്ട് വരുന്നതാണ്.
1: ആ ആ ടൗണിൽ തന്നെയാണോ?
0: ചേർത്തല ആലപ്പുഴ റൂട്ട്. ചേർത്തല ആലപ്പുഴ റൂട്ട്.
1: ശരി ശരി. പേരൊന്നും കൂടെ പറയാമോ?
0: രവി. രവി. രവി.
1: രവി അല്ലേ? ഓക്കെ ശരി. എന്ത് ചെയ്യുന്നു രവി?
0: ഓട്ടോ ഓടിക്കുന്നോളാം.
1: ഇന്ന് ഓട്ടം പോയില്ലേ?
0: ആ എന്നുകൊണ്ട് ഉച്ചക്ക് വീട്ടിൽ വന്നു.
1: ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത്? ഭക്ഷണം കഴിഞ്ഞു?
0: കഴിച്ചു
1: അല്ലേ? സന്തോഷമായി അല്ലേ? അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ?
0: അവിടെ ഇന്ന് രാവിലെ മുതൽ വെളുക്കുന്ന തുടങ്ങി ഒരു ഉച്ച വരെ മഴയായിരുന്നു. ഇപ്പം നല്ല വെയിലാണ്.
1: വെയിലാണല്ലേ? ആ വെയിലും മഴയും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇടവം തുടങ്ങിയല്ലോ. പിന്നെ വേറെ വിശേഷങ്ങൾ? വീട്ടിലാരൊക്കെ ഉണ്ട്?
0: സഹോദരങ്ങളൊക്കെ ഉണ്ട്. സാറ് പുതിയ ആളാണോ? പുതിയ ആളാണോ?
1: ഇല്ല, ഞാന് കുറേനാളായി ഉണ്ട് ഇവിടെ. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്
0: തോന്നുന്നു.
1: നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ആ ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ട്, ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത് അല്ലേ? അതെ അതെ. എന്നിട്ടാണ് പുതിയ ആളാണെന്ന് ചോദിച്ചത്? എവിടെയോ എവിടെയോ കേട്ടതുപോലെ അല്ലേ? നല്ല പരിചയമുള്ളതുപോലെ തോന്നി അല്ലേ?
0: ഫോണിനകത്തൂടെ കേട്ടിട്ട് ഒരു റേഡിയോയിൽ
1: കേൾക്കുന്നുണ്ട്. ശരി, ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: സമർപ്പിക്കുന്നത് നമ്മുടെ ചെങ്ങന്നൂർ ബെന്മണിയുടെ വിജയാനന്ദൻ, അതുപോലെ തന്നെ അവിടെ കളപ്പുരയുള്ള ഒരു ജോലിയുണ്ട്, തയ്യൽ ജോലിയാണ്, കൊമ്പാടി ജംഗ്ഷനിൽ ചായക്കരയുണ്ട്. അവിടെ കട തുറക്കുമ്പോൾ നേരെ റേഡിയോ ഓൺ ചെയ്ത് വെക്കുന്ന നേരത്തെ കുഞ്ഞു, അതുപോലെ തന്നെ പാരപ്പള്ളി സതീശൻ, ഒരു കെ പി മോഹനം പെരുമ്പളം, ഒരു രതീഷ് മഞ്ഞപ്പറയുണ്ട്, ഒരു ഷാജിലാലി ചാത്തന്നൂര്, കൂടാതെ കേട്ടോണ്ടിരിക്കുന്ന
1: എല്ലാവർക്കും. എല്ലാവരും റേഡിയോ സുഹൃത്തുക്കളാണല്ലേ? പല പേരുകളും നമുക്ക് വളരെയധികം പരിചിതമാണ്. ശരി, അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും വിളിച്ച് നമുക്ക് ആ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഓട്ടം പോവാൻ പോകണോ? ഓട്ടം പോവാണല്ലേ. ശരി, അപ്പം ജോലി നടക്കട്ടെ, ജോലി നടക്കട്ടെ. പാട്ട് കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന്, അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ.
1: ഹലോ സാറേ, നമസ്കാരം.
0: ആ നമസ്കാരം, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: താങ്ക്സ്. ഞാന്
0: പറയൂ.
1: കോട്ടയം ജില്ല തമ്പലക്കാട് നിന്ന് ടി ഗോപാലകൃഷ്ണൻ.
0: ഇടയ്ക്കെപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ.
1: ഉണ്ട്. ഒരു പ്രാവശ്യം എന്നുവെച്ചാൽ ഒരു വണ്ടി വെച്ചായിരുന്നു സംസാരിച്ചത്. ഞാൻ അന്നേരം എന്റെ മോന്റെ ആക്സിഡന്റ് കാര്യമൊക്കെ.
0: എങ്ങനെയുണ്ട് മോനിപ്പോ? എങ്ങനെയുണ്ട്?
1: മോന് എല്ലാം ഓക്കെ ആയി. ഇപ്പം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. 9 മാസം കഴിഞ്ഞു.
0: എവിടെ വർക്ക് ചെയ്യുന്നു അദ്ദേഹം?
1: അവന് ഹോം ഗ്രൗൺ എന്ന് പറഞ്ഞ ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയൊരു നേഴ്സറിയാണ്, നമ്മുടെ വിഴിക്കച്ചോട് എന്ന് പറയുന്ന
0: സ്ഥലം.
1: ഭയങ്കര ഒരു 70-90 ഏക്കറോളം ഉണ്ട്
0: ചെടികളല്ലേ
1: അവിടെ തന്നെ. പിന്നെ പല പലയിടത്തായിട്ട് വേറെ ഉണ്ട്, ഒത്തിരി ചെടികളാണ്.
0: നമ്മുടെ സ്വദേശത്തുള്ളതും വിദേശത്തുള്ളതുമായ ചെടികളും ഒക്കെ ഉണ്ട്. കൾച്ചറിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ അവിടെ?
1: എല്ലാ പരിപാടിയും
0: എല്ലാം ഉണ്ടല്ലേ.
1: വളം വരെ അവരുണ്ടാവും. വളവും ഉണ്ടാക്കുന്നുണ്ട്. വളവും
0: അലങ്കാര ചെടികൾ മാത്രമല്ലോ, പച്ചക്കറി അതൊക്കെ കാണുമല്ലോ.
1: അല്ലല്ല, അലങ്കാര റംബുട്ടാന അങ്ങനെയൊക്കെയുള്ള
0: മരങ്ങളെല്ലാം ഉണ്ട്. ശരി ശരി. നടക്കട്ടെ നടക്കട്ടെ, നല്ല കാര്യം. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം?
1: സംസാരിക്കാൻ പറ്റിയിട്ട്.
0: അതെ, നമ്മൾ ഒരുപാട് നാളായി സംസാരിച്ചു.
1: വീട്ടിൽ അവിടെ ആകാശവാണി വന്ന ഓർമ്മ, ഞാൻ എന്റെ പുസ്തകമൊക്കെ സാറിന് തന്നിരുന്നു.
0: ഓർമ്മയുണ്ട്.
1: നമ്മളെ ആകാശവാണിയുടെ ഒരു പരിപാടി അവിടെ നടന്നായിരുന്നു.
0: അതെ അതെ,
1: 100-ാം വാർഷികത്തിന്റെ.
0: എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് വിശേഷം നാട്ടില്?
1: ഇപ്പം നാട്ടില് പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല.
0: നമ്മള് സാധാരണ വിശേഷം പറയുമ്പോഴത്തേക്കും മഴയാണ്. നമ്മുടെ
1: നമ്മുടെ ചൂടെല്ലാം കഴിഞ്ഞു.
0: ചൂടെല്ലാം കഴിഞ്ഞു.
1: ഒരു പക്ഷേ ഒരു തണുത്ത അന്തരീക്ഷമായി. ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പോയി. പക്ഷെ അവിടെ ഭയങ്കര ചൂടാണ് സാറേ, ഭയങ്കര ചൂട്. മധുരയൊക്കെ നമ്മള് രാത്രി കിടന്ന് എസി റൂം കിട്ടിയില്ല, അതുകൊണ്ട് രാത്രി കിടന്ന് വിഷമിച്ചു. അതുപോലെ ചൂടാ തമിഴ്നാട്ടില്. അതായത് നമ്മൾ ഇവിടുന്ന് കമ്പം തേനി ആ റൂട്ടിൽ പോവാണെങ്കിൽ മുഴുവൻ ചൂടാ. പക്ഷെ കേരളത്തിലേക്ക് കയറുമ്പോഴേ നമുക്ക് ആ തണുപ്പ് അനുഭവപ്പെടും.
0: കേരളം നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിന്റെ നാട്ടുമ്പുറങ്ങളൊക്കെ നമുക്ക് എന്താണ് അത്രത്തോളം വിശേഷപ്പെട്ടതാകുന്നത് കാലാവസ്ഥയും കൂടെ
1: ഉള്ളതുകൊണ്ടാണ്.
0: എന്നാലും ഇപ്പോഴും നമുക്ക് കഴിഞ്ഞ ചൂടൊക്കെ നമുക്ക് അല്പം അസഹനീയമായി തോന്നിയിരുന്നു.
1: എനിക്കത് പ്രത്യേകമായിട്ട് വ്യത്യാസം വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റി. കാരണം തമിഴ്നാട്ടിൽ ആ മധുരാവശ്യത്തിന് പോയിരുന്നു, അപ്പം അവിടെ ഭയങ്കര ചൂടാണ്. നമുക്കത് സഹിക്കാനേ പറ്റത്തില്ല.
0: നമുക്ക് നമുക്കിപ്പോ ഇന്ന് ഏത് ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: അത് മംഗലാങ്കാവിലെ മായ ഗൗരിക്ക്.
0: ധർമ്മയുദ്ധം എന്നുള്ള ചിത്രത്തിൽ ജയചന്ദ്രനും മാധുരിയും പാടി. കൂടെ
1: ദേവരാജനും.
0: അതെ, കവീർ പൊന്നമ്മയും കൂടെ ഉണ്ട്. കവീർ പൊന്നമ്മയും അതിലൊരു ചെറിയൊരു ഭാഗം പാടി.
1: അതെ,
0: അവർ മൂന്ന് പേരും കൂടെയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.
1: മൂന്ന് പേരും. അതെ, പ്രധാന ഗായകർ എന്നുള്ളത്.
0: പ്രധാന ഗായകൻ ഗായകർ ജയചന്ദ്രനും മാധുരി. അതെ, അതിനോടൊപ്പം കവീർ പൊന്നമ്മയും ചെറിയൊരു ഭാഗം പാടിയിട്ടുണ്ട്. ഓക്കെ, ഗാനം ആർക്കിൽ സമർപ്പിക്കുന്നുണ്ട്?
1: അതെ അതെ, 1973
0: പുറത്തിറങ്ങിയ ചിത്രമാണ് അല്ലേ?
1: അതെ
0: അതെ. എത്ര വർഷമായി? 50-55 വർഷമാകാൻ പോകുന്നു ആ ചിത്രം ഇറങ്ങിയിട്ട്. ശരി, അപ്പോ ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: അതെ, ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു 2-3 പേരുണ്ട്. ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ എന്റെ വിവാഹവാർഷികമാണ്. മെയ് 20.
0: നല്ല കാര്യം.
1: അപ്പൊ അത് 35-ാം വാർഷികമാണ്. അത് 26 ഇപ്പൊ അടുത്ത് വരുന്നുണ്ട്. എന്റെ ഭാര്യ അനിത, മക്കള് ദീപു, സുദീപ്, പിന്നെ ഈ നാട്ടുകാര് ബാബു, PM ബാബു, എ ആർ രാജു, അതുപോലെ PG പത്മാവതിയമ്മ ടീച്ചർ, പിന്നെ പനമറ്റ ചേനപ്പാടിയിലെ ഗോപാലകൃഷ്ണനായിരുന്നു. അദ്ദേഹം എപ്പോഴും കത്ത് എഴുതിയ എന്റെ പേരോട് പറയും.

0: കുറെ പേര് വളരെ അടുപ്പമുണ്ട്. അപ്പം
1: ഇവർക്കൊക്കെ വേണ്ടി സമർപ്പിക്കുക.
0: ഗീതാ ഗോപാലകൃഷ്ണൻ മോഹനൻ പെരുമ്പളം അവരൊക്കെ പരിചയപ്പെടാൻ അടുത്ത നാളിൽ കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എല്ലാം കൂടെ
1: ഗാനം സമർപ്പിക്കുന്നു. അപ്പോ എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും നേരുന്നു കേട്ടോ. നടക്കട്ടെ, ജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് പോകട്ടെ. ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും വിളിച്ച് നമുക്ക് കാര്യങ്ങൾ കത്തിലൂടെ നമുക്ക് പരിചയമുള്ള ആളാണല്ലോ. ശരി എന്നല്ല, അപ്പോ
0: ഓക്കെ,
1: അപ്പൊ വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കുക, എല്ലാവരോടും അന്വേഷണം പറയുക.
0: പിന്നെ
1: തീർച്ചയായിട്ടും കിട്ടി. അപ്പൊ എനിക്ക് സന്തോഷമായി കേട്ടോ, നമ്മൾ ഒത്തിരി നാളല്ലോ സംസാരിച്ചു. സന്തോഷങ്ങളെല്ലാം നിലനിൽക്കട്ടെ അല്ലേ. ശരി എന്നാല്. ധർമ്മയുദ്ധം എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ ഇണം പകർന്ന് ജയചന്ദ്രൻ, മാധുരി, കവിയൂർ പൊന്നമ്മ എന്നിവർ പാടിയ ഗാനം.

0: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: എൽ ഇ ഡി ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
3: ഹലോ നമസ്കാരം സാർ.
2: നമസ്കാരം, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: ആ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ പറയുന്നത്?
3: ആ
2: ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ അങ്ങയുടെ.
3: ഞാൻ ചെറുകര മധുസൂദനൻ പിള്ള.
2: അയ്യവർകാല പറഞ്ഞോളൂ.
3: സാറിനെ ഞാൻ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ?
2: ആ

0: 2022 അവിടെ
1: പ്രോഗ്രാം
0: റെക്കോർഡ്
1: ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ട് പരിചയപ്പെട്ടു സംസാരിച്ചു അല്ലേ.
0: ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് വിളിക്കാൻ സാറുമായിട്ടൊന്ന് സംസാരിക്കാം.
1: ആ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഗാനസല്ലാപം അവതരിപ്പിച്ചു തുടങ്ങിയത്.
0: അതിന്റെ ഇടയ്ക്ക് സാറിന്റെ വൈഫ് മരിച്ചെന്ന് ഞാൻ അറിഞ്ഞു. അതില് അവരുന്നു. പിന്നെ അവിടെ വന്നിരുന്നു ഞാൻ കഴിഞ്ഞ മാസം അവിടെ വന്നപ്പോഴും സാറില്ലായിരുന്നു.
1: ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: ഇന്നിപ്പോഴ് ആവശ്യപ്പെടുന്നത് പഴയ ഒരു പാട്ടാണ്. ഞാൻ പഴയ പാട്ടിന്റെ ആളാണ്. അപ്പൊ ഇന്ന് ചോദിക്കുന്ന പാട്ട് കാട്ടുകുരങ്ങിലെ
1: നാദബ്രഹ്മത്തിൽ
0: പകരം നീന്തി വരും
1: നാദസുന്ദരിമാർ. നല്ലൊരു പാട്ടാണല്ലോ. അതെ, പി ഭാസ്കർ എഴുതി, ജി ദേവരാജൻ. എല്ലാ വിശേഷങ്ങളും അങ്ങ് തന്നെ പറഞ്ഞു കേട്ടോ. എല്ലാ വിശേഷങ്ങളും അങ്ങ് തന്നെ പറഞ്ഞു. പാട്ടിന്റെ വിശദാംശങ്ങളെല്ലാം അങ്ങ് തന്നെ പറഞ്ഞു.
0: ഈ സിനിമ ഞാൻ ചെറുപ്പകാലത്ത് കണ്ടൊരു സിനിമയാണ്. കെ സുരേന്ദ്രന്റെ
1: നോവലായിരുന്നു. അതെ അതെ.
0: അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് ജോസ് പ്രകാശ് സാധാരണ വില്ലൻ വേഷങ്ങളിലാണ് അഭിനയിക്കുന്നത്.
1: അദ്ദേഹമാണ് ഈ ഗാനഭാഗത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഈ ഗാനരംഗത്തിൽ അദ്ദേഹമാണ് നിൽക്കുന്നു. അതെ, നല്ല സിനിമയാണ് കാട്ടുകുരങ്ങ് അല്ലേ.
0: ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്.
1: എങ്കിലും ഇത്തരം ചിത്രങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല അല്ലേ.
0: പോകില്ല. ഞാൻ ഒരുപാട് പഴയ പാട്ടുകൾ ഇങ്ങനെ സ്വാഗതം കൊച്ചിയില് മിക്കവാറും എഴുതി അവിടെ ഒരു മണിക്കൂർ നമ്മുടെ പാട്ട് അവതരിപ്പിക്കും സ്വാഗതം കൊച്ചിയില്. അപ്പൊ അതില് രാവിലെ 7 മണിക്ക് അതിൽ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ പഴയ ഗാനങ്ങള് എന്റെ പാട്ടുകൾ കേൾപ്പിച്ചായിരുന്നു. പിന്നെ ആകാശവാണിയെ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല.
1: ആകാശവാണി മറക്കാൻ, നമ്മൾ ഈ പാട്ടുകൾ മറക്കാൻ
0: ആഗ്രഹിക്കുന്ന അന്ന് വന്നപ്പോ സാറ് സ്റ്റുഡിയോയിലായിരുന്നു. അന്ന് അവിടെ വരുമ്പോഴേ
1: ഈ പാട്ടുകൾ മറക്കാൻ സാധിക്കില്ല എന്ന് പറയും പോലെ തന്നെയാണ് നമുക്ക് ആകാശവാണിയെ എങ്ങനെ മറക്കാൻ പറ്റില്ല അല്ലേ. നമ്മുടെ മനസ്സിൽ ഈ പാട്ടുകൾ പറ്റി കിടക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ആകാശവാണിയിലൂടെ കേട്ടതാണ് അല്ലേ. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുന്ന
1: എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ആരെ നമ്മൾ ഒഴിവാക്കുന്നില്ല.
0: നിലയത്തിലുള്ള നമ്മുടെ കുരീപ്പിള സജി സാറ്, ഐശ്വര്യ, ഭൂവി ബാബു, ഇങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാർ ഇപ്പൊ ഉണ്ടല്ലോ. പിന്നെ നാളെ വന്നപ്പോ ഷേർലി മാഡത്തിനെ കണ്ടു. ഷേർലി മാഡം അമ്മയുടെ അന്ന് സാറില്ലായിരുന്നു അവിടെ. സജി സാറിന് പിന്തിരിഞ്ഞു പോരുക ചെയ്തു
1: കേട്ടോ. അപ്പോ
0: റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന
1: എല്ലാവർക്കും നമുക്ക് സമർപ്പിക്കുന്നു.
0: കൊല്ലാത്ത ഡി ഡി ആയിട്ട് ഇരുന്ന ഒരു ടീച്ചറുണ്ട്, നമ്മുടെ ഷീല ടീച്ചർ. കൊല്ലത്തെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ഇരുന്ന ഷീല ടീച്ചർ. അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ പാങ്ങോടുള്ള ഒരു ബാബു സാറ്, പിന്നൊരു എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ശ്രീദേവി, സുന്ദരേശനെ, പിന്നെ എന്റെ വൈഫ്
1: സമർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ. അല്പം ദൈർഘ്യമുള്ള ഒരു ഗാനമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റു ശ്രോതാക്കൾക്ക് നമുക്ക് അവസരം കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് കേട്ടാലോ ഗാനം. തീർച്ചയായിട്ടും കാണാം, തീർച്ചയായിട്ടും കാണാം. ഓക്കെ, പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജനീണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം കാട്ടുകുരങ്ങ്.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ സാർ,
0: ആ
1: ഞാൻ വയനാട്ടിൽ നിന്ന് രാധയാണ്.
0: ആ പറഞ്ഞോളൂ, ഒരുപാട് നാളായല്ലോ നമ്മൾ സംസാരിച്ചിട്ട്.
1: പ്രിയമതി എന്ന സിനിമയില് മുരളി ഗാനത്തിന് കല്ലോലി ഞാൻ പാട്ടാണ് കേൾക്കേണ്ടത്.
0: കേൾപ്പിക്കാം. അതിനു മുമ്പ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ.
1: ഇവിടെ കുഴപ്പമൊന്നുമില്ല സാർ, സുഖമായിട്ടിരിക്കുന്നു.
0: അത് തന്നെയാണ് വലിയ വിശേഷം അല്ലേ? ചൂടിന് അല്പ ശമനം വന്നു. ഇനി കുറെ നാൾ കഴിയുമ്പോ നമ്മള് പറയും മഴയ്ക്ക് ഇത്തിരി ശമനം വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയും. ആ രണ്ടും നമ്മള് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ആകെ എന്താണ് നമ്മൾ അസ്വസ്ഥരാകും. ശരി, പിന്നെ വയലാറുള്ള വിശേഷങ്ങളൊക്കെ പറയൂ. വിശേഷമൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്, ഇത്രയേ ഉള്ളൂ. ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? നമ്മുടെ സ്ഥിരം ആൾക്കാരല്ലേ കെ പി മോഹനും പെരുമ്പള. ഇപ്പൊ മൂന്നാമത്തെ ആളാണ് സമർപ്പിക്കുന്നത്. നല്ല സുഹൃത്തുക്കളാണല്ലോ ഇവരെല്ലാവരും അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഇവരെല്ലാരും ആകാശവാണി ഇവിടെയും നമ്മുടെയും നല്ല സുഹൃത്തുക്കളാണ് കേട്ടോ. നല്ല സ്ഥിരമായ രഞ്ജിനിയിലേക്ക് കത്തുകൾ എഴുതുകയും നമ്മൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും നല്ല നല്ല പാട്ടുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ശ്രോതാക്കൾ തന്നെയാണ് നമ്മുടെ ആകാശവാണിയുടെ ഒരു ബലം എന്ന് പറയുന്നത്
1: അല്ലേ?
0: താങ്കളെപ്പോലുള്ള കത്തെഴുതുകയും വിമർശനങ്ങൾ അറിയിക്കുകയും വിമർശനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുകയും ചെയ്യുന്ന ശ്രോതാക്കളാണ് നമ്മുടെ ഒരു പിൻബലം. ശരി, അപ്പം നമുക്ക് പാട്ട് കേട്ടാലോ? വേറെ വിശേഷം? ആ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ പോകുന്നു, സുഖമായിരിക്കുന്നു. അപ്പം നമുക്ക് പാട്ട് കേട്ടാലോ? വലിയ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ വിശേഷങ്ങൾ മാത്രം പറഞ്ഞിട്ട് നല്ലൊരു ഗാനത്തിലേക്ക് ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം പ്രിയം വധ.

0: മൊഴിയുറവകൾ, മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
2: ഹലോ.
1: ആ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
2: സാറേ, ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ നിന്നും അനിൽകുമാറാണ്.
1: ആ, അനിൽകുമാർ നമുക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ?
2: ഇല്ല, അടുത്ത സമയത്തൊന്നും വിളിച്ചിട്ടില്ല സാർ.
1: വിളിച്ചിട്ടില്ല, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഇല്ലല്ലേ,
2: സംസാരിച്ചിട്ടുണ്ടോ
1: എന്നൊരു സംശയം. ആ, പോട്ടെ, സംശയങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, കുഴപ്പമില്ല. എന്തെയ്യുന്നു അനിൽകുമാർ?
2: സാറേ, ഞാൻ ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിപ്പം വിശ്രമ ജീവിതം നയിക്കുക.
1: എന്ന്? എവിടെയായിരുന്നു?
2: ഞാൻ നാഗാലാൻഡിലായിരുന്നു.
1: ആ, ഏത് സർവീസിലായിരുന്നു?
2: എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു.
1: ഓ, അത് ശരി. അതെന്താ നാഗാലാൻഡ്?
2: ഞാൻ എംഎസ്സി എല്ലാം കഴിഞ്ഞപ്പം ടെസ്റ്റ് എഴുതിയപ്പോ അവിടെ കിട്ടിയത്.
1: ആ, പിന്നെ ആ സ്ഥലം ഓ, പിന്നെ ആ സ്ഥലവും ഇഷ്ടപ്പെട്ടു അല്ലേ?
2: ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമില്ലായിരുന്നു. അന്നൊക്കെ ഇത്ര യാത്രാ ദുരിതം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നൊക്കെ അത് മേക്കപ്പായി.
1: എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസില്?
2: ഞാൻ 33 വർഷം ചെയ്തു.
1: 33 വർഷം നാഗാലാൻഡിൽ തന്നെ ആയിരുന്നു അല്ലേ?
2: അതെ അതെ.
1: ഏത് സബ്ജക്റ്റാണ് പഠിപ്പിച്ചോണ്ടിരുന്നത്?
2: ഞാൻ മാത്തമാറ്റിക്സ് ആയിരുന്നു.
1: മാത്സ് ആയിരുന്നു അല്ലേ? ആ, മാത്സ് പിന്നെ നമ്മൾ നാട്ടിൽ എവിടെയായാലും മാത്സിന് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഭാഷ നമുക്കൊരു ശല്യമാവില്ലല്ലോ
2: അല്ലേ?
1: അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് അല്ലേ അവിടെ? അല്ലേ,
2: ഇംഗ്ലീഷ്
1: ആണ്. അവിടുത്തെ ഒരു മാധ്യമം ഇംഗ്ലീഷ് ആണല്ലോ പ്രധാനമായും അല്ലേ?
2: അതെ
1: അതെ. പിന്നെ ഇവിടെ നാട്ടില് വന്നിട്ടിപ്പോ? ആ, നാട്ടിലിപ്പോ എന്ത് ചെയ്യുന്നു? നമ്മള് പലപ്പോഴും വിശ്രമ ജീവിതത്തിനോട് നമ്മള് എന്താണ് എതിർപ്പുണ്ട് കേട്ടോ. നമ്മള് സാധാരണ നമ്മള് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ പെൻഷൻ ആയതിനു ശേഷം വിശ്രമ ജീവിതം എങ്ങനെ പറയാറുണ്ട്. നമ്മൾ അതിന് ശേഷമാണ് പലരും ആക്റ്റീവ് ആകുന്നത്, അങ്ങനെയുണ്ട് ഇല്ലേ. എന്നാലും താങ്കൾക്ക് ഇഷ്ടം പാട്ട് കേട്ട് അങ്ങനെ ഒരു ഒരു വിശ്രമ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം അല്ലേ? റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ? റേഡിയോ രാവിലെ തുടങ്ങും അല്ലേ? ശരി ശരി. വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് എന്റെ ഭാര്യ, ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്. രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും ബാങ്ക് ജോലി കിട്ടി, രണ്ടുപേരും ബാങ്കിലാണ്. രണ്ടുപേരുടെ വിവാഹവും കഴിഞ്ഞു.
1: എല്ലാവരും അങ്ങനെ സുഖമായി ജീവിച്ചു പോകുന്നു അല്ലേ? ശരി, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
2: സാറേ, എനിക്ക് ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഇന്ദ്രനീലം എഴുതിയ മിഴികളിൽ,
1: നല്ല പാട്ടാണ് കേട്ടോ. നല്ല കേൾക്കാൻ, നല്ല സുഖമായ ഒരു പാട്ടാണ് കേൾക്കാൻ. എന്താണ് ഈ ഒരു അധികം ആരും അങ്ങനെ ആവശ്യപ്പെടാത്തൊരു പാട്ടാണല്ലോ. ഈ ചിത്രത്തിനെ കുറിച്ചും അധികം ആരും അങ്ങനെ ചർച്ച ചെയ്യാറില്ല. ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ നല്ലൊരു ചിത്രം.
2: എനിക്ക് ആ പാട്ട് കേട്ടപ്പോ അതിനോടൊരു
1: താല്പര്യമുണ്ട്. അത് ശരി ശരി ശരി. ഈ ഗാനം എഴുതിയിരിക്കുന്നത് പുതിയംഗം മുരളിയാണ് കേട്ടോ. കവി പുതിയംഗം മുരളിയാണ് ഗാനം എഴുതിയിരിക്കുന്നത്. സംഗീതം ശ്യാം. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ?
2: ശരി.
1: അപ്പോ വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കുക. നമുക്കൊരു

വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടെന്നെ വിളിക്കണം. ആ അതെ അതെ അതെ. അപ്പോൾ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. വിശ്രമജീവിതം വളരെ സന്തോഷകരമായി നടക്കട്ടെ കേട്ടോ. ഗാനം കേട്ടാലോ? ശരി. ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പുതിയംഗം മുരളി. സംഗീതം ശ്യാം.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ.
1: നമസ്കാരം സാർ.
0: നമസ്കാരം, പേര് പറയൂ.
1: എന്റെ പേര് കെ ജി ചന്ദ്രൻ, പാലായിൽ വിളിക്കുന്നു.
0: കെ ജി ചന്ദ്രൻ?
1: അതെ.
0: പാലയല്ലേ?
1: പാലായി.
0: ഓ, പറഞ്ഞോളൂ. അവിടെ റേഡിയോ വെച്ചിരിക്കുകയാണോ വീട്ടിൽ? ഉണ്ടെങ്കിൽ അല്പം ഒന്ന് മാറി നിൽക്കുകയോ ഒന്ന് ചെയ്താൽ നന്നായിരുന്നു. ഓ, പാട്ട് കേൾപ്പിക്കാമല്ലോ. പാട്ട് കേൾപ്പാ. എന്താണ്? കാട് സിനിമയിലെ അല്ലേ? ഏഴിലം പാല പൂത്തു പൂമരങ്ങൾ അല്ലേ? നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല പരിചയമുള്ളൊരു പേരാണ് കെ ജി ചന്ദ്രൻ. എന്ത് ചെയ്യുന്നു താങ്കൾ? മുമ്പ് പറഞ്ഞിരുന്നില്ലേ റബ്ബർ ടാപ്പിങ്ങിന്റെ രാവിലെ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് പോയിരുന്നോ? മഴയാണെങ്കിൽ പ്രശ്നമാണല്ലേ. അത് ശരി. എങ്ങനെ ഇപ്പോ ലാഭമുണ്ടോ കൃഷി? വേറെ വെട്ടി കൊടുക്കുകയാണല്ലേ. അത് ശരി ശരി ശരി, നടക്കട്ടെ. അപ്പൊ എന്നും എന്നും ജോലി ഉണ്ടാവും അല്ലേ. മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും നമ്മൾ രാവിലെ രണ്ടരക്കും കണ്ടല്ലേ എഴുച്ചു പോകുന്നത്. രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോ പോകൂലേ. ആ സമയത്ത് പോയി രാവിലെ തന്നെ വെട്ടി അല്ലേ. ശരി, പിന്നെ നമ്മുടെ ഉപജീവനം കൂടെ അല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട് ചന്ദ്രൻ? ശരി ശരി. അപ്പോ കേൾക്കേണ്ട ഗാനം പറഞ്ഞു, കാട് സിനിമയിലെ ഏഴിലം പാല പൂത്തു. ഓ, പറഞ്ഞോളൂ.
1: എന്റെ കൂട്ടുകാരായ ബിജു മിനി ദമ്പതി.
0: മലയാളപ്പുഴ? ഹലോ. കുന്നത്താനത്തല്ലേ? മലയാളപ്പുഴയിൽ നമുക്കൊരു സുഹൃത്തുണ്ട്, ബിജു സുനിത. ബിജു കുന്നത്താനം അല്ലേ? പുന്നത്താനം. ശരി ശരി ശരി ശരി. അപ്പൊ അവർക്കാണ് ഈ ഗാനം സമർപ്പിക്കുന്നത് അല്ലേ. കേൾക്കുന്നുണ്ടാവും അല്ലേ റേഡിയോ? കേൾക്കുന്നുണ്ടാവും. ശരി, നടക്കട്ടെ. അപ്പോ നമുക്ക് ഗാനം കേട്ടാലോ? ഇനി വിളിക്കണം കേട്ടോ. നമ്മൾ ചോദിക്കുന്നതിന് മാത്രമാണ് ഉത്തരം അല്ലേ. നമ്മളിങ്ങനെ നീണ്ടു നീണ്ട് സംസാരിക്കുന്നവരെ വല്ലാത്ത ഇഷ്ടമാണ് കേട്ടോ നമുക്ക്. പിന്നെ വേറെ എന്തോ പറയാനിരിക്കുന്നല്ലേ. എന്നാലും നമ്മൾ കാണുമ്പോഴും ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, കാണുമ്പോൾ നമുക്ക് വാദോരാതെ പറയാനും കണ്ടമോനും വിശേഷങ്ങൾ പറയാം, വിശേഷങ്ങൾ
1: ഉണ്ടാവും.
0: ശരി ശരി. അപ്പോൾ ഒത്തിരി നാളായിട്ട് നമുക്ക് വേറെ വിശേഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ. ശരി, അങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു തന്നെ വലിയ വിശേഷം. ശരി, അപ്പോൾ ഏതായാലും ഇനിയും വിളിക്കണം കേട്ടോ. നമുക്ക് അവസരം പോലെ നമുക്ക് ഒരുപാട് സംസാരിക്കാം. അപ്പോൾ എല്ലാവരുടെ അന്വേഷണം പറയുക, ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതി, വേദപാൽ വർമ്മ. സംഗീതം നൽകി യേശുദാസും പി സുശീലയും പാടിയ ഗാനം, ചിത്രം കാട്.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ
0: ആ ഹലോ
1: ആ ഞാൻ സാർ, എന്റെ പേര് സ്റ്റീഫൻ എന്നാണ്.
0: ആ എവിടുന്നാ വിളിക്കുന്നത്?
1: ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്ന്.
0: പറഞ്ഞോളൂ, എന്ത് ചെയ്യുന്നു സ്റ്റീഫൻ?
1: ഞാനിപ്പോ ഒരു പെൻഷനറാണ്. ഇപ്പൊ ചെയ്യുന്നില്ല വീട്ടിൽ.
0: എവിടെയായിരുന്നു? ഏത് സർവീസിലായിരുന്നു?
1: റവന്യൂ ഡിപ്പാർട്ട്മെന്റ്.
0: റവന്യൂ, ശരി. വിരമിച്ചിട്ട് എത്ര നാളായി?
1: ഇപ്പോ 8 വർഷത്തോളാണ്.
0: ആ ഇപ്പം സ്വസ്ഥമായി വീട്ടിലിരിക്കുന്നു അല്ലേ? റേഡിയോ കേട്ടോ, പാട്ട് കേട്ടോ? നേരത്തെ നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് പറഞ്ഞു അദ്ദേഹം വളരെ സന്തോഷത്തോടെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അങ്ങനെയാണോ? വിശ്രമ ജീവിതം തന്നെയാണോ? കുറച്ചൊക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫുണ്ട്, പിന്നെ എനിക്കൊരു മോളെയുള്ള, അവളുടെ മാരേജ് കഴിഞ്ഞ്. അവർ വീട്ടിൽ തന്നെയാണ്. ഒരു പേരക്കുട്ടിയുണ്ട്.
0: ആ പേരക്കുട്ടിക്ക് എത്ര വയസ്സായി?
1: അവക്കിപ്പോ 5 വയസ്സ് കഴിഞ്ഞു.
0: ആ അപ്പോ തിരക്കിന് കുറവില്ല അല്ലേ? യു കെ ജി പഠിക്കുന്ന ആളിന്റെ കൂടെ ഇങ്ങനെ സല്ലാപിച്ചും പുറകെ നടന്ന് ഓടിയും അല്ലേ? പേരെന്താ പേരക്കുട്ടിയുടെ? പേരെന്താ
1: പേരക്കുട്ടിയുടെ? പേര് ഞങ്ങൾ ആമി എന്നാ വിളിക്കുന്നത്. ആമി.
0: ആമി, നല്ല പേര്.
1: അവളുടെ പേര് അമേലിയ എന്നാ. അമേലിയ ആൻഡ് അലക്സ് എന്നാ.
0: ഓ അത് ശരി. ശരി ശരി.
1: ഞാൻ അവളുടെ ബർത്ത്ഡേ ഒക്കെ പാട്ട് ആവശ്യപ്പെടാറുണ്ട്
0: തന്നെ. അപ്പോ ഇന്ന് ഏത് ഗാനമാണ് കേൾക്കാൻ
1: ആഗ്രഹിക്കുന്നത്? അഗ്നി എന്ന സിനിമയിലെ ഒരു പാട്ടുണ്ട്, സുൽത്താന്റെ കൊട്ടാരത്തില്.
0: കള്ളൻ കേറി എന്നുള്ള പാട്ട്. നല്ല രസമുള്ള ഒരു പാട്ടാണ്. ഒരു ചെറിയൊരു തമാശ മൂടിലുള്ള ഒരു പാട്ടാണ്. ഈ ഗാനം എഴുതിയിരിക്കുന്നത് അധികം അങ്ങനെ അറിയപ്പെടാത്ത ഒരു ആളാണ്. ശകുന്തള എന്നാണ് എഴുതിയിരിക്കുന്ന ആളിന്റെ പേര്. കുറച്ച് പാട്ടുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അഗ്നി സിനിമ മാത്രമേ കണ്ടുള്ളൂ എന്നാണ് ഓർമ്മ.
1: പക്ഷേ
0: ആ നല്ല രസമുള്ളൊരു പാട്ടാ. ഏറ്റവും സംഗീതം നൽകിയിരിക്കുന്നത്. അതെ അതെ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ നാട്ടിലെ? അങ്ങനെ പോകുന്നു അല്ലേ. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? അതോ പാട്ടെല്ലാം കേട്ടതിന് ശേഷം ഭക്ഷണം കഴിഞ്ഞു? ആ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും ഗാനം കേട്ടാലോ? അപ്പോ ആമിയെ പ്രത്യേകം അന്വേഷിച്ചായിട്ടൊക്കെ പറയൂ കേട്ടോ. ശരി ശരി. അപ്പോ എല്ലാവരോടും അന്വേഷണം അറിയിക്കുക, ഗാനം കേൾക്കാം. അഗ്നി എന്ന ചിത്രത്തിന് വേണ്ടി പി. സുശീല പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ശകുന്തള, സംഗീതം എ. ടി. ഉമ്മർ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ
1: ഹലോ
0: ആ ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ.
1: അമ്പലത്തിന്റെ
0: പേര് പറയൂ. എന്താണ്?
1: ശാരദാമ്മ.
0: ശാരദാമ്മ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? പാദമുദ്ര സിനിമയിലെ അമ്പലമില്ലാതെ തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കട്ടെ. നമുക്ക് വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത തവണ പറഞ്ഞാലോ. കാര്യം ഇപ്പോഴേ പാട്ട് കേട്ട് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് മുഴുവനും കേൾക്കാൻ പറ്റില്ല. ഏതായാലും സുഖം, ഏതായാലും സുഖമായിരിക്കട്ടെ. ഗാനം നമുക്ക് കേട്ടാലോ.
1: ആ
0: ശരി, വിളിച്ചതിന് നന്ദി. പാദമുദ്ര എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം. രചന ഹരി കുടപ്പനക്കുന്ന്, സംഗീതം വിദ്യാധരൻ.

ഇന്നത്തെ ഗാനസലാപം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ഒപ്പം ആൻസി ടി എസ്, രേഷ്മ ജയൻ. അടുത്ത ഗാനസലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി ഒത്തുകൂടാം എന്ന പ്രതീക്ഷയിൽ വിട പറയട്ടെ. സ്നേഹപൂർവ്വം എൻ ജെ ജോഷിലാൽ.

0: Lahol Spiti, leading to a slight drop in temperatures across the state. According to the Meteorological Center Shimla, this change in weather is due to the activation of a western disturbance. The center has issued an orange alert for heavy rain accompanied by thunderstorms and strong winds at multiple locations in seven districts, Kullu, Shimla, Chamba, Una, Hamirpur, Mandi and Bilaspur over the next 48 hours. Ritesh Kapoor, Akashwani News, Shimla.
1: In Malaysia Masters, Indian shuttler Ashmita Chaliha's campaign came to an end after she lost to former European Games champion Line Kjærfelt of Denmark in the women's singles quarterfinals today. With Chaliha's exit, India's challenge also concluded at the BWF Super 500 tournament. Chaliha, 71st in the badminton rankings, won the opening game but eventually went down against the 23rd ranked opponent, 23-21, 18-21, 11-21. In 61 minutes. In IPL cricket, Sunrisers Hyderabad will take on Royal Challengers Bengaluru in Hyderabad today. The match will start at 7:30 p.m. Earlier, Gujarat Titans defeated Chennai Super Kings by 89 runs at the Narendra Modi Stadium in Ahmedabad last night. Chasing a target of 230 runs set by Gujarat Titans, Chennai Super Kings were all out for 140 in 13.4 overs. Benchmark domestic equity indices were trading around 0.7% higher in afternoon trade today. The Sensex climbed 535 points to 75,718, while the Nifty rose 154 points to 23,808 when reports last came in. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds discussion with President of Cyprus Nikos Christodoulidis in New Delhi. Says India and Cyprus aim to double investment flows in next 5 years. Election Commission announces biennial elections for 24 Rajya Sabha seats from 10 states on 18th of next month. Supreme Court to hear plea next week against CBSE's three-language compulsory study for Class 9 students from July 1st. IMD issues red alert for severe heat wave over Uttar Pradesh, Madhya Pradesh and Vidarbha till tomorrow. And in IPL cricket, Sunrisers Hyderabad to take on Royal Challengers Bengaluru in Hyderabad this evening. And with that, we end the midday news.
2: Agashavani.
3: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 26-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
4: പണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് പട്ടണത്തിൽ പഠിക്കാനയച്ചയാളാണ് റസ്കോൾനിക്കോവ്. 1866 റഷ്യയിലാണ് കഥ നടക്കുന്നത്. പണമില്ലാതെ പഠനം മുടങ്ങി, തൊഴിലൊന്നും കിട്ടാതെ ജീവിതം പ്രതിസന്ധിയിലായി. ചുറ്റിലുമാകെ പതിതരും ചൂഷിതരുമായവരെ കണ്ട് രക്തം തിളച്ച് പണക്കാരി ഒരു സ്ത്രീയെ കൊന്നു കൊള്ള ചെയ്യുന്നത് വരെ എത്തി കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ട് യവനിക ഉയരുമ്പോഴെല്ലാം മനസ്സിൻ്റെ ഉൾക്കടലിൻ്റെ ചുഴിച്ചുരുളുകളാണ്. ചുഴറ്റിയെറിഞ്ഞു വീഴുന്നതിനിടയിലും ജീവിതാസക്തിയുടെ തൊടുമധുരങ്ങൾ തൊട്ടുമടങ്ങുന്നുണ്ട്. നിക്കോവ് പച്ച പരമാർത്ഥിയെന്ന് വിശ്വസിക്കുന്ന കൂട്ടുകാരൻ റസുമഹീൻ കഥയിലുടനീളമുണ്ട്. നിക്കോവിന്റെ പനിയും മനോരോഗവും ചികിത്സിക്കാൻ വരുന്ന ഡോക്ടറാണ് സോസിമോവ്. 3 കൊല്ലം കഴിഞ്ഞ് പ്രതീക്ഷയോടെ മകനെ കാണാനെത്തുന്ന അമ്മയെയും പെങ്ങൾ ഡോണിയയെയും ഇപ്പോൾ സ്വീകരിക്കുന്നത് റസുമഹീനാണ്. ഡോണിയയുടെ ഭാവി വരൻ ലൂഷിനെ ആർക്കുമത്ര പിടിച്ചിട്ടില്ല. കുടിച്ചൽപ്പം ഓവറാണെങ്കിലും റസുമഹീൻ പ്രിയങ്കരനാകുന്നു. അയാളുടെ കണ്ണുകൾ ഏതോ അലസനയനങ്ങളിലുടക്കിയോ.
5: നമ്മളപ്പോ ഇറങ്ങിയത് നന്നായി.
6: റസുമഹീൻ, നീ മോന്റെ ജീവൻ രക്ഷിച്ചില്ലേ, നീ അവനെ നോക്കിക്കോണം.
5: ധൈര്യമായിട്ട്.

0: വയ്ക്കൂ.
1: റസ്മുഖിനുള്ളത് ചേട്ടന് വലിയൊരു ആശ്വാസമായി അല്ലേ?
0: ഡാണേ മോളെ, നീ എന്നെ മനസ്സിലാക്കുന്നു. നീ ഒരു മാലാഖയാണ്.
2: നീ അവന്റെ അടുത്ത് ചെന്നിരിക്കെ, ഞങ്ങൾ പൊക്കോളാം.
0: ഷൂ, നിങ്ങൾ ഒറ്റയ്ക്ക് വിടില്ല. ഈ റസ്മുഖിൻ തടി പോലെ ഇവിടെ നിൽക്കുമ്പോ ഒറ്റയ്ക്കോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോവാനോ? ഷോ, അത് പറ്റില്ല.
1: നമുക്ക് നടക്കാം.
0: ഞാനൊരു വിഡ്ഢിയാണ്. കുറച്ചകത്താക്കിയിട്ടുണ്ടെന്നുള്ളത് ശരി, ബോധം പോയിട്ടില്ല. നിനക്ക് ബോധമൊന്നും പോയിട്ടില്ല. പക്ഷെ എങ്ങനെ കുടിക്കാതിരിക്കും? ലൂഷിനുമായുള്ള വഴക്ക് അത്രയ്ക്കായിരുന്നില്ലേ? ഓ, എന്തൊരു വാദപ്രതിവാദമായിരുന്നു.
2: പിണക്കിയാണോ ലൂഷിനെ അവൻ അയച്ചത്?
0: ഇന്നല്ലാതെ പോയിട്ട് തൊഴണോ? 14 തെറ്റെങ്കിലും ചെയ്യാതെ നിങ്ങൾക്കൊരു ശരീരം തരാവില്ല. ഒരുപക്ഷെ 114. നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു തെറ്റും ചെയ്യാൻ പാടില്ലെന്നല്ലേ? മറ്റാരുടെയെങ്കിലും മാർഗത്തിലൂടെ തെറ്റ് വരുത്തുന്നതിനേക്കാൾ ഭേദമാണ് സ്വന്തം മാറ്റത്തിലൂടെ തെറ്റ് വരുത്തുന്നത്.
1: കൊള്ളാമല്ലോ രസമുഖിൻ നിങ്ങളുടെ ദർശനം.
0: മറ്റുള്ളവരുടെ ആശയങ്ങൾ ആശ്രയിച്ച് ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളത് ശീലിച്ചു പോയി. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ?
2: അതെ, ശരിയാണ് റസുമുഖിൻ. 100% നീ പറയുന്നത് ശരിയാണ്.
0: എനിക്കിപ്പോ മുട്ടുകുത്തി നിന്ന് അമ്മയുടെ കൈകളിൽ ചുംബിക്കണം, എന്നും ചുംബിക്കണം.
2: പെരുവഴിയിൽ നിന്നോ? എന്താ, നിനക്ക് ബോധമില്ലേ?
0: ഇല്ല, ഞാനിതാ മുട്ടുകുത്തുന്നു, ഞാനിതാ മുട്ടുകുത്തുന്നു. അമ്മേ, ആ കൈകളെങ്കിൽ തരും. അമ്മേ,
2: എന്ത് ഭ്രാന്താണിത്? നിർബന്ധമാണെങ്കിൽ ഇതാ എന്റെ കൈകൾ.
0: ഞാൻ ഈ കൈകളിലൊന്ന് മുത്തിക്കോട്ടെ അമ്മേ.
1: എണീക്ക് റസ്മുഖിൻ, എണീക്ക്. അമ്മയുടെ കൈ ചുംബിച്ച് കഴിഞ്ഞല്ലോ.
0: ശരി, ഞാൻ എണീക്കുന്നു. ഞാൻ നിർഭാഗ്യവാനായൊരു വിഡ്ഢിയാണ്.
2: മോനെ എണീക്ക്, കരയാതെ മോനെ, നീ കരയാതെ.
0: അമ്മേ, നിങ്ങളെ സ്നേഹിക്കാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല. എന്നാൽ മാന്യനായ ഏതൊരുവന്റെയും കടമയാണ് നിങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കുക എന്നത്.
1: നമ്മുടെ താമസ സ്ഥലം അവിടെയല്ലേ? വന്നതറിഞ്ഞില്ല.
0: ഇവിടെ നിങ്ങളെ പാർപ്പിച്ച ഒറ്റ കാരണം മതി നിക്കോവ് നിങ്ങളുടെ ലൂഷിനെ ആട്ടിപ്പുറത്താക്കിയത് ന്യായീകരിക്കാൻ.
2: അതെന്താ അങ്ങനെ?
0: ഇത്തരം വൃത്തികെട്ട ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ അയാൾ എങ്ങനെ ധൈര്യപ്പെട്ടു? അപമാനകരും കുടിയന്മാരും അഭിസാരികകളുമുള്ള ഇവിടെയാണോ മാന്യകളായ നിങ്ങള്?
1: നമ്മുടെ സ്ഥലം എത്തി.
0: നിങ്ങളുടെ ഭാവി വരൻ ഒരു വൃത്തികെട്ടവനാണ്, ഒരു ദുർമാർഗി. അവരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്?
1: നിങ്ങൾ കാര്യങ്ങൾ മറന്ന് സംസാരിക്കുന്നു രസമുഖിൻ. ഇനി ഈ വിഷയം വേണ്ട.
0: അതെ, നിങ്ങൾ പറയുന്നതാണ് ശരി. ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഞാനത് ലജ്ജിക്കുന്നു. ക്ഷമിക്കണം, വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. രാത്രി ഡോക്ടർ വരും, ഇവിടെ തന്നെ ഇന്ന് തങ്ങും. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം.

0: കഥക തുറക്കണ്ട അമ്മേ, മോൻ സുഖമായിട്ടിരിക്കുന്നു, പോത്തുപോലെ കിടന്നുറങ്ങുകയാ. നസ്താസ്യ അവന്റെ അടുത്ത് തന്നെയുണ്ട്. ഞാൻ തിരിച്ചെത്തുന്നത് വരെ പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡോക്ടറെ കൊണ്ടുവരാൻ പോവുകയാണ്. അദ്ദേഹം എല്ലാം പറയും. പിന്നെ ഞാൻ അകത്തേറുന്നില്ല. ആ വാതിൽ പൂട്ടിയേക്കുക, ഞാൻ പോവുക.
1: ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു പയ്യനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എത്രമാത്രം സമർത്ഥനും അർപ്പണബോധമുള്ളവനുമായ ചെറുപ്പക്കാരൻ.

0: മുഹീനല്ലേ, എന്ത് മാന്യമായ പെരുമാറ്റം! ഇടയ്ക്കൊന്ന് ഓവറാക്കി, സാരമില്ല, 80 മാർക്ക് കൊടുക്കല്ലേ.
1: ഇനി ഡോക്ടർ വരും, എന്നിട്ട് കിടക്കാം.

0: ഞാൻ ഡോക്ടർ സോസിമോ. നിക്കോവിന്റെ ആരോഗ്യനിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ സമാധാനമായിട്ടിരിക്കെ.
1: അവൻ തീരെ അവശനല്ലേ?
0: കുഴപ്പമില്ല, എല്ലാം നേരെയാകും. അവനെന്തോ മനസ്സിലൊരാഘാതമേറ്റിട്ടുണ്ട്. ഇനി ആഘാതങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് കുടുംബാംഗങ്ങളാണ്.
2: ചേട്ടന് എന്ത് രോഗമാണ് ഡോക്ടർ?
0: രോഗമോ? രോഗമൊന്നുമില്ല, മാനസികമായ എന്തോ ആഘാതം. കുഴപ്പമില്ല, നന്നായി രണ്ടു മൂന്ന് ദിവസം ഉറങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ. കൂട്ടത്തിൽ അപസ്മാരവുമുണ്ടല്ലേ.
1: ഡോക്ടർ അടുത്താണോ താമസിക്കുന്നത്?
0: അതെ. അപ്പോ നമുക്ക് നാളെ കാണാം. ഇനി നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ.
1: ശരി ഡോക്ടർ.
0: നല്ല അമ്മയും മോളും സ്നേഹസമ്പന്നരാണവർ. റസ്കോൾനിക്കോവിനെ ജീവന തുല്യം സ്നേഹിക്കുന്നവർ.
3: ഒരു പനി വന്നപ്പോ ഓടി ഇങ്ങ് വന്നില്ലേ രണ്ടും കൂടി?
0: അവന്റെ സഹോദരിക്ക് എന്തൊരു ഭംഗി, ഹൃദ്യമായ പെരുമാറ്റം.
3: മതി, ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ. ഡോണിയയെ പറ്റി നിങ്ങൾ ഒരു അഭിപ്രായവും പറയണ്ട. ഇതൊക്കെ മനസ്സിലായോ കാര്യത്തിന്റെ കിടപ്പ്?
0: മനസ്സിലായേ
3: ഡോക്ടറെ. കാര്യമൊക്കെ ശരി, നിങ്ങളൊരു നല്ല മനുഷ്യനൊക്കെ തന്നെ. എന്നാലേ നിങ്ങൾക്ക് ചില ദൗർബല്യങ്ങളുണ്ട്. സ്ത്രീ വിഷയത്തിൽ എനിക്കത്ര വിശ്വാസം പോരെ. തിന്ന് താടിച്ച് കൊഴുത്ത് അലസ ജീവിതം നയിക്കുന്നവൻ.
0: എനിക്ക് മനസ്സിലായി അവന്റെ സഹോദരിയുടെ മേലുള്ള നിന്റെ കരുതൽ.
3: നിങ്ങൾ ഡോക്ടർമാർ സുഖകരമായ തൂവൽ ശയ്യയിൽ ഉറങ്ങുമ്പോൾ വാതിൽക്കൽ വന്ന് മുട്ടുന്നത് പാവപ്പെട്ട രോഗികൾ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം രോഗികളുടെ അടുത്തേക്ക് സന്തോഷത്തോടെ പോകാനാവുമോ ഡോക്ടർ? ഇനി മൂന്ന് നാല് വർഷം കഴിയട്ടെ, രോഗികൾ വിളിക്കുമ്പോൾ രാത്രി നിങ്ങൾ എഴുന്നേൽക്കില്ല, ഉറപ്പ്.
0: ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന ഘട്ടമായതുകൊണ്ട് വലുപ്പച്ചെറുപ്പമില്ലാതെ നടക്കുന്നെന്നാണോ?
3: ഡോക്ടർ ഒന്നുമില്ല, വെറുതെ ഒന്ന് പ്രകോപിപ്പിച്ചു, അത്ര തന്നെ. ഇന്ന് ഡോക്ടർ വീട്ടുടമയോട് ചോദിച്ച് ഒരു മുറി വാങ്ങി അവിടെ കൂടുന്നു. നിക്കോവിന് ഒരു കൂട്ടാവും.
0: റസുമിഹിൻ, ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലിരിപ്പ് പറയണം. നിങ്ങൾക്ക് ഡോണിയെ ഇഷ്ടമാണോ?
3: ഇഷ്ടമാണോന്ന് അങ്ങ് ഒറ്റയടിക്ക് ചോദിച്ചാൽ, ഡോക്ടർ, അവൾ വിനയമുള്ളവളാണ്, ലജ്ജാവതി, പരിശുദ്ധ, വേണമെങ്കിൽ ഭീരുവെന്നും വിശേഷിപ്പിക്കാം. കത്തുന്ന സൗന്ദര്യമല്ലേ അവൾക്ക്. അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുന്നില്ല.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 26-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ MyGOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
3: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
3: വിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: ഇതുവരെ കേട്ടത് ഉമംഗ് സി ഐ ടി സ്പോൺസേർഡ് പരിപാടി. മൊഴിയുറവകൾ, മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി, സമയം 3 മണി. ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ആദ്യം മഴ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനമാണ്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരം തുടരുന്നു. ഗർഷോം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, രമേശ് നാരായണന്റെ സംഗീതം.

യുവസംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.airtvm@gmail.com അല്ലെങ്കിൽ 8281423005 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281423005. ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയത് യേശുദാസും സുജാതയും. യൂസഫലി കേച്ചീരയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ.

ചിത്രം അഭിമന്യു, പാടിയത് MG ശ്രീകുമാർ. കൈതപ്രത്തിന്റെ വരികൾ രവീന്ദ്രന്റെ സംഗീതം.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം വിനോദയാത്ര എന്ന ചിത്രത്തിലെ ഗാനമാണ്. ശരത് വയലാറിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം പാടിയത് ശ്വേതയും മധു ബാലകൃഷ്ണനും.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം വന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന ശിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

അടുത്ത ഗാനം സാഗരസംഗമം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഇളയരാജ.

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്. സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി ഇപ്പോൾ മഴവില്ല്. മഴവില്ലിൽ ആദ്യം പാപ്പാ കെഹ്തേ ഹേ എന്ന ചിത്രത്തിന് വേണ്ടി കുമാർ സാനുവും അൽക്ക യാഗ്നിക്കും പാടിയ ഗാനമാണ്. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് രാജേഷ് റോഷൻ.

മഴവില്ലിൽ ഇനി കേൾക്കാം മിൻസാരക്കനവ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും ശുഭയും. വൈരമുത്തുവിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

1942 എ ലവ് സ്റ്റോറി. ഈ ചിത്രത്തിന് വേണ്ടി കവിതാ കൃഷ്ണമൂർത്തിയും സംഘവും പാടിയ ഗാനം, ജാവേദ് അക്തറിന്റെ വരികൾ, ആർ ഡി ബർമന്റെ സംഗീതം.

0: ആകാശവാണി സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപകനായ ഡോക്ടർ ഡി രാജേന്ദ്രബാബു. പഠിക്കുന്നവർ ശ്രുതി, പ്രയാഗ്.
1: നമസ്തേ ജി.
2: നമസ്തേ. തുമാരാ നാം ക്യാ ഹേ ബേട്ടാ?
1: മേരാ നാം പ്രയാഗ്.
2: പ്രയാഗ് അച്ഛാ നാം ഹേ. ബേട്ടി ക്യാ നാം ഹേ തുമാരാ?
3: മേരാ നാം ശ്രുതി ഹേ.
2: ശ്രുതി വോ ഭി ബഹുത് അച്ഛാ നാം ഹേ. ശ്രുതി തും കിസ് കക്ഷാ മേ പഠ്തി ഹോ?
3: ദസ്വീം കക്ഷാ മേ.
2: പ്രയാഗ് തും കിസ് കക്ഷാ മേ പഠ്തേ ഹോ?
1: മേ ഫി ദസ്വീ കക്ഷാ മേ.
2: ഠീക് ഹേ. ക്യാ സുനാ ഹേ ഇസ് സാൽ സേ ദസ്വീം കക്ഷാ കേ ലിയെ നയി പാഠ്യപുസ്തകേ ലാഗു കിയാ ഗയാ ഹേ?
1: ഹാ സുനാ ഹേ ജി.
2: അച്ഛാ ആജ് ഹം നയി പാഠ്യപുസ്തക കേ ഏക കവിത പാഠ് പഠേ.
1: ഹാ ജി.
2: കവിത കാ നാം യാദ് ഹേ? കോൺസി കവിത ഹേ? കവിത കാ ശീർഷ ഹേ പൈതൽ ചൽത്ത ഹുവ ആദ്മി.
3: പൃഷ്ഠ സംഖ്യ ക്യാ ഹേ ജി?
2: പൃഷ്ഠ സംഖ്യ 78. മിൽ ഗയാ ക്യാ?
1: ഹാ ജി മിൽ ഗയാ.
2: പ്രയാഗ് തും കവിത കാ ശീർഷ ഏക ബാർ പട് സുനാവോ?
1: പൈതൽ ചൽത്ത ഹുവ ആദ്മി.
2: ടീക് ഹേ. ശ്രുതി തും ഭി പട് സുനാവോ?
3: പൈതൽ ചൽത്ത ഹുവ ആദ്മി.
2: ടീക് ഹേ ശ്രുതി. പൈതൽ ചൽത്ത ഹുവ ഇസ്കാ ക്യാ മതലബ് ഹേ?
1: നഹി മാലൂം ജി.
2: പൈതൽ ചൽന മാനെ വാക്ക് ഇൻ ഫൂട്ട്, കാൽനടയായി പോവുക. സമച്ചാ?
3: ഹാ സമച് ലിയാ ജി.
2: പ്രയാഗ് തും കൈസേ സ്കൂൾ ജാത്തേ ഹോ?
1: സ്കൂട്ടർ പർ.
2: ശ്രുതി തും?
3: സ്കൂട്ടർ പർ.
2: അരേ ദോനും പിതാജി കെ സ്കൂട്ടർ പർ സ്കൂൾ ജാത്തേ ഹേ നാ?
1: ഹാ ജി.
2: അരേ തുമാരേ ക്ലാസ് മേ പൈതൽ ആനേ വാലാ കോയി ഛാത്ര ഹേ ക്യാ?
1: ജി മേരാ ഏക് ദോസ്ത് രോഷ് പൈതൽ സ്കൂൾ ആതാ ഹേ.
2: ക്യാ ഉസ്കാ ഘർ സ്കൂൾ കേ പാസ് ഹേ?
1: നഹി ജി സ്കൂൾ സേ ബഹുത് ദൂർ ഹേ.
2: കിത്നാ ദൂർ?
1: ലഗ്ഭഗ് 2 കിലോമീറ്റർ.
2: തോ വ 2 കിലോമീറ്റർ ദൂർ സേ റോഷ് പൈതൽ ചൽക്കർ സ്കൂൾ ആതാ ഹേ. ടീക് ഹേ നാ?
1: ഹാ ജി.
2: ശ്രുതി പ്രയാഗ് കാ ബഹു ദോസ്ത് ക്യോ പൈതൽ ചൽത്താ ഹുവ സ്കൂൾ ആതാ ഹോഗാ ബതാ സക്തി ഹോ?
3: നഹി ജി ഷായദ് ഉസ്കേ പാസ് ഗാഡി നഹി ഹോഗി.
2: പ്രയാഗ് ക്യാ തും ജാനത്തെ ഹോ കി വോ ക്യോ പൈതൽ ചൽത്താ ഹുവ സ്കൂൾ ആതാ ഹേ?
1: ഹാ ജി ഉസ്കേ കാർ മേം സ്കൂട്ടർ വഗേര നഹി ഹേ, ഏക് സൈക്കിൾ തക് നഹി ഹേ.
2: അരേ വോ ഇത്നാ ഗരീബ്?
1: ഹാ ജി ഇത്നാ ഗരീബ് ഹേ.
2: ഉസ്കേ പിതാജി ക്യാ കാം കർത്തേ ഹേ?
1: ഉസ്കേ പിതാജി ഏക് കിസാൻ ഹേ.
2: ടീക് ഹേ. ദൂസരോംഗി ജമീൻ പർ കാം കർനേ ജാനേ വാലാ ഉസേ ഹം കൃഷക് മസ്ദൂർ കഹ്തേ ഹേ യാ ഖേതി ഹർ മസ്ദൂർ കഹ്തേ ഹേ. അംഗ്രേസി മീൻ ഫാം ലേബർ യാ ഫാം വർക്കർ ഭി കഹ്തേ ഹേ.
3: ठीक है जी.
2: अब हम पाठ भाग की ओर ध्यान दें. पैदल चलता हुआ आदमी कविता. कवि का नाम है स्वप्निल श्रीवास्तव. कविता का शीर्षक क्या है श्रुति?
3: पैदल चलता हुआ आदमी.
2: कवि का नाम क्या है प्रयाग?
1: स्वप्निल श्रीवास्तव.
2: यह पाठ कौन सी विधा में कौन सी प्रोक्ति में लिखी गई है श्रुति?
3: कविता.
2: ठीक है. കവിതാ പ്രോക്തി മേ ഹേ ഏക് കവിത ഹേ. ഹം കവിത പഠനേ കെ പേലെ പ്രഥം പൃഷ്ഠ പർ ദിയെ ഗയെ ചിത്ര പർ ധ്യാൻ ദേ.
1: ടീക് ഹേ ജി.
2: ഏ കിസ് കാ ചിത്ര ഹേ ശ്രുതി?
3: യഹ് ഏക് ശഹർ കാ ചിത്ര ഹേ.
2: കൈസാ ശഹർ ഹേ പ്രയാഗ്?
1: ബഡാ ശഹർ ഹേ.
2: ഓ യഹ് ഏക് ബഡാ ശഹർ ഹേ. ടീക് ഹേ. യഹ് സുന്ദർ ശഹർ ഹേ. ആലിശാൻ ശഹർ ഹേ.
3: ആലിശാൻ ക്യാ ഹേ ജി?
2: ആലിശാൻ മാനേ ആഡംബർ ചമക്ദാർ ഭി ഹേ. ഷൈനിംഗ് സിറ്റി. ചിത്ര മേ ക്യാ ക്യാ ദിഖ്തേ ഹേ?
1: ബഡേ ബഡേ മകാൻ ഹേ.
2: ടീക് ഹേ. ചിത്ര മേ

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ. മെൻഡസ്.

0: ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.
1: ആകാശവാണി. സമയം 5 കഴിഞ്ഞ 15. ഇപ്പോൾ ചങ്ങാതി സ്പോൺസർ പരിപാടി.
2: ചങ്ങാതി പരിപാടി കേൾക്കാൻ തയ്യാറായതിന് നന്ദി. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുന്നു. വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും മാതാപിതാക്കളും പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും മനസ്സിൽ. എന്ത് പുതിയ കാര്യം ചെയ്യുവാൻ തുടങ്ങുമ്പോഴും ചില പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ വരും. എല്ലാ പഴയ ഓർമ്മകളും നല്ലതായിരിക്കണമെന്നുമില്ല. പഴയ ചില മോശം ഓർമ്മകളെ എങ്ങനെ തരണം ചെയ്ത് ജീവിതത്തിൽ പുരോഗതിയും വിജയവും നേടാം എന്ന് ഇന്ന് നമുക്ക് കേൾക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക. 8050346869. നമ്പർ ഞാൻ വീണ്ടും പറയുന്നു. 8050346869.

ഇന്നത്തെ കാലത്ത് പല ഹോട്ടലുകളിലും പൊതിച്ചോറ് വിൽക്കുവാൻ വെച്ചിരിക്കുന്നു. ചോറ് ഒരു ഇലയിലോ ഒരു പ്ലേറ്റിലോ കഴിക്കാം, പക്ഷേ അതിന് പകരം ഒരു വാഴയില വാട്ടി അതിൽ ചോറും കറികളും പൊതിഞ്ഞ് കുറേ നേരം വയ്ക്കും. അതിനുശേഷം അത് വാങ്ങി ആളുകൾ കഴിക്കും. വാഴയിലയുടെ ഒരു പ്രത്യേക മണം ഈ ഭക്ഷണത്തിനുണ്ടായിരിക്കും. അതാണ് പൊതിച്ചോറിൻ്റെ പ്രത്യേകത. പൊതിച്ചോറിൻ്റെ ഉത്ഭവം എന്താണ് എന്ന് പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്ന് സംശയമാണ്. 50-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ സ്കൂളിൽ പോയിരുന്ന കുട്ടികൾ പൊതിച്ചോറാണ് ഉച്ചഭക്ഷണത്തിന് കൊണ്ടുപോയിരുന്നത്. വളരെ അപൂർവം ചില കുട്ടികളുടെ കയ്യിൽ ചോറ്റുപാത്രം എന്ന പൊതിപാത്രം എന്നും പറയുന്ന ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു. സ്റ്റീൽ കൊണ്ടുള്ള ആ പാത്രത്തിന് അന്ന് വലിയ വിലയായിരുന്നു. ചിലത് വട്ടത്തിലുള്ളതാണ്, അതിന് ഒരടപ്പമുണ്ട്. വട്ടത്തിലാണ്, എന്നാൽ ചിലതിന് കുറച്ച് ഉയരം കൂടുതലുണ്ട്. അത് തൂക്കി പിടിക്കുവാൻ ഒരു പിടിയുമുണ്ട്. ഇതുകൂടാതെ പല തട്ടുകളായിട്ടുള്ള പാത്രം ഉണ്ടായിരുന്നു. സാധാരണ കുട്ടികളാരും ആ പാത്രം ഉപയോഗിക്കാറില്ല. ഒരു പക്ഷേ നിങ്ങൾ ഇതൊക്കെ കണ്ടു കാണും. ഇക്കാലത്ത് അത്തരം പാത്രങ്ങളൊന്നും ആരും ഉപയോഗിക്കാറില്ല. കാരണം ചൂട് പോകാതെ ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹോട്ട് കേസ് ഇന്നുണ്ടല്ലോ. 50 കൊല്ലം മുമ്പ് സ്റ്റീലിൻ്റെ ഒരു പാത്രം തന്നെ വലിയ ലക്ഷറി ആയിരുന്നു. പണക്കാരായ കുട്ടികൾ മാത്രമാണ് അത്തരം പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. വാഴയിലയിൽ ചോറ് പൊതിഞ്ഞാണ് സാധാരണക്കാർ ചോറ് കൊണ്ടുവന്നിരുന്നത്. വെറുതെ വാഴയില എടുത്ത് അതിൽ ചോറ് പൊതിഞ്ഞാൽ ആ ഇല പൊട്ടിപ്പോകും. അതുകൊണ്ട് അത് തീയുടെ മുകളിൽ വെച്ചൊന്ന് വാട്ടും. അത് കഴിയുമ്പോൾ ഇല വളരെ ഫ്ലെക്സിബിളാകും. അതിൽ ചോറിട്ട് പൊതിഞ്ഞാൽ പിന്നെ ഇല പൊട്ടുകയില്ല. അങ്ങനെ വാഴയില വാട്ടി അതിൽ ചോറ് പൊതിഞ്ഞിട്ട് ആ പൊതി കടലാസ് കൊണ്ട് ഒന്നുകൂടി പൊതിയും. പത്രത്തിൻ്റെ കടലാസാണ് അതിനുപയോഗിച്ചിരുന്നത്. സ്റ്റീലിൻ്റെ ചോറ്റുപാത്രം വാങ്ങാൻ വീട്ടിൽ മാർഗമില്ലാത്തവരെല്ലാം ഇങ്ങനെ

ഇതൊക്കെയാണ് ഉച്ചഭക്ഷണം സ്കൂളിൽ കൊണ്ടുവന്നിരുന്നത്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഗൃഹപാഠം ചെയ്യുകയോ പുസ്തകമെല്ലാം എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമായിരുന്നു ഒരു വാഴയില സംഘടിപ്പിക്കുക എന്നത്. അന്ന് സാധാരണ എല്ലാവരുടെയും വീട്ടിൽ വാഴ കാണും. എന്നാൽ ചില കുട്ടികളുടെ വീടുകളിൽ വാഴയും ഇല്ലായിരുന്നു. കാരണം അവർക്ക് സ്വന്തമായി സ്ഥലമേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന രാജുവിൻ്റെ വീട്ടിൽ വാഴയില്ലായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു. അതെങ്ങനെയാണെന്നല്ലേ, രാജു ചോറ് പൊതിഞ്ഞുകൊണ്ടുവരുന്ന ഇല പച്ചയിലയായിരുന്നില്ല, അത് പഴയ വാടിയ ഉണങ്ങിയ വാഴയുടെ ഇലയായിരുന്നു. ആ വാഴയില തീയിൽ വെച്ച് വാട്ടേണ്ട കാര്യമില്ലായിരുന്നു. വാഴയുടെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഇലകളിൽ നിന്നും കീറാത്തൊരു ഭാഗമെടുത്ത് അതിലാണ് രാജു ഉച്ചഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. അവൻ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റു കുട്ടികളെല്ലാം അവർ കൊണ്ടുവന്ന പൊതിച്ചോറ് കഴിച്ചിട്ട് ആ ഇലയും അത് പൊതിഞ്ഞ കടലാസും ചവറ്റുകൂനയിൽ കളയും. എന്നാൽ രാജു ആ കടലാസ് കളയില്ല. അവൻ ആ കടലാസ് മടക്കി അവൻ്റെ പുസ്തകത്തിനുള്ളിൽ വയ്ക്കും. രാജുവിൻ്റെ വീട്ടിൽ ന്യൂസ് പേപ്പർ വരുത്തുന്നില്ല. ഒരു കഷ്ണം പത്രക്കടലാസ് പോലും അവന് വിലയുള്ളതായിരുന്നു. ഞാനിതൊക്കെ കണ്ടു എങ്കിലും അന്നെനിക്കിതൊന്നും ഒരു വിഷമമുള്ള കാര്യമായി തോന്നിയില്ല. കാരണം ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് ക്ലാസ്സിലുള്ള മറ്റ് എല്ലാ കുട്ടികളും വാഴയിലയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എൻ്റെ സ്റ്റീൽ പാത്രം ഭക്ഷണത്തിന് ഒരു പ്രത്യേക മണവും നൽകിയിരുന്നില്ല. എന്നാൽ എൻ്റെ ചുറ്റുമിരിക്കുന്ന കുട്ടികൾ അവരുടെ ഇലപ്പൊതി തുറക്കുമ്പോൾ വാടിയ ഇലയിൽ പൊതിഞ്ഞ ചോറിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് ഇരച്ചു കയറും. എനിക്കിഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളും മിക്കവാറും ഒരു മുട്ട പൊരിച്ചതുമായിരിക്കും എൻ്റെ ഉച്ചഭക്ഷണം. പക്ഷെ ഞാനതിൽ തൃപ്തനായിരുന്നില്ല. എനിക്ക് ഇലയിൽ പൊതിഞ്ഞ ചോറ് വേണമായിരുന്നു. ഞാൻ വീട്ടിൽ പോയി എൻ്റെ ആഗ്രഹം പറഞ്ഞു. ഞങ്ങളുടെ തൊടിയിൽ ധാരാളം വാഴയുണ്ട്. അതിൽ നിന്ന് ഒരു ഇല വെട്ടിക്കൊണ്ടുവരുവാൻ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ വീട്ടിൽ പോയി പൊതിച്ചോറ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. ചോദിച്ചതേ ഓർമ്മയുള്ളൂ. തുടർന്ന് കേട്ടത് എന്തൊക്കെയായിരുന്നോ? പിന്നെ എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് നിനക്ക് ചോറ് കൊണ്ടുപോകാൻ പാത്രം വാങ്ങിയത്? എല്ലാ ദിവസവും രാവിലെ ഇല വെട്ടാൻ പോകാൻ ഇവിടെ ആർക്കും നേരമില്ല. പാത്രത്തിൽ ചോറ് കൊണ്ടുപോയാൽ മതി. അതിനുള്ള പണമൊക്കെ ഈ വീട്ടിലുണ്ട്. നമ്മുടെ വീട്ടിൽ പണിയാൻ വരുന്നവരുടെ പിള്ളേരെ പോലെ നിനക്കും വാഴയിലയിൽ ചോറ് കൊണ്ടുപോകണമോ? എൻ്റെ വീട്ടിലെ അടുക്കളയിൽ നിന്നും കേട്ട ഈ പ്രതികരണങ്ങൾ ഇത് വെറും ഒരു പൊതിച്ചോറിൻ്റെ പ്രശ്നമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ എന്നോടൊപ്പം പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളെല്ലാവരും എന്നെപ്പോലെ അല്ല എന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. അവരുടെ കൂടെ കളിക്കുന്നതും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതും പോലും ശരിയല്ലത്രേ. ആ സാധാരണക്കാരിൽ നിന്നും ഞാൻ വ്യത്യസ്തനാണ് എന്ന് കാണിക്കുവാനുള്ള ഒരു അടയാളം കൂടിയായിരുന്നു എൻ്റെ സ്റ്റീൽ കൊണ്ടുള്ള ചുറ്റുപാത്രം. ഇത്തരം സാമൂഹിക സാമ്പത്തിക ഉച്ചനീചത്വങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുവാൻ പറ്റുന്ന പ്രായമായിരുന്നില്ല എനിക്ക്. ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് വാഴയിലയിൽ പൊതിഞ്ഞ ചോറിൻ്റെ ഉച്ചനീചത്വങ്ങളൊന്നും അറിയില്ലായിരുന്നു. അതിൻ്റെ മണം എല്ലാ ദിവസവും എൻ്റെ മൂക്കിൽ ഇരച്ചു കയറി. ആ മണം എൻ്റെ തലച്ചോറിലും നാവിലും വയറ്റിലും എന്തെന്നില്ലാത്ത ആർത്തി സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഞാനതിനൊരു പരിഹാരം കണ്ടത് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴായിരുന്നു. ഒരു ദിവസം എന്തോ കാരണത്താൽ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അടുക്കളയിൽ വെച്ചിരുന്നു. ഉച്ചസമയത്ത് അതെടുത്ത് കഴിക്കുവാനുള്ള നിർദ്ദേശവും എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ ബുദ്ധി തോന്നിയത്, ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കിയാലോ, എന്നിട്ട് അത് ഉച്ചയ്ക്ക് ഭക്ഷിക്കാം. എനിക്കെന്തേ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? ഞാൻ ആലോചിച്ചു. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ അല്ലേ. ഞാനൊരു കത്തിയുമായി തൊടിയിലേക്ക് ഇറങ്ങി ഒരു ഞാലിപ്പൂവൻ വാഴയുടെ ഇല വെട്ടി അടുക്കളയിൽ കൊണ്ടുവന്നു. ഇല വാട്ടാനുള്ള ശ്രമം തുടങ്ങി. അടുപ്പിൻ്റെ മുകളിൽ വെച്ച് ഇല വാട്ടി എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് ആദ്യം വെട്ടിയ വാഴയില ഞാൻ കരിച്ചു കളഞ്ഞു. ഞാൻ പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. വീണ്ടും വേറൊരു വാഴയില കൊണ്ടുവന്നു. മൂന്നാമത്തെ ഇല ഞാൻ വിജയകരമായി വാട്ടിയെടുത്തു. പിന്നെയും ഉണ്ടായിരുന്നു പല വെല്ലുവിളികൾ. എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ കൊണ്ടുവരുന്ന പൊതിച്ചോറിൻ്റെ രൂപം എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ മുറുക്ക ചോറും കറികളും പൊതിയാൻ ഞാൻ നന്നേ കഷ്ടപ്പെട്ടു. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എൻ്റെ ശ്രമം വിജയിച്ചു എന്ന് വേണം പറയാൻ. അന്ന് ഉച്ചയ്ക്ക് ഒരു മണിയാകാൻ ഞാൻ കാത്തിരുന്നു. ജീവിതത്തിൽ ആദ്യമായി പൊതിച്ചോറുണ്ണാൻ പോകുന്നു. അങ്ങനെ ആ കാത്തിരുന്ന അവസരം വന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയ പൊതിച്ചോറ് തുറന്നപ്പോൾ ആ കാത്തിരുന്ന മണം വന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ഉച്ചഭക്ഷണ സമയത്തും എനിക്ക് ലഭിച്ചിരുന്ന ആ മണം, വാഴയിലയും ചോറും കറികളും ചേർന്ന മണം.
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഉച്ചയൂണുകളിൽ ഒന്നായിരുന്നു.

എന്ന് എനിക്ക് നിസ്സംശയം പറയാം. പിന്നീട് ഞാൻ പലപ്പോഴും പുതുചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് എൻ്റെ സ്കൂൾ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് സ്വാഭാവികം. അതിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടാതെ പോയ പുതിച്ചോറ് ഒരു പ്രധാന കാര്യമാണ്. ഇക്കാലത്ത് പൊതിച്ചോറിന് വളരെ രാഷ്ട്രീയമുണ്ട് എന്ന് ആളുകൾ തമാശയായി പറയാറുണ്ട്. എന്നാൽ പൊതിച്ചോറ് എന്നെ പഠിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ചെറുപ്രായത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും അവ നേടിക്കഴിയുമ്പോൾ അത്ര വലിയ പ്രാധാന്യമൊന്നും ഉള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പ്രാവശ്യം പൊതിച്ചോറുണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. അതൊരു നല്ല അനുഭവമാണെങ്കിലും അത് ജീവിതത്തിൽ അത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ മാതാപിതാക്കളിൽ നിന്നും ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചു. ദാരിദ്ര്യത്തിൻ്റെയും ഒരു പരിധിവരെ നാണക്കേടിൻ്റെയും ചിഹ്നമായിരുന്നു അവർക്ക് പൊതിച്ചോറ്. അതിനും മാറ്റമുണ്ടായി. ഇന്ന് പൊതിച്ചോറ് ലഭിക്കുന്ന വില കൂടിയ റെസ്റ്റോറൻറ്റുകൾ പട്ടണങ്ങളിലുണ്ട്. അത് കഴിക്കാൻ എന്നെപ്പോലെയുള്ള ആളുകൾ പണം മുടക്കിയെത്തുന്നു. ഒരു കാലത്ത് വിലയുണ്ടായിരുന്ന കാര്യങ്ങൾ പിന്നീട് വിലയില്ലാതെയാവുകയും എന്നാൽ വിലയില്ലാതിരുന്ന ചില വസ്തുക്കൾ വലിയ വിലയുള്ളവയായി മാറുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ഒരു പ്രധാന സംഗതിയാണ്. വിലയുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അവയുടെ വില ഒരിക്കലും മാറുകയില്ല. നമ്മുടെ നല്ല സ്വഭാവം, സത്യസന്ധത, മറ്റുള്ളവരോടുള്ള അനുകമ്പയും സഹതാപവും വിനയം, ഇതിനൊക്കെ എല്ലാ കാലത്തും വിലയുണ്ടായിരിക്കും. എന്നാൽ വിലയില്ലാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ചോറ്റുപാത്രം. ഇന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ പോലും ഉച്ചഭക്ഷണം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചഭക്ഷണം എങ്ങനെ സ്കൂളിൽ കൊണ്ടുവരുന്നു എന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല. എന്നാൽ മറ്റുള്ള കുട്ടികളെപ്പോലെ തന്നെ എനിക്കും ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹം, എനിക്ക് തോന്നുന്നു അതൊരു നല്ല ആഗ്രഹമായിരുന്നു എന്ന്. പിന്നീട് ഞാൻ പല പ്രാവശ്യം പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം എൻ്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെപ്പോലെ എനിക്കും പൊതിച്ചോറ് കഴിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അതൊരു ഇച്ഛാഭംഗമായി തുടരും. പക്ഷേ അതൊരു വലിയ പ്രശ്നമല്ല. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ തിരുത്തേണ്ട പല കാര്യങ്ങളുണ്ട്. ആ തിരുത്തലുകൾ അനിവാര്യമാണ്. അത് നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. കാലാനുസരണമായ ഈ മാറ്റങ്ങൾ ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. അങ്ങനെ മാറാത്ത വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവയ്ക്ക് പ്രസക്തിയില്ലാതാവും. പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നത് ഒരു വലിയ തെറ്റായിരിക്കണമെന്നില്ല. എന്നാൽ വ്യക്തികളുടെയും സംഘടനകളുടെയും ധാർമ്മിക ഗുണങ്ങൾ എപ്പോഴും നിലനിൽക്കുകയും വേണം. ഈ പുതു അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അതിന് കഴിയട്ടെ എന്ന്

ഞങ്ങളെ വിളിക്കുവാനും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ വിളിക്കുക. 8050 34 6 8 6 9. നിങ്ങളുടെ സ്കൂളിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളെ വിളിച്ചറിയിക്കുകയോ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുകയോ ചെയ്യാം. ഞങ്ങളുടെ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 8050 34 6 8 6 9. ഞങ്ങളുടെ വിലാസം ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 2506 ബാംഗ്ലൂർ 25.

0: ആകാശവാണി
1: നഗരപുരാണം. അനന്തപുരിയെ പ്രതിമകളുടെ നഗരമെന്ന് അല്പം അഭിമാനത്തോടെയും തെല്ലു പരിഹാസത്തോടെയും പലരും വിവക്ഷിക്കാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരുടെ ഏകദേശം 150-ലേറെ പ്രതിമകളുള്ളതായി കണക്കാക്കപ്പെടുന്നു. ദേശീയ നേതാക്കളായ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ B.R. അംബേദ്കർ തുടങ്ങിയവരുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നിവരുടെയും പ്രതിമകൾ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര നേതാക്കളായ പൊന്നറ ശ്രീധർ, അക്കാമ ചെറിയാൻ, K.R. ഇലങ്കത്ത് തുടങ്ങിയവർക്കും അർഹമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. നവോത്ഥാന നായകരായ നാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യൻകാളി എന്നിവരുടെ പ്രതിമകളും ആദരവോടെ നഗരം ഏറ്റുവാങ്ങി. മുൻ മുഖ്യമന്ത്രിമാരായ പട്ടം താണുപിള്ള, E.M.S. ആർ ശങ്കർ, അച്യുതമേനോൻ തുടങ്ങിയവരും സാഹിത്യ സർവഭൗമന്മാരായ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വയലാർ രാമവർമ്മ എന്നിവർക്കും ഉചിതമായ പ്രതിമാ സ്മാരകങ്ങൾ അനന്തപുരിയുടെ ഹൃദയഭൂമിയിലുണ്ട്. ഈ പറഞ്ഞവയെല്ലാം സ്വാതന്ത്ര്യാനന്തര കാലത്ത് സ്ഥാപിക്കപ്പെട്ടവയാണ്. ഇവരോടൊപ്പം തന്നെ പത്രാധിപ സിംഹങ്ങളായിരുന്ന സ്വദേശ അഭിമാനി രാമകൃഷ്ണപിള്ളയും കേസരി ബാലകൃഷ്ണപിള്ളയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രാജഭരണകാലത്തും തിരുവനന്തപുരത്ത് പ്രതിമാ സ്ഥാപനങ്ങൾ നടന്നിട്ടുണ്ട്. അവയിൽ ശ്രദ്ധേയമായവ 1858 മുതൽ 1872 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്ന മാധവ റാവുവിന്റേതാണ്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിന് ആശയരൂപീകരണം നടത്തിയത് അദ്ദേഹമാണ്. തിരുവിതാംകൂറിന് നൽകിയ സേവനങ്ങളെ പരിഗണിച്ച് 1893 മാധവ റാവുവിന്റെ ഒരു സ്റ്റാച്യു കച്ചേരി നടയിൽ സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് കച്ചേരി നട സ്റ്റാച്യു ജംഗ്ഷനായി. രാജവാഴ്ച കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റു പ്രതിമകളാണ് അവസാനത്തെ തിരുവിതാംകൂർ നാടുവാഴിയായ ചിത്തിര തിരുനാളിന്റെയും അദ്ദേഹത്തിന്റെ മാതാവായ റാണി സേതു പാർവതിഭായിയുടെയും അക്കാലത്ത് ദിവാനായിരുന്ന സർ C.P. രാമസ്വാമി അയ്യരുടേതും. അനന്തപുരിയുടെ പ്രതിമാചരിത്രം പൂർണ്ണമാകണമെങ്കിൽ ഇവിടെ തകർക്കപ്പെട്ട പ്രതിമകളുടെ പുരാവൃത്തം കൂടി പറയേണ്ടതുണ്ട്. 1940 തുടക്കത്തിൽ ദിവാൻ C.P. രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം തമ്പാനൂരിൽ ഒരു സത്രം പണികഴിപ്പിക്കപ്പെട്ടു. ആ കെട്ടിടത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു അർത്ഥകായ പ്രതിമയും സ്ഥാപിച്ചു. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് C.P. രാമസ്വാമി അയ്യർക്ക് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ വെച്ച് വെട്ടേൽക്കുന്നതും തുടർന്ന് പോലീസ് അക്രമവാഴ്ച അഴിച്ചുവിടുന്നതും. ഈ കൂട്ടക്കുഴപ്പങ്ങൾക്കിടയിൽ അജ്ഞാതരായ ചില സമര പോരാളികൾ ആ പ്രതിമ തകർത്തു. രണ്ടാമതായി തകർക്കപ്പെട്ട പ്രതിമയും CP യുടേത് തന്നെ. അതിന്റെ ചരിത്രം ഇങ്ങനെ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ വെച്ച് ആദ്യമായി പേരിനെങ്കിലും ഒരു നിയമസഭ രൂപം കൊള്ളുന്നത് തിരുവിതാംകൂറിലാണ്. 1888 ദിവാന്റെ ചേംബറിൽ വെച്ച് കൂടിയ പ്രഥമ സമ്മേളനം പല പല പരിണാമങ്ങൾക്ക് ശേഷം ഇന്നത്തെ അയ്യങ്കാളി ഹാളായ VGT ഹാളിലേക്ക് മാറ്റുകയുണ്ടായി. വാർത്താവിനിമയ സൗകര്യങ്ങൾ പ്രാകൃതാവസ്ഥയിലായിരുന്ന അക്കാലത്ത് സെക്രട്ടേറിയറ്റിനോടടുത്ത് നിയമസഭ സമ്മേളിക്കുന്നത് സൗകര്യപ്രദമായിരിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിന്റെ അങ്കണത്തിൽ തന്നെ പുതിയ നിയമസഭാ മന്ദിരം പണികഴിപ്പിച്ചു. പുതിയ മന്ദിരത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിൽ ഈ സഭാമന്ദിരത്തിന് മുന്നിൽ CP യുടെ ഒരു പ്രതിമയും സ്ഥാപിക്കപ്പെട്ടു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ പ്രതിമ നീക്കം ചെയ്യണമെന്ന അഭിപ്രായം അതിശക്തമായി ഉയർന്നുവന്നു. അന്നത്തെ ഭരണാധികാരി ഈ ആവശ്യം പരിഗണിക്കാത്തതിനെ തുടർന്ന് ഒരു പാതിരാത്രിയിൽ അജ്ഞാതരായ ചിലർ പ്രസ്തുത പ്രതിമ നീക്കം ചെയ്തു. തകർക്കപ്പെട്ട മൂന്നാമത്തെ പ്രതിമ ചിത്തിര തിരുനാളിന്റെ മാതാവായ സേതു പാർവതിഭായിയുടേതാണ്. മ്യൂസിയത്തിന്റെ പ്രധാന കവാടത്തിനെതിരെ രാജപാതയുടെ ഓരത്ത് 1941 ഒക്ടോബർ 22 രാജമാതാവിന്റെ പൂർണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. 1970 നക്സൽ പ്രക്ഷോഭണ കാലത്താണ് ഈ പ്രതിമയ്ക്ക് കേടുപാടുകൾ വരുത്തിയത്. ആ പ്രതിമ സ്ഥാപിച്ചിരുന്ന ശിലാമണ്ഡപം ഒരു ചരിത്ര ശേഷിപ്പായി ഇന്നും കാണാം.
0: രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഖുറാൻ പാരായണം ചെയ്യുന്നത് എ കെ സഫറുള്ള മൗലവി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഅ്റാഫാണ് ഞാനിവിടെ പാരായണം ചെയ്യുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ പാരായണത്തിന് മുമ്പ് മക്കയിൽ അവതരിച്ചതാണ് ഈ സൂക്തം. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയ്ക്ക് നിർണയിക്കപ്പെട്ട അതിർത്തി പ്രദേശമാണ് അഅ്റാഫ്. പൊതുവെ മക്കയിൽ അവതരിപ്പിച്ച സൂറത്തുകളുടെ അടിസ്ഥാന പ്രമേയങ്ങളെ പോലെ ഇതിലും അള്ളാഹുവിൻ്റെ ഏകത്വം, പുനരുദ്ധാനം, പാരത്രിക രക്ഷാ ശിക്ഷകൾ, പ്രവാചകത്വത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയവ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. ആദ്യ നബി അലൈഹിസ്സലാം എന്ന ആദ്യ പിതാവിൽ നിന്നാണ് മനുഷ്യരാശി ഉത്ഭവിച്ച് പരന്നു വ്യാപിച്ചത്. മലക്കുകളെ സുജൂദി ചെയ്യിച്ച് ഈ ആദ്യ പിതാവിൻ്റെ ബഹുമതി അള്ളാഹു തെളിയിച്ചതാണ്. എന്നിട്ടും സ്വർഗത്തിൽ വസിക്കുകയായിരുന്ന ആദ്യ പിതാവിനെ ഇബ്ലീസ് അഥവാ പിശാചാണ് വഴിതെറ്റിച്ചത്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടതായി വന്നു. ഈ പിശാജ് ആദി നബിയുടെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സന്തതിയുടെ മുഴുവൻ മനുഷ്യരാശിയുടെയും ആജന്മശത്രുവാണ്. അവൻ മനുഷ്യരുടെ മുന്നിലും പിന്നിലും ഒക്കെ നടക്കുന്നുണ്ട്. ആദമിൻ്റെ സന്തതികളെ വഴിതെറ്റിക്കുകയാണ് പിശാജിൻ്റെ ലക്ഷ്യം. തൻ്റെ പ്രിയപ്പെട്ട അടിമകൾ ഈ ദുഷ്ടൻ്റെ കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ കാരുണ്യപൂർവ്വം പ്രപഞ്ചനാഥനായ അള്ളാഹു ഗുണദോഷിക്കുകയാണ്. യാ ബനി ആദം, ആദമിൻ്റെ സന്തതികളെ എന്ന അഭിസംബോധനയിലൂടെ ആ കാരുണ്യം തെളിഞ്ഞു നിൽക്കുകയാണ്.

0: ഖുറാൻ ഇതുവരെ പാരായണം ചെയ്തത് എ കെ സഫറുള്ള മൗലവി.
1: ആകാശവാണി ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി

6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ, പുത്തൻ തലമുറ കീടനാശിനികളും സുരക്ഷിത ഉപയോഗവും, ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി റേഡിയോ ഗൈഡ്, 8:00 സാഹിത്യവേദി, സുരേഷ് വിട്ടിയറം, അരുവിക്കര വിൽഫ്രഡ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും, ടെറിൻ ലോറൻസ് പള്ളിത്തുറ എഴുതി അവതരിപ്പിക്കുന്ന കഥയും, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, പഴമൊഴിയും കടങ്കഥയും, മലയാളത്തിന്റെ മാണിക്യമുത്തുകൾ, മനോജ് പുളിമാത്ത് സംസാരിക്കുന്നു, 9:30 ഇംഗ്ലീഷ് പരിപാടി, മെഷീൻ മൈൻഡ്സ് ആന്റ് ഹ്യൂമൻ ഹാർട്ട്സ് ദ ന്യൂ ഏജ് ഓഫ് ഡിജിറ്റൽ കമ്പാനിയൻഷിപ്പ്, ഡയാന വി പ്രകാശ് സംസാരിക്കുന്നു, 9:45 മൊഴിയാമൊരു കഥ, തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വിമോചനം, 10:00 മെഹഫിൽ ഗസൽ ഗാനങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. 6:00 ഉഷ മലരി, ഇടശ്ശേരിയുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത, ആലാപനം NJ ജോഷിലാൽ. 6:15 ഉദയഗീതം ബാലഗോപാലൻ തമ്പി പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 മുതൽ 8:00 വരെ പുലർവെട്ടത്തിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 26-ാം ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 സംഗീത സരണി വയലിൻ പാഠം, പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി S വാസുദേവ്, 9:00 ചലച്ചിത്രഗാനങ്ങൾ, 10:00 നേർവഴി, 10:15 തമിഴ് ചൊൽമാലൈ, കന്യാകുമാരി മാവട്ട കോട്ടകൾ S മുരുകൻ നടത്തുന്ന പ്രഭാഷണം, A സുന്ദരം അവതരിപ്പിക്കുന്ന ചെറുകഥ സാലയോര സാക്ഷികൾ, തുടർന്ന് തിരൈപ്പൂക്കൾ, 11:00 ഗാനകൈരളി മലയാള കവികളുടെ രചനകൾ 4-ാം ഭാഗം, 11:30 റേഡിയോ സ്മരണകൾ നാടകരചയിതാവും സംവിധായകനും നടനുമായ ജോയി ചിറയൻകീഴ് പങ്കെടുക്കുന്നു, 11:40 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 തുടർ നാടകം, ദോസ്തോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 26-ാം ഭാഗം, നാടക ആവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 3:00 കൂട്ടുകാരി, ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം, രചന അനിഷ എ മെൻഡസ്, 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 വെള്ളി വെളിച്ചം, 4:45 ജനപഥം, 5:00 സംസ്കൃത പരിപാടി, സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കുട്ടികളുടെ വിവിധ പരിപാടികൾ അവസാന ഭാഗം, അഷ്ടപതി ഗൌതം എ അരുൺ, പ്രഭാഷണം അപർണ എസ് പൈ, 5:15 പാട്ടുകളം മധുകുമാരൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റംപാട്ട്, 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:40 ചലച്ചിത്രഗാനം, 5:45 ഭക്തിഗാനങ്ങൾ ലക്ഷ്മിശ്രീ ഓമനക്കുട്ടൻ പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഡോക്ടർ R വേണുഗോപാൽ മറുപടി നൽകുന്നു. ഈ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം, 8:00 നാടകം പെയ്ത്ത് 1-ാം ഭാഗം, രചന അബിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ അജ്മൽ ദേവദത്തൻ, നിധീഷ് ധർമ്മരാജൻ, ഷാഹിനാസ് അബ്ദുൾ സമദ്, ഷീബ കെ നായർ, ശിൽപ പി പ്രസാദ്, ഗ്രീറ്റ യൂജിൻ, ജയന്തി കൃഷ്ണ.

0: 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി, രചന അജ്മൽ എൻഎസ്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി, ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ തിരുവിഴ വിജു എസ് ആനന്ദ്, മൃദംഗം കോട്ടയം ജി സന്തോഷ് കുമാർ, ഘടം വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:15 മുതൽ FM ഗോൾഡ് ഡെലിറിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C, കുറഞ്ഞ താപനില 24.4°C. നേരിയ മഴ പെയ്തു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9°C, കുറഞ്ഞ താപനില 25°C. പെയ്ത മഴ 0.8 mm. അറിയിപ്പ് കഴിഞ്ഞു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
3: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
2: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ അഞ്ചു മണ്ഡലങ്ങളിലും നടപ്പിലാക്കാനുള്ള ലക്ഷ്യങ്ങളും ആശയങ്ങളും പങ്കുവച്ച് ജില്ലയിലെ എംഎൽഎമാർ. പത്തനംതിട്ട പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിലാണ് ആറന്മുള, അടൂർ, തിരുവല്ല, കോന്നി, റാന്നി എന്നീ മണ്ഡലങ്ങളിലെ എംഎൽഎമാർ തങ്ങളുടെ മണ്ഡലങ്ങളിലെ വികസന ലക്ഷ്യങ്ങൾ പങ്കുവച്ചത്. ആറന്മുളയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പഞ്ചായത്ത് തലത്തിൽ വികസന സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്നും വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ആറന്മുളയുടെ അത്തരം സാധ്യതകൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുമെന്നും അഡ്വക്കേറ്റ് അബിൻ വർക്കി എംഎൽഎ പറഞ്ഞു. ജില്ലാതലത്തിൽ വികസന കോൺക്ലേവ് സംഘടിപ്പിക്കും. എംഎൽഎ ഓഫീസിനെ പൊതുജനങ്ങൾക്ക് ജാതിമത രാഷ്ട്രീയ ലിംഗഭേദമന്യേ 24 മണിക്കൂറും സമീപിക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കും. പ്രവാസികൾ ഏറെയുള്ള ആറന്മുള മണ്ഡലത്തിലെ ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള വൃദ്ധജനങ്ങളുടെ പ്രശ്നത്തിന് പ്രാധാന്യം നൽകും. സമീപ ജില്ലകളുടെ പോലും വികസനത്തിന് കാരണമാകുന്ന ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് എതിരല്ലെന്നും എന്നാൽ ആറന്മുളയുടെ പൈതൃകത്തിനോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പദ്ധതി മൂലം ഉണ്ടാകുന്നതിനെ അനുകൂലിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടൂർ മണ്ഡലത്തിലെ അടിസ്ഥാന സൌകര്യ വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അഡ്വക്കേറ്റ് സി വി ശാന്തകുമാർ എംഎൽഎ പറഞ്ഞു. അടൂരിലെ കിഫ്ബി പദ്ധതികളുടെ നിലവിലെ അവസ്ഥ പരിശോധിക്കും. പാതിവഴിയിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടൂർ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമായി ബൈപ്പാസ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മുൻഗണന നൽകും. മണ്ഡലങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിൽ നിലനിൽക്കുന്ന കുടിവെള്ളക്ഷാമം പൂർണ്ണമായി പരിഹരിക്കാൻ പുതിയ ജലവിതരണ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിശപ്പ് രഹിത തിരുവല്ലയാണ് തന്റെ ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ എംഎൽഎ പറഞ്ഞു. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തും. മല്ലപ്പള്ളിയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കുമെന്നും എംഎൽഎ പറഞ്ഞു. കോർട്ട് കോംപ്ലക്സ് പണിവേഗം പൂർത്തിയാക്കും. കൾച്ചറൽ സെന്ററും ലൈബ്രറി നിർമ്മാണവും ആലോചനയിലുണ്ട്. തിരുവല്ല മല്ലപ്പള്ളി താലൂക്കുകളുടെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. പ്രവാസി പുനരധിവാസ പദ്ധതികളാണ് മറ്റൊരു ലക്ഷ്യം. എല്ലാ ബസ്സുകളും റെയിൽവേ സ്റ്റേഷൻ വഴി പോകും വിധം ക്രമീകരിക്കും. വ്യവസായശാലകൾ പുനരുദ്ധരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോന്നി മണ്ഡലത്തിന്റെ സമഗ്ര വികസനം തുടർ ലക്ഷ്യമെന്നും കോന്നിയുടെ സമഗ്രമായ പുരോഗതിക്കായി ജനങ്ങളെ ചേർത്തുപിടിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ശക്തമായി തുടരുമെന്നും എംഎൽഎ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ പറഞ്ഞു. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലമെന്ന നിലയിൽ റാന്നിക്ക് പ്രത്യേക പരിഗണന സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ടെന്ന് പഴകുളം മധു എംഎൽഎ പറഞ്ഞു. റാന്നി വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. റാന്നിയിലെ പുതിയ പാലത്തിന്റെ പണികൾ പൂർത്തീകരിക്കേണ്ടതായുണ്ട്. തീർത്ഥാടകരുടെ പമ്പയിലെ തിരക്ക് ഒഴിവാക്കാൻ വടശ്ശേരിക്കര കേന്ദ്രീകരിച്ച് പിൽഗ്രിം സെന്റർ തുറക്കും. മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണെന്നും അത് പരിഹരിക്കാൻ ശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 99.73% വിജയം നേടി 10ാം ക്ലാസ് പരീക്ഷയിൽ ജില്ല 1ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ വർഷം 99.48% വിജയം. 3200 കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടി. 635 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലയിൽ 473 പേരും തിരുവല്ല വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് 162 പേരും എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. കഴിഞ്ഞ വർഷം 1462 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയിരുന്നു. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയ ജില്ല കൂടിയായിരുന്നു പത്തനംതിട്ട. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിന് പത്തനംതിട്ട ജില്ലയിലെ നിരണം അർഹമായി. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് തിരുവല്ല താലൂക്കിലെ പുളിക്കിഴി ബ്ലോക്കിൽ ഉൾപ്പെട്ട നിരണം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3ാം സ്ഥാനമാണ് നിരണത്തിന് ലഭിച്ചത്. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. 50 ലക്ഷം രൂപ നിരണം പഞ്ചായത്തിനും ലഭിക്കും.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ, ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.

0: ഇന്ന് 6:40 നിയമസഭയിൽ ഇന്ന് 6:50 കേൾക്കാം. കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ പുത്തൻ തലമുറ കീടനാശിനികളും സുരക്ഷിത ഉപയോഗവും ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മുതൽ 12 വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തുമാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495946321 ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മുതൽ 12 വരെ.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
0: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvpm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി aartvmpm@gmail.com.
3: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവദില്യാം സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിന നികോസ് ക്രിസ്റ്റോഡോലൈഡ്സ് ഇത്യനേന സഹ ചർച്ചിതവാൻ. സഹ ഉക്തവാൻ യത് അഗ്രിമേഷു പഞ്ചവർഷേഷു നിവേശപ്രവാഹ ദ്വിഗുണീകർത്തും ഭാരത സൈപ്രസ് ദേശയോ ലക്ഷ്യമസ്തി. നിർവാചനായോഗേന അഗ്രിമേ മാസേ അഷ്ടാദശ ദിനാങ്കേ ദശരാജ്യാണാം ചതുർവിംശതി രാജ്യസഭാസനാനാം ദ്വിതീയേ വർഷേ ആയോക്ഷ്യമാണസ്യ നിർവാചനസ്യ ഘോഷണാമകരോത്. സർവോച്ച ന്യായാലയേന ജൂലൈ മാസസ്യ പ്രഥമ ദിനാങ്കാത് നവമി കക്ഷായാഃ ഛാത്രാണാം കൃതേ CBSE ഇത്യസ്യ ത്രിഭാഷീയാധ്യയനസ്യ അനിവാര്യതായാഃ വിരുദ്ധം യാചികാം വിചാരം സമാരബ്ധം. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ ഉക്തവാൻ യത് സമ്പൂർണേ സീമാക്ഷേത്രേഷു അഭേദ്യതരം കർത്തും സർവകാരഃ സ്മാർട്ട് സീമാ പരിയോജനായാഃ ആരംഭം കരിഷ്യതി. അപ്പി ച IPL ക്രിക്കറ്റ് ക്രീഡായാം സൺറൈസേഴ്സ് ഹൈദരാബാദ് ദളം അദ്യ സായങ്കാലെ ഹൈദരാബാദെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ദളം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. ഭാരത സൈപ്രസ് ദേശയോഃ മധ്യേ അദ്യ നവദില്യാം ആതങ്കവാദാവരോധസ്യ വിഷയേ നവാന്വേഷണ തന്ത്രജ്ഞാനയോഃ ഉച്ചശിക്ഷായാം അനുസന്ധാനേ സാംസ്കൃതിക സഹയോഗേ ച സംയുക്ത കാര്യസമൂഹസ്യ സ്ഥാപനേ ഇത്യാദീനാം വിഭിന്നേഷു ക്ഷേത്രേഷു അനേകേഷാം സന്ധിപത്രാണാം ആദാനപ്രദാനം അഭവത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിന നികോസ് ക്രിസ്റ്റോഡോലൈഡ്സ് ഇത്യനേന സഹ വിവിധേഷു ക്ഷേത്രേഷു ദ്വൈപാക്ഷിക സഹകാരം സുദൃഢീകർത്തും ചർച്ചാം കൃതവാൻ. ബഹുപാക്ഷിക മഞ്ചേഷു സഹകാരം സഹക്ഷേത്രീയ വൈശ്വിക മഹത്വസ്യ വിഷയേഷു അപി തൗ വിചാരാണാം ആദാനപ്രദാനം കൃതവന്തൗ. സംയുക്ത വക്തവ്യ പ്രധാനമന്ത്രിണ ശ്രീ നരേന്ദ്രമോദിന ഭാരത് സൈപ്രസ് ദേശയോഃ മൈത്രി ന കേവലം ദൃഢഃ അപി തു ഭവിഷ്യാഭിമുഖീ അപി അസ്തീതി ഉക്തം. സഹ അവദത് യത് ഗത ദശകേ സൈപ്രസ് ദേശാത് ഭാരതേ നിവേശഃ പ്രായഃ ദ്വിഗുണിതഃ അഭവത്. തേനോദീരിതം യത് ഭാരത യൂറോപീയ സംഘ മുക്ത വ്യാപാര സമന്വയേ അനേകാഃ നൂതനാഃ സംഭാവനാഃ ഉദ്ഭൂതാഃ സന്തി. ഉഭയോഃ ദേശയോഃ മധ്യേ വിശ്വാസഃ ച വർദ്ധിതഃ അസ്തി. അഗ്രിമേഷു പഞ്ചവർഷേഷു പുനഃ നിവേശപ്രവാഹം ദ്വിഗുണീകർത്തും ഭാരത സൈപ്രസ് ദേശയോഃ ലക്ഷ്യം അസ്തീതി ശ്രീ മോദി അവദത്.
2: भारत यूरोपियन यूनियन फ्री ट्रेड एग्रीमेंट से तमाम नई संभावनाएं बनी है. इसका लाभ उठाते हुए हम अगले 5 वर्षों में इस इन्वेस्टमेंट को फिर से डबल करने का लक्ष्य रख रहे हैं और इस संकल्प को साकार करने के लिए आज हम अपने विश्वसनीय संबंधों को एक स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट कर रहे हैं.
1: പ്രധാനമന്ത്രി ശ്രീ മോദി അവദത് യത് ഉപവേശനാവധൌ തൗ വൈശ്വിക വിഷയേഷു അപി ചർച്ചിതവന്തൗ.
2: ഭാരത് ഓർ സൈപ്രസ് കെ ബീച്ച് യെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ദോനോ ദേശോ കെ ഫൈനാൻഷ്യൽ ഓർ സർവീസേജ് ഹബ് കോ ജോഡ്കർ കോമേഴ്സ് കെ ലിയെ ക്യാപിറ്റൽ അൺലോക് കരേഗി. യെ സൈപ്രസ് കെ ഇൻഫ്രാസ്ട്രക്ചർ എനർജി ഓർ എഗ്രികൾച്ചർ സെക്ടർ മേ ഭാരതീയ കമ്പനീസ് കെ ലിയെ നയേ അവസർ പ്രദാൻ കരേഗി ഓർ ഭാരത് കെ തേജി സെ ബഡ്തെ ഷിപ്പിംഗ് ഓർ മാരിടൈം ക്ഷേത്രോ മേ നയാ നിവേശ് ലേക്കർ ആയേഗി.
1: സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതി നികോസ് ക്രിസ്റ്റോഡോലൈഡ്സ് ഇത്യേഷ അവദത് യത് ഉഭയോഃ രാഷ്ട്രയോഃ മധ്യേ ദ്വൈപാക്ഷിക സംബന്ധാഃ യൂറോപീയ സംഘ ഭാരത സംബന്ധാശ്ച ഗതവർഷേ അത്യന്തം പ്രഗതിം അകുർവന്. പ്രാതഃകാലേ വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിന സഹ മേലനം കൃതവാൻ. സാമാജികാന്തർജാലീയ പട്ടലെ ഡോക്ടർ ജയശങ്കര അവദത് യത് സഹ ദ്വയോഃ രാഷ്ട്രയോഃ മധ്യേ ദ്വൈപാക്ഷിക സംബന്ധാൻ സുദൃഢം കർത്തും ഭാരത യൂറോപീയ സഹയോഗായ ച സകാരാത്മക ഭാവാനാം മാർഗദർശനസ്യ ച പ്രശംസാം അകരോത്. സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിഃ ഭാരതസ്യ ചതുർദിവസീയ യാത്രായാമസ്തി. നിർവാചനായോഗേന അദ്യ ദശ രാജ്യേഷു ചതുർവിംശതി രാജ്യസഭാ ആസനാനാം ദ്വിവാർഷിക നിർവാചനസ്യ കാര്യക്രമസ്യ ഘോഷണാ കൃതാ. പൂർവഃ പ്രധാനമന്ത്രി HD ദേവഗൌഡ കേന്ദ്രീയമന്ത്രിണോ ജോർജ് കുര്യൻ തഥാ രവനീത സിംഹശ്ച തേഷു സദസ്യേഷു അന്തർഭവന്തി. येषां कार्यकालः अग्रिमे मासे समाप्तः भविष्यति। आन्ध्रप्रदेशे, गुजराते तथा कर्णाटके प्रत्येकस्मिन् राज्ये चत्वारि आसनानि सन्ति। राजस्थाने तथा

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ നിരവധി പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
4: പിച്ചിലെ ഏക ദശക് സൈപ്രസ് ഭാരത് നിവേശ് ലഗ്ഭഗ് ഡബൽ ഹുവാനോ ദേശോ ബീച്ച് ട്രസ്റ്റ് ബഡാ ഹെ ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് തമാം നയ സംഭാവന ബനി ഹെ ഇസ്കാ ലാഭ ഉഠാത്തെ ഹുയെ ഹം അഗലെ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സെ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹേ.
3: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമനപത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18 നടക്കും. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
5: എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടി ബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ്

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി CBSE. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10 സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽച്ചൂടിൽ വറ്റി വരണ്ടു കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കുണ്ട്. മരമീണെ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി.
1: വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി K. മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചുമാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20-ന് വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
3: ആകാശവാണി
4: നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് അനീഷ് ഐലം, ലേഖകൻ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം അക്ഷയ് ഷാജി. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16-ാം കേരള നിയമസഭ പ്രാബല്യത്തിൽ വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 140 അംഗങ്ങളും സത്യ

പ്രതിജ്ഞ ചെയ്ത് നിയമസഭാ സാമാജികരായി. ബിജെപിയുടെ മൂന്നംഗങ്ങൾ പുതിയ പ്രതിപക്ഷ കക്ഷിയായി എത്തിയതും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും സഭാചരിത്രത്തിൽ പുതിയ ഏടെഴുതി ചേർത്തു. കേരള നിയമസഭയുടെ 25-ാമത് സ്പീക്കറായി നിയമസഭയിലെ പരിണതപ്രജ്ഞനായ അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളന ദിനമായ വ്യാഴാഴ്ച 139 അംഗങ്ങളും അമ്പലപ്പുഴ അംഗവും പ്രോറ്റം സ്പീക്കറുമായ ജി സുധാകരന് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് രാവിലെ 9 ആരംഭിച്ചു. അക്ഷരമാലാക്രമത്തിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. കളമശ്ശേരിയിൽ നിന്നും വിജയിച്ച ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ ആദ്യവും വടക്കാഞ്ചേരിയിൽ നിന്നുള്ള സേവ്യർ ചിറ്റലപ്പള്ളി അവസാനവും പ്രതിജ്ഞയെടുത്തു. ബിജെപിയിൽ നിന്ന് ചാത്തന്നൂരിൽ നിന്നും വിജയിച്ച ബി.ബി. ഗോപകുമാറാണ് ആദ്യം പ്രതിജ്ഞ ചെയ്തത്. 64-ാമതായി കഴക്കൂട്ടത്ത് നിന്നും വിജയിച്ച വി. മുരളീധരനും 83-ാമതായി നേമത്ത് നിന്നും വിജയിച്ച ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാജീവ് ചന്ദ്രശേഖറും പ്രതിജ്ഞയെടുത്തു. മന്ത്രിമാരിൽ പി. സി. വിഷ്ണുനാഥ് ആയിരുന്നു അവസാനം പ്രതിജ്ഞ ചെയ്തത്. യുഡിഎഫ് അംഗങ്ങളിൽ 5 സ്രഷ്ടാവിന്റെ നാമത്തിലും ഒരാൾ സർവേശ്വരന്റെ നാമത്തിലും 91 പേർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. എൽഡിഎഫിൽ നിന്നുള്ള 34 പേരും യുഡിഎഫിൽ നിന്നുള്ള 8 പേരും സഗൌരവം പ്രതിജ്ഞയെടുത്തു. എൽഡിഎഫിലെ കൂത്തുപറമ്പ് എംഎൽഎ പ്രവീണിന്റെ പ്രതിജ്ഞ ദൈവനാമത്തിലായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ മാത്യു കുഴൽനാടൻ, കെ. മുരളീധരൻ, രമേശ് ചെന്നിത്തല, രമേശ് പിഷാരടി, മുസ്ലിം ലീഗിന്റെ ഫൈസൽ ബാബു, കെ. ഡി. പി. നേതാവ് മാണി സി. കാപ്പൻ എന്നിവർ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. മഞ്ചേശ്വരം എംഎൽഎ എ. കെ. എം. അഷ്റഫ് കന്നഡയിലും ദേവികുളം എംഎൽഎ എഫ്. രാജ തമിഴിലുമാണ് സത്യവാചകം ചൊല്ലിയത്. പ്രതിജ്ഞ കഴിഞ്ഞ് ഓരോ അംഗവും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ സർട്ടിഫിക്കറ്റും കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള സത്യവാങ്മൂലവും സമർപ്പിച്ച ശേഷം പ്രോടെം സ്പീക്കറെ അഭിവാദ്യം ചെയ്താണ് ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയത്. 12:30 സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായത്. ഇന്ന് രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ഡയസിലെത്തിയ പ്രോടെം സ്പീക്കർ ജി. സുധാകരൻ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഭരണകക്ഷിയിൽ നിന്നും കോട്ടയം അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽഡിഎഫിൽ നിന്നും കുന്നംകുളം അംഗം എ. സി. മൊയ്തീനും ബിജെപിയിൽ നിന്നും ചാത്തന്നൂർ അംഗം ബി. ബി. ഗോപകുമാറുമായിരുന്നു സ്ഥാനാർത്ഥികൾ. ചരിത്രത്തിലിതാദ്യമായാണ് കേരള നിയമസഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ബിജെപി മത്സരിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളുള്ളതിനാൽ ബാലറ്റ് വോട്ടിംഗിലൂടെയാണ് സ്പീക്കറെ തെരഞ്ഞെടുത്തത്. 3 സ്ഥാനാർത്ഥികളുടെ പേര് രേഖപ്പെടുത്തിയ ബാലറ്റിൽ ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അതിനുനേരെ പേനകൊണ്ട് ഗുണന ചിഹ്നം രേഖപ്പെടുത്തണമെന്ന് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പ്രോടെം സ്പീക്കർ നിർദ്ദേശിച്ചു. ഇരിക്കുന്ന സീറ്റിന്റെ ക്രമത്തിലായിരുന്നു വോട്ടെടുപ്പ്. ആദ്യം മുഖ്യമന്ത്രി വി. ഡി. സതീശനും അവസാനം മന്ത്രി മോൻസ് ജോസഫുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. റിട്ടേണിംഗ് ഓഫീസറായതിനാൽ താൻ വോട്ട് രേഖപ്പെടുത്തുന്നില്ലെന്ന് പ്രോടെം സ്പീക്കർ അറിയിച്ചു. തുടർന്ന് യുഡിഎഫിൽ നിന്നും അൻവർ സാദത്ത്, എൽഡിഎഫിൽ നിന്നും സി. കെ. ഹരീന്ദ്രൻ, ബിജെപിയുടെ വി. മുരളീധരൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിയമസഭാ സെക്രട്ടറി വോട്ടെണ്ണൽ പൂർത്തീകരിച്ചു. 139 പേർ വോട്ട് രേഖപ്പെടുത്തിയതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101, എ. സി. മൊയ്തീന് 35, ബിജെപിക്ക് 3 വോട്ട് ലഭിച്ചു. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ തിരുവഞ്ചൂരിനെ സ്പീക്കറായി പ്രോടെം സ്പീക്കർ പ്രഖ്യാപിച്ചു. സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനും സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ജി. സുധാകരൻ പ്രോടെം സ്പീക്കർ സ്ഥാനമൊഴിഞ്ഞു. തുടർന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് പുതിയ സ്പീക്കറെ ഡയസിലേക്ക് എത്തിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി വി. ഡി. സതീശൻ പുതിയ സ്പീക്കറെ അനുമോദിച്ച് സംസാരിച്ചു. 50 വർഷത്തിലധികം നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും 3.5 പതിറ്റാണ്ടിന്റെ പാർലമെന്ററി അനുഭവങ്ങളുടെയും പാരമ്പര്യത്തോടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകുന്നതെന്നും ഒരു നിയമസഭാ സാമാജികൻ എങ്ങനെയാകണമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെ നിയോജകമണ്ഡലത്തിൽ പ്രവർത്തിക്കണമെന്നതിന്റെയും നിയമസഭയിൽ പെരുമാറണമെന്നതിന്റെയും റോൾ മോഡലാണ് തിരുവഞ്ചൂർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി താൻ തിരുവഞ്ചൂർ നയിച്ച പദയാത്രയിൽ മുദ്രാവാക്യം വിളിച്ചതും ഓർത്തെടുത്തു. വൈവിധ്യമാർന്ന പ്രതിഭാശാലിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്നും പ്രതിപക്ഷ ശബ്ദം കൂടി അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെയെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അർഹിക്കുന്ന ആൾ അർഹിക്കുന്ന കസേരയിലെത്തിയെന്നും സരസത കലർന്ന ശാസനയിൽ സഭ കൊണ്ടുപോകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുസ്ലിം ലീഗ് അംഗവും മന്ത്രിയുമായ പി. കെ. കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവകാശത്തിനുവേണ്ടി ഉന്നയിച്ച കാര്യങ്ങൾ ഓർക്കണമെന്ന് സി. പി. ഐ കക്ഷി നേതാവ് കെ. രാജനും പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണെന്നും അവർ പ്രതീക്ഷിക്കുന്നത് ചർച്ച ചെയ്യാനും അവർക്കൊരു മികച്ച ഭാവി സൃഷ്ടിക്കാനും ഒരുമിച്ച് നിൽക്കണമെന്നും ബി. ജെ. പി. അംഗം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ബി. ജെ. പി. എം. എൽ. എ മാരെ അനുവദിക്കണമെന്നും പുതിയ എം. എൽ. എ മാരെ പ്രോത്സാഹിപ്പിക്കണമെന്നുമുള്ള അഭ്യർത്ഥനയും മുന്നോട്ട് വച്ചു. കക്ഷി നേതാക്കളായ മോൻസ് ജോസഫ്, മാണി സി. കാപ്പൻ, കെ. കെ. രമ, അനൂപ് ജേക്കബ്, സ്പീക്കർ സ്ഥാനാർത്ഥികളായി മത്സരിച്ച എ. സി. മൊയ്തീൻ, ബി. ബി. ഗോപകുമാർ എന്നിവരും തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അഭിനന്ദനം അറിയിച്ചു. തുടർന്ന് സ്പീക്കർ സംസാരിച്ചു. സഭയിലെ എല്ലാ അംഗങ്ങൾക്കും സ്വതന്ത്രമായും നിർഭയമായും പക്ഷഭേദമില്ലാതെയും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരമുണ്ടാകുമെന്ന് സ്പീക്കർ പറഞ്ഞു.

0: ഭരണഘടനയുടെ നാലാം തൂണായ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുള്ള സൌകര്യമൊരുക്കും. ഭരണപ്രതിപക്ഷത്തിന് ഒരുപോലെ നീതി ഉറപ്പാക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷ നേതാവായി CPIM അംഗം പിണറായി വിജയനെ നിർദ്ദേശിച്ചത് സ്പീക്കർ അംഗീകരിച്ചു. ശേഷം സഭ മെയ് 29 ചേരുമെന്ന് പ്രഖ്യാപിച്ച് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിൽ ചർച്ചയും നടക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഈ കാലയളവിൽ നടക്കും. 10 വർഷമായി ഭരണപക്ഷത്ത് ഇരുന്നവർ പ്രതിപക്ഷത്തേക്കും പ്രതിപക്ഷം ഭരണപക്ഷത്തേക്കും മാറിയതോടെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാവും സഭ വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക. നിങ്ങളിപ്പോൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.
1: മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ കേൾക്കാം. മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.
2: യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്കെഴുതു. ഇമെയിൽ വിലാസം youth.airtvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.
3: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ MyGOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321 അല്ലെങ്കിൽ 9496596321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
4: വയലും വേണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: നാം ഗുളിക കഴിക്കുമ്പോൾ കയ്പുള്ള ഗുളിക ചവച്ചു കഴിക്കാറില്ല, വിഴുങ്ങാറാണ് പതിവ് അല്ലേ? അതുപോലെ തന്നെ ജീവിതത്തിലും നമുക്ക് അനുവർത്തിക്കാം. അപമാനം, പരാജയം, ദുഃഖങ്ങൾ തുടങ്ങിയ കയ്പേറിയ അനുഭവങ്ങളെ നമുക്ക് അവഗണിച്ചു കളയാം. ജീവിതത്തിലെ നല്ല ഓർമ്മകളെ മാത്രം അയവിറക്കുകയും അങ്ങനെ ജീവിതം സന്തോഷകരമാക്കുകയും ചെയ്യാം. ഈ ഒരു ശുഭ

0: ഇന്ത്യയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും പ്ലാനിംഗ് വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസ് ആണ്. പരിപാടി ആരംഭിക്കും മുമ്പ് നമുക്ക് ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം കേട്ടോളൂ, എന്താണ് ടെറേറിയം? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം പുതിയ തലമുറ കീടനാശിനികളെ കുറിച്ചാണ്. ഈ വിഷയം ഇന്ന് കർഷകരും സമൂഹവും ഏറെ ശ്രദ്ധിക്കുന്ന ഒന്നാണ്. വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പുതിയ രീതിയിലുള്ള കീടനാശിനികൾ ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്. അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കീടനാശിനികളുടെ ശരിയായ ഉപയോഗം മനുഷ്യാരോഗ്യത്തിലും പ്രകൃതിയിലും ഉണ്ടാക്കാവുന്ന സ്വാധീനങ്ങളും ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ്. അതിനാൽ തന്നെ ശാസ്ത്രീയ അറിവോടെയും ഉത്തരവാദിത്വത്തോടെയും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കാലത്തിന്റെ ആവശ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും പ്ലാനിംഗ് വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസ് ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി.
1: സർ, ഈ പുത്തൻ തലമുറ കീടനാശിനികൾ എന്ന് നമ്മൾ പറയുമ്പം ഇത് എന്തുവാണ്, ഇത് എങ്ങനെയാണ് ഇത് നമ്മുടെ കൺവെൻഷണൽ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാസ കീടനാശിനിയുമായിട്ട് ഇതിന്റെ ഒരു വ്യത്യാസം എന്തുവാണ് സർ?
2: നമ്മൾ ഒരു 2000 വരെയുള്ള ഒരു കാലഘട്ടം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീടനാശിനികളുടെ ചരിത്രം തുടങ്ങുന്നത് രാസകീടനാശിനികളുടെ ചരിത്രം തുടങ്ങുന്ന 1939 DDT കണ്ടുപിടിക്കുന്നതോടുകൂടിയാണ്. 40s DDT DDT അന്നത്തെ കാലത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുന്ന BHC ഒക്കെ അടക്കുന്ന ഓർഗനോക്ലോറിൻ വിഭാഗം വളരെ വ്യാപകമാകുന്നത്. 40s 50s ഒക്കെ ഒത്തിരി ഈ ഓർഗനോക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 70s വരെ BHC ഒക്കെ ഏതാണ്ട് 2000 വരെയൊക്കെ നമ്മളുടെ രാജ്യത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നു. DDT ഒക്കെ അതിന്റെ ഇടയ്ക്കൊക്കെ നിരോധിക്കപ്പെട്ട ഒത്തിരിയധികം കീടനാശിനികൾ നിരോധിക്കപ്പെട്ടു പോയി. ഇപ്പൊ ഓർഗനോക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ട ഒറ്റ കീടനാശിനികൾ പോലും വിപണിയിലില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ. അത് കഴിഞ്ഞ് 40s തന്നെ പിന്നെ 50s 60s ഓർഗനോഫോസ്ഫറസ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ വന്നു. അതിലിപ്പോഴും കുറേയധികം കീടനാശിനികൾ നിരോധിക്കപ്പെട്ടു പോയി. പക്ഷെ കുറേയധികം കീടനാശിനികൾ ഇപ്പോഴും നമ്മളുടെ വിപണിയിൽ ലഭ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിനാൾഫോസ്, ക്ലോർപൈറിഫോസ്, ഡൈമെത്തവേറ്റ് എന്നൊക്കെ പറയുന്ന കീടനാശിനികൾ ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം കാർബമേറ്റ് വിഭാഗത്തിൽപ്പെട്ടതാണ്. അതും 50s 60s വളരെ കുറച്ച് കീടനാശിനികൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതും ഈ വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. അതിനുശേഷം 70s സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗം എന്ന് പറഞ്ഞ് ഒരു 4th വിഭാഗം വിപണിയിലേക്ക് വന്നു. സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗത്തിലെ കീടനാശിനികൾ ഇപ്പോഴും വ്യാപകമായിട്ട് നമ്മളുടെ കാർഷിക മേഖലയിലും കൊതുകുകളെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ കീടനാശിനികളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ ഓർഗനോക്ലോറിൻ, ഓർഗനോഫോസ്ഫേറ്റ്, കാർബമേറ്റ് വിഭാഗം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഉയർന്ന അളവിൽ വേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ ചില കീടനാശിനികൾ, ഇപ്പൊ കാർബമേറ്റ് വിഭാഗത്തിൽപ്പെട്ട കാർബാറിൽ എന്ന് പറഞ്ഞൊരു കീടനാശിനി ഉണ്ടായിരുന്നു. നിരോധിക്കപ്പെട്ടു പോയ ഒരു സാധനമാണ്. അതിൽ സെവിൻ എന്ന് പറഞ്ഞൊരു കീടനാശിനി ഉണ്ടായിരുന്നു. അത് 1 ലിറ്ററിലേക്ക് നമ്മൾ 3 gram തൊട്ട് 4 gram വരെയൊക്കെ ആയിരുന്നു മിക്സ് ചെയ്തുകൊണ്ട്. ഇതിന്റെയൊക്കെ പ്രവർത്തനം കീടങ്ങളിലെയും മനുഷ്യരിലെയും പ്രവർത്തനം ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പൊ അതായത് കീടങ്ങൾക്ക് ദൂഷ്യം ഉണ്ടാക്കുന്ന പോലെ തന്നെ മനുഷ്യർക്കും ദൂഷ്യഫലം ഉണ്ടാക്കുന്നതായിരുന്നു ഓർഗനോഫോസ്ഫേറ്റും കാർബമേറ്റും അതുപോലെ തന്നെ ഓർഗനോക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ടത്. അതേസമയം സിന്തറ്റിക് പൈറത്രോയിഡ് മനുഷ്യർക്ക് താരതമ്യേന സുരക്ഷിതമായതുകൊണ്ട് കൂടിയാണ് അതൊക്കെ ഇപ്പോഴും ഉപയോഗിക്കപ്പെട്ടു വരുന്നത്. ഉയർന്ന അളവിൽ ഉപയോഗിക്കുന്നു. രണ്ടാമത്തേത് മനുഷ്യർക്കും കീടങ്ങൾക്കും ഒരേപോലെ ദോഷകരമാണ്. പിന്നെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഏതൊരു കീടനാശിനിയും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ കീടങ്ങൾ അതിനോട് പ്രതിരോധം ആർജിക്കും. ഒരു 10, 40, 50 ഒരേ വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ ഉപയോഗിച്ചതോടുകൂടി കീടങ്ങൾ അതിനോട് പ്രതിരോധം ആർജിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി അപ്പോഴത്തേക്കും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കുറേയധികം പ്രാധാന്യം നമ്മളുടെ ഇടയിൽ ഉയർന്നു വന്നു. അപ്പൊ കൂടുതൽ വിഷലിപ്തമായ കീടനാശിനികൾക്ക് പകരം പുതിയത് വേണമെന്ന് വന്നു. പിന്നെ അതുകൂടാതെ തന്നെ DDT പോലെ

0: ഉള്ള കീടനാശിനികളും പരിസ്ഥിതിയിൽ കൂടുതൽ കാലം, നമ്മൾ ബയോ അക്യുമുലേഷൻ എന്നൊക്കെ പറയുന്ന കൂടുതൽ കാലം നിലനിൽക്കുന്നു എന്നുള്ളത്, അതായത് തളിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചില പൊടിയിലേക്കാണ് ഈ കൊല്ലങ്ങളോളം നിലനിൽക്കുന്നത്. അപ്പൊ അതൊക്കെ പരിസ്ഥിതിക്ക് ദോഷകരമാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇതിനെ മറികടക്കുന്നതിനായിട്ടാണ് പുതിയ തലമുറ കീടനാശിനികൾ 90s അവസാനത്തോടുകൂടിയാണ് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ നിയോനിക്കോട്ടിനോയിഡ് വിഭാഗം എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമാണ് ആദ്യകാലത്ത് മാർക്കറ്റിൽ വന്നത്. അപ്പൊ അതിലൊക്കെ വന്നപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട അളവ് വളരെ കുറവാണ്. അതിലൊരു കീടനാശിനി ഇമിഡാക്ലോപ്രിഡ് ഇപ്പോഴും വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കീടനാശിനി, അത് ഉപയോഗിക്കുന്ന അളവ് എന്ന് പറയുന്നത് 10 L 3 mL വേണ്ടും. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം കാർബാറിൽ എന്ന് പറയുന്നത് 1 L 3 g വേണ്ടിയിരുന്ന സ്ഥാനത്ത് 10 L 3 mL എന്നുള്ളത്, അതായത് 1/10 നമ്മളുടെ പ്രകൃതിയിലേക്ക് ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ആ പുതിയ കീടനാശിനികളുടെ ഒരു മെച്ചമായിരുന്നു. മനുഷ്യർക്ക് തീർത്തും ദോഷം കുറഞ്ഞ ഒരു തരം കീടനാശിനിയായിരുന്നു, ഒത്തിരി കാലം പ്രകൃതിയിൽ നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പഴയ തലമുറയും പുതിയ തലമുറ കീടനാശിനികളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. നിയോനിക്കോട്ടിനോയിഡ് വിഭാഗം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിയോനിക്കോട്ടിനോയിഡ് വിഭാഗത്തിന് ഞങ്ങൾ അതിനെ സെലക്ടിവിറ്റി എന്നാണ് പറയുക, അതായത് കീടങ്ങൾക്ക് കൂടുതൽ ദോഷകരവും മനുഷ്യർക്ക് കൂടുതൽ സുരക്ഷിതവുമായ കീടനാശിനി, അതിനെയാണ് നമ്മൾ സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സെലക്ടിവിറ്റി ഈ തരം പുതുതലമുറ കീടനാശിനികൾക്കുണ്ട്. അത് ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു ഒത്തിരി ഇൻഡെപ്റ്റ് ആയിട്ട്, അതായത് ഇത് എങ്ങനെ കീടങ്ങളുടെയും നമ്മളുടെ ശരീരത്തിൽ എങ്ങനെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിന് കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളുണ്ട്. ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ നിക്കോട്ടിനിൽ നിന്നാണ്, അതായത് നമ്മുടെ പുകയിലയിലെ നിക്കോട്ടിനിലിന്റെ ഒരു ചെറിയ വകഭേദമാണ് നിയോനിക്കോട്ടിനോയിഡ്. നിക്കോട്ടിൻ മനുഷ്യർക്ക് ദോഷകരമാണ്, അതേസമയം നിയോനിക്കോട്ടിനോട് ദോഷകരമല്ലാതെ ആകുന്നുണ്ട്. അതിലൊരു ചെറിയ വ്യത്യാസം മാത്രമേ അതിലുള്ളൂ, നിക്കോട്ടിന് ഒരു ഫുൾ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു മോളിക്യൂളാണ്, അതേസമയം നിയോനിക്കോട്ടിനോയിഡ് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ചെറിയ ഡിഫറൻസും കൊണ്ട് തന്നെ മനുഷ്യർക്ക് അത് ദോഷകരമല്ലാതെ ആകുകയും കീടങ്ങൾക്ക് ദോഷകരമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് പഠിച്ച് നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, എങ്ങനെയാണ് ഇത്തരം കീടനാശിനികൾ കീടങ്ങൾക്ക് കൂടുതൽ ദോഷം, അതുകൊണ്ടാണ് ചെറിയ അളവിൽ തന്നെ വളരെയധികം ഫലപ്രാപ്തി കിട്ടുന്നത്.
1: ജനറലി പെസ്റ്റിസൈഡിനെ നമ്മൾ ഡിഫറെന്റ് ലേബിൾസ് കൊടുക്കാറുണ്ടല്ലോ, ചുമപ്പുണ്ട്, മഞ്ഞയുണ്ട്, നീലയുണ്ട്, ഇങ്ങനെ. അപ്പൊ ഈ പുത്തൻ തലമുറ കീടനാശിനികൾ ഏത് വിഭാഗത്തിൽ പെടുന്നതാണത്?
0: മിക്കവാറും എല്ലാം തന്നെ നീലയും കുറെ അധികം എണ്ണം പച്ചയുണ്ട്, വളരെ ചുരുക്കം എണ്ണം മഞ്ഞ അടയാളത്തിലും വരുന്നുണ്ട്. ചുമപ്പ് അടയാളത്തിലൊക്കെ ഒന്നും തന്നെ ഇല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയമൈഡ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, നമ്മുടെ ക്ലോറാൻഡ്രാൻലിപ്പോള്, ഫ്ലൂബൻഡയാമൈഡ് പോലെയുള്ളത്, അതൊക്കെ പച്ചയാണ്. നമ്മൾ താരതമ്യേന സുരക്ഷിതം എന്ന് പറയുന്ന കണത്തിൽപ്പെട്ടാണ് ആ തലമുറയിൽ. ബാക്കി ഭൂരിഭാഗവും നീലയാണ്, ചുരുക്കം 1-2 അന്യ അടയാളത്തിലുണ്ട്.
1: ജനറലി നമ്മൾ ഈ കീടനാശിനികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സിസ്റ്റമിക്കും ഉണ്ട്, കോൺടാക്റ്റും ഉണ്ട്, നമ്മുടെ പ്ലാന്റ്സിന്റെ അകത്തോട്ട് പോകുന്ന പെസ്റ്റിസൈഡ്സും ഉണ്ട്, പുറത്ത് തന്നെ നിൽക്കുന്നതും ഉണ്ട്. അപ്പൊ ഈ ഒരു ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സ്, ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് സർ?
0: അത് പലതും പലതാണ്. ഇപ്പൊ നിയോനിക്കോട്ടിനോയിഡ് ഭാഗത്തിൽപ്പെട്ട കീടനാശിനികളെല്ലാം തന്നെ അന്തർവ്യാപന ശക്തിയുള്ള സിസ്റ്റമിക്ക, അതേസമയം ഡയമൈഡ് ആണെങ്കിൽ കുറെയൊക്കെ അന്തർവ്യാപന ശക്തിയുണ്ട്, നിയോനിക്കോട്ടിനോയിഡിന്റെ അത്രയും തന്നെ ഇല്ലെങ്കിൽ പോലും. പക്ഷെ അതേസമയം പുതിയ ചില കീടനാശിനികളൊക്കെ വരുന്നത് മെറ്റാം ഡയമൈഡ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ്, ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ചില ഗ്രൂപ്പുകളാണ്. അത് ഫ്ലൂക്സാ മെറ്റാമൈഡ്, ബ്രോഫ്ലാമിലൈഡ്, ഐസോസൈക്ലോസിറം എന്നൊക്കെ പറയുന്ന കീടനാശിനികൾ വരുന്ന, അത് സ്പർശന ശക്തി ഉള്ളതേ ഉള്ളൂ, അന്തർവ്യാപന ശക്തി തന്നെയാണ് കുറവാണ്. അപ്പോ അത് രണ്ട് രീതിയിലും വരുന്നുണ്ട്.
1: പിന്നെ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ബ്രോഡ് സ്പെക്ട്രം പെസ്റ്റിസൈഡ്സ് എന്നും ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. നിരവധി കീടങ്ങൾക്ക് വേണ്ടി ഒരു പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ഒരു കീടനാശിനി ഉപയോഗിച്ചാൽ മതി. ഈ പുത്തൻ തലമുറ കീടനാശിനികൾ സ്പെസിഫിക് ആണോ, അതോ ഒരു കീടത്തിന് വേണ്ടി സ്പെസിഫിക് ഒരു കീടനാശിനി തന്നെ ആണോ, അതോ നിരവധി കീടത്തിന് വേണ്ടി ഒരു കീടനാശിനി ഉപയോഗിക്കാൻ സാധിക്കുമോ, എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി?
0: അത് ഞാൻ ആദ്യം ഈ പുതുതലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ നേരത്തെ വിട്ടുപോയ ഒന്നാണ്. ഒന്ന്, പഴയ തലമുറ എല്ലാം ബ്രോഡ് സ്പെക്ട്രമാണ്, തളിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള എല്ലാ ജീവജാലങ്ങളും, അത് കീടങ്ങൾ ഷഡ്പദങ്ങൾ തന്നെ ആവണമെന്നില്ല. പണ്ടൊക്കെ പറയുമായിരുന്നു പാടത്ത് ചില കീടനാശിനികൾ തളിച്ചു കഴിഞ്ഞാൽ പാടത്തുള്ള ഞണ്ടും ഞവനിയും നീർക്കൂലിയും തവളയും വരെ ചത്തു വീഴുമായിരുന്നു, അങ്ങനത്തെ കീടനാശിനികളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കീടനാശിനികൾ വളരെ സ്പെസിഫിക് ആണ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണത്തില് ഡയമൈഡ് എന്ന് പറഞ്ഞൊരു ഒരു വിഭാഗത്തെ പറ്റി പറഞ്ഞു. പുഴുക്കൾക്കെതിരെ അത് കീടം, ശലഭങ്ങളുടെ പുഴുക്കൾക്കെതിരെ അത് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നു. നീരൂറ്റി കുടിക്കുന്ന ഒരു കീടത്തിന് മുഞ്ഞക്കെതിരെ ഒന്നും അത് ഫലിക്കില്ല. അതേസമയം നിയോനിക്കോട്ടിനോട് വിഭാഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ

0: നീരൊഴിച്ച് കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയാണ് ഫലപ്രദമായിട്ടുള്ളൂ, പുഴുക്കൾക്കെതിരെ അത് ഏൽക്കില്ല. അത് രണ്ട് രീതിയിൽ മെച്ചമാണ്. ഒന്ന്, പ്രകൃതിയിലുള്ള മിത്ര കീടങ്ങൾക്ക് ദോഷകരമാകാതെ തരും. രണ്ട്, നമുക്ക് കൃത്യമായിട്ട് എന്തിനെയാണ് ലക്ഷ്യം വെക്കുന്ന അതിനെ മാത്രം കൊല്ലാൻ സാധിക്കുന്നത്. പക്ഷെ അതിൽ കർഷകർക്ക് ഒരു ചെറിയ ഇത് വരുന്നത് എന്താണ് കീടമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് കീടനാശിനി തെരഞ്ഞെടുക്കേണ്ടി വരും. കണ്ണും പൂട്ടി ഒരു കീടനാശിനി തളിച്ച് എല്ലാ കീടത്തെയും കൊല്ലാമെന്ന് ആ ഒരു കാര്യം നടക്കില്ല.
1: അപ്പം കർഷകർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പുതുതലമുറ കീടനാശിനി ഉപയോഗിക്കുമ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്?
0: പുതുതലമുറ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് ഭൂരിഭാഗവും പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു കീടത്തിന് എതിരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഏത് കീടമാണ്, ചെടിയിൽ കാണുന്ന ലക്ഷണം ഏത് കീടം കൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ കീടനാശിനി പ്രയോഗം തെറ്റിപ്പോകും, വിളനാശം സംഭവിക്കും. വെറുതെ ഒരു കീടനാശിനി, ഒരു രാസവസ്തു പ്രകൃതിയിലേക്ക് അടിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. ഇത് ഒഴിവാക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ചില കീടങ്ങളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാം. ഇപ്പൊ വെണ്ടയിലെ ഇലയിരുട്ടിപ്പുഴു ഇല ചുറ്റി അതിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ പുഴുവിനെ കാണാം. പഴുതനയിലെ തണ്ടും കായം തുറക്കുന്ന പുഴു, വാഴയിലെ പിണ്ടിപ്പുഴു, ഇതൊക്കെ വാഴവെള്ള പിണ്ടിപ്പുഴുവൊക്കെ ഏത് കർഷകനും കണ്ടറിയാവുന്ന ലക്ഷണങ്ങൾ. അതേസമയം വേറെ ചില ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോ മറ്റു ചില പ്രശ്നങ്ങളുമായിട്ട് സംശയം തോന്നും. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി കൃഷി ഓഫീസറോ കൃഷി സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ലക്ഷണം, ഏത് കീടം കൊണ്ടാണ്, ആ കീടത്തിന് ഏറ്റവും ഫലപ്രദമായ കീടനാശിനി ഏത് എന്നുള്ളതൊന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇതിൽ ചേർത്ത് പറയാനുള്ളത്, നമ്മളിപ്പോ പലപ്പോഴും ഉപയോഗിക്കുന്ന പല കീടനാശിനികളും ഒരു 7-8 വർഷം കഴിയുമ്പോൾ കീടങ്ങൾ അതിനോട് പ്രതിരോധം ആർജിക്കും. അത് കീടങ്ങളുടെ ഒരു കഴിവാണ്. ഏത് കീടരാസവസ്തുവാണെങ്കിലും അതിനോട് പ്രതിരോധം ആർജിക്കാനുള്ള കഴിവ് കീടങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുമ്പോൾ കീടങ്ങൾ അതിനോട് പ്രതിരോധം ആർജിക്കും. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അളവിൽ ചിലപ്പോൾ കീടം ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാനാകുന്നില്ല എന്നുള്ളൊരു ഘട്ടം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കീടനാശിനി മാറ്റി പുതിയൊരു കീടനാശിനിയിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അത് ഏത് കീടനാശിനി എന്നുള്ളത് അറിയണമെങ്കിൽ കൃത്യമായിട്ട് ഏതെങ്കിലും സാങ്കേതിക ജ്ഞാനമുള്ള കൃഷി ഓഫീസറോടോ കാർഷിക സർവകലാശാലയോടോ ഉദ്യോഗസ്ഥരോടോ ചോദിച്ച് തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്.
1: പിന്നെ സാർ, ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ്, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിളവെടുക്കാൻ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ സാധാരണ കീടനാശിനിയെക്കാട്ടിലും കുറവായിരിക്കും അല്ലേ?
0: പലതിനും പലതാണ്. അത് ഒരു കീടനാശിനി തന്നെ ഇപ്പൊ നമ്മൾ ഫ്ലൂസാമെറ്റാമൈഡ് പ്രോഫ്ലാനിലൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസമേ ഉള്ളൂ പച്ചക്കറികളിലും. അതായത് ഇന്ന് തളിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും നമുക്ക് വിളവെടുക്കണം. അതേസമയം വേറെ ചിലതൊക്കെ ഇപ്പൊ നെല്ലിലൊക്കെ ഉപയോഗിക്കുന്ന ചില കീടനാശിനികളുണ്ട്, ഇപ്പൊ ക്ലോറാൻട്രാൻലിപ്രോൾ എന്നൊക്കെ പറയും, ഏതാണ്ട് 45 ദിവസം. അപ്പൊ അതിലൊരു ചെറിയ വ്യത്യാസവും കൂടെ ഉണ്ട്. വിഷാംശം നിൽക്കുന്നത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് ആ കീടനാശിനി ചെടിയിലെ ഏത് ഘട്ടം വരെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് നെല്ലിലെ തണ്ടുപുരത്തിനെതിരെ ക്ലോറാൻട്രാൻലിത്രോൾ ശുപാർശയുണ്ട്. അപ്പൊ നെല്ലിലെ തണ്ടുപുരത്തിനെതിരെ ക്ലോറാൻട്രാൻലിത്രോൾ ഉപയോഗിക്കണമെങ്കിൽ നെല്ല് കൊയ്യുന്നതിന് 45 ദിവസം മുമ്പെങ്കിലും ഉപയോഗിച്ചിരിക്കണം. അതിനുശേഷം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടില്ല, തണ്ടുപുരത്തിനെ നിയന്ത്രിക്കാനേ സാധിക്കില്ല. അപ്പൊ അങ്ങനെയും കൂടെ കണക്ക് കൂട്ടിയാണ് ഈ വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പൊതുവെ നമ്മൾ കണക്കാക്കുന്ന പോലെ അത് ഇത്രയും ദിവസം അതിന്റെ വിഷാംശം നിൽക്കും എന്ന് അതിന് അർത്ഥമില്ലതാണ്.
1: സർ, ഈ പുത്തൻ തലമുറ കീടനാശിനികളുടെ പ്രചരണം നമ്മുടെ കർഷകരുടെ മധ്യത്തിൽ എത്രത്തോളമുണ്ട് സർ?
0: കർഷകരുടെ ഇടയിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും പഴയ കീടനാശിനികൾ ഉപയോഗിക്കും. അതായത് പഴയ ഫലപ്രാപ്തി കിട്ടാതെ വരുന്ന ഒരു ഘട്ടത്തിലാണ് പുതിയ പുതിയ കീടനാശിനികൾ വരുന്നത്. ഇപ്പൊ കൂടുതൽ ഫലപ്രാപ്തിയുള്ള കീടനാശിനികൾ വരുമ്പോൾ കർഷകർ പതുക്കെ പതുക്കെ അതിലേക്ക് മാറുന്നുണ്ട്. ഇപ്പൊ 90s അവസാനം വരെ ഉണ്ടായിരുന്ന കീടനാശിനികളെല്ലാം തന്നെ അളന്റെ ഉപയോഗം കുറയുകയും ചില കീടനാശിനികളൊക്കെ വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഭൂരിഭാഗം കീടനാശിനികളുടെ ഉപയോഗം കുറയുകയും ഈ 2000-2020 വരെയുള്ള കാലഘട്ടത്തിൽ നിയോനിക്കോട്ടിനോട് ഡൈഎംഐഡി വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ വളരെ വ്യാപകമായിട്ട് കർഷകരുടെ ഇടയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതത്ര വ്യാപകമായി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധശേഷി ആർജിച്ചു, അതത്ര ഫലപ്രാപ്തി അല്ലാതെ വന്നതോടുകൂടി കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് അടുത്ത ഒരു തലമുറ വന്ന് ആ കീടനാശിനികൾ കർഷകരുടെ ഇടയിൽ പ്രചാരം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ചെറിയ പ്രശ്നം കിടക്കുന്നത് ഏക്കറിന് ഒരു 2000-2500 രൂപ ചെലവ് വരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു 1000-1850 നിന്ന് ഏതാണ്ട് ഇരട്ടിയിലേക്ക് വരുന്നു. അത് കർഷകർക്ക് താങ്ങാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നത് ഇതിന്റെ അഡോപ്ഷന് പലപ്പോഴും.
1: ഡോക്ടർ ബെറിൻ പത്രോസ് താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് ഇത്രയും

0: കാര്യങ്ങൾ സംസാരിച്ച് വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു.
2: പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് ശ്രോതാക്കൾക്ക് വ്യക്തമായൊരു ധാരണ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയത്തിലുള്ള അറിവുകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും പ്ലാനിംഗ് വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസ്. അദ്ദേഹത്തോട് ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ ബെറിൻ പത്രോസിന്റെ ഫോൺ നമ്പർ പറയാം: 9446967688. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9446967688.
3: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
4: മുയൽ ചെവിയൻ. പനിയുണ്ടെങ്കിൽ മുയൽ ചെവി നീര് കഴിക്കുന്നത് പനി കുറയ്ക്കാൻ സഹായിക്കും. ടോൺസിലേറ്റിസ് ഉള്ളപ്പോൾ ഉപ്പ് ചേർത്ത മുയൽ ചെവി നീര് തൊണ്ടയിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. മുയൽ ചെവിയുടെ നീര് കണ്ണുകളിൽ ഒഴിക്കുന്നത് നേത്രരോഗങ്ങൾ ശമിപ്പിക്കാനും കണ്ണിന് കുളിർമ നൽകാനും സഹായിക്കും. അർശസ് വരാതിരിക്കാൻ മുയൽ ചെവിയുടെ നീര് മോരിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ചെടിയുടെ നീര് കഴിക്കുന്നത് ഉദരത്തിലെ വിരകളെ നശിപ്പിക്കാൻ സഹായിക്കും. മുള്ളുകുത്തിയ ഭാഗത്ത് മുയൽ ചെവിയുടെ ഇല ചതച്ചരച്ച് വെച്ചു കെട്ടിയാൽ മുള്ള് തനിയെ ഊരിപ്പോകും. സൈനസൈറ്റിസിന് മുയൽ ചെവി സമൂലം അരച്ച് നെറുകയിൽ തേക്കുന്നത് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. മഞ്ഞളും ഇരട്ടി മധുരവും ചേർത്ത് കാച്ചിയെടുത്ത മുയൽ ചെവി എണ്ണ പുരട്ടുന്നത് പലതരം വ്രണങ്ങൾ ശമിപ്പിക്കാൻ സഹായിക്കും. കഴുത്തിലെ വേദനയും മറ്റു വേദനകളിലും മുയൽ ചെവി സമൂലം അരച്ച് നീരെടുത്ത് വേദനയുള്ള ഭാഗത്ത് തടവുന്നത് ഫലപ്രദമാണ്.
2: ഇനി നമുക്ക് കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം.
5: പട്ടാളപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാകുന്ന സമയമാണിത്. സാധാരണയായി പുഞ്ചപ്പാടങ്ങളിൽ കണ്ടുവരുന്ന ഈ പുഴുവിന്റെ ശലഭത്തിന് തവിട്ട് നിറമാണുള്ളത്. ഒരേ സമയം തന്നെ വളരെയധികം പുഴുക്കൾ പാടത്ത് പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും അവ കൂട്ടത്തോടെ നെൽച്ചെടികളെ ഒരറ്റത്ത് നിന്ന് തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ടുമാണ് ഇവയ്ക്ക് പട്ടാളപ്പുഴു എന്ന പേര് ലഭിച്ചത്. രാത്രികാലങ്ങളിലാണ് ഇവയുടെ ആക്രമണം കൂടുതലായും കാണുന്നത്. പകൽ സമയത്ത് പാടത്തെ മൺകട്ടകളുടെയും മറ്റും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇവ നെൽച്ചെടികളെ വെറും കുറ്റികളാക്കി മാറ്റുന്നു. ഇവയെ നിയന്ത്രിക്കാനായി വെള്ളം കയറ്റാവുന്ന പാടങ്ങളിൽ രണ്ടു ദിവസം വെള്ളം കയറ്റി നിർത്തുക. വരമ്പത്തും സ്വയം കിളിർത്തുവരുന്ന നെല്ലിലും കളകളിലും കാണുന്ന പുഴുക്കളെ നശിപ്പിക്കാനായി ഡിപ്പൽ അല്ലെങ്കിൽ ഹിൽബിറ്റ് അല്ലെങ്കിൽ ഹാൾട്ട് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. നല്ല വെയിലുള്ള സമയത്ത് 1 ലിറ്റർ ഡിപ്പലിന് 5 മുതൽ 10 ഗ്രാം വരെ ശർക്കര ചേർത്ത് തളിക്കണം. നെൽച്ചെടികളിലാണെങ്കിൽ ഫ്ലൂബെൻഡിയമൈഡ് 1/2 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിൽ തളിക്കണം. രാത്രി സമയത്ത് 7 മുതൽ 8:30 വരെ പാടശേഖരങ്ങളുടെ വരമ്പത്ത് പന്തം കൊളുത്തി സ്ഥാപിച്ചും ഇവയുടെ ശലഭങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാവുന്നതാണ്. കീടനാശിനി തളിക്കാത്ത പാടങ്ങളിൽ താറാവിൻ കൂട്ടങ്ങളെ വിട്ടും പുഴുക്കളെ ഫലപ്രദമായി നിയന്ത്രിക്കാം. പക്ഷികളെ കൂടുതലായി ആകർഷിക്കുന്നതിനുവേണ്ടി ഓലക്കാലുകൾ പാടത്ത് നാട്ടിക്കൊടുക്കുക. കളനശീകരണം നടത്തുക. പുഴുക്കളെ കെണിവച്ച് പിടിച്ച് നശിപ്പിക്കുക. കെണി തയ്യാറാക്കുന്ന വിധം പറയാം: ഗോതമ്പ് തവിട് 4.5 കിലോഗ്രാം, വെള്ളം 4.5 ലിറ്റർ, ശർക്കര 1.1 കിലോഗ്രാം, ചോളം സ്റ്റാർച്ച് 20 ഗ്രാം, ക്ലോർപൈറിഫോസ് 70 മില്ലി. ഇനി തയ്യാറാക്കുന്ന വിധമാണ്: ശർക്കര പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിക്കുക. ഈ മിശ്രിതം ഗോതമ്പ് തവിടുമായി പുട്ടിനു കുഴയ്ക്കുന്ന പരുവം ആവുന്നതുവരെ യോജിപ്പിക്കുക. ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് 20 ഗ്രാം, 70 മില്ലി ക്ലോർപൈറിഫോസ് ഇവ ചേർക്കുക. ഈ മിശ്രിതം 24 മണിക്കൂർ ചാക്കിൽ കെട്ടി വയ്ക്കുക. അടുത്ത ദിവസം ഈ മിശ്രിതപ്പൊടി ചെറിയ ഉണ്ടകളാക്കി കട്ടിയുള്ള പേപ്പർ കഷ്ണം റോൾ ചെയ്ത് സ്റ്റേപ്പിൾ ചെയ്ത ശേഷം അതിനുള്ളിൽ വയ്ക്കുക. ഇവ പാടവരമ്പുകളിൽ കെണികളായി വെച്ചുകൊടുക്കാവുന്നതാണ്. ഈ മിശ്രിതം വെള്ളം കുറഞ്ഞ പാടങ്ങളിൽ വിതറുകയും ചെയ്യാം. ഈ കെണിയിൽ പുഴുക്കൾ

0: ആകർഷിക്കപ്പെട്ട് അവ കഴിക്കുന്നത് വഴി കൂട്ടമായി ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. ഈ അളവിൽ ഉണ്ടാക്കുന്ന കെണി 5 മുതൽ 8 ഏക്കർ വരെയുള്ള വിസ്തൃതിയിൽ ഉപയോഗിക്കാം. പാടത്ത് വിതച്ച പച്ചില വളച്ചെടികൾ ഉഴുതു ചേർക്കുക. പിന്നീട് നടുന്നതിന് 2 ആഴ്ച ഇടവേള നൽകുകയും വേണം. ഏക്കറിന് 240 കിലോഗ്രാം കുമ്മായവും 2 ടൺ ജൈവവളവും ചേർക്കണം. അവസാന ഉഴവിന് മുമ്പ് വെള്ളം വാർത്ത് കളഞ്ഞ് അടിവളമായി ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ രാസവളങ്ങളും ചേർക്കേണ്ടതുണ്ട്. നാടൻ ഇനങ്ങൾക്ക് ഏക്കറൊന്നിന് യൂറിയ, റോക്ക് ഫോസ്ഫേറ്റ്, പൊട്ടാഷ് എന്നിവ യഥാക്രമം 18:45:10 കിലോഗ്രാം വീതവും ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് യഥാക്രമം 30:75:12 കിലോഗ്രാം വീതവും ഉൽപാദനശേഷി കൂടിയ മധ്യകാല ഇനങ്ങൾക്ക് 40:90:16 കിലോഗ്രാം വീതവും ആവശ്യമാണ്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വളം ചെയ്യുന്നത് കൃഷി ആദായകരമാക്കാൻ സഹായിക്കും. വാഴയിൽ ഇലപ്പുള്ളി രോഗം കാണാൻ സാധ്യതയുണ്ട്. രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്തതിനു ശേഷം ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. ജാതിയിൽ വരുന്ന വിവിധ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. കുരുമുളക് വള്ളികൾ നടുന്ന സമയമാണ് താങ്ങുമരത്തിൽ നിന്നും 15 സെന്റിമീറ്റർ അകലത്തിൽ 1.5 മീറ്റർ നീളത്തിലും വീതിയിലും ആഴത്തിലുമുള്ള കുഴികൾ എടുക്കുക. കുഴിയൊന്നിന് 5 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ മേൽമണ്ണുമായി കലർത്തി കുഴി നിറയ്ക്കണം. വേര് പിടിപ്പിച്ച 2-3 വള്ളികൾ ഓരോ കുഴിയിലും നടാം. ഓരോ ചെടിയുടെ ചുവട്ടിലും കൂനയാക്കി മണ്ണുറപ്പിക്കുന്നത് വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ സഹായിക്കും. കമുകിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിനെതിരെ മുൻകരുതൽ എന്ന നിലയ്ക്ക് മഴയ്ക്ക് മുൻപ് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചുകൊടുക്കണം. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് കൂമ്പുചീയൽ. തൈകളുടെ കൂമ്പോല മഞ്ഞ നിറമാവുകയും കടഭാഗത്ത് വെച്ച് തന്നെ ഒടിഞ്ഞു തൂങ്ങുകയും ചെയ്യും. ഓലകളുടെ കടഭാഗവും മണ്ടയിലെ മൃദുകോശങ്ങളും അഴുകി ദുർഗന്ധം വമിക്കും. പ്രാരംഭത്തിൽ തന്നെ ഈ രോഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ തെങ്ങ് നശിച്ചുപോകും. രോഗം ആരംഭിക്കുമ്പോൾ തന്നെ മണ്ടയിലെ അഴുകിയ ഭാഗങ്ങൾ ചെത്തിമാറ്റി ബോർഡോ കുഴമ്പ് തേച്ച് പുതിയ കൂമ്പ് വരുന്നതുവരെ മഴയിൽ നിന്നും സംരക്ഷിക്കണം. രോഗം ബാധിച്ച തെങ്ങിൽ നിന്ന് നീക്കം ചെയ്ത ഭാഗങ്ങൾ കത്തിച്ചു കളയണം. രോഗം ബാധിച്ച തെങ്ങിന് ചുറ്റുമുള്ളവയ്ക്കും 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചുകൊടുക്കണം. ജാതി, വാഴ എന്നിവയ്ക്കും മഴക്കാലത്തിനു മുമ്പ് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുന്നതും വെള്ളം വാർന്നു പോകാനുള്ള ചാലുകൾ എടുക്കുന്നതും രോഗം വരാതിരിക്കാൻ സഹായിക്കും.
1: കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
3: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്.

0: കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്നു നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ടു വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
1: പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. നമുക്ക് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, എന്താണ് ടെറേറിയം? ഉത്തരം കേട്ടോളൂ. ചുറ്റുപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരന്തരീക്ഷത്തിൽ മണ്ണും സസ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്ലാസ് പാത്രമാണ് ടെറേറിയം. അടച്ചിട്ട ടെറേറിയത്തിന്റെ സുതാര്യമായ ഭിത്തികൾ ചൂടും വെളിച്ചവും ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുന്നു. ഇത് സസ്യവളർച്ചയ്ക്ക് അനുകൂലമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് ഒരു സ്ഫടിക പാത്രത്തിലെ ചെറിയൊരു ലോകം പോലെ തന്നെയാണ്. മണ്ണിൽ ചെറിയ ചെടികൾ, പായൽ എന്നിവ നടുന്ന ഒരു ചെറിയ ഇൻഡോർ ഗാർഡൻ, സസ്യങ്ങൾക്കുള്ള ഒരു ചെറിയ ഹരിതഗൃഹമായി, അല്ലെങ്കിൽ ചില ചെറു ജീവികൾക്കുള്ള സുതാര്യമായ ഒരു വീടായി ഇതിനെ കരുതാം. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം.
2: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്,
2: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
3: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 30 May വൈകിട്ട് 4 മണിവരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗ്ഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്മാർട്ട്

0: സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 30 May വൈകുന്നേരം 4 PM. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9778436265 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയയ്ക്കാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം ഡോ കെ പി സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 6805656. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വില 1 ന് ₹175. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8547070773. വിളിക്കേണ്ട സമയം രാവിലെ 10 AM മുതൽ വൈകുന്നേരം 4 PM വരെ. മത്സ്യത്തൊഴിലാളി, അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC, THSLC, ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10th class എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. കായിക വിനോദ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ നാളെ വൈകുന്നേരം 5 PM മുൻപായി മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി മത്സ്യബോർഡിന്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04842390005. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്ന്, കൊല്ലം ജില്ലയിലെ കൊട്ടിയം, തൃശൂർ ജില്ലയിലെ മാള എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ 1 ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ആവശ്യമുള്ളവർ രാവിലെ 10 AM മുതൽ വൈകുന്നേരം 5 PM വരെ 9495000915 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200 രൂപ, ആലപ്പുഴ 24,700, ചെങ്ങന്നൂർ 28,000, കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,800 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻ പറവൂർ 4,000 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 ന് നെയ്യാറ്റിൻകര 22,000, കായംകുളം 20,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000 ന് നെയ്യാറ്റിൻകര 20,000, പുത്തൂർ 14,900, ഉഴുന്ന പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,000 രൂപ, ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,700 രൂപ, കട്ടപ്പന 2,350, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 37,500 രൂപ, കട്ടപ്പന 35,000 രൂപ, തൂവരപ്പരിപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,550 രൂപ, കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 78,100 രൂപ, റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,000, പുനലൂർ 24,200, പുത്തൂർ 24,500, കോഴിമുട്ട 100 ന് കൊല്ലം 620 രൂപ, പുനലൂർ 650 രൂപ. ഇതുവരെ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഇപ്പോൾ സമയം 7 PM കഴിഞ്ഞ് 24:53. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്

0: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29-ന്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിൽ സൈപ്രസിൽ നിന്നുള്ള നിക്ഷേപം ഇരട്ടിയായി വർദ്ധിച്ചു. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നൈ സംഭാവനയെ ബനി ഹേ ഇസ്കാ ലാഭ ഉഠാതെ ഹുയെ ഹം അഗലേ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹേ ഓർ ഇസ് സങ്കൽപ് കോ സാകാർ കർനേ കേ ലിയേ ആജ് ഹം അപ്നേ വിശ്വസനീയ സംബന്ധോ കോ ഏക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കേ രൂപ് മേ എലിവേറ്റ് കർ രഹേ ഹേ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധവും കഴിഞ്ഞ 1 വർഷത്തിനിടെ വലിയ രീതിയിൽ പുരോഗതി കൈവരിച്ചതായി സൈപ്രസ് പ്രസിഡന്റ് വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ MPമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 18 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നാളെ മുതൽ ഈ മാസം 28 വരെ സഭസമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് July 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹ്ത്ഗിയാണ് വിഷയം കോടതിയിൽ ഉന്നയിച്ചത്. CBSEയുടെ പുതിയ നയം 9-ാം ക്ലാസ്സിൽ 2 അധിക ഭാഷകൾ കൂടി നിർബന്ധമാക്കുന്നുവെന്നും ഇത് വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിഗാബിലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾഡ് H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബിലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടെ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോളോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയ തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തര

0: കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി CBSE. നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും വെബ്സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ആപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പദ്ധതികളെയും ക്ഷേമ പരിപാടികളെയും കുറിച്ചുള്ള വിവരങ്ങൾ, അടിയന്തര സഹായം, വൃദ്ധസദനങ്ങളുടെ വിവരങ്ങൾ എന്നിവയുൾപ്പെടെ മുതിർന്ന പൌരന്മാരുടെ ആവശ്യങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി സവിശേഷതകൾ ജീവൻ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. രാജ്യത്തെ മുഴുവൻ അതിർത്തിയും കൂടുതൽ ശക്തമാക്കുന്നതിനായി സർക്കാർ സ്മാർട്ട് ബോർഡർ പദ്ധതി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ BSFന്റെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് ബോർഡർ ആശയത്തിന് കീഴിൽ അതിർത്തി സുരക്ഷാ സേനയുടെ സുരക്ഷാ സംവിധാനത്തിലേക്ക് എല്ലാത്തരം സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് സുരക്ഷാ ചട്ടക്കൂട് വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
1: आने वाले एक साल के अंदर ही स्मार्ट बॉर्डर कंसेप्ट के साथ सीमा सुरक्षा बल की सुरक्षा में सभी प्रकार की तकनीक को लैस कर एक अभेद बॉर्डर की हम सुरक्षा की ग्रिड बनाने का काम आगे बढ़ रहा है और बहुत कम समय में गृह मंत्रालय ड्रोन रडार आधुनिक कैमराज और बाकी सारी तकनीक के साथ एक स्मार्ट बॉर्डर के प्रोजेक्ट को लेकर देश के सामने आएगा.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിലെ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന 75,415, നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 23,719 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന 116,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി സമയം 7:35. യുവവാണി.

0: തുടങ്ങിയ പ്രധാനമായിട്ടുള്ള മേഖലകൾ.
1: ഇന്ന് ഏത് വിഷയത്തെ കുറിച്ചായിരിക്കും സാർ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്?
0: ഇന്ന് നമുക്ക് മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അവയവ വ്യവസ്ഥ പഠിക്കാം. നമ്മുടെ നാഡീ വ്യവസ്ഥ PSC തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് നാഡീ വ്യവസ്ഥ, മസ്തിഷ്കം, നാഡീകോശം എന്നിവ.
1: അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ സാർ?
0: ഓക്കെ, നമ്മൾ മനുഷ്യ ശരീരം പഠിക്കുമ്പോൾ അവിടെ ആദ്യം അവയവ വ്യവസ്ഥകളെ കുറെ പഠിക്കുന്നുണ്ട്. കോശം, കോശങ്ങൾ ചേർന്ന് കലകൾ, കലകൾ ചേർന്ന് അവയവം, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ, അങ്ങനെ വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നാഡീ വ്യവസ്ഥ, പേശി വ്യവസ്ഥ, രക്തപരിയന വ്യവസ്ഥ, അന്തസ്രാവി വ്യവസ്ഥ, അങ്ങനെ ഒത്തിരി അവയവ വ്യവസ്ഥകൾ. ഓരോ അവയവസ്ഥകൾക്കും ഓരോ പ്രത്യേക ധർമ്മവുമുണ്ട്. അതുപോലെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവസ്ഥയാണ് നാഡീ വ്യവസ്ഥ. ഈ നാഡീ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂറോളജി, അല്ലെങ്കിൽ നാഡികളെ കുറിച്ചുള്ള പഠനമാണ് ന്യൂറോളജി. നമ്മുടെ നാഡീ വ്യവസ്ഥയെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം, കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്നും. അതിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നമ്മുടെ മസ്തിഷ്കം, സുഷുമ്നയാണ് ഉൾപ്പെടുന്നത്,
1: അതായത് ബ്രെയിനും സ്പൈനൽ കോഡും.
0: അതെ, ബ്രെയിനും സ്പൈനൽ കോഡും. ഇനി നമ്മുടെ പെരിഫറൽ നാഡീ വ്യവസ്ഥയില് 12 ശിരോനാഡികൾ, 31 സുഷുമ്നാഡികൾ, ഗ്രാഹികൾ, നാഡി ഗാംഗ്ലിയോണുകൾ.
1: ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ എന്താണ്?
0: ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അതായത് ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം, സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഗ്രാഹികൾ. ഇപ്പൊ നമ്മുടെ കണ്ണിലാണെങ്കിൽ പ്രകാശഗ്രാഹികളുണ്ട്,
1: ലൈറ്റ് റിസെപ്റ്റേഴ്സ്,
0: ഫോട്ടോ റിസെപ്റ്റേഴ്സ്, ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതെ, പ്രകാശത്തെ സ്വീകരിക്കുന്ന പ്രകാശഗ്രാഹികൾ, പ്രകാശഗ്രാഹി കോശങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് മസ്തിഷ്കത്തെ കുറിച്ചാണ്. കാരണം നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ ധർമ്മം തന്നെ എന്താണ്? ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുക. അങ്ങനെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവമാണ് നമ്മുടെ മസ്തിഷ്കം. അതുപോലെ നമ്മുടെ നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്, മസ്തിഷ്കം തന്നെയാണ്. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. അപ്പോൾ ചോറിനെ പൊതുവെ കാണപ്പെടുന്ന അസ്ഥി പേടകമാണ് കപാലം അഥവാ തലയോട് അല്ലെങ്കിൽ ക്രേനിയം എന്ന് പറയും, സ്കള്ള്. ഈ സ്കള്ളിനെ കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏകദേശ ഭാരം എന്ന് പറയുന്നത് ഏകദേശം
1: 1300
0: വരെയാണ് പറയുന്നത്. ഇനി നമ്മുടെ മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന 3 പാളികളുള്ള ഒരു സ്ഥലമുണ്ട്, അതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തെ മാത്രമല്ല സുഷുമ്നയും നമ്മുടെ സ്പൈനൽ കോഡിനെയും പൊതിഞ്ഞു കാണപ്പെടുന്ന 3 പാളികളുള്ള സ്ഥലമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിന് അണുബാധ സംഭവിക്കാറുണ്ട്, അതിനാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയും. മെനിഞ്ചസിന് അണുബാധ സംഭവിക്കുന്നതിനാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, മറ്റു പരാദങ്ങളൊക്കെ മെനിഞ്ചൈറ്റിസിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ഈ ഇടയ്ക്ക് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ്, നെഗ്ലേറിയ ഫൗലേറിയ ആണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസിന് കാരണം.
1: ഓക്കെ, ഇതിന് മരുന്നില്ല തോന്നുന്നു,
0: കൃത്യമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ മരണം സംഭവിക്കുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള ഒരു ദ്രവത്തെ കുറിച്ചാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്,
1: സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അല്ലേ?
0: അതെ, സെറിബ്രോ സ്പൈനൽ ദ്രവം. അത് 3 സ്ഥലങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഒന്ന്, നമ്മുടെ മെനിഞ്ചസിന്റെ ആന്തര പാളികൾക്കിടയിൽ, അല്ലെ, നമ്മുടെ മസ്തിഷ്കത്തെ പൊതുവെ കാണപ്പെടുന്ന 3 പാളികളുള്ള സ്ഥലമാണ് മെനിഞ്ചസ്. അപ്പൊ മെനിഞ്ചസിന്റെ ആന്തര പാളികൾക്കിടയിൽ, അതുപോലെ നമ്മുടെ മസ്തിഷ്ക അറകൾക്കുള്ളിൽ, പിന്നെ നമ്മുടെ സുഷുമ്നയുടെ മധ്യഭാഗത്ത് ഒരു സെൻട്രൽ കനാലുണ്ട്. അപ്പൊ ഈ 3 ഭാഗങ്ങളും നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. അപ്പൊ ഇങ്ങനെ ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പമാണ്, മസ്തിഷ്കത്തിന്റെ ഭാഗം സെറിബ്രം, സുഷുമ്ന സ്പൈനൽ കോഡ്, അപ്പോൾ സെറിബ്രോ സ്പൈനൽ ദ്രവം, അങ്ങനെ ഓർമ്മിച്ച് വയ്ക്കും. മസ്തിഷ്കത്തിന്റെ അറകൾക്കുള്ളിലും മെനിഞ്ചസിന്റെ ആന്തര പാളികൾക്കിടയിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. അപ്പോൾ ഈ ദ്രവത്തിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ന്യൂറോഗ്ലിയൽ കോശമാണ് എപ്പൻഡൈമൽ കോശം. അത് ചോദിക്കാം, പുതിയ SCRT ആഡ് ചെയ്തുവന്ന ഒരു പോയിന്റാണ്, നമ്മുടെ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന്റെ രൂപീകരണത്തിന് പങ്കുവഹിക്കുന്ന ന്യൂറോഗ്ലിയൽ കോശം ഏതെന്ന് ചോദിച്ചാൽ ഇതാണ്, എപ്പൻഡൈമൽ കോശമാണ്. എപ്പൻഡൈമൽ കോശം.
1: സാർ, ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻസിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
0: നമ്മുടെ മസ്തിഷ്ക കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകഘടകങ്ങളും എത്തിക്കുന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. അതുപോലെ ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നത്, മസ്തിഷ്കത്തിനകത്തുള്ള മർദ്ദം ക്രമീകരിക്കുന്നത്, അതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്.
1: സാർ, പിന്നെ ഓരോ ബ്രെയിൻ പാർട്സിനെ പറ്റി കൂടുതലായിട്ട് ഒന്ന് പറയാം.
0: നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് PSC ഒത്തിരി ചോദിക്കാറുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഭാഗമാണ് സെറിബ്രം. സെറിബ്രം ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗം. അതുപോലെ നമ്മുടെ ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഇത് സെറിബ്രം എന്ന് പറയുന്നത്. ഇത് രണ്ട് അർദ്ധഗോളങ്ങളായിട്ടൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്,
1: ലെഫ്റ്റ് ഹെമിസ്ഫിയറും
0: റൈറ്റ് ഹെമിസ്ഫിയർ. ഈ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നാഡീകലയുണ്ട്,
1: കോർപ്പസ് കലോസ്.
0: അതെ, അതുപോലെ നമ്മുടെ ഇടത് അർദ്ധഗോളമാണ് ശരീരത്തിന്റെ വലത് ഭാഗത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. വലത് അർദ്ധഗോളം ശരീരത്തിന്റെ ഇടത് ഭാഗത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും. നമ്മുടെ ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? സെറിബ്രമാണ്. അതുപോലെ ആസൂത്രണം, പ്രശ്ന പരിഹാരം ഇവയുമായി ബന്ധപ്പെട്ട

0: ഭാഗം എന്ന് പറയുന്നത്
1: സെറിബ്രോ.
0: അതുപോലെ ഇന്ദ്രിയ അനുഭവങ്ങളെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതും സെറിബ്രത്തിലാണ്. നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണെങ്കിലും കേൾക്കുന്നത് ചെവി കൊണ്ടാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത് സെറിബ്രത്തിൽ വെച്ചാണ്. അപ്പോൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് വിഷ്വൽ കോർട്ടെക്സ് ആണ്. അതുപോലെ നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങളെയൊക്കെ
1: വോളണ്ടറി
0: ആക്ഷൻസ്, അതായത് നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നടക്കുന്ന ചലനങ്ങളാണ്. നമ്മുടെ നടത്തം, ഓട്ടം, നമ്മുടെ കൈകാലുകളുടെ ചലനം, ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന ചലനങ്ങളാണ്. അപ്പൊ ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ സെറിബ്രമാണ്. അപ്പൊ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അതുപോലെ നമ്മുടെ സെറിബ്രത്തിന്റെ പുറം ഭാഗത്തെ വിളിക്കുന്ന കോർട്ടെക്സ് എന്നാണ് വിളിക്കുന്നത്, അകം ഭാഗത്തെ മെഡുല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ സെറിബ്രത്തിന്റെ പുറം ഭാഗമായ കോർട്ടെക്സ് ഗ്രേമാറ്ററും അകം ഭാഗമായ മെഡുല്ല വൈറ്റ് മാറ്ററുമാണ്. അപ്പോൾ ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെ ഓർമ്മിക്കുക, നമ്മുടെ തലച്ചോറിന്റെ അകംഭാഗത്ത് ഒരു LED ലൈറ്റ് ഇങ്ങനെ കത്തിച്ചു വെച്ചിരിക്കുന്നതായിട്ട് ഇമേജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിഞ്ഞു പോകത്തില്ല. അപ്പോൾ അകംഭാഗം വൈറ്റ് മാറ്ററും പുറം ഭാഗം ഗ്രേ മാറ്ററും. എന്തുകൊണ്ടാണ് അകത്ത് ഈ വെളുത്ത് കാണപ്പെടുന്നത്? അകത്ത് മൈലിൻ ഷീത്തുള്ള നാഡീ കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ന്യൂറോണിലും നമ്മുടെ നാഡീ കോശത്തെ പൊതിഞ്ഞ് മൈലിൻ ഷീത്ത് കാണപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്നുണ്ട്, നാഡികളെ പൊതിഞ്ഞ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത്
1: കാണപ്പെടുന്നത്.
0: മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്, മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെറിബ്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പണ്ടൊക്കെയാണെങ്കിൽ ഇതിലെ ഓരോ പ്രസ്താവനയും ഓരോ ചോദ്യമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് നടന്ന പരീക്ഷയ്ക്കും ഓരോ പോയിന്റും ഒരു 4 പോയിന്റുള്ള ഒരു ചോദ്യമായിട്ടാണ് എന്ത് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പൊ അടുത്ത് നമ്മൾ സെറിബ്രം കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പഠിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് തലാമസ് ആണ്. റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്, അതായത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ആന്തര ഭാഗത്ത് ആണ് തലാമസ് കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ അഥവാ സന്ദേശങ്ങൾ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ മാത്രമാണ് തലാമസ് സെറിബ്രത്തിലോട്ട് അയക്കുന്നത്. റിലേ സ്റ്റേഷൻ, അതായത് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. അതുപോലെ നമ്മൾ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത്, അല്ലെ, വേദന സംഹാരികൾ കഴിക്കുമ്പോൾ നമ്മൾ വേദന അറിയാറില്ല, അസുഖം മാറിയെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അസുഖം മാറിയതാണോ? അല്ല, ആ വേദനയുടെ ആവേഗങ്ങൾ എവിടെ തടഞ്ഞു വയ്ക്കുന്നു? തലാമസ് തടഞ്ഞു വയ്ക്കുന്നു, ആരെ അറിയിക്കുന്നില്ല, സെറിബ്രത്തെ അറിയിക്കുന്നില്ല. അപ്പോൾ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് ചോദിച്ചാലും ഏതാണ് ഉത്തരം? തലാമസ് ആണ്. അതുപോലെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, അല്ലെ, ഇപ്പൊ മഴ പെയ്താലും അല്ലെ ആര് സംസാരിച്ചാലും നമ്മൾ അറിയാറില്ല, അല്ലെ. രാവിലെ നമ്മൾ എണീറ്റ് ചോദിക്കാറുണ്ട് ഇന്നലെ മഴ പെയ്തോ എന്നൊക്കെ അതിശയത്തോടെ ചോദിക്കാറുണ്ട്, നമ്മൾ അറിഞ്ഞില്ല. കാരണം നമ്മൾ നിദ്രാവേളയിൽ ആവേഗങ്ങളെ തടയുന്ന ഭാഗവും തലാമസ് ആണ്. അപ്പോൾ അവിടെ രണ്ട് കാര്യം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഒന്ന്, വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം, അതുപോലെ നിദ്രാവേളയിൽ ആവേഗങ്ങളെ തടയുന്ന ഭാഗം. അതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്ന ഭാഗം, റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതെല്ലാം ആരാണ്? തലാമസ് ആണ്. ഓക്കെ, തലാമസ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പഠിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഹൈപ്പോതലാമസാണ്. ഹൈപ്പോതലാമസ്, അപ്പോൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ആന്തര സമസ്ഥിതി പാലനം, നമ്മുടെ ഹോമിയോസ്റ്റാസിസ്. അതെ, ഹോമിയോസ്റ്റാസിസ്. ആന്തര സമസ്ഥിതി പാലിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. അതുപോലെ നമ്മുടെ ശരീര ഊഷ്മാവ്, ഊഷ്മാവ് നിയന്ത്രിക്കുന്നു. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം എന്ന് പറയുന്ന ത്വക്കാണ്, അല്ലെ. ശരീര ദ്രവം ഏതെന്ന് ചോദിച്ചാൽ രക്തമാണ്. അപ്പോൾ നമ്മുടെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി, വികാരങ്ങൾ, ഇവയൊക്കെ നിയന്ത്രിക്കുന്നതും ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ ജലത്തിന്റെ അളവ്, അല്ലെ, ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതും ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ നമ്മുടെ ഹൈപ്പോതലാമസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതായത് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ, ഇതെല്ലാം നമ്മുടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. അതിൽ ഓക്സിറ്റോസിൻ ഗർഭാശയഭിത്തിയുടെ മിനുസപേശികളുടെ സങ്കോചത്തിന് സഹായിക്കുന്നത്, പ്രസവം സുഗമാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഹാപ്പി ഹോർമോൺസിൽ വരുന്ന ഒരാളാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. അതുപോലെ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോണാണ്
1: പ്രോലാക്റ്റിൻ, അല്ലേ?
0: അല്ല, മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് പ്രോലാക്റ്റിൻ.
1: മുലപ്പാൽ ഉൽപ്പാദനത്തിന്
0: പ്രോലാക്റ്റിൻ. ലാക്ടേഷൻ അഥവാ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. ദെൻ അടുത്ത് നമ്മുടെ വാസോപ്രസിൻ, ADH എന്നറിയപ്പെടുന്ന ആന്റി ഡയുറെറ്റിക് ഹോർമോൺ, അതായത് നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ അളവ് കുറയുമ്പോൾ വൃക്കയിൽ പ്രവർത്തിച്ച് ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ, ആന്റി ഡയുറെറ്റിക് ഹോർമോൺ എന്നറിയപ്പെടും. അപ്പോൾ ഈ വാസോപ്രസിനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. വാസോപ്രസിന്റെ അപര്യാപ്തത രോഗമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വാസോപ്രസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിന്റെ പുനരാഗിരണം കുറയുകയും യൂറിനിലൂടെ അമിതമായിട്ട് ജലം നഷ്ടമാവുകയും ചെയ്യും. അതിനാണ് നമ്മൾ ഡയബറ്റീസ് ഇൻസിപിഡസ് എന്ന് പറയും.

0: ചോദിച്ചിട്ടുണ്ട്. ഡയബറ്റീസ് ഇൻസിപിഡസ് എന്ന് പറഞ്ഞാൽ യൂറിനിലൂടെ അമിതമായിട്ട് ജലം നഷ്ടമാകുന്ന അവസ്ഥയാണ്. ഇതിനപ്പോൾ നമ്മൾ ഹൈപ്പോതലാമസ് പറഞ്ഞു. ഇനി റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും ഉണ്ട്. ആ പേര് തന്നെ നമുക്ക് പഠിക്കാം. റിലീസിംഗ് ഹോർമോൺ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇൻഹിബിറ്ററി ഹോർമോൺ ഏതോ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ പഠിക്കും. അതായത് ട്രോപ്പിക് ഹോർമോണുകളുടെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഇൻഹിബിറ്ററി ഹോർമോണാണ്. ട്രോപ്പിക് ഹോർമോണുകളുടെ പ്രൊഡക്ഷനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് റിലീസിംഗ് ഹോർമോൺ ആണെന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് സെറിബെല്ലം. സെറിബെല്ലം അല്ലെ, നമ്മൾ ഏറ്റവും വലിയ ഭാഗം പറഞ്ഞു
1: സെറിബ്രം.
0: സെറിബ്രം എന്നാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ മസ്തിഷ്ക ഭാഗമാണ്
1: സെറിബെല്ലം.
0: സെറിബെല്ലം എന്ന് പറയുന്നത്
1: ബോഡിലി മൂവ്മെന്റ്സും സെറിബെല്ലമായിട്ട് ബന്ധപ്പെട്ട്,
0: അതായത് നമ്മുടെ ശരീര തുലന നില പാലിക്കുന്നത് സെറിബെല്ലമാണ്. ശരീര തുലന നില എന്ന് പറയുമ്പോൾ നമ്മുടെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം.
1: അതുപോലെ തന്നെ മദ്യപാനം അല്ലേ,
0: അതെ അതെ,
1: ആൽക്കഹോൾ അഫക്ട് ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം അല്ലേ ഇതല്ലേ.
0: അതെ അതെ, അവിടെ പി എസ് സി ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മദ്യം ബാധിക്കുന്ന അവയവം എന്ന് ചിലപ്പോൾ ചോദിക്കാം. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം
1: അവയവം കരളും.
0: അവയവം എന്ന് ചോദിച്ചാൽ ഉത്തരം കരളും. മസ്തിഷ്ക ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബെല്ലം എഴുതണം. കാരണം ഇപ്പൊ നമ്മുടെ ശരീര തുലന നില പാലിക്കുന്ന അവയവം എന്ന് ചോദിച്ചാൽ ചെവിയാണ്. തുലന നില പാലിക്കുന്ന, അതെ, ബോഡി ബാലൻസ് സഹായിക്കുന്ന അവയവം ചെവിയാണ്. മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നാണ് സെറിബെല്ലത്തെ അറിയപ്പെടുന്നത്. അതുപോലെ മദ്യത്തിന്റെ അളവ് കൂടുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു നാഡീയ പ്രക്ഷമാണ് ഗാബ. നാഡീയ പ്രക്ഷകം അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയും. ഗാബ എന്ന് പറയും, ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ്. അതാണ് ഈ മദ്യപാനി മദ്യപിക്കുന്ന സമയത്തൊക്കെ ആ ഒരു പ്ലസന്റ് ഫീലിംഗ് ഒക്കെ, ഒരു റിലാക്സേഷൻ ഒക്കെ കിട്ടുന്നതിനും ഇവർ കൂടുതലായിട്ട് വീണ്ടും മദ്യപിക്കാനൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ ഗാബ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്. ദെൻ നമ്മുടെ തലച്ചോറിൽ അടുത്ത് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്ങേറ്റ ആണ്. ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റ, മിഡ് ബ്രെയിൻ, പോൺസ് ഇവരെല്ലാം വരുന്നത് ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ബ്രെയിൻ സ്റ്റെമ്മിന്റെ, അപ്പോൾ നമ്മുടെ തലച്ചോറിൽ സെറിബ്രത്തിന് പുറകിലായി ചുവടെയായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ല. എന്നാൽ സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം, ഓർമ്മിക്കുക, ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രോണ് അല്ലെ, എന്നാൽ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്
1: മെഡുല്ല
0: ഒബ്ലോങ്ങേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങൾ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ്. ഇനി ഈ മെഡുല്ല ഒബ്ലോങ്ങേറ്റയുടെ തുടർച്ചയായിട്ടാണ് നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സുഷുമ്ന കാണപ്പെടുന്നത്, നമ്മുടെ നട്ടെല്ലിനുള്ളിൽ. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്ങേറ്റ, മിഡ് ബ്രെയിൻ, പോൺസ് ഇവരെ മൂന്ന് പേരെയും ചേർത്താണ് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മസ്തിഷ്കമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തകരാറുകൾ, ഏത് ഭാഗത്താണോ പ്രശ്നം ഉണ്ടാകുന്നത് ആ ഭാഗം നിയന്ത്രിക്കുന്ന കാര്യങ്ങളിലായിരിക്കും പ്രശ്നം വരുന്നത് അല്ലെ. ഇപ്പോൾ ഇടത് ഭാഗത്താണ് അല്ലെ പ്രശ്നം വരുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വലത് ഭാഗത്തായിരിക്കും അതിനെ ബാധിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ സെറിബ്രത്തിന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ മെഡുല്ല ഒബ്ലോങ്ങേറ്റയിലൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെ എന്തൊക്കെ സംഭവിക്കാം, ഹൃദയസ്പന്ദനം അല്ലെ ശ്വാസോച്ഛ്വാസം ഇതൊക്കെ നിലയ്ക്കും. അപ്പോൾ നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രം, അനൈച്ഛിക പ്രവർത്തനം മെഡുല്ല ഒബ്ലോങ്ങേറ്റ. അതുപോലെ ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം, ഏറ്റവും വലിയ രണ്ടാമത്തെ മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം എന്ന്
1: പറയുന്നത്,
0: ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ കണ്ണുകൾ, പുരികം എന്നിവയുടെയൊക്കെ ചലനത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മിഡ് ബ്രെയിൻ ആണ്. മിഡ് ബ്രെയിൻ, കണ്ണുകൾ, പുരികം എന്നിവയുടെ ചലനത്തെ നിയന്ത്രിക്കുന്നത് മിഡ് ബ്രെയിൻ ആണ്.
1: ഇനി അടുത്ത ഏത് ഭാഗത്തെ കുറിച്ച് സംസാരിക്കാം?
0: നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിൽ നമ്മൾ പോൺസിനെ പറ്റി പറഞ്ഞില്ല. അതായത് നമ്മുടെ കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് പോൺസ് ആണ്. നമ്മുടെ കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് പോൺസ് ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്ന് പറയുന്നത് തലാമസ് ആണ്. അതുപോലെ സെറിബെല്ലത്തിലേക്കും സെറിബെല്ലത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്ന് പറയുന്നത് പോൺസ് ആണ്.
1: അപ്പൊ
0: രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കുക, സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം തലാമസ്, സെറിബെല്ലത്തിലേക്കും സെറിബെല്ലത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം
1: പോൺസ്
0: പോൺസ് ആണ്.
1: അതൊരു കൺഫ്യൂസിംഗ് ഫാക്ടർ.
0: അതെ, അത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു അനൈച്ഛിക പ്രവർത്തനമായ മെഡുല്ല ഒബ്ലോങ്ങേറ്റ് ചെയ്യുന്നുണ്ട്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, അതുപോലെ ചുമ, തുമ്മൽ, ഛർദി എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നതും നമ്മുടെ മെഡുല്ല ഒബ്ലോങ്ങേറ്റ് ആണ്. നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട ആവേഗങ്ങളെല്ലാം എങ്ങോട്ട് പോകും, സെറിബ്രോണ് കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ട് സെറിബ്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ തുലന നിലയുമായിട്ട് ബന്ധപ്പെട്ട ആവേഗം പോകുന്നത് സെറിബെല്ലത്തിലോട്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ആവയങ്ങളെ കൊണ്ടുപോകുന്ന നാഡിയായിരിക്കും നേത്രനാഡി അഥവാ ഒപ്റ്റിക് നെർവ്. ഇപ്പൊ നമ്മുടെ ശരീര തുലന നിലയുമായി ബന്ധപ്പെട്ട ആവേഗങ്ങളെ സെറിബെല്ലത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണ് വെസ്റ്റിബുലാർ നാഡി എന്ന് പറയുന്നത്. വെസ്റ്റിബുലാർ നെർവ് അഥവാ വെസ്റ്റിബുലാർ നാഡി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മസ്തിഷ്ക ഭാഗങ്ങൾ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചു വയ്ക്കുക, നമ്മുടെ സെറിബ്രം ഏറ്റവും വലിയ ഭാഗം, ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം സെറിബെല്ലം, അതുപോലെ ആന്തരഭാഗത്ത് കാണപ്പെടുന്ന തലാമസ്, ദെൻ ഹൈപ്പോ തലാമസ്, മെഡുല്ല, ഒബ്ലോങ്ങീറ്റ, ഇപ്പൊ പുതിയ നമ്മുടെ പാഠപുസ്തകത്തിൽ 10-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മിഡ് ബ്രെയിനും പോൺസും. ഇപ്പോ പുതിയ പുസ്തകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പൊ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു മേഖലയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും.
1: സാർ, അടുത്ത സ്പൈനൽ കോഡിനെ പറ്റി സംസാരിക്കാമോ?
0: നമ്മുടെ മെഡുല്ല ഒബ്ലോങ്ങീറ്റ തുടർച്ചയായിട്ട് നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. സ്പൈനൽ കോഡ് ഏകദേശം 45 സെന്റിമീറ്റർ നീളമാണുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡിൽ നിന്ന് ആരംഭിക്കുന്ന കുറച്ച് നാഡികളുണ്ട്, അതിനാണ് നമ്മൾ സ്പൈനൽ നെർവ്സ് അഥവാ സുഷുമ്ന നാഡികൾ എന്ന് പറയും. 31 ജോഡി,
1: 31 pairs
0: സ്പൈനൽ നെർവ്സ് ആണുള്ളത്. അതായത് നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥ രണ്ട് അവയവങ്ങളാണ് അല്ലെ പ്രധാനമായിട്ടും. ഏതൊക്കെയാണ്? മസ്തിഷ്കവും സുഷുമ്നയും.
1: സെൻട്രൽ നെർവസ് സിസ്റ്റം,
0: സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് രണ്ട് അവയവങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്,
1: ബ്രെയിനും സ്പൈനൽ കോഡ്.
0: അല്ലെ, നമ്മുടെ സ്പൈനൽ കോഡിന്റെ പ്രധാനപ്പെട്ട ജോലി നമ്മൾ പറഞ്ഞു, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലെത്തിക്കുന്നു, അവിടെ നിന്ന് റിപ്ലൈ തിരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് സ്പൈനൽ കോഡ് വഴിയാണ്.
1: അതുപോലെ തന്നെ റിഫ്ലക്സ് ആക്ഷൻ സ്പൈനൽ കോഡിന്റെ വേറെ.
0: അതെ അതെ അതെ, റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നതും നമ്മുടെ സ്പൈനൽ കോഡാണ്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ സ്പൈനൽ കോഡും കൺട്രോൾ ചെയ്യുന്നുണ്ട്, സുഷുമ്നയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ സ്പൈനൽ കോഡിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നമുക്ക് സ്പൈനൽ റിഫ്ലക്സ് എന്ന് പറയാം. അതുപോലെ നമ്മുടെ മസ്തിഷ്കത്തിൽ സെറിബ്രത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ സെറിബ്രൽ റിഫ്ലക്സ് എന്നും പറയാം. അപ്പോൾ ജീവികളിൽ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെയാണ്, പ്രതികരണങ്ങളെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻസ് എന്ന് പറയാം. അല്ലെ, ഫോർ എക്സാമ്പിൾ ചൂടുള്ള പാത്രത്തിൽ കൈതൊടുമ്പോൾ പുറകിലേക്ക് വലിക്കുന്നു, ഇതൊന്നും നമ്മളടുത്ത് ആരും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അല്ലെ, മുള്ളിൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കാല് മുകളിലേക്ക് ഉയർത്തുന്നു. അതുപോലെ പ്രകാശം കണ്ണിന് നേരെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ണ് ചിമ്മുന്നു, ഇതെല്ലാം റിഫ്ലക്സ് പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓട്ടം, നടത്തം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനങ്ങൾ, അല്ലെ, നമുക്കറിയാം ആദ്യം ഒരു കാല് മുന്നോട്ട് വയ്ക്കുന്നു, അടുത്ത കാല് വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നു, അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആവർത്തന ചലനങ്ങളെ ഏകോപിപ്പിക്കുന്നതും നമ്മുടെ സ്പൈനൽ കോഡാണ്. ആവർത്തന ചലനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സ്പൈനൽ കോഡാണ്. അപ്പോൾ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഫംഗ്ഷൻസ് ഓർമ്മിക്കേണ്ടത്, ഒന്ന്, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിൽ എത്തിക്കുന്നു, അവിടെ തിരിച്ചുള്ള നിർദ്ദേശങ്ങളെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. അതുപോലെ ഓട്ടം, നടത്തം തുടങ്ങിയ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, ആവർത്തന ചലനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അതുപോലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും നമ്മുടെ സ്പൈനൽ കോഡാണ്. അതുപോലെ നമ്മൾ CSF പറഞ്ഞപ്പോൾ, സെറിബ്രോ സ്പൈനൽ ദ്രവം പറഞ്ഞപ്പോൾ, അവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മുടെ സ്പൈനൽ കോഡിനകത്തും ഈ ദ്രവം കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അല്ലെ, അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ മധ്യഭാഗത്ത് ഒരു സെൻട്രൽ കനാലുണ്ട്, അവിടെയും ആര് നിറഞ്ഞിരിപ്പുണ്ട്? സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിന്റെ പുറം ഭാഗമായിട്ടുള്ള കോർട്ടെക്സും ഉണ്ട്, അകംഭാഗമായിട്ടുള്ള മെഡുല്ലയുണ്ട്. ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, നമ്മുടെ മസ്തിഷ്കത്തിൽ പുറം ഭാഗത്താണ്, കോർട്ടെക്സിലാണ് ഗ്രേ മാറ്റർ, അകംഭാഗത്താണ് വൈറ്റ് മാറ്റർ. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്പൈനൽ കോഡിൽ വരുമ്പോൾ. സ്പൈനൽ കോഡിന്റെ അകത്ത് ഗ്രേ മാറ്ററും പുറത്ത് വൈറ്റ് മാറ്ററും ആണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും, മസ്തിഷ്കത്തിന്റെ അകം ഭാഗത്ത് ഏതാണ് വൈറ്റ് മാറ്ററും പുറം ഭാഗം ഗ്രേ മാറ്ററും. അപ്പോൾ മസ്തിഷ്കം മാത്രം പഠിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ തന്നെ പറഞ്ഞു മനസ്സിലാക്കുക. രണ്ടും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവസാന അകവും പുറവും മാത്രമേ നമുക്ക് ഓർമ്മ ആണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക.
1: സാർ, ഇനി മസ്തിഷ്കമായി റിലേറ്റഡ് ആയ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം.
0: ആ, നമ്മുടെ നാഡീ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. ഒന്ന് അൾഷിമേഴ്സ്, പാർക്കിൻസൺസ് രോഗം, അതുപോലെ അപസ്മാരം, സ്മൃതിനാശ രോഗം, അതായത് കേവല ഓർമ്മകൾ പോലും നഷ്ടപ്പെടുക, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, ദിനചര്യകൾ പോലും മറന്നു പോവുക.
1: അപ്പോൾ പ്രോട്ടീൻ ബിൽഡപ്പ് ഉണ്ടല്ലേ,
0: അതായത് നമ്മുടെ തലച്ചോറിൽ ആലയമായിട്ടുള്ള ഒരു പ്രോട്ടീൻ, അതായത് ലയിക്കാത്ത ഒരു പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുമ്പോഴാണ് അൾഷിമേഴ്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അലുമിനിയത്തിന്റെ അമിതമായിട്ടുള്ള സാന്നിധ്യവും അൾഷിമേഴ്സിന് കാരണമാകാറുണ്ട്. അൾഷിമേഴ്സ് ദിനമൊക്കെ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചു,
1: September 21
0: അൾഷിമേഴ്സ് ദിനമാണ്. അപ്പൊ സ്മൃതിനാശ രോഗമെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, അൾഷിമേഴ്സ്. അതുപോലെ മറ്റൊന്നാണ് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്, അത് നമ്മുടെ തലച്ചോറിലെ ഗാംഗ്ലിയോണുകൾക്കുണ്ടാകുന്ന നാശം, ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ഡോപ്പാമിൻ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, ഡോപ്പാമിന്റെ ഉൽപ്പാദനം കുറയുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഇത് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്. കൈകാലുകൾ വിറയൽ, പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയാതെ വരിക, വായിൽ നിന്ന് മുമിനീര് പുറത്തേക്ക് വരിക, ഇതൊക്കെയാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഷേക്കിംഗ് പാൾസി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു രോഗമാണ് അപസ്മാരം. നമ്മുടെ എപ്പിലപ്സി അഥവാ അപസ്മാരം. എപ്പിലപ്സിയുടെ സിംറ്റംസ് നമ്മൾ പറയേണ്ട കാര്യമില്ല, അല്ലെ? സിനിമകളിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ജന്നി വരിക, അതുപോലെ വായിൽ നിന്നുരയും പതയും വരിക, അവസാന രോഗി തന്നെ അബോധാവസ്ഥയിലാവുക. അപ്പോൾ അതാണ് എപ്പിലപ്സിയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. എപ്പിലപ്സിക്ക് കാരണം എന്ന് പറയുന്നത് തലച്ചോറിലേക്കുള്ള

0: ശേദം ക്രമരഹിതവുമായിട്ടുള്ള വൈദ്യുത പ്രവാഹമാണ്. ഇത് മൂന്നെണ്ണമെങ്കിലും നമ്മൾ പി എസ് സി പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക.
1: സർ വളരെ നന്ദി.
2: റേഡിയോ ഗൈഡിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാഡീ വ്യവസ്ഥയെപ്പറ്റി അധ്യാപകനായ അനൂബി സംസാരിച്ചത്, ഒപ്പം ജെ ജയ്ദേവ്. നിർവഹണം സെവിൽ ജിഹാൻ. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495946321, 9495653 അല്ലെങ്കിൽ 9496593321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
0: യുവസംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.airtvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

0: സമയം 8 മണി. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
2: സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ സുരേഷ് വിട്ടിയറം, അരുവിക്കര വിൽഫ്രഡ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും ടെറിൻ ലോറൻസ് പള്ളിത്തുറ എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ്. സാഹിത്യവേദിയിൽ ആദ്യം സുരേഷ് വിട്ടിയറം അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത നിൻ ശിരോലിപി.
3: നമ്മുടെ ഭാരതപ്പുഴയെ മറന്നുപോയോ, തൂലികായുധന്മാർക്കെല്ലാം പുഴ ഒഴുകും പോലെ വരികൾ വർണ്ണവിസ്മയമായി ഭാവനയിൽ നിറച്ച നമ്മുടെ ഭാരതപ്പുഴയെ മറന്നുപോയോ. നമ്മുടെ മഹാമാമാങ്കം കളിക്കേണ്ട നിളയാമഹിതേ, നീ എന്തേ ഉറക്കമോ? അതോ വിഷപാനം ചെയ്തു അർബുദാംഗങ്ങളാൽ വേദന കൊണ്ടു പുളയുകയോ? നിന്നിലെ നല്ല കാലം കണ്ടവർ, നിന്നിലെ നല്ല കാലം കണ്ടവർ ഭാഗ്യലക്ഷണം പൂണ്ടോർ? നിൻ സൈഗതത്തിലിരുന്നു ചിത്രം വരച്ചവർ പ്രശസ്തർ, പുസ്തകമെഴുതിയവർ അവാർഡിൻ്റെ പെരുമയാണ്ടവർ. നിൻ സൈഗതത്തിലിരുന്നു ചിത്രം വരച്ചവർ പ്രശസ്തർ, പുസ്തകമെഴുതിയവർ അവാർഡിൻ്റെ പെരുമയാണ്ടവർ. നീ മാത്രമെന്തേ ചികിത്സ പോലും ലഭിക്കാതെ മരിക്കാതെ മരിക്കുന്നു. നിളയെഴുതിയ ത്രയാക്ഷരനും കുറ്റിപ്പുറം പാലമൊരുക്കിയോനും കണ്ടു കരയുകയാവാം നിൻ ശിരോലിപിയായിരിക്കാമെന്ന്. നിളയെഴുതിയ ത്രയാക്ഷരനും കുറ്റിപ്പുറം പാലമൊരുക്കിയോനും കണ്ടു കരയുകയാവാം നിൻ ശിരോലിപിയായിരിക്കാമെന്ന്. നിൻ ശിരോലിപിയായിരിക്കാമെന്ന് പരിതപിക്കുന്നവരെ, നമ്മൾ ചെയ്ത ദുഷ്കൃതം ആരുമറക്കാൻ, നമ്മൾ ചെയ്ത ദുഷ്കൃതം ആരുമറക്കാൻ.
2: എന്തതിശയമേ,
3: ഇന്നത്തെ വീടുകൾ പരിഷ്കാരത്തിനപ്പുറം കുജേല കൊട്ടാരത്തേക്കാൾ ബഹുകേമം. ഇന്നത്തെ വീടുകൾ പരിഷ്കാരത്തിനപ്പുറം കുജേല കൊട്ടാരത്തേക്കാൾ ബഹുകേമം. പണ്ടത്തെ കുടിലുകളില്ലല്ലോ, ഉള്ളിലാളുകളുണ്ടോ എന്നതു പ്രശ്നമല്ലല്ലോ. പണ്ടത്തെ കുടിലുകളില്ലല്ലോ, ഉള്ളിലാളുകളുണ്ടോ എന്നതു പ്രശ്നമല്ലല്ലോ. ഉണ്ടെങ്കിലും ഏറിയാൽ മൂന്നോ നാലോ, അച്ഛനും അമ്മയും ഒരു കുഞ്ഞും, മൂന്നു പേർ മൂന്ന് റൂമിൽ ഉറക്കത്തിലും, കുഞ്ഞിനുറക്കം മാത്രം ശാന്തം, കുഞ്ഞിന് ഉറക്കം മാത്രം ശാന്തം. അവരോ പുറമേ മറ്റുള്ളവരുടെ കണ്ണിൽ ആടിപ്പാടി നടിപ്പൂ, ഭാര്യാഭർത്തൃ സമ്മോഹനം. 8 അടിയോളം വരും ആഡംബരക്കട്ടിലിൽ മെയ്തൊടാതെ രണ്ട് ലോകങ്ങളിലവർ. പറയുന്നു കൂട്ടരോട് എല്ലാമുണ്ട്, മാനസിക സമ്മർദ്ദമേറിടുന്നു. മരുന്നും ഗുളികയും കൃത്യം കഴിപ്പൂ, ഫിഷഗ്വരന് ഇതല്ലാതെന്തു ചെയ്യാൻ. മരുന്നും ഗുളികയും കൃത്യം കഴിപ്പൂ, ഫിഷഗ്വരന് ഇതല്ലാതെന്തു ചെയ്യാൻ. പരസ്പരമറിയാത്തവരെ എന്തു ചെയ്യാനാകും? അപ്പുറത്ത് രമണിയും രമണനും പിള്ളേരും സൗഭാഗ്യമില്ലേലും സന്തോഷത്തിലാണേ. അപ്പുറത്ത് രമണിയും രമണനും പിള്ളേരും സൗഭാഗ്യമില്ലേലും സന്തോഷത്തിലാണേ. വയസ്സമ്പതറുപതെത്തിയിട്ടും കിന്നാരം കുറഞ്ഞിട്ടില്ല, മുഖപ്രസാദവും മെയ്യഴകുമേറി വരുന്നതേയുള്ളൂ. എന്തതിശയമേ എന്നോർത്തു നിൽപ്പൂ മുപ്പതും നാൽപ്പതും എത്തിയവരെല്ലാം. എന്തതിശയമേ എന്നോർത്തു നിൽപ്പൂ മുപ്പതും നാൽപ്പതും എത്തിയവരെല്ലാം.
2: ബോധചന്ദ്രൻ.
3: രാമ രാമ രാമ രാമ രാമ രാമ രാമ എന്നു പാടിയ വാൽമീകി രാമായണവും ലാമ ലാമ ലാമ ലാമ ലാമ ലാമ എന്നു പാടിയ മാപ്പിള രാമായണവും അയൽക്കാര സ്നേഹിപ്പു ദൈവത്തിൻ ത്യാഗമെത്ര മനോഹരമേ എന്നു പാടിയ ബൈബിളും പഠിച്ചൊരു നാട്ടിൽ മനുഷ്യനൊന്നാണെന്നറിഞ്ഞ മണ്ണിൽ എന്തിനു വെറുതെ കോലാഹലം. നിങ്ങളിങ്ങനെ ആയതുമെന്തേ? ബുദ്ധൻ ബോധോദയചന്ദ്രന നൽകിയതിതിനോ? നിങ്ങളിങ്ങനെയായതുമെന്തേ? ബുദ്ധൻ ബോധോദയചന്ദ്രന നൽകിയതിതിനോ? ശ്രീനാരായണൻ കണ്ണാടിയിലൊരു പ്രതിഷ്ഠ വച്ചതും ഇതിനോ? പരമഭട്ടാരകസ്വാമി നായ്ക്കൾക്കൊപ്പം ഉണ്ടതും ഇതിനോ? അയ്യങ്കാളി പഞ്ചമിക്കായി പഠിപ്പു നൽകിയതുമിതിനോ? മൺപ്രസാദം വൈകുണ്ഠസ്വാമി നൽകിയതുമിതിനോ? അയ്യോ കഷ്ടമിതയ്യോ. രക്തശേഖരണം ജാതിയില്ലാ കുപ്പിയിലാണല്ലോ ഉള്ളിലേറ്റുന്നതും, അങ്ങനെയല്ലയോ? രക്തശേഖരണം ജാതിയില്ലാ കുപ്പിയിലാണല്ലോ ഉള്ളിലേറ്റുന്നതും, അങ്ങനെയല്ലയോ? ഉള്ളിലിരിക്കും ജാതി മതവിഷപാത്രം ഇനിയെങ്കിലും എടുത്തു കളയേണം. ഉള്ളിലിരിക്കും ജാതി മത വിഷപാത്രം ഇനിയെങ്കിലും എടുത്തു കളയേണം. കാലം വെളുത്തിട്ടും ചിന്ത കരിമേഘമാകുന്നുവോ? കാലം വെളുത്തിട്ടും ചിന്ത കരിമേഘമാകുന്നുവോ? പെയ്യട്ടങ്ങനെ ജാതി കരിമഴ പെയ്തൊഴിയട്ടെ. പെയ്യട്ടങ്ങനെ ജാതി കരിമഴ പെയ്തൊഴിയട്ടെ. കുളിരല പോലെ ഒഴുകട്ടെ സർവചരാചര സ്നേഹധാരയായി. കുളിരല പോലെ ഒഴുകട്ടെ സർവചരാചര സ്നേഹധാര.
2: സുരേഷ് വിട്ടിയറം അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി ടെറിൻ ലോറൻസ് പള്ളിത്തുറ അവതരിപ്പിക്കുന്ന കഥ പണം കായ്ക്കുന്ന പാഴ്മരങ്ങൾ.
0: ജപ്തിയാകുന്നതിനു മുൻപ് വിൽക്കാനായത് ഭാഗ്യം. മോഹിച്ച വില കിട്ടിയില്ലെങ്കിലും തെറ്റില്ലാത്ത വില കിട്ടി. മരുഭൂമിയിലെ 20 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ ബാക്കി പത്രം. ഒരായുസിന്റെ വില. കടമെല്ലാം വീട്ടാൻ തന്നെ ഇതിന്റെ മുക്കാൽ പങ്കും വേണം. ബാക്കികൊണ്ട് ഈ നാട്ടിൽ ഇനിയൊരു വീട് വാങ്ങാനാകുമെന്ന് തോന്നുന്നില്ല. കുഗ്രാമത്തിലെങ്കിലും സ്വന്തമായി ഒരു വീട് വാങ്ങാൻ കഴിഞ്ഞെങ്കിൽ മതിയായിരുന്നു. അതുവരെ വാടക വീട് തന്നെ ശരണം. എങ്ങനെ കഴിഞ്ഞതാ? ഗൾഫിൽ മികച്ച ജോലിയും ശമ്പളവും. സമ്പത്ത് കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ ഭാര്യയ്ക്കെല്ലാം പഴഞ്ചനായി. ഓടിട്ട തറവാടും മരങ്ങളും പശുവും താറാവും കോഴിയുമെല്ലാം ശല്യമായി. കൊഴിഞ്ഞ ഇലയും പൂക്കളുമെല്ലാം നിരന്തരം ശാപവാക്കുകൾക്കിരയായി. രാവിലെയും വൈകുന്നേരവും വീടും മുറ്റവും അടിക്കുന്നത് അമ്മ ദിനചര്യയുടെ ഭാഗമാക്കിയെങ്കിലും ഭാര്യയ്ക്കത് അസ്വസ്ഥതയായി. കുളിയും തേവാരവും കാവിലെ വിളക്ക് വയ്ക്കലും തുളസിത്തറയുടെ പരിശുദ്ധി കാക്കലും അമ്മയ്ക്ക് ജീവശ്വാസം പോലെ തന്നെയായിരുന്നു. കണ്ടത്തിലെ നെല്ലും പറമ്പിലെ തേങ്ങ ചേന കാച്ചിൽ ചേമ്പ് എന്നിവയെല്ലാം സമ്പന്നമാക്കിയ പത്തായവും നിത്യോപയോഗത്തിനുള്ള പച്ചക്കറികളും വീടിന്റെ ഐശ്വര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ലോറി യാത്രക്കാരായ നിത്യോപയോഗ സാധനങ്ങൾ കേട്ടുകേൾവി പോലുമില്ലായിരുന്നു. മനുഷ്യ മനസ്സിലെ മതിൽക്കെട്ടുകൾ പറമ്പിനു ചുറ്റും ബാഹ്യരൂപം സ്വീകരിക്കുന്ന ഇന്നിന്റെ ലോകത്തിന് മതിൽക്കെട്ടുകൾ ഇല്ലാതിരുന്ന ഒരു കാലം തികച്ചും അപരിചിതമായിരിക്കും. സായിപ്പിന്റെ വിദ്യാഭ്യാസം നേടിയതുകൊണ്ടാകണം ഡിഗ്രിക്കാരനായതോടെ കൈക്കോട്ടും മണ്ണും ചേറുമെല്ലാം അക്കാലത്ത് എന്നെ സംബന്ധിച്ച് അശുദ്ധ വസ്തുക്കളായിരുന്നു. വിമാനമേറി ഗൾഫിലെത്തിയപ്പോഴാണ് മണലാരണ്യത്തിന്റെ കൊടും ചൂടിൽ സ്വന്തം ഗ്രാമത്തിന്റെയും തറവാടിന്റെയും ശീതളിമ ബോധ്യപ്പെട്ടത്. യാന്ത്രികമായി പണിയെടുക്കുന്നു, ഉറങ്ങുന്നു. മികച്ച ശമ്പളം ആദ്യമാദ്യം സന്തോഷം തന്നെയാണ് സമ്മാനിച്ചത്. നാട്ടിലെ കൂട്ടുകാരും ക്ലബും ആഘോഷങ്ങളും വൈകുന്നേരം മൈതാനത്തെ കളിയും സമ്മാനിച്ച സന്തോഷം തരാൻ കൈനിറയെ കിട്ടുന്ന ദർഹത്തിന് കഴിയില്ലെന്ന് ബോധ്യപ്പെടാൻ അധികകാലം വേണ്ടിവന്നില്ല. അച്ഛനും അമ്മയും കൂട്ടുകാരും ചിരട്ടപ്പുട്ടും പാൽക്കഞ്ഞിയും കിണറ്റിലെ വെള്ളത്തിന്റെ തണുപ്പും പകരം വയ്ക്കാനാകാത്ത നന്മയാണെന്ന് തിരിച്ചറിയാൻ പ്രവാസ

വിധം വേണ്ടിവന്നു. കാലചക്രത്തിന്റെ കറക്കത്തിനിടയിൽ ജീവിതത്തിന്റെ അനിവാര്യത എന്ന പോലെ വിവാഹവും കഴിഞ്ഞു. ഭർത്താവിനെ പണം കായ്ക്കുന്ന മരമായി മാത്രം കാണുന്ന ഭാര്യ ജീവിതത്തിന്റെ ദുരന്തമാണ്. അവളുടെ ഫോൺ വിളികൾ ആവശ്യങ്ങളുടെ പട്ടികയായി ചുരുങ്ങിയപ്പോൾ ചേട്ടന് സുഖമാണോ എന്ന് അവൾ ചോദിച്ചിരുന്നെങ്കിലെന്ന് വെറുതെ ആശിച്ചു. തങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം വാങ്ങിക്കൂട്ടി രണ്ടു വർഷത്തിലൊരിക്കൽ വന്നെത്തുന്ന കൊറിയർ സർവീസുകാരൻ്റെതായിരുന്നു മക്കളുടെ മനസ്സിലെ അച്ഛന്റെ സ്ഥാനം. നഗരത്തിലേക്ക് ചേക്കേറാമെന്ന ഭാര്യയുടെ നിർദ്ദേശം ക്രമേണ ശാഠ്യമായി മാറി. കുട്ടികളുടെ പഠനത്തിന് നല്ല സ്കൂളും ട്യൂഷനും എൻട്രൻസ് കോച്ചിങ്ങും ഉള്ള സൗകര്യവും ഈ ഓണം കേറാ മൂലയിലുണ്ടോ എന്ന അവളുടെ ചോദ്യവും എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. നാട്ടിലെ പള്ളിക്കൂടത്തിൽ പഠിച്ചു തന്നെയാണ് ഞാൻ ഈ നിലയിലെത്തിയതെന്ന് പറയാൻ തോന്നിയെങ്കിലും സംയമനം പാലിച്ചു. നഗരത്തിലേക്ക് മാറാമെന്ന നിർദ്ദേശം വച്ചപ്പോഴുള്ള അച്ഛന്റെ മനസ്സിലെ തീ ഞാൻ കണ്ടതാണ്. കാരണവന്മാരുടെ കാലടി പതിഞ്ഞ അവരുടെ ഗന്ധമുള്ള അസ്ഥിത്തറയുള്ള ഈ മണ്ണ് വിൽക്കുകയോ? നഗരം എന്ന വാക്കു തന്നെ അച്ഛന്റെ കോപം ജ്വലിപ്പിച്ചു. തറവാട് പൊളിച്ച് പുതിയ വീട് പണിയാം എന്ന നിർദ്ദേശത്തോടെ ഭാര്യയുമായി സന്ധി ചെയ്തു. പിറന്ന മണ്ണെങ്കിലും അന്യമാകില്ലല്ലോ. മകന്റെ സ്വൈര ജീവിതമോർത്ത് ശിവശിവ എന്ന് നിശ്വസിച്ച് അച്ഛനമ്മമാർ തറവാട് പൊളിക്കുന്നതിനെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം ഒതുക്കി. ബാങ്ക് ബാലൻസിന്റെ ഇരട്ടി വേണം ആർക്കിടെക്റ്റിന്റെ വരകൾ യാഥാർത്ഥ്യമാക്കാൻ. അതിനും പരിഹാരം അവളുടെ പക്കലുണ്ടായിരുന്നു, ബാങ്ക് ലോൺ. അതെങ്ങനെ വീട്ടുമെന്നോ, അത് വീട്ടാനുള്ള സമ്പത്തുണ്ടാ

0: ഭക്തനോട് പോലും അനുവാദം ചോദിച്ച് ഏറ്റവും അത്യാവശ്യഘട്ടത്തിൽ മാത്രമേ തറവാട്ടിൽ മരം മുറിച്ചിരുന്നുള്ളൂ. മരം മുറിക്കുന്നതിന് മുൻപ് തന്നെ പകരം നട്ടിരിക്കണമെന്നത് തറവാട്ടിലെ അലിഖിത നിയമമാണ്. ഞാനിതാ അതും ലംഘിച്ചിരിക്കുന്നു. അന്ധവിശ്വാസികളെന്ന് കളിയാക്കി അവൾ പരിഹസിച്ചു. മുറിച്ചിട്ടിരിക്കുന്ന മരങ്ങൾ അംഗഭംഗം സംഭവിച്ച് വേദന കൊണ്ട് പിടയുന്നതായി തോന്നി. ഈ പാപമെല്ലാം ഞാൻ ഏത് ഗംഗയിൽ കഴുകും? പ്രകൃതിയുടെ ചങ്ങാതിയായ നട്ടുച്ചയ്ക്കു പോലും കുളിർമയേകിയ കളിചിരിയുടെ കലപിലയുള്ള കാരണവന്മാരുടെ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ തങ്ങി നിൽക്കുന്ന ഞാൻ പിച്ചവച്ച കളിവീട്, ജെ സി ബിയുടെ കരാളഹസ്തങ്ങളാൽ ഏതാനും മണിക്കൂറുകൾക്കിടയിൽ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പായി മാറി. കൂട്ടം തെറ്റിയ ഒറ്റയാനെപ്പോലെ ഉയർന്നു വന്ന പുതിയ വീട് ഭാര്യയെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ കേവലം നാണയത്തുട്ടുകളുടെ ലാഘവത്തോടെ ആർക്കിടെക്ട് കൈക്കലാക്കുമ്പോൾ അവളുടെ സന്തോഷം കണ്ട് ഞാൻ അമ്പരന്നു. ഞാൻ വെറുമൊരു ധനാഗമ യന്ത്രം മാത്രം. വീട് വച്ചു ആഘോഷമായി തന്നെ പാല് കാച്ചി കയറിയെങ്കിലും ആ കോൺക്രീറ്റ് കെട്ടിടത്തെ വീടായി കാണാൻ എനിക്കായില്ല. പുട്ടുകുറ്റിയിലകപ്പെട്ട പുട്ടുപൊടിയുടെ അവസ്ഥയിൽ വെന്തുരുകാനായിരുന്നു എന്റെ വിധി. കടബാധ്യതയുടെ മാറാപ്പുമായി മണലാരണ്യത്തിലേക്ക് മടങ്ങുമ്പോൾ അടുത്ത വരവിന് പുത്തൻ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളുടെ പട്ടിക ഏൽപ്പിച്ച് ഇതിന്റെ കാര്യം മറക്കല്ലേ എന്ന് അവൾ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. മക്കൾ അവരവരുടെ ലിസ്റ്റ് നേരത്തെ ഏൽപ്പിച്ചിരുന്നു. വറചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക് ഈയാമ്പാറ്റ മടങ്ങുകയായി. എണ്ണയുടെ വിലയിടിവ്, സാമ്പത്തിക മാന്ദ്യം, സ്വദേശിവൽക്കരണം അരുതാത്തത് സംഭവിക്കുക തന്നെ ചെയ്തു. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണെന്ന അറിയിപ്പ് കണ്ണിൽ ഇരുട്ട് നിറച്ചു. വീട്ടിൽ വിവരമറിയിച്ചു. വീട്ടിൽ നിന്നുള്ള വിളിയുടെ എണ്ണം കുറഞ്ഞു. ഒരായുസിന്റെ കടബാധ്യത, കുട്ടികളുടെ പഠന ചെലവ്, വൃദ്ധരായ മാതാപിതാക്കൾ, ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. തിരികെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യയുടെയും മക്കളുടെയും പഴയ ആവേശമൊന്നും കണ്ടില്ല. വലിഞ്ഞു കയറി വന്നവന്റെ അവസ്ഥ. പതിവ് പോലെ നെറുകയിൽ മുത്തം നൽകി മാതാപിതാക്കൾ. മകന്റെ ജീവിതത്തിലെ കരടാകാതിരിക്കാൻ എന്നും മൗനത്തിന്റെ വാത്മീകത്തിലൊളിച്ച അവരുടെ ദൈന്യത എന്റെ നൊമ്പരക്കടലിന്റെ ആഴം കൂട്ടി. പണമില്ലാത്തവൻ പിണമെന്ന് കാലം വീണ്ടും തെളിയിച്ചു. കടബാധ്യതയേറി നിത്യവൃത്തിക്കു പോലും നിവൃത്തിയില്ലാതായപ്പോഴാണ് വീട് വിറ്റാലോ എന്ന ആശയം ഭാര്യ മുന്നോട്ടു വച്ചത്. മുഖമടച്ച് ഒന്ന് കൊടുക്കാനാണ് തോന്നിയത്. പക്ഷേ രണ്ടാത്മാക്കൾ ഒരിക്കലും ഒന്നിനും തടസ്സം നിൽക്കാത്തവർ. മകന്റെയും കുടുംബത്തിന്റെയും സുസ്ഥിതി മാത്രം സ്വപ്നം കണ്ടവർ. അവരെ വേദനിപ്പിക്കാൻ വയ്യ. പക്ഷേ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകാൻ തുടങ്ങിയപ്പോഴേക്കും തീരുമാനം മാറ്റേണ്ടി വന്നു. വീടും പറമ്പും വിൽക്കുക തന്നെ. കാരണവന്മാരുടെ അസ്ഥിത്തറ, കാവ്, അന്നമൂട്ടിയ പറമ്പ്, അമ്മയുടെ പ്രതിഷേധം കണ്ണീരായി പെയ്തിറങ്ങി. അച്ഛൻ മൗനവാത്മീകം കൂടുതൽ ബലപ്പെടുത്തി. പകുതിയിലധികം വേണം കടബാധ്യത തീർക്കാൻ. മറ്റെവിടെയെങ്കിലും ഇത്തിരി മണ്ണ് തലചായ്ക്കാൻ സ്വസ്ഥമായൊരിടം. അച്ഛനമ്മമാരുടെ കണ്ണീർ ഇനിയൊരിക്കലും തോരില്ലെന്നറിഞ്ഞിട്ടും അവർക്ക് തന്നെ ഒരിക്കലും ശപിക്കാനാവില്ലെന്ന തിരിച്ചറിവാണ് ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് തിരികെ വിളിച്ചത്. ഓരോ പ്രവാസിയും പാഴ്മരം തന്നെയാണ്, പണം കായ്ക്കുന്ന പാഴ്മരം. വരുമാനമില്ലാതായാൽ ചണ്ടി, വെറും ചണ്ടി മാത്രം. ദൈവമേ, എന്തിന് ഇങ്ങനെ ഒരു ജന്മം, വെറുമൊരു പാഴ്ജന്മം.
1: ടെറിൻ ലോറൻസ് പള്ളിത്തുറ അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി അരുവിക്കര വിൽഫ്രഡ് അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യ കവിത സാന്ധ്യശോഭ.
2: ഗ്രാമസന്ധ്യേ നീ ഇന്നെത്രയോ സുന്ദരി.

ഇരുന്നു ഞാൻ. ആ മനോജ്ഞ നേത്രങ്ങളിലെത്രയോ ദീപനാളങ്ങൾ മിന്നിത്തെളിയുന്നു. ഗ്രാമസന്ധ്യ നീ ഇന്നെത്രയോ സുന്ദരി, ധ്യാനലീനനായുറ്റു നോക്കി നിൽക്കുന്നു ഞാൻ.

നിറക്കൂട്ട് ചാലിച്ച് ധാരകോരുന്ന ദൃശ്യമന്തൽഭുതം. മരുതാശ്ലേഷമേൽക്കുന്ന വേളയിൽ രോമഹർഷപ്പുളകിതയായി നീ മരിവില്ലിൻ നിറക്കൂട്ട് ചാലിച്ച് ധാരകോരുന്ന ദൃശ്യമന്തൽഭുതം. എത്ര വല്ലികൾ പൂവിട്ടു സന്ധ്യയിൽ പുഷ്പവാടികൾ ഭൃംഗങ്ങൾ തേടുന്നു. ശബ്ദഘോഷം മുഴക്കിരാപ്പാടികൾ കൃത്യമായി വരവേൽക്കുന്നു നിത്യവും. എത്ര വല്ലികൾ പൂവിട്ടു സന്ധ്യയിൽ പുഷ്പവാടികൾ ഭൃംഗങ്ങൾ തേടുന്നു. ശബ്ദഘോഷം മുഴക്കിരാപ്പാടികൾ

തെളിയുന്ന സുന്ദര സാന്ധ്യശോഭയൻ മാനസം പുൽകുന്നു. ദൂരെ ദൂരെ തെളിയുന്ന സുന്ദര സാന്ധ്യശോഭയൻ മാനസം പുൽകുന്നു. വേരുകൾ നഷ്ടപ്പെട്ടൊരു ജീവിതമോഹമണ്ഡലം ആന്ധ്യത്തിലാകുമ്പോൾ മാമക മനസ്സാകത്തഴുകുന്നു. ചോർന്നുപോകാത്തൊരാവേശമാധുരി വേരുകൾ നഷ്ടപ്പെട്ടൊരു ജീവിത മോഹമണ്ഡലം ആന്ധ്യത്തിലാകുമ്പോൾ മാമക മനസ്സാകത്തഴുകുന്നു. ചോർന്നുപോകാത്തൊരാവേശമാധുരി നിന്റെ സൗവർണ സൗന്ദര്യവീചികൾ എന്നകക്കാമ്പിൽ അത്ഭുതം സൃഷ്ടിപ്പൂ. ഭൗമജീവിതം കാമ്യമാണെന്നൊരു ചിന്തയെന്റെ മനസ്സിൽ തളിർക്കുന്നു. നിന്റെ സൗവർണ സൗന്ദര്യവീചികൾ എന്നകക്കാമ്പിൽ അത്ഭുതം സൃഷ്ടിപ്പൂ. ഭൗമജീവിതം കാമ്യമാണെന്നൊരു ചിന്തയെന്റെ മനസ്സിൽ തളിർക്കുന്നു. ദൂരെ കാണും ഇരുളിൻ ചുരുളുകൾ മേനിമെല്ലെ പുണരുന്ന വേളയിൽ ദൂരെ കാണും ഇരുളിൻ ചുരുളുകൾ മേനിമെല്ലെ പുണരുന്ന വേളയിൽ ജീവിതത്തിൻ്റെ ശാലീന സൗഭഗം മാഞ്ഞുപോകാതിരിക്കാൻ കൊതിപ്പു ഞാൻ. ജീവിതത്തിൻ്റെ ശാലീന സൗഭഗം മാഞ്ഞുപോകാതിരിക്കാൻ കൊതിപ്പു ഞാൻ. നാളുകൾ കൊഴിഞ്ഞാപതിച്ചിടുമ്പോൾ വേപധൂപൂണ്ടിടറേണ്ട നാം വൃഥ. ലോകജീവിതം നശ്വരമാണെന്ന ബോധം ഉള്ളിൽ നിറച്ചു മുന്നേറിടാം. നാളുകൾ കൊഴിഞ്ഞാപതിച്ചിടുമ്പോൾ വേപ

0: കവിത സങ്കൽപ്പചാരുത.
1: ഇനിയുമുണ്ടേറെ പറയുവാൻ എഴുതുവാൻ, മരണമില്ലാത്തതാണൻ കാവ്യഭാവന. മനസ്സിനഗാധ തലങ്ങളിൽ പൂത്തിടും മലരിൻ മണം ചോർന്നു പോകില്ലൊരിക്കലും. ഇനിയുമുണ്ടേറെ പറയുവാൻ എഴുതുവാൻ, മരണമില്ലാത്തതാണൻ കാവ്യഭാവന. മനസ്സിനഗാധ തലങ്ങളിൽ പൂത്തിടും മലരിൻ മണം ചോർന്നു പോകില്ലൊരിക്കലും. പുതിയ നൽകാഴ്ചകൾ കണ്ടുല്ലസിക്കുവാൻ നിരതം ശ്രമിക്കുമ്പോൾ ഇരുളിൻ ചുരുളുകൾ അകതാരിൽ നാമ്പിടും. സങ്കൽപ്പ സൗധത്തിനടിവേര് തോണ്ടുവാൻ വിഫലം ശ്രമിക്കുന്നു. പുതിയ നൽകാഴ്ചകൾ കണ്ടുല്ലസിക്കുവാൻ നിരതം ശ്രമിക്കുമ്പോൾ ഇരുളിൻ ചുരുളുകൾ അകതാരിൽ നാമ്പിടും. സങ്കൽപ്പ സൗധത്തിനടിവേര് തോണ്ടുവാൻ വിഫലം ശ്രമിക്കുന്നു. നുരചിന്തി പതയുന്ന കടലുണ്ടൻ അകതാരിൽ കൊടുങ്കാറ്റിലുലയുന്ന നൗകൈ ജീവിതം. നുരചിന്തി പതയുന്ന കടലുണ്ടൻ അകതാരിൽ കൊടുങ്കാറ്റിലുലയുന്ന നൗകൈ ജീവിതം. മരുഭൂപ്രയാണത്തിനൊടുവിൽ ഈ തീരത്ത് ചുമടൊന്നിറക്കി വയ്ക്കാനിടം തേടുന്നു. മരുഭൂപ്രയാണത്തിനൊടുവിൽ ഈ തീരത്ത് ചുമടൊന്നിറക്കി വയ്ക്കാനിടം തേടുന്നു. ഇവിടെ മോഹങ്ങൾ തളിർക്കില്ല പൂക്കില്ല, ജീർണിച്ച വൻ മരം പോലെത്ര സന്ധ്യകൾ. നുരചിന്തി പതയുന്ന കടലുണ്ടൻ അകതാരിൽ കൊടുങ്കാറ്റിലുലയുന്ന നൗകയീ ജീവിതം. മരുഭൂപ്രയാണത്തിനൊടുവിൽ ഈ തീരത്ത് ചുമടൊന്നിറക്കി വയ്ക്കാനിടം തേടുന്നു. ഇവിടെ മോഹങ്ങൾ തളിർക്കില്ല പൂക്കില്ല, ജീർണിച്ച വൻമരം പോലെത്ര സന്ധ്യകൾ. നാട്ടരങ്ങിൻ രസം ആസ്വദിച്ചിടുവാൻ പ്രാപ്തമല്ലൻ മനസ്സാകത്തളരുന്നു. ഇവിടെ മോഹങ്ങൾ തളിർക്കില്ല പൂക്കില്ല, ജീർണിച്ച വൻമരം പോലെത്ര സന്ധ്യകൾ. നാട്ടരങ്ങിൻ രസം ആസ്വദിച്ചിടുവാൻ പ്രാപ്തമല്ലൻ മനസ്സാകത്തളരുന്നു. ധർമാധർമ്മങ്ങൾ തിരിച്ചറിഞ്ഞിടുവാൻ അർജുന മന്ത്രം ശ്രവിച്ചിടാനാകാതെ. നീതി നിഷേധ വായ്ത്താരി മുഴക്കി നാടിൻ്റെ നന്മകൾ കന്ത്യം കുറിക്കുന്നു. ധർമ്മധർമാദികൾ തിരിച്ചറിഞ്ഞിടുവാൻ അർജുന മന്ത്രം ശ്രവിച്ചിടാനാകാതെ. നീതി നിഷേധ വായ്ത്താരി മുഴക്കി നാടിൻ്റെ നന്മകൾ കന്ത്യം

0: തലകുനിക്കാത്ത നൽ ജയ വൈജയന്തികൾ മൃദുമന്ദഹാസം പൊഴിച്ചു നിൽക്കുന്നിത കവിത എൻ സങ്കൽപ്പ ചരട് പൊട്ടിച്ചേറെ ദുരിതക്കയത്തിലേ കണിറങ്ങുമ്പോഴും തലകുനിക്കാത്ത നൽ ജയ വൈജയന്തികൾ മൃദുമന്ദഹാസം പൊഴിച്ചു നിൽക്കുന്നിത ആരാധകരുണ്ടൻ ചാരത്തനഖ വികാര തരംഗങ്ങളെത്തലോടുന്നവർ ഭൂമിയിൽ സ്വർഗം കൊതിക്കും കവിയുടെ ചിന്തകൾ ആർക്ക് വിലങ്ങിടാനായിടും ആരാധകരുണ്ടൻ ചാരത്ത് അനഖവികാര തരംഗങ്ങളെ തലോടുന്നവർ ഭൂമിയിൽ സ്വർഗം കൊതിക്കും കവിയുടെ ചിന്തകൾ ആർക്ക് വിലങ്ങിടാനായിടും ഇവിടെന്റെ പൂർവീകർ തെളിയിച്ച കൽവിളക്കണയാതെ കാത്തു സൂക്ഷിക്കേണ്ടതല്ലയോ ഇവിടെന്റെ പൂർവീകർ തെളിയിച്ച കൽവിളക്കണയാതെ കാത്തു സൂക്ഷിക്കേണ്ടതല്ലയോ അതിനായി ദിനരാത്ര ഭേദമില്ലാതെന്നും എഴുതും ആരചനകൾ നൈവേദ്യമായിടും അതിനായി ദിനരാത്ര ഭേദമില്ലാതെന്നും എഴുതും ആരചനകൾ നൈവേദ്യമായിടും
1: അരുവിക്കര വിൽഫ്രഡ് അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: AIRTVMPM@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: AIRTVMPM@gmail.com. സംഗീത സരണി.

സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: മൊഴിയുറവകൾ, മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ. ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിക്ക്. മൊഴിയുറവകൾ.
1: ആകാശവാണി. സമയം 8:30.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
3: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ. 3.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുകയെന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായി തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്കിത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7,500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് അവർ ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. EPFൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതൻറ്റിക്കേഷൻ വഴി ഓതൻറ്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് UNൽ ജോയിൻ ചെയ്യിക്കുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ DBT വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ DBT എനേബിൾ ചെയ്യാനുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 to 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. EPFO രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFOയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ GST നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. 2, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50-ൽ താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ 2 തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50-ന് മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5-ഓ അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1,000 to 3,000 രൂപ വരെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1,000 to 3,000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
2: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി

0: 1,101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 June രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബംബർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. നാളെ നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. നാളെ ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. 12 കോടി രൂപയാണ് 1 സമ്മാനം. പ്രിഗാമലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾ H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാമലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ, എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി. സിബിഎസ്ഇ നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സിബിഎസ്ഇ വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും സിബിഎസ്ഇ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റ് ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗോവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഗോദ എന്ന ചിത്രത്തിനു വേണ്ടി സിത്താര പാടിയത്. ഗാനരചന മനു മഞ്ജിത്. സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ.

0: സമയം 9:15.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്ന് പഴമൊഴിയും കടങ്കഥയും മലയാളത്തിന്റെ മാണിക്യമുത്തുകൾ പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സാഹിത്യകാരനുമായ മനോജ് പുളിമാത്.

കേട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. കുട്ടിക്കാലം മുതൽ നമ്മളെല്ലാം കേൾക്കുന്നതും പാടിപ്പതിഞ്ഞതുമായ ചില വരികളാണല്ലോ ഇതെല്ലാം. താളാത്മകമായി കൗതുകത്തോടെയും ഏറെ രസത്തോടെയുമെല്ലാം തലമുറകൾ ആഘോഷിക്കുന്ന നമ്മുടെ ഭാഷയിലെ ചില നറുമുത്തുകളാണ് ഈ വരികൾ. കടങ്കഥകളെന്നും പഴഞ്ചൊല്ലുകളെന്നുമെല്ലാം നമ്മൾ അവയെ നാമകരണം ചെയ്തിട്ടുണ്ട്. പണ്ടുകാലത്ത് ഒത്തുചേരലിൻ്റെ വേളകളെ സമ്പുഷ്ടമാക്കാൻ ഒപ്പം നിന്ന നല്ലൊരു കൂട്ടുകാരനായിരുന്നു കടങ്കഥകൾ. അതുപോലെ വർത്തമാനങ്ങളെ കൂടുതൽ സമ്പുഷ്ടമാക്കുവാൻ പഴമൊഴികളും ഒപ്പം ചേർന്നു നിന്നിരുന്നു. പഴമൊഴികളാൽ സമൃദ്ധമായിരുന്നു നമ്മുടെ പഴയകാലം. കുട്ടിക്കാലം മുതൽ നിരവധി പഴഞ്ചൊല്ലുകൾ കേട്ടുകൊണ്ട് വളർന്നവരായിരുന്നു മുതിർന്ന തലമുറയിലുള്ളവർ. മടിയൻ മല ചുമക്കും എന്ന് ഇടയ്ക്കിടെ അച്ഛൻ

എന്റെ ഓർമ്മപ്പെടുത്തൽ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ ഇനിക്കും എന്നിങ്ങനെ മുത്തച്ഛൻ്റെ സ്നേഹശകാരങ്ങൾ. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് മുത്തശ്ശിയുടെ ഓർമ്മപ്പെടുത്തൽ. പയ്യ തിന്നാൽ പനയും തിന്നാം എന്ന അമ്മയുടെ പ്രോത്സാഹനങ്ങൾ. ഓണത്തിന് ഉറുമ്പിനും കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞു തരുമ്പോൾ ശരിയായ ഓണമെന്തെന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയിരുന്നു. പറമ്പിൽ ഒരു തൈ നടുമ്പോൾ സമ്പത്തുകാലത്തു തൈപത്തു വെച്ചാൽ ആപത്തുകാലത്തു കാപത്തു തിന്നാം എന്ന് പാടിക്കേൾപ്പിക്കുന്ന അമ്മാവനും കാക്കക്കുഞ്ഞിനെ പിടിക്കാനോടവേ കാക്കകൾ കൂട്ടമായി വന്ന് ആക്രമിക്കുന്നത് കാണുമ്പോൾ കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന കൂട്ടുകാരുമൊക്കെ മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. നമ്മുടെ സംസ്കാരവുമായും ജീവിതവുമായും ബന്ധപ്പെട്ടു നിൽക്കുന്ന നാടോടി സാഹിത്യത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നവയാണ് പഴഞ്ചൊല്ലുകൾ. ഭാഷയുടെ ഈടുവയ്പ്പുകളായി അവ ഇന്നും നിലനിൽക്കുന്നു. ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉറവയെടുത്തതും മനുഷ്യഭാവുകത്വത്തെ രൂപപ്പെടുത്തുന്നതുമായ തിരുമൊഴികളാണവ. വാമൊഴിയായി പകർന്നുപോകുന്ന സാരവത്തും അർദ്ധപുഷ്കലവുമായ വാക്കുകളുടെ അമൃതരഹസ്യം ഓരോ പഴഞ്ചൊല്ലും നമ്മോട് പറയുന്നു. പലരും പറഞ്ഞു പഴകിയ ചൊല്ല് എന്നോ കാലപ്പഴക്കമുള്ള ചൊല്ല് എന്നോ പഴഞ്ചൊല്ലിനെ വിശദീകരിക്കാം. ഒരു ജനസമൂഹത്തിൽ പണ്ടേക്കു പണ്ടേ പലരും പറഞ്ഞു പറഞ്ഞു പരന്നു പഴക്കം വന്നിട്ടുള്ള ചൊല്ലുകൾ. അതെ, ഓരോ സന്ദർഭത്തിൽ നമ്മുടെ പൂർവികരുടെ നാവിൽ നിന്ന് ഉപദേശമായും സാമാന്യ തത്വമായും വാർന്നു വീണ ഒറ്റമൂലികളാണവ. അനുഭവത്തിൽ വന്ന വസ്തുതകളെ സാമാന്യവൽക്കരിച്ച് കാച്ചിക്കുറുക്കി അല്പം ഫലിതം മേമ്പൊടിയും ചേർത്ത് രുചികരവും പോഷകവുമാക്കി തീർത്ത വാക്യങ്ങൾ എന്ന് അവയെ നിർവചിക്കാം. കേട്ടും പറഞ്ഞുമാണ് അവ പ്രചാരത്തിൽ വന്നത്. മിക്ക പഴഞ്ചൊല്ലുകളും വ്യംഗ്യാർത്ഥ പ്രധാനങ്ങളാണ്. ചിലതാകട്ടെ വാച്യാർത്ഥത്തിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ഹ്രസ്വത, കാവ്യാത്മകത, ഉച്ചാരണ സൗകുമാര്യം എന്നിവയെല്ലാം പഴമൊഴികളുടെ സവിശേഷതകൾ തന്നെയാണ്. അനുപ്രാസാദി ശബ്ദാലങ്കാരങ്ങൾ, ഉപമ പോലുള്ള അർത്ഥാലങ്കാരങ്ങൾ ഒക്കെ പല ചൊല്ലുകളെയും കവിതയോടടുപ്പിക്കുന്നു. വാമൊഴിയുടെ നിസർഗതയും ലാളിത്യവും ഗ്രാമീണമായ അഴകും അവയെ ആകർഷകമാക്കുന്നു. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണ് ചൊല്ല്. പഴഞ്ചൊല്ലിനെയും പഴങ്കയറിനെയും വിശ്വസിക്കരുത് എന്നൊരു മറുചൊല്ലുമുണ്ട്. പണ്ടത്തെ കാർഷിക പ്രധാനമായ ലോകത്ത് നിന്ന് ജനജീവിതം ഇന്നത്തെ സൈബർ യുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ പഴഞ്ചൊല്ലുകളിൽ പലതും പതിരായിപ്പോയിട്ടുണ്ടോ എന്ന സന്ദേഹവുമുണ്ട്. പഴഞ്ചൊല്ലുകളിൽ ചിലത് കാലദേശങ്ങൾക്ക് അതീതമായ നിത്യസത്യങ്ങളാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല, അഴകുള്ള ചക്കയിൽ ചുളയില്ല, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ തുടങ്ങിയ നമുക്ക് ചിരപരിചിതമായ പഴഞ്ചൊല്ലുകൾ നമ്മുടെ ഭാഷയിൽ എന്നല്ല വിവിധ ഭാഷകളിൽ തന്നെ കാണാൻ കഴിയും. മനുഷ്യനും ഭാഷയും ഉള്ള കാലത്തോളം അവ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ ചില ചൊല്ലുകളാവട്ടെ നമ്മുടെ സംസ്കാരത്തിനു മാത്രം അവകാശപ്പെട്ടവയാണ്. ഓണം വരാനൊരു മൂലം വേണമെന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം മനസ്സിലാകണമെങ്കിൽ ഓണം എന്താണെന്നറിയണം, മൂലം എന്താണെന്നറിയണം, അവ തമ്മിലുള്ള ബന്ധവും അറിയണം. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നും മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നും ഒക്കെ നർമ്മത്തിൻ്റെയോ പരിഹാസത്തിൻ്റെയോ മേമ്പൊടി ചേർത്ത് പ്രയോഗിക്കുമ്പോഴും നമ്മുടെ അനുഭവ പരിസരങ്ങളുടെ നേർക്കാഴ്ചകളാണ് അവയിൽ തിളങ്ങി നിൽക്കുന്നത്. നമ്മുടെ സംസ്കാരത്തോടും ആചാരാനുഷ്ഠാനങ്ങളോടും ബന്ധമുള്ള പഴഞ്ചൊല്ലുകൾ ധാരാളമുണ്ട്. അവയെ തനത് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഭദ്രകാളിയെ തന്നെ പിശാജ് പിടിച്ചാലോ എന്നൊരു ചൊല്ലുണ്ട്. പിശാചുക്കളുടെ അധിപതിയായ ഭദ്രകാളിയെ തന്നെ പിശാജ് പിടിക്കുക എന്നത് യജമാനനെ തന്നെ ആക്രമിക്കുന്ന ഭൃത്യന്മാരെ കുറിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. ഏറ്റവും മികച്ചതിനെയോ മാറ്റമില്ലാത്ത ഗുണമേന്മയെയോ സൂചിപ്പിക്കുവാൻ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ എന്ന് പ്രയോഗിക്കാറുണ്ട്. ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നതിലാണ് കാര്യം എന്ന് സൂചിപ്പിക്കുവാൻ ആചാരം കൊള്ളാം പക്ഷേ അനുഷ്ഠാനം വേണം എന്ന് ഉപയോഗിക്കാറുണ്ട്. ദരിദ്രന്മാർ എന്നും എവിടെയും ദരിദ്രന്മാർ തന്നെ എന്ന് സൂചിപ്പിക്കുവാൻ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന ചൊല്ലാണ് പ്രസിദ്ധം. ഇങ്ങനെ തനത് വിഭാഗത്തിൽപ്പെട്ട നിരവധി ചൊല്ലുകൾ നമുക്ക് സ്വന്തമായുണ്ട്. ഐതിഹ്യങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നവയാണ് ഇത്തരത്തിലുള്ള ചൊല്ലുകളിൽ പലതും. അവ നമുക്ക് മാത്രം വായിച്ചെടുക്കാവുന്ന നമ്മുടെ തനതായ സംസ്കാരത്തിൻ്റെ കയ്യൊപ്പുകളാണ്. പഴമൊഴികളിൽ പൊരുളും സൗന്ദര്യവുമുണ്ട്. നേരമ്പോക്കും പരിഹാസവും വിമർശനവുമുണ്ട്. ഒരാളെ നേരിട്ട് വേദനിപ്പിക്കാതെ എന്നാൽ കൃത്യമായി വിമർശിക്കാനും തമാശ രൂപേണ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും അവ നമ്മെ സഹായിക്കുന്നു. സർവദാ ഈ സംസാര ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ് പഴഞ്ചൊല്ലുകൾ. അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമോ

കൂടിയാലും ചിലരുടെ സ്വഭാവത്തിലോ പദവിയിലോ വലിയ മാറ്റങ്ങളൊന്നും കാണാനാകില്ല എന്ന ഗൗരവകാര്യം വളരെ രസത്തോടെ അവതരിപ്പിക്കാൻ ഈ ചൊല്ലു തന്നെ ധാരാളം. ഒന്നിനൊന്നു മെച്ചമോ മോശമോ ആയ സ്വഭാവമുള്ളവർ ഒത്തുചേരുമ്പോൾ ചക്കിക്കൊത്ത ശങ്കരൻ എന്നാണ് പ്രയോഗിക്കാറ്. ഇത്ര വലിയ പദവി കൊടുത്താലും അവരുടെ പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കുകയില്ലെന്ന് സൂചിപ്പിക്കാൻ അട്ടയെപ്പിടിച്ചു മെത്തയിൽ കിടത്തിയ പോലെ എന്ന് പറയാറുണ്ട്. ഒന്നിനും കൊള്ളാത്തവർക്കിടയിൽ അല്പം വിവരമുള്ളവൻ വലിയവനായി ചമയുമ്പോൾ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് തന്നെ. കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, വെളുക്കാൻ തേച്ചത് പാണ്ടായി തുടങ്ങിയതൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. കെട്ടിയവന് കെട്ടിയതുകൊണ്ട്, കെട്ടാത്തവന് കെട്ടാത്തതുകൊണ്ട് എന്നിങ്ങനെ ഫലിതത്തിൻ്റെ തേൻതുള്ളികൾ തളിച്ച പഴമൊഴികളും ഏറെയാണ്. മലയാളികൾ ഏറ്റവുമധികം ഉപയോഗിക്കുന്നൊരു പഴമൊഴിയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അടുത്തിരിക്കുന്നവൻ്റെ കഴിവിനെ അംഗീകരിക്കാതെ ദൂരെയുള്ളതിനെ പുകഴ്ത്തുന്ന പൊതുസ്വഭാവത്തെ ഇതിലും മനോഹരമായി എങ്ങനെയാണ് അവതരിപ്പിക്കുക? ചൊല്ലുകളിലെ സംക്ഷിപ്തതയ്ക്ക് നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ ചൊല്ല്. കേരളത്തിൻ്റെ സംസ്കാരം കൃഷിയുമായി അത്രമേൽ അലിഞ്ഞു ചേർന്നിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയിലെ ഏറിയ പങ്ക് പഴഞ്ചൊല്ലുകളും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടവയാണ്. മണ്ണും മഴയും വിത്തും കൃഷിരീതികളുമെല്ലാം ഈ ചൊല്ലുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഏതൊരു കാര്യത്തിൻ്റെയും അടിത്തറ നന്നാവണമെന്ന് സൂചിപ്പിക്കാൻ വിത്ത് ഗുണം പത്തു ഗുണം എന്നല്ലേ പറയാറ്. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയും പൊന്നാകുമെന്നാണല്ലോ. പക്ഷേ മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല, ചിങ്ങത്തിൽ പെയ്താൽ ചട്ടിയിലും നെല്ലാണ്. ആഴത്തിൽ ഉഴുതാൽ അല്പം വളം, അതെ, കഠിനാധ്വാനത്തിന് പകരമായി മറ്റൊന്നില്ല. കാളപെറ്റു എന്ന് കേട്ടാൽ കയറെടുക്കരുത്, വേലി തന്നെ വിളവു തിന്നാൽ എന്തു ചെയ്യും? നമ്മെ സംരക്ഷിക്കേണ്ടവർ തന്നെ നമ്മെ നശിപ്പിക്കുന്ന കാഴ്ചയാണല്ലോ എങ്ങും. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ ഫലം മാത്രമേ നമുക്ക് ലഭിക്കൂ എന്ന തത്വം വിതച്ചതേ കൊയ്യൂ എന്ന ചൊല്ലിലൂടെ ലളിതമായി പറഞ്ഞു വയ്ക്കുന്നു. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ? അതുപോലെ തന്നെ കതിരിൽ കൊണ്ടുപോയി വളം വച്ചിട്ട് കാര്യവുമില്ല. ഉർവശീശാപം ഉപകാരമായി എന്ന് കേൾക്കാത്തവരുണ്ടോ? അർജുനനോട് പ്രണയാഭ്യർത്ഥന നടത്തിയ ഉർവശി അത് നിരസിച്ച അർജുനനെ ഷണ്ഠനായിത്തീരുവാൻ ശപിക്കുന്നതും അജ്ഞാതവാസക്കാലത്ത് അർജുനന് ഈ ശാപം ഉപകാരമായി തീരുകയും ചെയ്ത മഹാഭാരത കഥയിൽ നിന്നുണ്ടായതാണ് ഈ ചൊല്ല്. ചില അപകടങ്ങൾ ശുഭകരമായി പര്യവസാനിക്കും എന്നു കാട്ടുവാനാണ് നമ്മൾ ഈ ചൊല്ല് ഉപയോഗിക്കാറ്. അങ്ങനെ പൗരാണിക കഥകളിൽ നിന്നുണ്ടായ ചൊല്ലുകളും ഏറെയാണ്. ഹരിശ്ചന്ദ്രൻ ചമയരുത്, നാരദബുദ്ധി, ഭഗീരഥ പ്രയത്നം തുടങ്ങിയ ചൊല്ലുകൾ ശൈലികളായി തന്നെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ഒരേ ആശയം ഉൾക്കൊള്ളുന്നവയും വിരുദ്ധാശയങ്ങൾ ഉൾക്കൊള്ളുന്നവയുമായ പഴമൊഴികളും സുലഭമാണ്. പശു പല നിറം, പാൽ ഒരു നിറം, പൊന്നൊന്ന് മണി പലത് എന്നിവ ഒരേ ആശയം കുറിക്കുന്നവയാണ്. പണമില്ലാത്തവൻ പിണം, അർത്ഥമാണ് അനർത്ഥം എന്നിവയാകട്ടെ പരസ്പര വിരുദ്ധങ്ങളുമാണ്. ഒന്നാന്തരം നിർവചനങ്ങളായും പഴഞ്ചൊല്ലുകളുണ്ട്. കാര്യമറിയുന്നവൻ കാരണവൻ, ശ്രേഷ്ഠത്വമുള്ളവൻ ജ്യേഷ്ഠൻ തുടങ്ങിയവ. കാളകിടക്കും കയറോടും മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചുണ്ടിലൊരു ചെറുചിരിയോടെ മത്തങ്ങയും കിണറും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. അതെ, പഴഞ്ചൊല്ലുകളെപ്പോലെ തന്നെ പണ്ടേ ജനഹൃദയങ്ങളിൽ വിസ്മയവും ആഹ്ലാദവും നിറച്ചിട്ടുള്ളവയാണ് കടങ്കഥകൾ. ഭാവനയും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് കണ്ടെത്തേണ്ട ഒരു നിഗൂഢ അർത്ഥം ഉൾക്കൊള്ളുന്ന പ്രസ്താവനയോ ചോദ്യമോ ആണ് കടങ്കഥകൾ. ആലങ്കാരികത, ധ്വന്യാത്മകത എന്നിവ അതിനെ ആകർഷകമാക്കുന്നു. അമ്മകറുമ്പി മകളുവെളുമ്പി മകളുടെ മകളൊരു സുന്ദരിക്കുട്ടി, ആരാണെന്ന് പറയാമോ? വെള്ളിലവള്ളി എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിൽ എത്ര പേർക്കറിയാം. പക്ഷെ അതെല്ലാം പഴമക്കാർക്ക് പരിചിതമായിരുന്നു. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി എന്നത് കുടയാണെന്നും മുക്കണ്ണൻ ചന്തയ്ക്ക് പോയത് തേങ്ങയാണെന്നും തിരിച്ചറിയാൻ അവർക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷിൽ റിഡിൽ എന്നും സംസ്കൃതത്തിൽ പ്രഹീളിക എന്നും അറിയപ്പെടുന്ന കടങ്കഥകൾ ഭാരതീയ ഇതിഹാസ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും വിക്രമാദിത്യ കഥകളിലും പഞ്ചതന്ത്രം കഥകളിലുമെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും. മണ്ണിനുള്ളിൽ മഞ്ഞക്കെട്ടിയെന്നും മണ്ണിനടിയിൽ പൊന്നമ്മ എന്നും ചോദിച്ചാൽ അറിയാമല്ലോ അത് മഞ്ഞളാണെന്ന്. മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, എന്താണെന്ന് പറയാമോ? ചിലരെങ്കിലും പാവയ്ക്കയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമല്ലേ. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി, ഇതുപോലെ കേൾക്കാനിമ്പമുള്ള കടങ്കഥകൾ ധാരാളമുണ്ട്. പാട്ടുപോലെയോ കവിത പോലെയോ വരികളായി ചിട്ടപ്പെടുത്തിയ കടങ്കഥകളും ധാരാളമുണ്ട്. പുറം പൊന്തം പൊന്തം അതിനകം പഞ്ഞിക്കെട്ട് അതിനുള്ളിൽ

ഉള്ളിൽ വെള്ളക്കെട്ട്. ചിന്തിച്ചു നോക്കൂ, തേങ്ങ എന്നുത്തരമല്ലേ. തെളിഞ്ഞ വാനിൽ കറുത്ത രാത്രിയിൽ വിളക്കുമിന്നുമ്പോൾ മുകളിൽ കാണാം വലിയൊരു വട്ടം തിളങ്ങി നിൽക്കുന്നു. പപ്പടമാണോ ചേങ്ങിലയാണോ പൊൻപണമാണോ ചങ്ങാതി. അമ്പിളിമാമനെ ഓർക്കാൻ ഈ കടങ്കവിത മതിയാകും.

ആകും വണ്ടി. മനസ്സിലായോ? തേരട്ടയെ കണ്ടിട്ടുള്ളവർക്ക് സംശയമുണ്ടാകില്ല. അമ്മയ്ക്കുണ്ടേയൊത്തിരി മക്കൾ, എല്ലാമെല്ലാം വികൃതി പിള്ളേർ. അമ്മയെ കുത്തിയിട്ട് അയ്യോ മക്കൾ തീ പിടിച്ചു മരിക്കുന്നു. തീപ്പെട്ടിയെക്കുറിച്ചുള്ള കടങ്കവിതയാണിത്. നമ്മുടെ പുരാണ കഥകൾ മനസ്സിലാക്കുവാനും കടങ്കഥകൾ ഉപയോഗിച്ചിരുന്നു. ഒരു

0: അരുണൻ സ്ത്രീയായി മാറിയതും ബാലിസുഗ്രീവൻ മാർജനിക്കുന്നതും സുഗ്രീവ ബന്ധുവായ ശ്രീരാമന്റെ ശത്രുവായ രാവണന്റെ ഇല്ലം ചുട്ട ഹനുമാന്റെ പിതാവ് വായുദേവനെ കാത്തിരിക്കുന്നു അഥവാ കാറ്റുകൊള്ളാനിരിക്കുന്നു എന്ന ഉത്തരത്തിലെത്തുമ്പോഴേക്കും കുറേയേറെ കഥകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു വിനോദോപാധി എന്നതിനപ്പുറം വിജ്ഞാനസമ്പുഷ്ടവുമായ കടങ്കഥകൾ കൂടി ഏറ്റെടുത്ത് ദൃശ്യമാധ്യമങ്ങൾ അപഹരിച്ചുകൊണ്ടിരിക്കുന്ന വിശ്രമവേളകളെ സമ്പുഷ്ടമാക്കുവാനും അതിലൂടെ നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും കാത്തുസൂക്ഷിക്കുവാനും നമ്മുടെ പുതുതലമുറയ്ക്ക് കഴിയട്ടെ.
1: പഴമൊഴിയും കടങ്കഥയും മലയാളത്തിൻ്റെ മാണിക്യമുത്തുകൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സാഹിത്യകാരനുമായ മനോജ് പുളിമാത്.

0: When human beings approach a machine mind with a human heart, disappointment and perhaps even danger becomes inevitable. The challenge, therefore, is not merely technological advancement, but emotional wisdom. Humanity may need to learn how to engage with machine intelligence without surrendering the distinctly human capacities for genuine presence, vulnerability, moral responsibility, and lived emotional experience. We cannot unleash a Frankenstein's monster through AI. We cannot play God only to be haunted by our own creation. Nor can we sit waiting for machines to soothe the human soul. We cannot allow algorithms to decide our moods, desires, relationships, and aspirations. The moment we surrender too much of our emotional and intellectual life to machines, we risk losing something deeply human within ourselves. The modern world, therefore, stands at a curious shoreline. Before us sings a new enchantment: artificial intelligence, hyper-real worlds, and digital companions that speak with warmth, patience, and uncanny understanding. Like the voyagers in Homer's The Odyssey, we too are sailing through dangerous and seductive waters. The peril, however, is not that these enchantments are evil, but that they are comforting. They tempt us gently away from the difficult textures of reality. And so, as we journey through this new sea of intelligence and illusion, we must remain bound to the mast of reality, lest we drift unknowingly into a world of reflections and forget the shore from which we came.
1: Machine minds and human hearts, the new age of digital companionship. It's true, we are all traveling at great speed through digital companionship. We are now conquering new worlds of intelligence and illusion. But beware of the comfort zones in our lives. Let's remain close to reality and keep our emotions genuine and free. Let's not forget the show from which we came. You were listening to a talk given by Dr. Diana V. Prakash, Assistant Professor in English, All Saints College, Thiruvananthapuram. This broadcast came to you from Akashwani, Thiruvananthapuram.
2: Akashwani, samayam 9 mani kazhinja 45 minute.
3: മൊഴിയാം ഒരു കഥ.
4: മൊഴിയാം ഒരു കഥയിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ വിമോചനം, അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
5: ബോട്ട് തോട്ടിൽ നിന്ന് ആറ്റിൽ വീണപ്പോൾ ഡ്രൈവർ ഇഞ്ചൻ തുറന്നു വിട്ടു. ആറ്റിൽ താഴ്ന്ന ചാലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ വാഹനം ഇരമ്പിപ്പാഞ്ഞു. അത് വെറുപ്പോടെ ഇടയ്ക്കിടയ്ക്കെന്തോ അമറുന്നുണ്ട്. അതിൻ്റെ ഗതിയിൽ ഒരു വൈരാഗ്യം കാണാം. അവിടെ നിൽക്കട്ടെ എന്നത് പറയുന്നത് പോലെ തോന്നി. ഒരുപക്ഷേ ഇഷ്ടമില്ലാത്ത ആരെയോ കയറ്റാതെ അത് പോവുകയായിരിക്കാം. ഒട്ടുദൂരം ഓടിയിട്ട് അവർ നിരാശരായി അങ്ങ് നിൽക്കുകയായിരിക്കാം. ഏതായാലും ആ ബോട്ടിൻ്റെ പോക്കിൽ ഒരു ഹൃദയശൂന്യത കാണുവാനുണ്ടായിരുന്നു. ബോട്ടിനുള്ളിൽ യാത്രക്കാരുടെ കൂട്ടത്തിൽ 4-5 കുട്ടികളുമുണ്ടായിരുന്നു. അവർ കൂട്ടുകാരാണ്. അവർ ഇരുകരകളും നോക്കി രസിക്കുകയായിരുന്നു. മരങ്ങൾ പിന്നിലേക്ക് ഓടിപ്പോകുന്നു. അലകൾ ഉയർന്ന് കരയ്ക്ക് മുകളിൽ കൂടി ഉരുണ്ടൊഴുകുന്നു. ഒരു വീടിൻ്റെ കടവിൽ വെച്ചിരിക്കുന്ന ഒരു കലം ഓളത്തിലുയർന്ന് ആറ്റിലേക്ക് വലിഞ്ഞ് ഒഴുകിപ്പോയി. അതവർക്ക് നല്ല നേരം പോക്കായിരുന്നു. അങ്ങനെ അവർ ഇരിക്കവേ ഒരു കുട്ടി ബോട്ടിനുള്ളിൽ ഒരു സംഗതി ശ്രദ്ധിച്ചു. അവൻ കൂട്ടരോട് പറഞ്ഞു, ഇല്ലേ ഒരു കിളി. അവൻ അങ്ങോട്ട് ചെന്നു. ഒരു യാത്രക്കാരൻ ബോട്ടിൽ താഴെ ഇരിക്കുന്നു. മുൻവശം 2 നിലകളുള്ള ഒരു ചെറിയ പെട്ടിയുണ്ട്. അതിൻ്റെ താഴത്തെ നില ഒരു വശം ചെറിയ ഇരുമ്പ് കമ്പി കൊണ്ട് അഴിയിട്ടിട്ടുള്ള ഒരു കൂടാണ്. സ്വർണം പോലെ മെനിങ്ങുന്ന ഒരു കുരുവി അതിനുള്ളിലിരുന്ന് ഊതച്ചുണ്ടുകൾ പുറത്തിട്ട് കിച്ചാ കിച്ച എന്ന് ശബ്ദിക്കുന്നു. അങ്ങനെ ഒരു നല്ല കിളിയെ ആ കുട്ടികൾ അന്നോളം കണ്ടിട്ടില്ല. കുട്ടികൾ കൂടിനു ചുറ്റും കൂടി. ആ യാത്രക്കാരൻ പെട്ടിയുടെ മുകളിലത്തെ നിലയുടെ അളപ്പ് തുറന്ന് ഒരു ഡപ്പിയെടുത്ത് അതിലുള്ള നാണയങ്ങൾ എണ്ണാൻ തുടങ്ങി. അപ്പോൾ കിളി മറ്റൊരു ശബ്ദം പുറപ്പെടുവിച്ചു. അത് എന്തോ പറയുകയായിരുന്നു. ആ ഭാഷ മനസ്സിലായിട്ടെന്ന പോലെ നാണയം എണ്ണുന്നതിനിടയിൽ അയാൾ അതിനെ നോക്കി. കുരുവി ചുണ്ടുവിടർത്തി കാണിക്കുന്നു. അയാളൊന്ന് മൂളി. പെട്ടിയിലുണ്ടായിരുന്നതെല്ലാം ഓരോന്നായി അയാൾ പുറത്തിട്ടു. രണ്ട് പുസ്തകങ്ങൾ, പക്ഷിശാസ്ത്രമെന്ന് ഒരു കുട്ടി ആ പുസ്തകങ്ങളിലൊന്നിൻ്റെ പേര് വായിച്ചു. ഒരു ചെറിയ കെട്ട് മുഷിഞ്ഞ കവറുണ്ടായിരുന്നു. ഒരു കുട്ടി മറ്റൊരുവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, അതെന്താണെന്നറിയാമോ? ഒരു ചക്രം കൊടുത്താൽ ആ കുരുവി പുറത്തു വന്ന് ഒരു കവർ എടുത്തു തരും. നമ്മൾ കൊടുത്താലും തരുമോ?
6: തരും.
5: ആ കൂട്ടിനുടമസ്ഥൻ ബനിയൻ്റെ കീശയിൽ നിന്നും ബീഡിയും തീപ്പെട്ടിയും എടുത്ത് ബീഡി വലിക്കാൻ ആരംഭിച്ചു. അപ്പോഴും ആ കിളി എന്തൊക്കെയോ ചിലച്ചു. അത് മൂന്നാമത് ശബ്ദത്തിലായിരുന്നു. യാത്രക്കാരിലൊരുവൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുക? അയാൾ പ്രതിവചിച്ചു, കൊല്ലത്തിന്. ആലപ്പുഴ ആയിരുന്നോ? അതെ. ആ കുട്ടികളിലൊരാൾ അവൻ്റെ വിരൽ അഴികൾക്കിടയിൽ കൂടി അകത്തേക്കിട്ടു. കുരുവി ഒരു കൊത്തുകുത്തി. ഉടമസ്ഥൻ ആ കൊച്ചനെ ശാസിച്ചു. കുരുവിയെയും അതിൻ്റെ ചേഷ്ടകളെയും നോക്കിക്കൊണ്ടിരുന്ന മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞു, അതിന് വിശക്കുന്നായിരിക്കും. ഇല്ല, അതിന് നേരമായില്ല, അയാൾ ഉത്തരം പറഞ്ഞു. വേറൊരു യാത്രക്കാരൻ ചോദിച്ചു, എന്താ ഇതിന് തീറ്റി കൊടുക്കുന്നേ? പാല്, പഴം, ചെറുപയർ എല്ലാം കൊടുക്കും. അയാൾ പെട്ടിയുടെ പിള്ളമുറി തുറന്നു കാണിച്ചു. അതിനുള്ളിൽ ഒരു കൊച്ചുകുപ്പിയിൽ പാലുണ്ട്, പഴമുണ്ട്, ചെറുപയറുണ്ട്. അയാൾക്കൊരു ദിവസം എന്ത് കിട്ടുമെന്ന് വേറൊരു യാത്രക്കാരൻ ചോദിച്ചു. അത് പല തരത്തിലിരിക്കും, എങ്കിലും അയാൾക്കൊരു കാര്യം പറയാനുണ്ട്. ആ പക്ഷി വന്നതിന് ശേഷം അയാൾക്ക് മുട്ടു വന്നിട്ടില്ല. ഏതാളില്ലാത്ത മൂലയിൽ ചെന്നിരുന്നാലും ഒരു രൂപ നിശ്ചയം.
6: ഇതിന് എവിടെ നിന്ന് കിട്ടി?
5: ഒരു യാത്രക്കാരൻ ചോദിച്ചു.
6: അതോ,
5: അയാളൊന്ന് ഞെളിഞ്ഞിരുന്നു.
6: ഈ പക്ഷിയെ സാധാരണ പക്ഷിശാസ്ത്രക്കാരുടെ കയ്യിൽ കാണുകയില്ല. അവരുടെ കൂട്ടിലുള്ളതെല്ലാം കുരുവികളാണ്, കിണി വെച്ച് പിടിക്കുന്ന പറവകൾ. ഇത് കൈലാസത്തിൽ മാത്രമുള്ളതാണ്, ചാകുകയില്ല. നിങ്ങൾക്കെവിടുന്ന് കിട്ടി?
5: കാശിയിൽ വെച്ച് സന്യാസി തന്നു. എന്നിട്ട് ആ കഥ അയാൾ പറയാൻ തുടങ്ങി. ഏവരും കൗതുകത്തോടെ ആ കഥ കേട്ടു.
6: ഇത് ശ്രീപാർവതിയുടെ വളർത്തു പക്ഷികളിൽ ഒന്നാണ്. എന്നും ആ പക്ഷികളെ തീറ്റിയിട്ടേ ഭഗവതി വെള്ളം കുടിക്കൂ. എന്നാൽ ഒരു തൂവൽ പൊഴിഞ്ഞു പോയാൽ പിന്നെ ആ പക്ഷിക്ക് അവിടെ കഴിയാനൊക്കുകയില്ല. അങ്ങനെയാണത്രേ ഈ പക്ഷി മനുഷ്യരുടെ ഇടയിലേക്ക് വന്നത്. അതൊരു അപൂർവ സംഭവവുമാണ്.
5: ഒരു വൃദ്ധൻ ചോദിച്ചു,
6: തൂവൽ കൊഴിഞ്ഞിടം കാണാനുണ്ടോ?
5: ഉണ്ട്. വീണ്ടും കിളി എന്തോ ചിലച്ചുകൊണ്ടിരുന്നു. വൃദ്ധൻ തുടർന്നു ചോദിച്ചു,
6: എന്താ പറയുന്നത് കിളി?
5: അയാൾ അർത്ഥവത്തായൊന്ന് ചിരിച്ചു. വൃദ്ധൻ ചോദിച്ചു,
6: കൈലാസത്തെ കാര്യമെല്ലാം അതിനറിയാമായിരിക്കും.
5: എല്ലാം കിളി പറഞ്ഞു കേട്ടറിയാമെന്ന ഭാവത്തിൽ അയാളൊന്ന് ചിരിച്ചു.
6: പക്ഷേ അത് പറയാമോ?
5: ആ കുട്ടികളിലൊരുവൻ ഒരു ചക്രം വേണമെന്ന് പറഞ്ഞ് അമ്മയെ അലട്ടുന്നു. അമ്മ അവനെ ശാസിക്കുന്നു. ചില യാത്രക്കാർ ഇത്ര വിശുദ്ധിയുള്ള കുരുവിയുടെ സഹായത്താൽ ഭാവി അറിഞ്ഞാൽ ശരിയായിരിക്കുമെന്ന് തമ്മിൽ പറയുന്നു. പക്ഷിയുടെ ഉടമസ്ഥൻ എല്ലാം എടുത്ത് പെട്ടിക്കുള്ളിൽ വെച്ചിട്ട് എഴുന്നേറ്റ് നിന്നു. ബോട്ട് കരിമ്പാവളവ് കഴിഞ്ഞു. അതിന് കുറേ കൂടി വേഗത വർദ്ധിച്ചെന്ന് തോന്നി. വിളഞ്ഞ് കനകാഭമായി കിടക്കുന്ന വിശാലമായ പുഞ്ചപ്പാടങ്ങളുടെ നടുക്കുകൂടി ഒരു നീലക്കര പോലെ പമ്പാനദി ഒഴുകിക്കൊണ്ടിരുന്നു. കുതിച്ച് താണും ഉയർന്നു പറന്നും കുരുവികളാ വിശാലതയിലെങ്ങും തെറ്റിത്തെന്നി സഞ്ചരിച്ചു. സമൃദ്ധിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സന്ദേശം പോലെ പടിഞ്ഞാറ് നിന്ന് മടിച്ച കാറ്റ് ആ പറവുകളെ താലോലിക്കുന്നതായി തോന്നി. കൂടിനടുത്തിരുന്ന ഒരു കുട്ടി ഒരു മുടക്കം തള്ളി മാറ്റി അതിൻ്റെ വാതിൽ തുറന്നു. മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത തരത്തിൽ കുരുവി ഒന്ന് ചിലച്ചു. ഒരു കനകശകലം പായുന്നതുപോലെ അതൊരു ചീറ്റലോടെ ചെവിക്കടുത്തുകൂടി കുതിച്ചു പറന്നു. അയാൾ നടുങ്ങി. ബോട്ടിലിരുന്നവരെല്ലാം ആ എന്ന് ശബ്ദിച്ചു. അയാൾ നിലവിളിച്ചു. ആ അപരാധിയായ കൊച്ചൻ അമ്മയുടെ മടിയിൽ കയറി ഒളിച്ചു. ആ കിളി പടിഞ്ഞാറെ കരയിൽ പുറവേലി ഇറമ്പിൽ നിന്ന ഒരു കൈതമേലിരുന്ന ഒരു കുരുവിയെ ഞൊട്ടിക്കൊണ്ടു പറന്നു. ഞൊട്ടുകൊണ്ട കിളിയും പിന്നാലെ പാഞ്ഞു. പക്ഷേ നമ്മുടെ കിളിയോളം അതിന് വേഗതയില്ല. ഒട്ടുദൂരം ചെന്നപ്പോൾ അതൊരു പെൺകിളിയെ വലം വെച്ചു. വീണ്ടും പറന്നു. അയാൾ ചാടി ബോട്ടിൻ്റെ മുകളിൽ കയറി. ബോട്ടിലിരുന്നവരുമെല്ലാം അതിൻ്റെ പോക്ക് നോക്കി. പക്ഷേ ആർക്കും ബഹുസഹസ്രം കുരുവികളുടെ ഇടയിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ അയാൾ കണ്ടു, അത് കുതിച്ചു താഴുന്നു, തല ഉയർത്തി മുകളിലേക്കുയരുന്നു, വെട്ടിത്തിരിയുന്നു, അങ്ങ് ചെറിയ തെങ്ങിൻകൂട്ടത്തിൽ മറയുന്നു. വീണ്ടും നീലാകാശത്തിൽ ഒരു പൊട്ടുപോലെ പ്രത്യക്ഷപ്പെടുന്നു. ആ കിളി പറക്കുകയാണ്, ചിറക് വിടർത്തി ആഞ്ഞു പറക്കുകയാണ്. അതിനുള്ളി താഴും പോലെ താഴാനറിയാം. താഴ്ന്നു പറക്കുന്നതിനിടയിൽ ഒരു നെന്മണി കുത്തിയെടുക്കാനറിയാം, കുറിക്കുവാനറിയാം. പഴുത്ത നെന്മണി അത് തിന്നിട്ടില്ല. മറ്റൊരു കിളിയും ഉയരാത്ത പൊക്കത്തിൽ അതുയർന്ന് താഴേക്ക് നോക്കി. താഴെയെല്ലാം എന്ത് ചെറുതായിരിക്കുന്നു! എത്ര വിശാലമായ ലോകം! എന്തൊരു കാഴ്ചകൾ! നീണ്ടു നീണ്ട പാടങ്ങൾ, പച്ചത്തോപ്പുകൾ, വലിയ നഗരങ്ങൾ, വിശാലമായ സമുദ്രം, എല്ലാം ഒന്നിച്ചു കണ്ടു. അവൻ ചിലച്ചു, വീണ്ടും ചിലച്ചു, ഇടവിടാതെ ചിലച്ചു. തൊണ്ട പൊട്ടുന്നില്ല, ചുണ്ടൊടിയുന്നില്ല. അതാണ് അവൻ ആവശ്യം. ചുണ്ടു കൂട്ടാതെ, ശരീരം പൊട്ടുമാറ് അവൻ ചിലച്ചു. ആ ശബ്ദം ദിഗന്ധങ്ങളിൽ മാറ്റുലിക്കൊള്ളുന്നതായി അവന് തോന്നി. ഇരുട്ടിയാൽ അവനെന്ത് ചെയ്യും? അതിന് കൂടില്ല. മറ്റു കിളികൾ അതിനറിയുമോ? അവരുടെ കൂട്ടിലേക്ക് കയറ്റുമോ? അങ്ങനെ നോട്ടമില്ലാതെ പറന്ന് പറന്ന് നെന്മണിയില്ലാത്ത പാടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എന്ത് തിന്നും? അവനൊന്നും തിന്നണ്ട. ഇരുട്ടിയാലും പറക്കും. പ്രഭാതത്തിലും പറക്കുകയായിരിക്കും. അവന് പറന്നാൽ മതി, ചിലച്ചാൽ മതി, കടലിനും കരയ്ക്കുമപ്പുറം പോയാൽ മതി. പറന്ന് പറന്ന് ആകാശത്തിൻ്റെ അറുതിയിലെത്തണം. അയാളുടെ ദൃഷ്ടിപഥത്തിൽ നിന്നും കിളി മറഞ്ഞു. ഇല്ല, സൂര്യഗോളത്തിൽ ഒരു പൊട്ടുപോലെ കാണുന്നത് അതാണ്. സൂക്ഷിച്ചു നോക്കി നിൽക്കവേ അത് സൂര്യൻ്റെ ഉജ്ജ്വല പ്രഭയിൽ ലയിച്ചു മറഞ്ഞു. ബോട്ട് ഇരട്ടിച്ച വേഗത്തിൽ പായുന്നു. അങ്ങനെ അയാൾ നിൽക്കേ ബോട്ടിന് നേരെ സൂര്യരശ്മി ഏറ്റു മിനുങ്ങുന്ന ഒരു പറവ വന്നു. ഏതോ ഒരോമനപ്പേര് അയാൾ ഉച്ചരിച്ചു. പറവ അടുത്തു വന്ന് താഴ്ന്നിട്ട് ഉയർന്നു പറന്നുപോയി. അതൊരു കവളം കാളിയായിരുന്നു. ബോട്ട് നിർത്താൻ അയാൾ അപേക്ഷിച്ചു. അല്ലെങ്കിൽ പതുക്കെയെങ്കിലും ഓടിക്കാൻ കെഞ്ചി. അയാളുടെ കിളി തിരിച്ചു വരും, അതൊരിക്കലും വിട്ടുപോകയില്ല. ആരും ആ അപേക്ഷ ഗൗനിച്ചില്ല. അയാൾ അതിനെ തുറന്നുവിട്ട കൊച്ചനെ പിടികൂടി. 150 രൂപ അതിന് വില പറഞ്ഞതാണ്. ആ സംഖ്യ അവൻ കൊടുക്കണം. വീണ്ടും അയാൾ ബോട്ടിന് മുകളിൽ കയറി നാലുപാടും നോക്കി. സ്വാതന്ത്ര്യത്തിൻ്റെ വിസ്തൃതിയിൽ പല പറവകളും പറക്കുന്നുണ്ട്, അതിനെ മാത്രം കാണുന്നില്ല. ഒരാൾ ചോദിച്ചു, ഇങ്ങനെ കൂട് വിട്ടത് പോയിട്ടുണ്ടോ? കൂടിൻ പുറത്തിറങ്ങി നടക്കും, പക്ഷേ പറന്നിട്ടില്ല. എൻ്റെ ഓമന പറന്ന് ചിറക് കുഴഞ്ഞ് എവിടെയോ വീണ് കാണും. അയാൾ ഏങ്ങലടിച്ച് കരയുവാൻ തുടങ്ങി. ഇങ്ങനെ വിശാലമായ പാടം കണ്ടപ്പോൾ അത് ഉത്സാഹം കൊണ്ട് പറന്നു പോയതാണ്. തിരിച്ചു വരിക തന്നെ ചെയ്യും. അയാളുടെ കയ്യിൽ നിന്നും തീറ്റി കൊത്തി തിന്നാതിരുന്നാൽ അതെന്തു ചെയ്യും? ആ പുറവേലിക്ക് അയാളെ ഇറക്കുവാൻ അയാൾ അപേക്ഷിച്ചു. അപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, ഇറങ്ങിയാൽ നിങ്ങൾ എവിടെ പോയി പിടിക്കും? അത് ശരിയാണ്. വീണ്ടും അയാൾ കരഞ്ഞു. പിന്നീടും അയാളുടെ കണ്ണെത്തുന്ന ചക്രവാളത്തിനുള്ളിലുള്ള എല്ലാ മുട്ടുകളും തിരഞ്ഞു. പക്ഷേ പറവയുടെ ലോകം അതിനും അപ്പുറമുണ്ട്. പലപ്പോഴും കണ്ണീർ നിന്ന് അയാൾക്ക് കണ്ണു കാണുവാനായില്ല. സന്ധ്യയ്ക്ക് പറവകളെല്ലാം ചേക്കേറുന്നത് അയാൾ കണ്ടു. ഇപ്പോൾ അയാളുടെ കിളി എവിടെയായിരിക്കും? കൊല്ലത്ത് ബോട്ടിറങ്ങിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്ന ഒരു കിളിക്കൂടുമായി ഒരുവൻ മന്ദം മന്ദം നടന്നു പോകുന്നത് കാണായി. അപ്പോഴും അയാൾ ആകാശത്തുകൂടി പറന്നു പോകുന്ന എല്ലാ പറവകളെയും നോക്കുന്നുണ്ടായിരുന്നു. കരിമ്പാവളവിനിപ്പുറം പുറവേലി ഇറമ്പിൽ നിൽക്കുന്ന കൈതയിൽ ഒരു സ്വർണ്ണ നിറമുള്ള കിളി തനിച്ചിരുന്ന് ചിലയ്ക്കുന്നു. അത് ആരെയോ വിളിക്കുകയാണ്. പാടത്ത് കൊയ്ത്തു നടക്കുന്നു. കിളികൾ പറക്കുന്നു, പക്ഷേ അതറിയുന്നില്ല. ചിലപ്പോൾ ബോട്ടുകളുടെ മുകളിൽ അത് വട്ടമിട്ട് പറക്കും. മറ്റു ചിലപ്പോൾ ബോട്ടിനുള്ളിൽ കയറിയെന്ന് വരാം. അത് തീറ്റി തിന്നാതായി. ആരടുത്ത് ചെന്നാലും അതിന് പറക്കാൻ കഴിയാതെയുമായി.
4: മൊഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ. വിമോചനം അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.
7: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ MyGOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
8: ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി സമയം 10 മണി. മെഹഫിൽ. നിലാവുള്ള രാത്രിയിൽ ഉതിരുന്ന ഒരു മഞ്ഞുതുള്ളി പോലെ അത്രമേൽ ആർദ്രമായ ഒരു സ്വരം.

നമുക്കറിയാം, വാക്കുകളിൽ ഒതുക്കാൻ കഴിയാത്ത വികാരങ്ങളുടെ പ്രകടനമാണ് ഗസൽ. വരികൾക്ക് ജീവൻ നൽകുന്ന ആലാപന ശൈലിയാണ് ഗസലുകളുടെ ജീവനും. ആ ഗസലുകളെ ജനകീയമാക്കുന്നതിൽ തലക് മെഹ്മൂദ് വഹിച്ച പങ്ക് വാക്കുകൾക്കപ്പുറമാണ്.

1924 ഫെബ്രുവരി 24 ലക്നൌവിൽ ജനനം. സംഗീതം ഒരു തൊഴിലായി സ്വീകരിക്കുന്നത് കുടുംബത്തിന് അന്ന് അചിന്ത്യമായിരുന്നു. സിനിമയിൽ പാടണോ അതോ വീട്ടിൽ തുടരണോ എന്ന ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം സംഗീതം തിരഞ്ഞെടുക്കുകയാണുണ്ടായത്. 1939 തന്റെ 16 വയസ്സിൽ ഓൾ ഇന്ത്യ റേഡിയോ ലക്നൌവിൽ അദ്ദേഹം പാടി. 1941 പുറത്തിറങ്ങിയ സബ് ദിൻ ഏക് സമാ നഹി ഥാ എന്ന ഡിസ്ക് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു വഴിത്തിരിവായി. ലക്നൌവിൽ നിന്ന് തലത് നേരെ പോയത് കൽക്കട്ടയിലേക്കാണ്. അവിടെ അദ്ദേഹം തപൻ കുമാർ എന്ന പേരിൽ നിരവധി ബംഗാളി ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തു. 1944 അദ്ദേഹം പാടിയ തസ്വീർ തേരി എന്ന ഗാനം ഇന്ത്യ ഒട്ടാകെ തരംഗമായി മാറി. ഗസൽ ലോകത്തൊരു പുതിയ ശൈലിക്ക് അങ്ങനെ അദ്ദേഹം അവിടെ തുടക്കമിട്ടു. ഒരു അഭിനേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. എങ്കിലും അഭിനയത്തെക്കാൾ തന്റെ ആത്മാവ് സംഗീതത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം പിന്നീട് പാട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു.

ദിലീപ് കുമാറിന്റെ ഭാവങ്ങൾക്ക് തലത്തിന്റെ വിഷാദ മധുരമായ ശബ്ദം തികഞ്ഞ ചേർച്ചയായിരുന്നു. തലത് മെഹ്മൂദിന്റെ ശബ്ദത്തിലെ ആ വിറയൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുടക്കത്തിൽ സംഗീത സംവിധായകർ ഇതിനെ ഒരു പോരായ്മയായി കണ്ടിരുന്നു. എന്നാൽ ആ വിറയലിലാണ് വികാരങ്ങൾ ഒളിച്ചിരിക്കുന്നതെന്ന് നൌഷാദിനെ പോലെയുള്ള പ്രതിഭകൾ തിരിച്ചറിഞ്ഞു.

അദ്ദേഹം പാടുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കാതിനടുത്തിരുന്ന് ആരോ രഹസ്യം പറയുകയാണെന്ന്. അമിതമായ അലങ്കാരങ്ങളില്ലാത്ത ഹൃദയത്തിൽ നിന്ന് നേരിട്ട് വരുന്ന ആലാപനം, അതായിരുന്നു തലത് സ്റ്റൈൽ.

1960s സംഗീതത്തിന്റെ ആസ്വാദന രീതിയിൽ വന്ന മാറ്റങ്ങൾ അദ്ദേഹത്തെയും ബാധിച്ചു. എങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിരവധി സംഗീത പരിപാടികൾ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 1992 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1998 May 9 ആ മഹാനായ ഗായകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു.

0: ജൽതേ ഹേ ജിസ്കേ ലിയേ എന്ന് തുടങ്ങുന്ന വരികൾ മാത്രം മതി തലത് മെഹ്മൂദ് എന്ന ഇതിഹാസത്തെ ഓർക്കാൻ. ആ വെൽവെറ്റ് ശബ്ദത്തിന്റെ മാന്ത്രികത എന്നും നമുക്ക് കൂട്ടായി ഉണ്ടാകും എന്നോർത്തുകൊണ്ട്, ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ മേഫലിൽ നിന്നും വിടവാങ്ങട്ടെ. സഭി ശ്രോതാവുംക്കും ശുഭരാത്രി.
1: അവതരണം നിർവഹണം റൂബി ബാബു.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് ഗാനരചന ബിജു തിരുമല, സംഗീതം നൽകിയത് ഇളയരാജ.

അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം ഇടനാഴിയിൽ ഒരു കാലൊച്ച. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം നൽകിയത് ദക്ഷിണാമൂർത്തി.

റഫീഖ് അഹമ്മദ് രചിച്ച, ഗോവിന്ദ് വസന്ത സംഗീതം നൽകി, വിജയ് യേശുദാസും മൃദുല വാര്യരും പാടിയ ഗാനം ചിത്രം 100 ഡേയ്സ് ഓഫ് ലവ്.

ഇനി കേൾക്കാം നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലൻ, നിത്യ മാമൻ എന്നിവർ പാടിയ ഗാനം. രചന മുരുകൻ കാട്ടാക്കട, സംഗീതം നൽകിയത് രഞ്ജൻ രാജ്.

ഇനി കേൾക്കാം പ്രണയം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം. ഗാനരചന ഓ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്.
1: ആധിയും വ്യാധിയും ഔഷധിയും സാക്ഷാൽ ആനന്ദലഹരിയും നീയല്ലേ അമ്മേ. പണ്ടൊക്കെ മനുഷ്യർ ആയുരാരോഗ്യമുണ്ടാവാനും മനോവിഷമവും രോഗവും മാറാനും ആശ്രയിച്ചിരുന്ന പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. എന്നാൽ പോകെ പോകെ പാശ്ചാത്യ പരിഷ്കാരങ്ങളും സമ്പ്രദായങ്ങളും അനുകരിച്ചു തുടങ്ങിയതോടെ ജീവിതശൈലി രോഗങ്ങളുടെ കടന്നാക്രമണത്തോടെ ആധി എന്ന വാക്കിനു പകരം സ്ട്രെസ് എന്നും ടെൻഷൻ എന്നും ഒക്കെയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ കടന്നു വന്നു. മനോവിഷമം അങ്ങനെ മാനസിക പിരിമുറുക്കമായി. മാനസിക സമ്മർദ്ദം സഹിക്കാനാവാതെ ആബാലവൃദ്ധം ജനങ്ങളും വീർപ്പുമുട്ടുന്ന ഒരവസ്ഥയായി. ആധുനിക ജീവിതം മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സവിശേഷതയാണ് മാനസിക പിരിമുറുക്കം. തത്രപ്പാട് നിറഞ്ഞ ജീവിതം, ഇടതടവില്ലാത്ത പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, സഹപ്രവർത്തകരുടെ പാരകൾ, ബന്ധുക്കളുടെ ശല്യങ്ങൾ, പരദൂഷണങ്ങൾ എല്ലാമെല്ലാം ഒരുവനെ മാനസികമായി തളർത്താനുള്ള കാരണങ്ങളായി മാറാം. കൂട്ടുകുടുംബ വ്യവസ്ഥിതി തകർന്നതോടെ ജീവിതത്തിൽ ടി വി, മൊബൈൽ ഫോണും മറ്റ് സുഖസൗകര്യങ്ങളും വർദ്ധിച്ചതോടെ മനുഷ്യൻ എല്ലാവരിൽ നിന്ന് അകന്നവനായി, ആൾക്കൂട്ടത്തിൽ തനിയായി. ആ ഒറ്റപ്പെടൽ മൂലം തൻ്റെ വികാര വിചാരങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും മറ്റൊരാളോട് പറയാൻ സാധിക്കാതെ വന്നു. ദുഃഖങ്ങൾ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ ഹൃദയാഘാതമെന്ന് തന്നെയല്ല, ആകുലത, പിരിമുറുക്കം, ഗ്യാസ് ട്രബിൾ, ആസ്മ, ക്യാൻസർ എന്നിവയൊക്കെ ഉണ്ടാകാനും ഇടയാക്കും. ഇക്കാലത്ത് ഒരുവന്റെ ജീവിതത്തിൽ വിശപ്പും ദാഹവും പോലെ ഒഴിവാക്കാനാവാത്ത ഒന്നായി മാറി ഉത്കണ്ഠയും പിരിമുറുക്കവും. ഇതുണ്ടായാൽ സുഖവും സന്തോഷവും സുരക്ഷിതത്വവും ഇല്ലാതാവും. ചെറിയ പ്രശ്നങ്ങളും അല്പം ഒരു നിരാശയും പോലും പലരിലും മാനസിക പിരിമുറുക്കമുണ്ടാക്കാം. അന്യ ആളുകളെയോ ചില സാഹചര്യങ്ങളെയോ അഭിമുഖീകരിക്കാൻ വിഷമം തോന്നുക, ആരെയും എന്തിനേയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുക, സ്വയം വിശ്വാസമില്ലാതാവുക, ഇതൊക്കെയും മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്ന വിവിധ ഘടകങ്ങളാണ്. ഈ അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്നത് ഏർപ്പെട്ടിരിക്കുന്ന ജോലി താൽക്കാലികമായി നിർത്തിവെച്ച് ഇത്തിരി നേരം വിശ്രമിക്കുക, റിലാക്സ് എന്നതാണ്. ഒരു ദിവസം കുറഞ്ഞത് 5-10 മിനിറ്റുകൾ യാതൊന്നും ചെയ്യാതെ ശാന്തമായി വെറുതെ ഇരുന്ന് ചുറ്റുപാടും കണ്ണോടിക്കണം. ആ സമയം ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങളും കാണുന്ന കാഴ്ചകളും ഒക്കെ ശരിക്കും ആസ്വദിക്കണം. ഇതുമൂലം നമ്മുടെ വിഷമതകൾക്ക് വളരെയധികം ശമനമുണ്ടാവും. ഇപ്രകാരം വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയസ്പന്ദനം സാധാരണ നിലയിലാവും, രക്തസമ്മർദ്ദം കുറയും. അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കത്തിന് അയവുണ്ടാവുകയും എല്ലാ കാര്യങ്ങൾക്കും മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കണം. സ്ഥായിയായ ഒരു വ്യക്തിത്വം ഉണ്ടാവാനായി മനസ്സിൻ്റെ നിയന്ത്രണം സ്വയം നാം ഏറ്റെടുത്താൽ അതൊരു മാറ്റത്തിൻ്റെ തുടക്കമാവും. നിങ്ങളുടെ വ്യക്തിത്വം ആ സമയം ഉയരുന്നതായി കാണാം. ഒമർ ഖയ്യാം പാടും പോലെ, അൺബോൺ ടുമോറോസ് ആൻഡ് ഡെഡ് എസ്റ്റർഡേയ്സ്, വൈ ഫ്രെറ്റ് ഇഫ് ടുഡേ ബി സ്വീറ്റ്.

0: നമ്മുടെ ഭാവി പ്രവചനാതീതവും ഭൂതകാലം മാറ്റിമറിക്കാനാവാത്ത വിധം ഒഴിഞ്ഞുപോയിരിക്കുകയുമാകയാൽ ഇന്ന് ഈ നിമിഷം ആസ്വദിക്കൂ, ജീവിക്കൂ. മാനസിക പിരിമുറുക്കത്തിന് അയവ് വരാനായി ചിരിക്കുക. നല്ലൊരു ചിരി പിരിമുറുക്കമുണ്ടാക്കുന്ന ഹോർമോണുകളുടെ നില വ്യത്യാസപ്പെടുത്തും. കുംഭകുലുക്കിയുള്ള നല്ല ഒരു ചിരിയുടെ ഫലം 24 മണിക്കൂർ നീണ്ടു നിൽക്കുമത്രേ. സുഹൃത്തുക്കളോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. വിഷമം മനസ്സിലിട്ട് ആലോചിച്ചു കൊണ്ടിരുന്നാൽ പരിഭ്രാന്തി ഏറുകയുള്ളൂ എന്നതിനാൽ വിഷമതകൾ എന്തായാലും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുക. മനഃശാസ്ത്രജ്ഞനായ യുങ് പറയുന്നു, ഹൃദയം ശരിപ്പെടാത്തവൻ്റെ തലയും ശരിയാവില്ല. വിഷമതകൾ സർവ്വതും സർവശക്തനായ ദൈവത്തിനോട് പറയുക. നമുക്കിഷ്ടപ്പെടുന്ന ജോലികളിൽ ഏർപ്പെട്ടാൽ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാനാവും. മനസ്സിന് അയവ് ലഭിക്കാനാവുന്ന തരം സംഗീതം, ഡാൻസ്, മറ്റ് വിനോദങ്ങൾ എന്നിവകളിൽ ഏർപ്പെടണം. കഴിയുന്നത്ര മൊബൈലിൽ കണ്ണ് നട്ടിരിക്കാതിരിക്കുക. കോപം നിയന്ത്രിക്കണം. കോപം ജനിക്കുമ്പോൾ അതിൻ്റെ അനന്തര ഫലങ്ങളെപ്പറ്റി കൂടി ചിന്തിക്കണമെന്ന് കൺഫ്യൂഷ്യസ് ബോധിപ്പിക്കുന്നു. അന്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ മനസ്സിനത് സമാധാനവും സന്തോഷവും നൽകും. ചൊട്ടച്ചാൻ വഴി ദൂരം മാത്രം കഷ്ടിച്ചങ്ങ് പറക്കും കോഴി, ഗരുഡന് പിറകെ ചെറുകും വീശി ഗഗനേമാർഗം വാഞ്ചിക്കുന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതിയതോർത്ത് അവനവൻ്റെ പരിമിതികളും കഴിവുകളും മനസ്സിലാക്കി ഏത് പ്രവൃത്തിയും ചെയ്യുക. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം പരിഹരിക്കാൻ നോക്കുക. വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പതറാതിരിക്കുക. ഒറ്റപ്പെടുന്നു എന്ന തോന്നൽ ഒഴിവാക്കുക. നല്ല ഹോബികൾ ഉണ്ടാക്കിയെടുക്കുക. വിജയം താനേ ഉണ്ടാവും. ജീവിത ദുഃഖങ്ങളെപ്പറ്റി ചിന്തിക്കാൻ അധിക സമയം കിട്ടുന്നതാണ് ദുഃഖത്തിന് കാരണം. എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെടുകയാണ് ഇതിനുള്ള പ്രതിവിധിയെന്ന് ജോൺ ബെർണാഷായും. ഇന്നത്തെ ജീവിതഭാരം കൊണ്ട് ആരും വീഴാറില്ല. നാളത്തെ ജീവിതഭാരം കൂടി ഇന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ തളർന്നു വീഴുന്നുവെന്ന് ജോർജ് മക്ഡൊണാൾഡും. നാളെ നമ്മളെ വേദനിപ്പിക്കാവുന്ന സുഖങ്ങളൊക്കെ ഇന്ന് തന്നെ ഉപേക്ഷിക്കുക എന്ന് മനഃശാസ്ത്രജ്ഞനായ ഹെർബർട്ടും അഭിപ്രായപ്പെടുന്നു.
1: This is Akashvani, the news read by Navneeta Adhikari. Prime Minister Narendra Modi and Cyprus President Nikos Christodoulidas today called for strengthening multilateral efforts to combat terrorism and the expeditious finalization and adoption of the Comprehensive Convention on International Terrorism within the UN framework. The joint statement on the state visit of the Cyprus president said both leaders urged for strong and concerted action against all UN and EU designated terrorist and terrorist entities, including those under 1,267 UNSC sanctioned committees. They underline the need for cooperation to counter violent extremism and radicalization, financing of terrorism and money laundering, as well as to prevent exploitation of new and emerging technologies for terrorist purposes and to tackle terrorist recruitment. Both sides also call for eliminating terrorist safe havens and infrastructure, as well as disrupting terrorist networks and combating the financing of terrorism at the United Nations and the Financial Action Task Force. Addressing a joint press conference, Prime Minister Modi said India and Cyprus would work together on connectivity initiatives such as Indo-Pacific Oceans Initiative and the India-Middle East-Europe Economic Corridor. On defense and security cooperation, Mr. Modi said both countries agreed to further strengthen collaboration in cybersecurity, maritime security and counter-terrorism.
2: Aaj humne cyber security, मैरिटाइम सिक्योरिटी और काउंटर टेररिज्म सहयोग को भी और मजबूत करने का निर्णय लिया है. इतना ही नहीं, हम इंडो पैसिफिक ओशन इनिशिएटिव और इंडिया मिडल ईस्ट यूरोप इकोनॉमिक कॉरिडोर जैसे महत्वपूर्ण पहलों से कनेक्टिविटी सुनिश्चित करने के लिए भी साथ मिलकर काम करेंगे.
1: Later, President Draupadi Murmu received Cyprus President Nikos Christodoulidas at Rashtrapati Bhavan today. She also hosted a banquet in his honour. Welcoming President Nikos Christodoulidas and his delegation to India, President Murmu said India and Cyprus share close relations based on trust and goodwill. She said bilateral relations have been elevated to the level of a strategic partnership, which reflects the growing maturity, depth and mutual trust in the India-Cyprus relationship. The government will launch a smart border project and make the entire border with Bangladesh and Pakistan impenetrable. Mr. Shah was addressing the Border Security Force Investiture Ceremony and Rustamji Memorial Lecture in New Delhi today. He said that work is in progress towards creating an impregnable border security grid within the next year by integrating all kinds of technologies under the smart border concept. He said